ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 12, കൊല്ലവർഷം 1202 ചിങ്ങം 18, 2026 സെപ്റ്റംബർ 3 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 55 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: വിവിധ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനും അവിടെയൊക്കെ അസൂയാവഹമായ നേട്ടം കൈവരിക്കാനും ഒക്കെയുള്ള ഭാവനയും പ്രതിഭയും ഊർജവും കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ മണ്ണിലേക്ക് പിറന്നു വീഴുന്നത്. ഒരു വിത്തിൽ ഒളിപ്പിച്ചു വച്ച വൻവൃക്ഷമാണ് നമ്മൾ. കരഞ്ഞുകൊണ്ട് കൺതുറന്ന് കയ്യും കാലുമിളക്കി പതുക്കെ പതുക്കെ നാം വളരുന്നു. ഒരു സസ്യം മുളച്ച് വളർന്ന് പടർന്ന് പന്തലിക്കുന്നതുപോലെ നമ്മളിലൊക്കെ ഒരുപാട് നന്മകളും മഹത്വങ്ങളും ഒളിച്ചിരിപ്പുണ്ട്. അവയൊക്കെ മുളച്ച് പടർന്ന്

0: പന്തലിക്കാൻ നാം തന്നെ ശ്രമിച്ചേ മതിയാവൂ. വളർച്ചയുടെ ഓരോ പടിയിലും നമുക്ക് ചെയ്തു തീർക്കാനുള്ള കടമകൾ ഏറെയുണ്ട്. ശൈശവത്തിൽ മാതാപിതാക്കളുടെ സംരക്ഷണ വലയത്തിൽ നമ്മൾ ലോകത്തെ കണ്ടറിയുന്നു. എല്ലാ രംഗങ്ങളിലും താരങ്ങൾ, ഇന്നത്തെ ഭാഷയിൽ സെലിബ്രിറ്റികൾ ഉണ്ട്. എന്നാൽ പ്രസിദ്ധിയും ആരാധനയും കൂടുതൽ ലഭിക്കുന്നത് കളികളിലെയും സിനിമകളിലെയും കേമന്മാർക്കാണ്. സാഹിത്യം, ശാസ്ത്രം, രാജ്യരക്ഷ, ജനസേവനം എന്നീ രംഗങ്ങളിലും താരങ്ങളുണ്ടെങ്കിലും അവർക്കൊന്നും ഇത്ര പ്രസിദ്ധിയും ആരാധനയും ലഭിക്കാറില്ലെന്ന് തോന്നുന്നു. ഏത് വ്യക്തിയുടെയും സൽപ്പേരിനും അംഗീകാരത്തിനും നേട്ടത്തിനും കാരണം അയാളുടെ സമർപ്പണബോധവും അച്ചടക്കത്തോടെയുള്ള സ്ഥിരമായ കഠിനാധ്വാനവും തന്നെ. അവരെ മാത്രം ആരാധിച്ചുകൊണ്ടും വേഷങ്ങളിൽ അനുകരിച്ചുകൊണ്ടുമൊക്കെ ഒരു ആരാധകവൃന്ദം തന്നെയുണ്ട്. എന്നാൽ അവരെ ആരാധിച്ച് അലോസരപ്പെടുത്താതെ അവരുടെ മാർഗം അനുസരിക്കുന്നവർ വിരളമാണെന്ന് തോന്നുന്നു. പലപ്പോഴും ഇത്തരം ആരാധകർ അവരുടെ ജീവിത ലക്ഷ്യത്തെ തന്നെ മറന്നുപോകുന്നില്ലേ? താരരാജാക്കന്മാർ എത്തുന്നിടത്തൊക്കെ എത്താനും തിക്കി തിരക്കി അവരുടെ പ്രകടനം കാണാനും സമയം ചെലവഴിക്കുമ്പോൾ തന്നോടുള്ള, തൻ്റെ മാതാപിതാക്കളോടുള്ള, കുടുംബത്തോടുള്ള കടമകൾ നാം മറന്നുപോകുന്നു. ഇത്തരം അമിതാരാധന പലപ്പോഴും തിക്കിലും തിരക്കിലും പെട്ടുള്ള അപകടങ്ങൾക്കും ജീവഹാനിക്കും കാരണമാകുന്നുണ്ടെന്ന് നാം മറന്നുകൂടാ. ഇത്തരം ആവേശങ്ങൾ കളിക്കാർക്കും സംഘാടകർക്കുമൊക്കെ ശല്യമായി മാറാറുമുണ്ട്. എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക്, കുറിഞ്ചാത്തൻ ഉണങ്ങുന്നത് എന്തിന് എന്നൊരു പഴഞ്ചൊല്ല് ഓർമ്മ വരുന്നു. എള്ള ഉണങ്ങുന്തോറും അതിൻ്റെ ഗുണം വർദ്ധിക്കുന്നു. എന്നാൽ എള്ളിൽ ഉള്ള കൊതി കൊണ്ട് അതിൽ കടന്നുകൂടുന്ന കുറിഞ്ചാത്തൻ എന്ന ചെറിയ പ്രാണിക്ക് വെയിൽ കൊണ്ട് ജീവനാശമാണ് ഫലം. ഇതുപോലെ താരങ്ങൾക്ക് അവരുടെ മേഖലകളിലുള്ള പ്രകടനം ജീവനോപാധിയാണ്. അത് അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്ന് നാം ഓർക്കണം. അതിൽ ഭ്രമിച്ച് കടമ മറന്ന് സമയം പാഴാക്കരുത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കണം. ആവേശവും ആരാധനയുമൊക്കെ വേണ്ടതാണ്, ഒന്നും അമിതമാകരുത് എന്നേ പറയാനുള്ളൂ. പലതരം കളികൾ കാണാൻ വേണ്ടി പനി പിടിപ്പിച്ച് ലീവെടുക്കുന്ന ഒരു പ്രവണത ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നാം ഓർക്കേണ്ട കാര്യം ഇതാണ്: പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടം, കാലമോ പോകുകിൽ പോയി കരുതി ജോലി ചെയ്യുക നാം എന്ന ജിയുടെ വരികൾ. നമ്മുടെ സമയം ഉത്തരവാദിത്തത്തോടെ വിനിയോഗിക്കുക. മറ്റുള്ളവരെ ആരാധിക്കുമ്പോഴും അംഗീകരിക്കുമ്പോഴുമൊക്കെ നമ്മുടെ കടമകളും ലക്ഷ്യങ്ങളും മറക്കാതിരിക്കുക. കാരണം സ്വന്തം കയ്യേ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ നന്മകളും കഴിവുകളും തിരിച്ചറിഞ്ഞ് നമ്മളൊക്കെ വിവിധ മേഖലകളിൽ താരങ്ങളും താരരാജാക്കന്മാരുമായി ഭവിക്കട്ടെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രൊഫസർ പി. അംബുജാക്ഷി.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ച് നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതികവിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി. കെ. കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി

0: വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെയും മറ്റന്നാളും IIM ക്യാമ്പസിൽ. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വേങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. കാന്തപുരത്തിന്റെ വിവാദ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഇന്ത്യൻ ഭരണഘടനയിൽ സ്ത്രീകൾക്കും പുരുഷനും എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകുന്നുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 UAEയിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഡി വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം, 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിതം മലയാളം, തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, ലളിത ജീവിതത്തിന് മിനിമലിസം, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് RCR എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 ചിത്രപതംഗം, ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം, തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇന്ന് രാവിലെ 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പഞ്ചാരിമേളം, CR രതീഷും സംഘവും അവതരിപ്പിക്കുന്നത്. 11:30 NCRT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ, ഇഷ്ടഗാന പരിപാടി. 3:00 അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:50 കിസാൻ വാണി. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi has called for sensitizing urban local bodies to the challenges arising from urbanization, including population growth and future water requirements, and suggested organizing similar Chintan Shivirs for urban local bodies. Mr. Modi yesterday chaired the valedictory session of the two-day National Departmental Summit on Water, organized by the Ministry of Jal Shakti. He called for greater adoption of water-saving technologies. He also suggested dedicated exhibitions and workshops, including exposure to global best practices, to enable Indian manufacturers and stakeholders to develop and scale efficient solutions. The Prime Minister appreciated the intensive two-day deliberations and emphasized that the actionable and time-bound action points emerging from the summit should be pursued through a continuous process of review and learning.

സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 30 സെക്കൻഡും. പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ആദ്യം പി ജയചന്ദ്രൻ പാടിയ ഗാനം, രചന എസ് രമേശൻ നായർ, സംഗീതം കെ എം ഉദയൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: പ്രഭാതഗീതത്തിൽ ഇനി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. വിജയ് നായരമ്പലത്തിന്റെ വരികൾക്ക് സി രാജാമണി ഈണം പകർന്നിരിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇന്നത്തെ പ്രഭാതഗീതത്തിൽ അവസാനമായി പ്രിയ പ്രഭു ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 8 സെക്കൻഡും. കാർഷിക വാർത്തകൾ. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950-03 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാം. നമ്പർ ഇതാണ്: 80780-09-58-60. നമ്പർ ആവർത്തിക്കാം: 80780-09-58-60. എൻട്രികൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com, അല്ലെങ്കിൽ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950-03. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 5 വരെ നീട്ടി. അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും ഈ മാസം 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായോ ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാം. MS സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ. വിശദവിവരങ്ങൾക്ക് 0442-2541-229 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം: 0442-2541-229. റബ്ബർ ബോർഡിന്റെ കീഴിൽ പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലേക്കുള്ള പരിശീലനം ഈ മാസം 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. വിളവെടുപ്പ്, ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവയിലാണ് പരിശീലനം. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച വിശദവിവരങ്ങൾ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in എന്ന വെബ്സൈറ്റിലോ ലഭിക്കും. ഫോൺ നമ്പർ ഇതാണ്: 92-07-48-53-92. നമ്പർ ആവർത്തിക്കാം: 92-07-48-53-92. ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ അടുത്ത വർഷം 2027 മാർച്ച് വരെ

0: പരമാവധി 10 മാസത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ അതത് ബ്ലോക്ക് പരിധിയിൽ ഡയറി പ്രൊമോട്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്കുള്ള അഭിമുഖം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ഈ മാസം 14 രാവിലെ 10 മണിക്ക് നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 5. കൂടുതൽ വിവരങ്ങൾക്ക് 04-862-22-2099 എന്ന നമ്പറിൽ ലഭിക്കും. 04-862-22-2099. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,700 രൂപ, കൊപ്ര 16,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,100 രൂപ, അൺഗാർബിൾഡ് 70,100 രൂപ, റബ്ബർ RSS-4 27,400, RSS-5 27,000 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 12 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. ഹിമാലയൻ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്ന നിലപാടുമായി നേപ്പാൾ. അയൽരാജ്യങ്ങൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി മലിനീകരണത്തിന്റെ ഇരയാകുകയാണ് നേപ്പാളെന്ന് വിദേശകാര്യമന്ത്രി ശിശിർ ഖനൽ വ്യക്തമാക്കി. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 18 അധ്യാപക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ PSEക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്തെ 17 നദികളിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുന്നു. മണൽ ഓഡിറ്റ് പ്രകാരം ഖനനയോഗ്യമെന്ന് കണ്ടെത്തിയ 1.7 കോടി ടൺ വാരാനുള്ള നടപടിയാണ് ഉണ്ടാവുക. 3 മാസത്തിനിടെ 22% മഴക്കുറവ് രേഖപ്പെടുത്തിയതോടെ കേരളം വരൾച്ചാ മുന്നറിയിപ്പിനരികെ. 2024-25 13% മഴക്കുറവാണ് 22% ഉയർന്നത്. പ്രിയദർശിനി പദ്ധതിക്ക് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ സ്വാഗതാർഹമാണെന്നും നിരക്ക് സംബന്ധിച്ച് സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. കായികം. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2nd റൗണ്ടിൽ കടന്നു. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്. ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്സ്.
5: വലവുമിടവും ഓരോ തോടൊടൊന്നിച്ചു കാന്തിക്കലവികൾ കലരും നിൻ കായലിൻ പങ്ക്തി കണ്ടാൽ.
4: പ്രചോദിത അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷരശ്ലോക സദസ്സ്.
5: പുഞ്ചി

0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഇന്ന് കാവ്യധാരയിൽ ഡി വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
1: വീട്ടിലേക്കെന്നു പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ, കൂട്ടുകിടക്കുന്ന പുസ്തക കൂട്ടങ്ങൾ, ഇത്തിരി മുറ്റത്തു ഞാൻ നട്ടു നോറ്റു പൂവിട്ട തൈമുല്ല.

യും പൂർവലിപികൾ തിരിച്ചു വായിക്കുവാനാകാതെ നിന്നു ചുറ്റുന്ന പ്രണയം, വിഷാദം, വിരഹം, പ്രതീക്ഷ, അനാഥ സങ്കൽപ്പം, മുറിവേറ്റ ദിനം, രാത്രി സന്ധ്യകൾ. അമ്മയില്ലാത്തവർക്കേതു വീട്? ഇല്ല വീട്. എങ്ങെങ്ങുമേ വീട്? കാട്ടുവഴികൾ, കടത്തിണ്ണകൾ, റെയിൽ സ്റ്റേഷൻ, സത്യാഗ്രഹ പന്തൽ, അനാഥ ശുശ്രൂഷ, അഭയാർത്ഥികൾക്കൊരു പാട്ട്, കുമാരിയിൽ സാഗര സ്നാനം, ഗയയിൽ ബലി, ഹിമവാനിലൂടെ ഏകാന്തയാത്ര, തീരങ്ങളിൽ കണ്ടുമുട്ടുന്നവരൊത്തു തീനും കുടിയും, തിരികൊളുത്തുന്ന രാഷ്ട്രീയ വിചാരം, അനാഥശവങ്ങൾക്കു കാവലിരിപ്പ്, ദിവാസ്വപ്നമാടിയൊടുങ്ങാത്ത വ്യാധി, ഒറ്റവാക്കിന്റെ വിശുദ്ധമാം പ്രാർത്ഥന, ഉറ്റവരില്ലാത്തവന്റെ ശേഷക്രിയ. വീട്ടിലേക്കെന്നു പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ, ഇന്നു വരും മകനെന്ന് പടിപ്പുരത്തിണ്ണയിൽ കണ്ണുനട്ടമ്മയിരിക്കുമോ? കണ്ണുനീരെല്ലാം തൊടിയിൽ തുളസിയായി വന്നുവെന്നാശ്വസിക്കുന്ന പെങ്ങൾ വന്ന് ഇല്ലാരുമില്ലെന്നുറപ്പായ നേരത്ത് ചൊല്ലാൻ പറയുമോ സ്നേഹവിലാപങ്ങൾ? അപ്പുറത്തിപ്പുറത്തുള്ള പെണ്ണുങ്ങൾ വന്നെത്തി നോക്കുമ്പോൾ ഇടയ്ക്കൊരാളിൽ മാത്രം ദൃഷ്ടിയുടക്കി ഇടറി നിന്നിടുമോ? നാടകം, വാർഷികം, വായനശാലയ്ക്കു കൂടുതൽ ഗ്രാൻഡ്, പൊതുവിശ്രമസ്ഥലം, ഓരോന്നിനോരോ വിധം കൂട്ടുകാർ വന്ന് നേരം മുഴുക്കാതിരുന്നു പറയുമോ? കാവിലെ കല്ലിൽ വിളക്കു തെളിയുമ്പോൾ പൂർവികർ വന്നു കുശലം മൊഴിയുമോ? വീട്ടിലേക്കെന്നു പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ, വീടേത്? വീടെന്നു ചൊല്ലിക്കിടാങ്ങളെ ഊട്ടിക്കളിപ്പിച്ച്, പാട്ടുപഠിപ്പിച്ച്, അണ്ണനെന്നും തമ്പിയെന്നും അനിയത്തി അമ്മയെന്നും ചേച്ചിയെന്നും വ്യഥയ്ക്കൊരു കൂട്ടെന്നു മുന്നി സമർപ്പിത ചേതസായി എന്റെ എന്നെന്റെ എന്നെന്നും കരുതിയോർ അന്യരായി കോണിപ്പടികൾ കയറുന്നു. ഭിന്നമാം പൊയ്മുഖങ്ങൾ, പരിഹാസങ്ങൾ, മാന്യമാം ഗർവ്, മനം മറിപ്പ്, അന്യോന്യമില്ലാത്ത സ്നേഹനാട്യം, കൂട്ടിനുള്ളിൽ കിടന്നു മരിച്ച കിളി, കൂടുനഷ്ടമായി വാനിലലയും കിളിക്കൊഞ്ചൽ.

ഇക്കൊച്ചു സഞ്ചിയിൽ കൊള്ളുന്ന നാട്ടിലെ വിത്തുകൾ, സങ്കടപ്പാട്ടുകൾ ഓർത്തോർത്തു ദുഃഖം നിലാവായി വിരിയുന്ന നാട്ടിലെ പ്രേമകഥകൾ, ഇരുട്ടത്തു കൂട്ടിനായി ചൂട്ടുകത്തിക്കും പ്രതിജ്ഞകൾ, ഇക്കൊച്ചുമക്കളും പൂഴിയും പൂക്കളും പച്ചിലക്കുമ്പിളും മേഘനിശ്വാസവും എന്റെ എന്നുള്ളോരലിവും അഗാധത്തിൽ എന്റെ എന്നില്ലെന്ന നിർവേദദീപ്തിയും. കാടാറുമാസമേ നാടാറുമാസമേ, നാടും നഗരവും വീടും ചുടലയും എന്റെ കളിപ്പാങ്കുളം, ഞാനിടും കല്ലുമുങ്ങിയെടുപ്പത് സൂര്യനോ ചന്ദ്രനോ. ചന്ദ്രനുറങ്ങിയ രാവിലെ പൂക്കളോ

0: ഉണർന്നു. തുമ്പയും കാട്ടുകിളിയും കടത്തുവള്ളങ്ങളും വീട്ടിൽ നിന്നല്ലോ ഇറങ്ങി നടക്കുന്നു. തോറ്റവും ചിങ്ങനിലാവും കരച്ചിലും.
1: ഡി വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.

0: തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
6: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
7: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
5: പ്രിയ ശ്രോതാക്കളെ, മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗം. ഗായകൻ അഭിജിത്ത് അനിൽകുമാർ പങ്കെടുക്കുന്നു. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് ഇന്ന് 3 മണി മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 0484242 63 97, അല്ലെങ്കിൽ 42 63 87. മറ്റൊരു നമ്പർ 94 45 96 45 58 88. പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ഈ നിലയത്തിലേക്ക് മടങ്ങിയെത്താം 6:55.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതികവിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
10: 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ ബെൽജിയം പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കും.

0: ആക്കുന്നതിനും സന്ദർശനം അവസരമൊരുക്കിയേക്കും.
1: ജനസംഖ്യാ വളർച്ച, ഭാവിയിലെ ജല ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമാനമായ ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, IMF, മറ്റ് പ്രമുഖ സമ്പദ്വ്യവസ്ഥകൾ എന്നിവയുമായി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ആഷ്വില്ലിൽ G20 യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായാണ് യോഗം. യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ധനകാര്യ കമ്മീഷണർ വാൾഡിസ് ഡോംബ്രോവ്സ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ധനമന്ത്രി ചർച്ച ചെയ്തു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര US ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷുമായും IMF ഉദ്യോഗസ്ഥനുമായും കൂടിക്കാഴ്ചകൾ നടത്തി. നോർത്ത് കരോലിനയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്തത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേഴ്സ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ പ്രധാന ആശങ്കയായി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും ഏകദേശം 180,000 പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതിയിൽ അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് 1,00,000 രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകുമെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോ സിൻക്രോണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൂമി നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ISRO ചെയർമാൻ. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപണത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അദ്ദേഹം അറിയിച്ചു. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെ ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തു. സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലെ ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,250. ഭോട്ടേകോശി നദിയുടെ തീരത്തെ തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ്. 11,993 പേരെ രക്ഷപ്പെടുത്തി. പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. കാണാതായവരിൽ 583 പേർ വിദേശികളാണ്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കണമെന്ന് പ്രധാനമന്ത്രി ബാരേന്ദ്ര ഷാ പറഞ്ഞു. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചു നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുയർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, ചിപ്പ് സിസ്റ്റം ഡിസൈൻ എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെ മറ്റന്നാളും ഐഐഎം ക്യാമ്പസിൽ നടക്കും. മുഖ്യമന്ത്രി വി ഡി

0: ദിശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിങ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 UAEയിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. ഇന്നലെ ദുബായിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് നേടിയ ശ്രീലങ്ക മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്തോനേഷ്യയെ 18.3 ഓവറിൽ വെറും 49 റൺസിന് പുറത്താക്കി. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. ജൂൺ 30 മുതൽ ജൂലൈ 4 വരെ ബാങ്കോക്കിലും ചെക്കിയയിലെ നോവമെസ്റ്റോയിലും നടന്ന മത്സരങ്ങൾക്ക് ശേഷം പരമ്പരയുടെ 3-ാം ഘട്ടമാണിത്. അടുത്ത മാസം ചിലിയിലെ സാന്റിയാഗോയിലാണ് 4-ാമത്തെയും അവസാനത്തെയും ഘട്ടം. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുങ്ങൽ സ്വദേശി അഹമ്മദ് ബാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. റായ്ഗാഡ സ്വദേശി ഗന്ദർപ്പ ഖുറേയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദജി മഹാരാജ് തിരുവനന്തപുരത്ത് സമാധിയായി. 94 വയസ്സായിരുന്നു. മദ്രാസിലും പിന്നീട് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊയിലാണ്ടി, ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ദേശാഭിമാനി തിരൂർ ലേഖകനും എഡിറ്റർ ലൈവ് ചാനൽ എഡിറ്ററുമായിരുന്ന വിനോദ് തലപ്പള്ളി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 തിരൂർ മുത്തൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതികവിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 6:55:38. അറിവായി ആനന്ദമായി FM ഡയറി.

0: ചിന്താശകലം, പാഥസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ. അതായത്, വെള്ളമെല്ലാം ഒഴുകിപ്പോയ ശേഷം അണകെട്ടിയിട്ട് എന്ത് കാര്യം. പാഥസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ. അതായത്, വെള്ളമെല്ലാം ഒഴുകിപ്പോയ ശേഷം അണകെട്ടിയിട്ട് എന്ത് കാര്യം. ഉണായി വാര്യർ നളചരിതം രണ്ടാം ദിവസം. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിലെ മുല്ലേ മുല്ലേ എന്ന ഗാനം രചിച്ചത് മനു മഞ്ജിത്. എന്നാൽ പ്രസ്തുത ഗാനത്തിലെ കാമിനി രൂപിണി ശീലാവതി എന്ന ഭാഗം വളരെ പ്രശസ്തമായൊരു കൃതിയിലെ പദത്തിൽ നിന്നാണ്. ഏതാണ് ആ കൃതി, ഏതു പദം? ചോദ്യം ആവർത്തിക്കാം. അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിലെ മുല്ലേ മുല്ലേ എന്ന ഗാനം രചിച്ചത് മനു മഞ്ജിത്. എന്നാൽ പ്രസ്തുത ഗാനത്തിലെ കാമിനി രൂപിണി ശീലാവതി എന്ന ഭാഗം വളരെ പ്രശസ്തമായൊരു കൃതിയിലെ പദത്തിൽ നിന്നാണ്. ഏതാണ് ആ കൃതി, ഏതു പദം? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പതിവ് പോലെ ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത് പറയാം. അതായത്, 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷത്തിലേക്ക്. മെട്രോ ഫിലിം സൊസൈറ്റി കൊച്ചിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക ഗ്രന്ഥശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ന് ദി 400 ബ്ലോസ് ചങ്ങമ്പുഴ ഗ്രന്ഥശാല ഹാളിൽ വൈകിട്ട് 6:30. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഹരികൃഷ്ണൻ ന്യൂ ബാംഗ്ലൂരിന്റെ സംഗീത കച്ചേരി വൈകിട്ട് 6:00. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. സേവന വാർത്ത. കേപ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴയിൽ 2026-27 അധ്യയന വർഷം എം സി എ കോഴ്സിൽ ഒഴിവുള്ള മെറിറ്റ് സീറ്റുകളിലേക്ക് ഇന്ന് രാവിലെ 10 മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജിൽ നേരിട്ടെത്തണം. എൽ ബി എസ് റാങ്ക് ഇല്ലാത്തവർക്കും പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 80-89-15-18-01 എന്ന നമ്പറിൽ വിളിക്കാം. 80-89-15-18-01. മറ്റൊരു നമ്പർ 98-46-59-73-11. 98-46-59-73-11. നൂറ്റി 2.3 കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. ഇപ്പോൾ സമയം 7:00.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജും.
3: വിളക്കിന്റെ പല നിലകൾ. വിളക്ക് മലയാളിയുടെ ഗാർഹികവും സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിൽ തലമുറകളിലൂടെ നിലനിൽക്കുന്ന ഒന്നാണ്. വൈദ്യുതിയുടെ അഭൂതപൂർവമായ വെളിച്ചത്തിൽ അത് മങ്ങിപ്പോയിട്ടുണ്ട്. മൺചരാതുകളുടെ ഭൂതകാലം മലയാളത്തിനുണ്ടായിരുന്നല്ലോ. വിളക്കുന്നതും വിളങ്ങുന്നതുമാണ് വിളക്ക്. വിദ്യുച്ഛക്തി വരുന്നതിന് മുമ്പ് നമ്മുടെ ആശ്രയം മണ്ണെണ്ണ വിളക്കുകളായിരുന്നു. കുപ്പിവിളക്ക്, മൺവിളക്ക്, പാട്ടവിളക്ക്, മേശവിളക്ക്, റാന്തൽ വിളക്ക്, ചിമ്മിനി വിളക്ക് തുടങ്ങി അവ പലതരത്തിൽ സാധാരണമായിരുന്നു. ഇവയെല്ലാം ഒറ്റത്തിരിയിൽ കത്തുന്നവയുമായിരുന്നു. അണയുന്നതിന് മുമ്പ് ആളിക്കത്തുക, കെടുതിരി കത്തുക തുടങ്ങിയ ഭാഷാപ്രയോഗങ്ങളിലൂടെ ആ വിളക്കുകൾ നമ്മുടെ ജീവിത സന്ദർഭങ്ങളെ ഉപമിക്കുന്നതിലേക്ക് ആളിക്കത്തിയിരുന്നു. ക്ഷേത്രങ്ങളിലും സമ്പന്നഗ്രഹങ്ങളിലും നിലവിളക്കുകളിൽ തിരിതെളിക്കുന്നു. അവയ്ക്ക് പല തട്ടുകളുണ്ടാകും. ഓരോ തട്ടിലും 1, 3, 5 എന്ന കണക്കിൽ തിരിയിടാനുള്ള ചാലുകളുണ്ടാകും. തിരി എന്നാൽ നീളത്തിൽ ചുരുട്ടിയ തുണിക്കഷ്ണമാണ്. അത് എണ്ണത്തട്ടിൽ വട്ടത്തിൽ വെച്ച് തിരിയുടെ അറ്റത്ത് തീ കത്തിക്കുന്നു. തിരിക്ക് തീ കൊടുത്ത് കത്തിക്കുന്നതിനാണ്

0: തിരി തെളിക്കുക, തിരി കൊളുത്തുക എന്നൊക്കെ പറയുക. നിലവിളക്കുകളിലെ വലുപ്പത്തിലും തട്ടുകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. ക്ഷേത്രങ്ങളിൽ കൽവിളക്കുകൾ സാധാരണമാണ്. ചുവരിൻ്റെ ഭാഗമായും വരുന്ന തിരിത്തട്ടുകൾ ഉണ്ടാകും. നിലവിളക്കുകൾ എന്ന പോലെ തൂക്കുവിളക്കുകളും കാണാം. കുത്തുവിളക്ക്, തൂക്കുവിളക്ക്, കളിവിളക്ക്, കവരവിളക്ക്, മാലവിളക്ക്, കൊടിവിളക്ക്, തട്ടുവിളക്ക്, ചങ്ങലവിളക്ക് തുടങ്ങി അനേകം തരത്തിലുള്ള വിളക്കുകൾ ഉണ്ടായിരുന്നു. ആരാധനയിലും പൂജയിലും ചടങ്ങുകളിലും നിലവിളക്ക് കത്തിക്കുക എന്നത് സാധാരണമാണ്. അവ കൊളുത്തുന്നത് ഭക്തിപൂർവകമായിരിക്കും. കൽവിളക്ക്, ഓട്ടുവിളക്ക്, വെള്ളിവിളക്ക്, ഇരുമ്പ് വിളക്ക് എന്നിങ്ങനെ വ്യത്യസ്ത വസ്തുക്കളിലുള്ള നിർമ്മിതികളുണ്ട്. ഗ്ലാസ് വിളക്ക് എന്നിങ്ങനെ വേറെയുമുണ്ട്. ഞെക്കുവിളക്ക് ബാറ്ററിയിലാണ് കത്തുന്നത്. വഴിവിളക്കുകളും വിളക്കുമാടങ്ങളും നമുക്കുണ്ടായിരുന്നു. വിളക്കേണിയിൽ കയറിയാണ് വിളക്കെണ്ണ പകർന്ന് അവ പ്രകാശിപ്പിക്കുന്നത്. ആവണക്കെണ്ണ, പുന്നയെണ്ണ, നല്ലെണ്ണ, വെളിച്ചെണ്ണ തുടങ്ങിയ പലതരം എണ്ണകൾ വിളക്കിൽ ഉപയോഗിക്കാറുണ്ട്. വിളക്ക് എന്നാൽ അനുഷ്ഠാനമെന്നും ഉത്സവമെന്നും ചടങ്ങ് എന്നും എല്ലാം വിവക്ഷയുണ്ട്. കാവില വിളക്ക് സാധാരണമാണ്. വിളക്കേറ് എന്നത് വസൂരിബാധയ്ക്ക് ശേഷം നടത്തുന്ന അടക്കത്തിലെ ഒരു ചടങ്ങായിരുന്നു. കാണിക്കാരുടെ ഒരു ബലിതർപ്പണമാണ് വിളക്കെടുതി. അവരലങ്കരിച്ച പന്തലിന് ചുറ്റും വിളക്ക് വയ്ക്കുന്നു. ഉത്രാട വിളക്ക്, കാർത്തിക വിളക്ക്, വൃശ്ചിക വിളക്ക്, മകരവിളക്ക് എന്ന പേരിൽ വിളക്കുത്സവങ്ങൾ അനേകമുണ്ട്. ചിറയിൻകീഴ്, ശാർക്കര പോലുള്ള ക്ഷേത്രങ്ങളിൽ വിളക്ക് കെട്ട് എന്നൊരു അനുഷ്ഠാനമുണ്ട്. ക്രിസ്ത്യൻ വിവാഹത്തോടനുബന്ധിച്ച് ഒരു വിളക്ക് തൊടിയിൽ പാട്ടുണ്ട്. കത്തിച്ച തൂക്കുവിളക്കിനു ചുറ്റും വധൂവരന്മാരൊപ്പം കൂട്ടുകാർ നടത്തുന്ന നൃത്തമാണ് അത്. ആദിവാസി വിഭാഗങ്ങൾക്ക് വിളക്ക് പാട്ടുകളുണ്ട്. ഊരാളികൾക്കും ഉള്ളാടർക്കും അത് കമ്പുകളിയാണ്. മാവിലർക്കും വിളക്ക് പാട്ടുണ്ട്. വിളക്ക് കത്തിച്ചു വെച്ച് അതിനു ചുറ്റും നിന്നോ നൃത്തം ചെയ്തോ പാട്ടുപാടുന്നു. അയ്യൻ പാട്ടിനും ശാസ്താം പാട്ടിനും മറ്റും വിളക്ക് വെച്ചു പാട്ടെന്നും പറയാറുണ്ട്. വേലയും കണ്ടു വിളക്കും കണ്ടു എന്ന് കുട്ടിക്കവിതയിലും, വിളക്ക് വെച്ചു സന്ധ്യാനാമവും കഴിഞ്ഞുവെന്ന് ഇടശ്ശേരി കവിതയിലും, വിളക്കുമാടം കണ്ണടച്ചുവെന്ന് സിനിമാ പാട്ടിലുമെല്ലാം അത് കടന്നു വരുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: കെഎസ്ഇബി അറിയിപ്പ്. തേവര സെക്ഷൻ പരിധിയിൽ മട്ടമ്മൽ, BSNL, മോഹൻലാൽ, പ്രീസ്റ്റ് ഹെവൻ, വാട്ടർ ടാങ്ക് പരിസരം, PNT പരിസരം, വാത്തുരുത്തി എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.

സർക്കാർ നിയന്ത്രണത്തിലുള്ള കേപ്പ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, എം ടെക്, നെറ്റ് എന്നിവയാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഈ മാസം 7 രാവിലെ 9:30 കോളേജിൽ നേരിട്ടെത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കാം 9846 5973 11 എന്ന നമ്പറിൽ. വെബ്സൈറ്റ് വിലാസം www.cempunnapra.org.

0: എന്റെ നമ്പർ ആവർത്തിക്കാം, 9846 59 73 11. വെബ്സൈറ്റ് വിലാസം www.cempunnapra.org. പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ 2026-28 വർഷത്തേക്കുള്ള ദ്വിവത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 7-8-9 തീയതികളിൽ രാവിലെ 10 മണിക്ക് കോളേജിൽ വെച്ച് നടക്കുന്നു. 50% മാർക്കോടെ ബിരുദം നേടിയവർക്ക് പങ്കെടുക്കാം. ഫിഷറീസ് വിഭാഗക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കും. വിശദവിവരങ്ങൾക്ക് 9946-48-80-75 എന്ന നമ്പറിൽ വിളിക്കാം. മറ്റൊരു നമ്പർ 9747-27-20-45. നമ്പറുകൾ ആവർത്തിക്കാം, 9946-48-80-75 അല്ലെങ്കിൽ 9747-27-20-45. വെബ്സൈറ്റ് വിലാസം www.imtpunnapra.org. www.imtpunnapra.org.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ഈ മാസം 10 സമർപ്പിക്കണം. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605-30-27-15 എന്ന വാട്സാപ്പ് നമ്പറിലോ അയക്കാം. 9605-30-27-15. മറ്റൊരു നമ്പർ 9447-10-53-95. 9447-10-53-95.
3: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ
4: കിട്ടും?
5: മൈജി പ്രൈസ് ചാലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
6: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
5: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
7: ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: കമൽ സംവിധാനം ചെയ്ത് 1996 പുറത്തിറങ്ങിയ ചിത്രമാണ് ഈ പുഴയും കടന്ന്. ദിലീപ്, മഞ്ജു വാര്യർ, മോഹിനി, ബിജു മേനോൻ, ചിപ്പി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: ാണ് ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ ന്യൂബോൺ മോർട്ടാലിറ്റി റേറ്റ് ആണ് വളരെ ഹൈ ആയിട്ടുള്ളത്. ഒരു 10 വർഷം മുമ്പൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു 40 per 1000 ലൈവ് ബേർത്സ് ആയിരുന്നു ന്യൂനേറ്റൽ മോർട്ടാലിറ്റി. അത് കഴിഞ്ഞ ഒരു 15 വർഷത്തിലുള്ള ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസും ഹെൽത്ത് കെയറിന്റെ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞപ്പം ഇപ്പൊ അതൊരു കുറഞ്ഞ് അറൌണ്ട് 20 ആണ് എത്തിയേക്കുന്നത്. കേരളത്തിൽ അത് നിരക്ക് വളരെ കുറവാണ്, അറൌണ്ട് 7-8 ആണ് കേരളയിലെ ന്യൂനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ്. ഈയിടയ്ക്ക് ഉണ്ടായി വരുന്ന ഒരു നമ്മൾ കാണുന്ന ഒരു ടെൻഡൻസിയാണ് ആൾക്കാർക്ക് ഒരു നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരകരമായി ായിട്ടുള്ള ഒരു അവസ്ഥയിൽ എടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. എല്ലാ ഡെലിവറിയും പല കോംപ്ലിക്കേഷൻസും വരാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു ഹോസ്പിറ്റൽ ഡെലിവറി തന്നെയാണ് നമ്മൾ എല്ലാ കേസിലും റെക്കമെൻഡ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ബ്ലീഡിംഗ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, അതുമൂലം പ്രസവം കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് നിർത്താതെ വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു ജീവിതത്തിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബർത്ത് പ്രോസസ്. ഒരു കുഞ്ഞ് ഉള്ളിൽ യൂട്രസിലുണ്ടാവുമ്പം ഒരു കുഞ്ഞ് ബ്രീതിങ് എടുക്കുന്നില്ല. കുഞ്ഞിന് ആവശ്യമുള്ള ഓക്സിജനും പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡും എല്ലാം അമ്മയുടെ ബ്ലഡ് ാണ് ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞിന് പ്ലസന്റ വഴി കിട്ടുന്നത്. ഒരു കുഞ്ഞ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പ്ലസന്റ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് നോർമലി തന്നെ ശ്വാസം എടുത്ത് തുടങ്ങണം. ഫസ്റ്റ് ക്രൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടെയാണ് കുഞ്ഞിന്റെ ഒരു ലങ്സ് വികസിച്ച് വരുന്നതും കുഞ്ഞ് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ബ്രീതിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില കേസസിൽ ഈ ഒരു പ്രോസസ്സ് ഒരു 10% കേസസ് വരെ നമുക്ക് ഒരു കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം കരയാതെ വരുന്നതും ബ്രീതിങ് പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാതെ വരുന്നതും സംഭവിക്കാം. പുറമേ നിന്ന് നമ്മളൊരു പീഡിയാട്രിഷ്യൻ, ഒരു ഹെൽത്ത് കെയർ വർക്കറിന്റെ ഹെൽപ്പ് വേണ്ടി വരാം. ഒരു കുഞ്ഞിനെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടി വരാം, കുഞ്ഞിന് പുറമേ നിന്ന് ശ്വാസം കൊടുക്കേണ്ടി വരാം. അപ്പൊ ഇത് എല്ലാവരും ധരിക്കുന്ന പോലെ ഒരു നോർമൽ പ്രോസസ്സ് അല്ല. ഇതിൽ വളരെ ബിഗ് ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ. അപ്പം അതിൻ്റെതായ പ്രോബ്ലംസ് വരാം. പല കേസിലും നമുക്ക് പുറമേ നിന്ന് ശ്വാസം കൊടുത്താലാണ് കുഞ്ഞ് ശ്വാസം എടുക്കാൻ തുടങ്ങുന്നത്. അപ്പം എല്ലാ ഡെലിവറീസും ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇറ്റ്സെൽഫ്. ആൻഡ് എല്ലാ ഡെലിവറീസിലും ഒരു പീഡിയാട്രിഷ്യൻ അറ്റൻഡ് ചെയ്യുന്നതുമാണ് അനിവാര്യമാണ്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ ജിനോ ജോസഫ്.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 04842 42 63 97 അല്ലെങ്കിൽ 42 63 87. മറ്റൊരു നമ്പർ 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ഹലോ, അവിടെ നിക്ക്, പോവാണോ? വാ വാന്നേ.
2: പോയിട്ടെ, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു.
1: കേറി വാന്നേ, സംസാരിച്ചിട്ട് പോകാം.
2: എന്ത് സംസാരിക്കാൻ?
1: ഓ, എന്തേലും വിഷയം ഉണ്ടാക്കാനാണോ നമുക്ക് പാട്?
2: ഓ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ.
1: അല്ല, എന്നതാ ഒരു പരിങ്ങല്?
2: എനിക്കെന്ത് പരിങ്ങല്?
1: ഇന്നലെ ഇതുവഴി പോയപ്പോ ഞാൻ കൂവി വിളിച്ചിട്ടും ശ്രദ്ധിക്കാതെ ഒരൊറ്റ വിടലായിരുന്നല്ലോ.
2: അത് പിന്നെ എന്നതെങ്കിലും അത്യാവശ്യം കാണും.
1: ഞാൻ വിചാരിച്ചു പേര് മാറ്റിയെന്ന്. ഇല്ലേ, വർക്കീ എന്ന് വിളിച്ച എന്തോ എന്ന് വിളി കേൾക്കണമല്ലോ.
2: പേര് മാറ്റാൻ ഞാൻ ആരാ? നൗറുവോ?
1: നൗറു അതൊരു രാജ്യമല്ലേ?
2: അതെ, പക്ഷെ ഇനി മുതൽ നൗറു അല്ല, നൗ ഇറോ എന്നായി.
1: അതെന്നതാ ഈ പേര് മാറ്റിയേ?
2: ദേശീയ ഭാഷയുടെ ഉച്ചാരണം അനുസരിച്ചാണ് മാറ്റിയത്.
1: ഓ, അപ്പടിയാ.
2: ആമാ ആമാ, ലോകത്തെ മൂന്നാമത്തെ ചെറിയ രാജ്യമാണ് നൗ ഇറോ.
1: അപ്പൊ എത്ര വിസ്തീർണം കാണു അതിന്?
2: വെറും 21 ചതുരശ്ര കിലോമീറ്റർ.
1: അയ്യോ,
2: താമസിക്കുന്നത് വെറും 12,000 പേരും.
1: അത്രേ ഉള്ളോ?
2: അത്രേ ഉള്ളു. ഞാൻ പോട്ടെ.
1: മെയിൻ കാര്യം ഞാൻ ചോദിച്ചില്ല അവിടെ.

0: ചോദിക്കണ്ട, കേറിവാ കേറിവാ എന്ന് വിളിച്ചപ്പോഴേ അറിയാം കീറി വിടാനാണെന്ന്.
1: അതെ, നിങ്ങൾ എന്നു മുതലാ ഈ ബ്രോക്കർ പണി തുടങ്ങിയേ?
0: അത് പിന്നെ സുഹൃത്തിന്റെ സ്ഥലമല്ലേ, കച്ചവടം ചെയ്യാൻ ഞാനൊന്ന് സഹായിച്ചു.
1: വല്ലാത്തൊരു സഹായമായിപ്പോയി. നിങ്ങൾ എന്ത് ചെയ്താലും അമളിയാണല്ലോ മനുഷ്യ.
0: സംഗതി എന്തായാലും കച്ചവടം നടന്നല്ലോ, അത് മതി.
1: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ, എന്നതായിരുന്നു പരസ്യവാചകം?
0: കാള തങ്കമ്മേ,
1: എന്നാ കളയാനാ, പറ അങ്ങോട്ട്. പരസ്യവാചകം എന്നായിരുന്നു?
0: കണ്ണായ സ്ഥലം.
1: അതല്ല, അതിന് ശേഷം
0: ശാന്തിയുടെ തീരം.
1: ആ അത് തന്നെ, കണ്ണായ സ്ഥലം, ശാന്തിയുടെ തീരം, 5 സെന്റ് വിൽപ്പനക്ക്.
0: അതിന് കണ്ണായ സ്ഥലമല്ലേ?
1: ആണല്ലോ, നല്ല കണ്ണായ സ്ഥലമാണ്.
0: പിന്നെ ശാന്തിയുടെ തീരം അല്ലേ?
1: ശാന്തിയുടെ തീരം ശ്മശാനത്തിന് എതിരെയുള്ള സ്ഥലം.
0: അതല്ലേ ശാന്തിയുടെ തീരം.
2: ദീപസ്തംഭം, മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം. PhD നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇന്ന് രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.maharajas.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.maharajas.ac.in.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. FM ഡയറി തുടരും 7:35 സമകാലികം നോവൽ പാരായണം, RCR കായം എന്തു പഠിക്കണം എന്താകണം തുടങ്ങിയ വിഭവങ്ങളുമായി. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:33. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ജല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ ജനസംഖ്യാ വർധന, ഭാവിയിലെ ജലലഭ്യത എന്നിവ കണക്കിലെടുത്ത് പ്രത്യേക ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബോധവൽക്കരണത്തിനായി ജല ഉത്സവ് പോലുള്ള ജനപങ്കാളിത്ത പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണം. കൃത്യമായ

0: ജലവിവര ശേഖരണത്തിനും വിശകലനത്തിനും AI സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി മാർട്ട് ഡി വെബറും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. വാഴ്സോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ നീതാ ഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. പോളണ്ട് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം യുക്രൈനിലേക്ക് യാത്ര തിരിക്കും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ നീക്കം സജീവമാക്കി. അമേരിക്കയിലെ ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിനായി ഉന്നതതല ചർച്ചകൾ നടത്തി. വികസന നയ രൂപീകരണ ധനസഹായമായി $150 കോടി അനുവദിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കിയതിനെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി സ്വാഗതം ചെയ്തു. ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയ്ക്കൊപ്പം മന്ത്രി അവലോകനം ചെയ്തു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250 ആയി. വിശദാംശങ്ങളിലേക്ക്.
1: അവശ്യമരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ഏകദേശം 5.5 ടൺ മെഡിക്കൽ സാമഗ്രികളാണ് നേപ്പാളിന് ഇന്ത്യ കൈമാറിയത്. 11 അംഗ വിദഗ്ധ സംഘവും കാഠ്മണ്ഡുവിലെത്തിയിട്ടുണ്ട്. ബോട്ടെകോശി നദിയുടെ തീരത്തുള്ള തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ ടിബറ്റ് സന്ദർശനത്തിന് പോയ 410 ഇന്ത്യൻ പൌരന്മാർ നാട്ടിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് രാജ്യങ്ങളിലെ ബൌദ്ധിക സ്വത്തവകാശ ഓഫീസ് മേധാവികളുടെ 18-ാമത് യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയിലെ പ്രമേയത്തിന് അനുസൃതമായാണ് ചർച്ചകൾ നടക്കുന്നത്. പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പും തുടർച്ചയും ഉറപ്പാക്കുന്നതിന് ഏകോപന സംവിധാനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബ്രിക്സ് IP ഓഫീസുകളുടെ മേധാവികൾ വ്യക്തമാക്കി. ബൌദ്ധിക സ്വത്തവകാശ മേഖലയിലെ ബഹുമുഖ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധതയും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ V.നാരായണൻ പറഞ്ഞു. ജാർഖണ്ഡിൽ H1N1 പനിക്കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 18 കുട്ടികൾ ഉൾപ്പെടെ 36 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നവരെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാം. ദുബായിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് B മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ, ജല, വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. ബൽജീത് കൌർ, സ്കാൽസാങ് റിക്സിൻ, റിമോ സാഹ തുടങ്ങിയവർക്ക് സാഹസികതയ്ക്കുള്ള പുരസ്കാരങ്ങളും ശിവപ്രസാദ് ചമോലിക്ക് സമഗ്ര സംഭാവനയ്ക്കുമാണ്.

0: പുരസ്കാരം. ദേശീയ കായിക പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ഈ അവാർഡുകളും സമ്മാനിക്കും. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലുള്ള നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 30 വനിതാ കാഡറ്റുകൾ ഉൾപ്പെടെയുള്ള 65 കാഡറ്റുകളുടെ സംഘമാണ് തേവള്ളിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്കും തിരിച്ചും ഇന്നു മുതൽ September 10 വരെ ജലസാഹസിക യാത്ര സംഘടിപ്പിക്കുന്നത്. 30 ജീവനക്കാരും ഈ പര്യടനത്തിൽ പങ്കാളികളാകും. വിവിധ സ്ഥലങ്ങളിൽ സെയിലിംഗ് അഭ്യാസങ്ങളും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തും. പല്ലനയിൽ കുമാരനാശൻ സ്മാരകത്തിൽ പ്രതിമ വൃത്തിയാക്കൽ, കവിതാപാരായണം, പുന്നവടജെട്ടിയിലെ ജലസംരക്ഷണ തെരുവ് നാടകം, മുഹമ്മ ജെട്ടിയിലെ മയം തുടങ്ങിയവ സെയിലിംഗ് പരിവേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ ഉൾപ്പെടുന്നു.
0: IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാകില്ലെന്നും ആഗോള വിപണി ലക്ഷ്യമിട്ട് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ യുവസംരംഭകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജലമില്ലാതെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജല അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ നിയമിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് നൃത്യഗോപാൽദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശ്രീരാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾക്കും പ്രധാന പ്രവർത്തനങ്ങൾക്കും CEO നേതൃത്വം നൽകും. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. ICC റാങ്കിംഗിൽ മുന്നിലുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം February 14 മുതൽ 28 വരെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി SJ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ 2 ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ
3: സമകാലികം. സാധ്യതകളുടെയും തെരഞ്ഞെടുപ്പുകളുടെയും കാലത്താണ് നാം ജീവിക്കുന്നത്. വിപണിയിൽ വസ്തുക്കളേറെയാണ്. മൊബൈൽ ഫോണിൽ വിവരങ്ങൾ നിരവധിയാണ്. ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളേറെയാണ്. വാങ്ങാനും കാണാനും പങ്കുവയ്ക്കാനും പ്രതികരിക്കാനും നമ്മെ ക്ഷണിക്കുന്ന അനവധി ശബ്ദങ്ങൾ ദിവസവും ചുറ്റുമുഴങ്ങുന്നു. എന്നാൽ ഈ സമൃദ്ധിക്കിടയിൽ ഒരു ചോദ്യം പ്രസക്തമാകുന്നു. നമുക്ക് ശരിക്കും എത്ര വേണം? ഈ ചോദ്യത്തിൽ നിന്നാണ് മിനിമലിസം എന്ന ജീവിത സങ്കല്പം ആരംഭിക്കുന്നത്. വസ്തുക്കൾ കുറച്ചു മാത്രം സ്വന്തമാക്കുക എന്നതിലൊതുങ്ങുന്നതല്ല മിനിമലിസം. അനാവശ്യമായതിനെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തി ജീവിതത്തിൽ യഥാർത്ഥ മൂല്യമുള്ള കാര്യങ്ങൾക്ക് ഇടം നൽകുന്ന സമീപനമാണത്. സമയം, ആരോഗ്യം, ബന്ധങ്ങൾ, സാമ്പത്തിക സുരക്ഷ, മനസമാധാനം, ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള ശ്രമം. മിനിമലിസം ഒരു ഫാഷനാണോ അതോ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ആവശ്യമായ ഒരു ജീവിതബോധമാണോ എന്ന് പരിശോധിക്കാം.
4: ലളിത ജീവിതത്തിന് മിനിമലിസം.
3: മിനിമലിസത്തെ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കാറുണ്ട്. ശൂന്യമായി.

0: ശുദ്ധമായ മുറി, വെളുത്ത ചുമരുകൾ, വളരെ കുറച്ചു മാത്രം വസ്ത്രങ്ങൾ, ലളിതമായ ഉൽപ്പന്നങ്ങൾ, ഇവയിലൊന്നും മിനിമലിസത്തിന്റെ സാരം ഒതുങ്ങുന്നില്ല. ഒരാൾക്ക് 10 പുസ്തകങ്ങൾ മതിയാകാം, മറ്റൊരാൾക്ക് 1000 പുസ്തകങ്ങൾ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമായിരിക്കാം. നമ്മുടെ വീടുകളെ ഒന്ന് നോക്കാം. വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഉപകരണങ്ങൾ, ഒരിക്കലും ധരിക്കാത്ത വസ്ത്രങ്ങൾ, ആവർത്തിച്ചു വാങ്ങിയ പാത്രങ്ങൾ, കാലഹരണപ്പെട്ട രേഖകൾ, കുട്ടികൾ വളർന്നിട്ടും മാറ്റിവെക്കാത്ത കളിപ്പാട്ടങ്ങൾ, വികാരബന്ധമുള്ള ചില വസ്തുക്കൾ തീർച്ചയായും സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഓർമ്മകളെ സംരക്ഷിക്കാനായി എല്ലാ വസ്തുക്കളെയും സൂക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം നാം പലപ്പോഴും ചോദിക്കാറില്ല. ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, അനാവശ്യമായ ചിന്തകളും സമ്മർദ്ദങ്ങളും കൊണ്ട് മനസ്സ് കലുഷിതമാകുന്നതും ഇന്നത്തെ കാലത്ത് സ്വാഭാവികമാണ്. മിനിമലിസം ഒരു ചികിത്സാരീതി അല്ലെങ്കിലും ചിട്ടയുള്ളതും നിയന്ത്രിക്കാവുന്നതുമായ പരിസരം മനസ്സിന് ആശ്വാസം നൽകാം. എല്ലാം ഉപേക്ഷിക്കുകയല്ല, നമ്മെ അലട്ടുന്നതും ഉപയോഗമില്ലാത്തതുമായ കാര്യങ്ങളെ തിരിച്ചറിയുകയാണ് വേണ്ടത്.
1: ഞാൻ ഡോക്ടർ അനൂപ് വിൻസെന്റ്, പ്രൊഫസർ അനച്ചോടി, ശ്രീനാരായണ മെഡിക്കൽ കോളേജ്, ചാലാക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കൺസ്യൂമർ സൊസൈറ്റിയാണ്. ഈയിടെയായിട്ട് നമ്മളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന വസ്തുക്കൾ സാധാരണയിൽ കവിഞ്ഞ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിപാദനം ഒരുപക്ഷെ മാനസിക നിലയിൽ ഉണ്ടാകാവുന്ന വ്യതിയാനങ്ങൾ, അതായത് കൺസ്യൂമർ ഇത് മേടിക്കുന്ന ഒരാളുടെ ഡോപ്പമിനിലുണ്ടാകുന്ന സെർജ് മൂലമാണ് അതിനകത്ത് അകപ്പെട്ടു പോകുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇമ്പൾസ് ഡിസ്കൺട്രോൾ, അതായത് ഇമ്പൾസിവിറ്റി, നമ്മുടെ വരുന്ന ഇമ്പൾസിവിറ്റി ഡിസ്കൺട്രോൾ ആയിട്ട് അത് നമ്മുടെ ഡോപ്പമിൻ ഇത് കൂട്ടുന്നതായിട്ടും അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാണുന്ന സംഗതി, സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ്, വാട്സാപ്പിലേക്ക് ഈ പരസ്യത്തിലൂടെ വരുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മൾ അതിൻ്റെ വിലയോ അതിൻ്റെ ഗുണമോ അതിൻ്റെ നമുക്ക് ആവശ്യമാണോ എന്നറിയാതെ തന്നെ മേടിച്ചു കൂട്ടുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. ആ പ്രവണതകളെല്ലാം തന്നെ നമ്മളുടെ തന്നെ സൊസൈറ്റിയെ ബാധിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ വളരെ വിലയേറിയ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൂട്ടുകയും കയ്യിലെത്തിപ്പെടുമ്പോൾ അതിന് തീരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കൺസ്യൂമർ എന്ന് പറയുന്ന വ്യക്തി, അതായത് നമ്മൾ ഉപഭോക്താവിൻ്റെ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പിടിവിട്ടു പോവുകയും നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയകളെ എല്ലാം പാശ്ചാത്യ നാടുകളിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെ കൂടുതലായിട്ട് അതിനെ ഉപയോഗിക്കുന്നത് നമ്മളെ പോലത്തെ ഏഷ്യൻ കൺട്രീസിലാണ്. അപ്പോൾ അതിനകത്ത് തോന്നുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട് ഏത് തരത്തിൽ, ഇപ്പോൾ ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഇതെല്ലാം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്.
0: ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തെ കഠിനമായ നിയമങ്ങളാൽ നിയന്ത്രിക്കലല്ല മിനിമലിസം എന്നതാണ്. 20 വസ്ത്രങ്ങൾ മാത്രം വേണം, 100 വസ്തുക്കൾ മാത്രം മതി എന്നിങ്ങനെയുള്ള സംഖ്യകൾ എല്ലാവർക്കും ബാധകമല്ല. ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കുടുംബത്തിന്റെ വലിപ്പം, തൊഴിൽ, ആരോഗ്യം, പ്രായം, താമസസ്ഥലം, കാലാവസ്ഥ എല്ലാം ആവശ്യങ്ങളെ നിർണയിക്കും. അതിനാൽ മിനിമലിസം താരതമ്യത്തിന്റെ ജീവിതശൈലിയാകരുത്. മറ്റൊരാളുടെ വീട്ടിലെ ലാളിത്യത്തെ അനുകരിക്കേണ്ടതില്ല. സ്വന്തം ജീവിതത്തിന് യോജിച്ച അളവിലുള്ള ലാളിത്യം കണ്ടെത്തുകയാണ് പ്രധാനം. മിനിമലിസത്തിന്റെ മറ്റൊരു പ്രധാന വശം ഉപഭോഗമാണ്. പരസ്യങ്ങൾ നമ്മോട് നിരന്തരം പറയുന്നു, പുതിയതെടുക്കൂ, കൂടുതലെടുക്കൂ, പഴയത് മാറ്റൂ. എന്നാൽ ഓരോ വാങ്ങലിനും പിന്നിൽ ഒരു ചെലവുണ്ട്. പണം മാത്രമല്ല, വിഭവങ്ങളുടെ ഉപയോഗം, ഉൽപ്പാദനം, ഗതാഗതം, പാക്കിംഗ്, ഒടുവിൽ മാലിന്യം. പുതിയ വസ്ത്രം വാങ്ങണം, പക്ഷേ വില കുറവായിരിക്കണം. സ്റ്റൈലിലും വിട്ടുവീഴ്ച വേണ്ട. ഒപ്പം പരിസ്ഥിതിയെക്കുറിച്ചും ചിന്തിക്കണം. ഇങ്ങനെയൊരാഗ്രഹം യുവതലമുറയ്ക്കിടയിൽ ഇന്ന് സാധാരണമാണ്. ഇതിനുള്ള ഒരു പുതിയ ഉത്തരമാണ് ത്രിഫ്റ്റ് ഷോപ്പിംഗ്. ത്രിഫ്റ്റ് ഷോപ്പ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് എന്തായിരിക്കും? പഴയ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടയോ? ഒരു പരിധിവരെ അതെ. എന്നാൽ അതിനപ്പുറമുള്ള വലിയൊരു ആശയമാണ് ത്രിഫ്റ്റ് ഷോപ്പിംഗ്. മറ്റൊരാൾ ഉപയോഗിച്ചിട്ടുള്ളതോ അധികം ഉപയോഗിക്കാത്തതോ ആയ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ബാഗുകളും ഷൂസുകളും വീട്ടുപകരണങ്ങളുമൊക്കെ വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നതാണ് പൊതുവെ ത്രിഫ്റ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് വെറുമൊരു പണം ലാഭിക്കാനുള്ള മാർഗമല്ല. ഫാഷൻ, അഫോർഡബിലിറ്റി, സസ്റ്റൈനബിലിറ്റി ഈ 3 ആശയങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പുതിയ ഷോപ്പിംഗ് സംസ്കാരമായി ഇത് മാറുകയാണ്.
2: എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ദിൽഷാദും കൂടിയാണ് കൊച്ചിയിൽ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ത്രിഫ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഐറ്റംസ് ആണ്. ഒരിക്കൽ യൂസ് ചെയ്ത് വന്ന ഡ്രസ്സുകൾ, അതായത് വലിയ വലിയ ആളുകൾ 25,000-ഉം 10,000-ഉം ഒക്കെ വാങ്ങിയിട്ടുള്ള ഡ്രസ്സ്

നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒഴിവാക്കുന്ന ഡ്രസ്സുകൾ, അപ്പോൾ സെക്കൻഡ് ഡ്രസ്സുകൾ, പല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകളുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അയേൺ ചെയ്ത് സെറ്റായി വരുന്ന ഡ്രസ്സുകളാണ് ഈ ത്രിഫ്റ്റ് ഷോപ്പിൽ വരുന്ന

0: വലിയ മോട്ടോ. ഡ്രസ്സുകള് പല ക്വാളിറ്റിയിലുണ്ട്, എ ലെവലുണ്ട്, ബി ലെവലുണ്ട്, സി ലെവലുണ്ട്, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അങ്ങനെ പല ക്വാളിറ്റി. ഈ ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നത് ചെറിയ യൂസേജ്, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ബ്രാൻഡ് ഡ്രസ്സുകൾ തന്നെ ചെറിയ യൂസേജിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി അതെടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് അയൺ ചെയ്ത് സെറ്റായി വരുന്ന ഫസ്റ്റ് ക്വാളിറ്റി ഒരു കംപ്ലൈൻറ്റും കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സായിരിക്കും. സെക്കൻഡ് ക്വാളിറ്റി ചെറിയ ചെറിയ സ്ക്രാച്ചുകളോ ഒന്നോ രണ്ടോ ബട്ടൻ്റെ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ട്, അതിൻ്റെ താഴെയുള്ള ക്വാളിറ്റിയിലുണ്ട്. അങ്ങനെ മൂന്ന് ക്വാളിറ്റികളായിട്ടാണ് ഈ ഡ്രസ്സുകൾ വരിക.
1: ഉപഭോഗം പൂർണ്ണമായും നിർത്തുക എന്നത് യാഥാർത്ഥ്യബോധമുള്ള നിർദ്ദേശമല്ല, എന്നാൽ ആവശ്യകതയും ആഗ്രഹവും തമ്മിൽ വേർതിരിച്ചറിയുക സാധ്യമാണ്. ചെറിയ ചെറിയ അനാവശ്യ ചെലവുകൾ പലപ്പോഴും കുടുംബ ബജറ്റിനെ ബാധിക്കും. ഉപയോഗമില്ലാത്ത സബ്സ്ക്രിപ്ഷനുകൾ, ആവർത്തിച്ചുള്ള ഓൺലൈൻ വാങ്ങലുകൾ, പ്രദർശനത്തിനായുള്ള ചെലവുകൾ, ഇവ നിയന്ത്രിച്ചാൽ പല കുടുംബങ്ങൾക്കും സമ്പാദ്യത്തിനുള്ള ഇടം കണ്ടെത്താനാകും. മിനിമലിസം എന്നാൽ പണം ചെലവാക്കരുത് എന്നല്ല, മൂല്യമുള്ള കാര്യങ്ങൾക്കായി ബോധപൂർവം ചെലവാക്കുക എന്നതാണ്. ആവശ്യമില്ലാത്ത ആവർത്തിച്ചുള്ള ചെലവുകൾ കുറച്ചാൽ വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, അടിയന്തര നിധി, ഭാവിയിലെ സുരക്ഷ എന്നിവയ്ക്കായി പണം മാറ്റിവെക്കാം.
2: കോർപ്പറേറ്റ് ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറുമായ സുനിൽ ദേവദത്തം.
3: മിനിമലിസം എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത രീതിയാണ്, ശൈലിയാണ്, നമ്മെ നമ്മുടെ സമയവും ഊർജവും ലാഭിക്കാൻ സഹായിക്കുന്ന, നമ്മുടെ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ജീവിത രീതി. കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങി. ഇപ്പോൾ നിലവിലുള്ള കൺസ്യൂമറിസത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഈ ഒരൊറ്റ വാചകം മതി, അവിടെയാണ് മിനിമലിസത്തിൻ്റെ പ്രസക്തി. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയുള്ള ഒരു വാക്കാണ് മിനിമലിസം. നമുക്കറിയാം 1960കളിൽ ചിത്രകല, ശില്പനിർമ്മാണം തുടങ്ങിയ രംഗത്താണ് ആദ്യമായി മിനിമലിസം കടന്നു വന്നത്. പിന്നീട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മിനിമലിസത്തിൻ്റെ കടന്നു വരവായി. മിനിമലിസം എന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങരുത് എന്നല്ല, മറിച്ച് ചിന്തിച്ച് മൂല്യമറിഞ്ഞ് വാങ്ങുക എന്നതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ മിനിമലിസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായി. ഇനി ആവശ്യം തന്നെ അത്യാവശ്യമാണോ അനാവശ്യമാണോ എന്ന് മനസ്സിലാക്കിയാൽ ഒന്നുകൂടി ഗംഭീരമായി. മറ്റുള്ളവരുടെ ജീവിതശൈലി അനുകരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കടം കൂടുന്നത്. അപ്പോൾ കടം കുറക്കാൻ മിനിമലിസമാവാം. തീർച്ചയായിട്ടും മിനിമലിസം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. കാരണം സാധനങ്ങൾ കൂടുന്തോറും ടെൻഷൻ കൂടും. ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അലമാരയോടൊപ്പം മനസ്സും ക്ലിയറാവും. വെള്ളം കുടിക്കാൻ സ്ഥിരമായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്നതിന് പകരം ഒരു സ്റ്റീൽ ബോട്ടിൽ ഉപയോഗിച്ച് തുടങ്ങാൻ പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം മിനിമലിസവുമായി. ചുരുക്കത്തിൽ, കൂടുതൽ സാധനങ്ങൾക്ക് പകരം ഗുണമേന്മയുള്ള നല്ല സാധനങ്ങൾ വാങ്ങുന്ന ഗോ ഫോർ ക്വാളിറ്റി എന്നതാണ് മിനിമലിസത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ കാഴ്ചപ്പാട്. എനിക്ക് എന്തൊക്കെ സ്വന്തമായി ഉണ്ട് എന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മിനിമലിസമാണ്. വാങ്ങുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് മൈൻഡ്ഫുൾ ബയിങ്. ആ പ്രധാനപ്പെട്ട ഒരു നിയമം 1-in-1-out റൂൾ. കാര്യം സിമ്പിളാണ്. പുതിയതൊരു സാധനം വാങ്ങുമ്പോൾ പഴയ സാധനം ഒഴിവാക്കുക. ആവശ്യക്കാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് മറ്റൊരു ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി 90-90 എന്ന പേരിൽ മറ്റൊരു നിയമത്തെക്കുറിച്ച് പറയാറുണ്ട്. കഴിഞ്ഞ 90 ദിവസമായി നാം ഉപയോഗിക്കാത്തതും ഇനി അടുത്ത 90 ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുമില്ലാത്തതുമായ വസ്ത്രങ്ങൾ, അതുപോലെ ഉപകരണങ്ങൾ ഇവ ഒഴിവാക്കുക.
1: വാങ്ങുന്നതിനു മുമ്പുള്ള ഇടവേള, ഇത് വളരെ ലളിതവും പ്രായോഗികവുമായ നിർദ്ദേശമാണ്. അത്യാവശ്യമല്ലാത്ത ഒരു വസ്തു വാങ്ങാൻ തോന്നുമ്പോൾ ഒരു ദിവസം കാത്തിരിക്കുക. വില കൂടിയ വസ്തുവാണെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ ആലോചിക്കുക. പലപ്പോഴും ആഗ്രഹത്തിന്റെ തീവ്രത കുറയും. ആവശ്യമായ കാര്യമാണെങ്കിൽ ആലോചിച്ചെടുത്ത തീരുമാനത്തിലൂടെ വാങ്ങാം. ലാളിത്യമുള്ള ജീവിതം ഗുണനിലവാരമില്ലാത്ത ജീവിതമല്ല. കുറഞ്ഞ എണ്ണം, നല്ല ഗുണമേന്മ, ദീർഘകാല ഉപയോഗം, ഇതും മിനിമലിസത്തിന്റെ ഭാഗമാണ്. പെട്ടെന്ന് കേടാകുന്ന പല വസ്തുക്കൾ വാങ്ങുന്നതിനേക്കാൾ അറ്റകുറ്റപ്പണി ചെയ്യാവുന്നതും ദീർഘകാലം ഉപയോഗിക്കാവുന്നതുമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സാമ്പത്തികമായും പാരിസ്ഥിതികമായും ഗുണകരമാണ്. ഇന്ന് മിനിമലിസം വീടുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഡിജിറ്റൽ ജീവിതത്തിലേക്കും അത് വ്യാപിക്കുന്നു. സ്മാർട്ട് ഫോണിൽ അനവധി ആപ്പുകൾ, അനാവശ്യ അറിയിപ്പുകൾ, ഉപയോഗിക്കാത്ത ഫയലുകൾ, നിരന്തരം പുതുക്കുന്ന സോഷ്യൽ മീഡിയ വിവരങ്ങൾ, ഇവയും നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഡിജിറ്റൽ മിനിമലിസം എന്നത് സാങ്കേതികവിദ്യ ഉപേക്ഷിക്കലല്ല. സാങ്കേതികവിദ്യ നമ്മെ നിയന്ത്രിക്കുന്നതിനു പകരം നാം സാങ്കേതികവിദ്യയെ ഔചിത്യപൂർവ്വം ഉപയോഗിക്കുന്ന സമീപനമാണത്. ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക, ഉപയോഗമില്ലാത്ത ആപ്പുകൾ ഒഴിവാക്കുക, ഉറങ്ങുന്നതിനു മുമ്പ് സ്ക്രീൻ ഉപയോഗം കുറയ്ക്കുക, കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കുക, ഓരോ ദിവസവും കുറച്ചു സമയം അറിയിപ്പുകളില്ലാതെ ഇരിക്കുക. ഡിജിറ്റൽ ലോകം വിവരങ്ങളുടെ ലോകമാണ്. എന്നാൽ എല്ലാ വിവരങ്ങളും ഒരേപോലെ ആവശ്യമായവയല്ല.

0: നിരന്തരം പ്രതികരിക്കേണ്ട ബാധ്യതയില്ല. മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യേണ്ടതുമില്ല. മിനിമലിസം സമയത്തിന്റെ കാര്യത്തിലും പ്രസക്തമാണ്. എല്ലാ ക്ഷണങ്ങളും സ്വീകരിക്കുക, എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുക, എല്ലായ്പ്പോഴും ലഭ്യരായിരിക്കുക, ഇതാണ് ചിലപ്പോൾ വിജയമെന്ന് തോന്നുന്നത്. എന്നാൽ എല്ലാത്തിനും അതേ പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇല്ല പറയേണ്ടി വരും. വിശ്രമത്തിനും കുടുംബത്തിനും വായനയ്ക്കും ആരോഗ്യത്തിനും ആത്മപരിശോധനയ്ക്കും സമയം വേണം. തിരക്കില്ലാത്ത സമയം പാഴ്സമയമല്ല, നന്നായി ജീവിക്കാൻ ആവശ്യമായ ഇടമാണത്. മിനിമലിസവും പരിസ്ഥിതിയും തമ്മിലും അടുത്ത ബന്ധമുണ്ട്. ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്തുക്കൾ, ഒരു തവണ ഉപയോഗിച്ചുപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്, ഫാഷൻ മാറുമ്പോൾ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ, പതിവായി മാറുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതെല്ലാം മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിനിമലിസത്തെ വെറും വ്യക്തിഗത ജീവിതശൈലിയായി ചുരുക്കരുത്. എല്ലാവർക്കും ഒരേ രീതിയിൽ കുറയ്ക്കാൻ കഴിയില്ല. ചിലർക്ക് പല വസ്തുക്കളും ജോലിക്കോ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കോ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾക്കോ അനിവാര്യമാണ്. അതിനാൽ മറ്റുള്ളവരുടെ ജീവിതത്തെ വിധിക്കാനുള്ള ഉപകരണമാകരുത് മിനിമലിസം. ലഭ്യമായ വിഭവങ്ങളുടെ ഉത്തരവാദിത്തോടെ ഉപയോഗിക്കാനുള്ള ബോധമായിരിക്കണം അത്. പരിസ്ഥിതി സൗഹൃദ മിനിമലിസം എന്നത് ഉപയോഗിക്കാൻ കഴിയുന്നവ ഉപയോഗിക്കുക, നന്നാക്കാൻ കഴിയുന്നവ നന്നാക്കുക, പങ്കുവയ്ക്കാൻ കഴിയുന്നവ പങ്കുവയ്ക്കുക, ആവശ്യമില്ലാത്തവ ഉത്തരവാദിത്വത്തോടെ മറ്റൊരാളിലേക്ക് എത്തിക്കുക, ഇതാണ് പ്രധാനം. ഒരു വസ്തു ഒഴിവാക്കുമ്പോൾ അതിൻ്റെ മാലിന്യ ഭാവിയും നമ്മൾ ചിന്തിക്കണം. ഡീക്ലട്ടറിംഗ് എന്ന പേരിൽ ഉപയോഗയോഗ്യമായ വസ്തുക്കൾ മാലിന്യ കൂമ്പാരത്തിലേക്ക് അയക്കുന്നത് മിനിമലിസമല്ല. വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, കളിപ്പാട്ടങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഉപയോഗിക്കാൻ കഴിയുന്നവ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാം. മിനിമലിസം ആരംഭിക്കേണ്ടത് വലിയ തീരുമാനങ്ങളിലൂടെ ആവണമെന്നില്ല. ഒരു ഡ്രോയറിൽ നിന്ന് തുടങ്ങാം, ഒരു അലമാരയിൽ നിന്ന് തുടങ്ങാം, പ്രതിമാസ ചെലവ് പട്ടിക പരിശോധിക്കുന്നതിൽ നിന്ന് തുടങ്ങാം, ഫോൺ നോട്ടിഫിക്കേഷനുകൾ ക്രമീകരിക്കുന്നതിൽ നിന്ന് തുടങ്ങാം, ഒരു പുതിയ വസ്തു വാങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് തുടങ്ങാം. സ്വയം ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഇതാണ്: ഇത് ഞാൻ പതിവായി ഉപയോഗിക്കുന്നുണ്ടോ? ഇതെനിക്ക് സന്തോഷമോ യഥാർത്ഥ പ്രയോജനമോ നൽകുന്നുണ്ടോ? ഇതില്ലാതെ എന്റെ ജീവിതം ബുദ്ധിമുട്ടാകുമോ? ഇത് സൂക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും എത്ര സമയം, പണം, ശ്രദ്ധ എന്നിവ വേണം? എനിക്കിത് ആവശ്യമാണോ അതോ ക്ഷണികമായ ആഗ്രഹമാണോ? ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം പറയാൻ കഴിഞ്ഞാൽ മിനിമലിസം ഒരു പ്രദർശനമല്ലാതെ ജീവിതത്തെ ലളിതമാക്കുന്ന ഒരു ശീലമായി മാറും. മിനിമലിസം കുറവിന്റെ ആഘോഷമല്ല, മതിയായതിന്റെ തിരിച്ചറിവാണ്. ജീവിതത്തിൽ ഇടമുണ്ടാക്കാനുള്ള ശ്രമമാണ്. കൂടുതൽ വാങ്ങുന്നതിനു പകരം കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതൽ ശേഖരിക്കുന്നതിനു പകരം കൂടുതൽ അനുഭവിക്കുക, കൂടുതൽ തിരക്കിൽപ്പെടുന്നതിനു പകരം കൂടുതൽ അർത്ഥവത്തായി ജീവിക്കുക. നമ്മുടെ ജീവിതം നിറയ്ക്കുന്നത് വസ്തുക്കൾ മാത്രമല്ല, ബന്ധങ്ങളാണ്, അറിവാണ്, ആരോഗ്യമാണ്, പ്രകൃതിയാണ്, ഓർമ്മകളാണ്, മനസമാധാനമാണ്. അവയ്ക്കിടം നൽകാൻ ചിലപ്പോൾ നാം പ്രദർശനത്തിനുള്ളവയെ കുറയ്ക്കേണ്ടി വരും.
1: ലളിത ജീവിതത്തിന് മിനിമലിസം.
2: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്.
3: സമകാലികം.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
7: പിട്ടപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളി ഏജൻസീസ്.
8: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
9: അതാണ് മൈ ജി പ്രൈസ് ചാലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
10: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈ ജി പ്രൈസ് ചാലഞ്ച്.
9: 30 crore രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
10: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
9: ടി എൻ സി അപ്ലൈ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ചേക്കുവിന്റെ ദുഃഖം പതുക്കെ പതുക്കെ രാമറും ഏറ്റുവാങ്ങുകയായിരുന്നു. ദൃഢമായ ഒരു തീരുമാനം പോലെ ചേക്കു പറഞ്ഞു, ഇനി ഞാൻ കോഴിക്കോട്ട് പോകുന്നില്ല. ആടെ പോയിട്ട് എന്ത് ചെയ്യാനാ? സായിവില്ലാത്ത കോഴിക്കോട്ട് നിൽക്കാനും എനിക്കിഷ്ടമല്ല. എന്താ നീ ഇനി വിചാരിക്കുന്നത്? രാമർ ചോദിച്ചു. ഇനി നാട്ടിൽ തന്നെ നിൽക്കാനാ മോഹം. അതിന് ഈടെ എന്തെങ്കിലും ഏർപ്പാട് വേണ്ടേ? വേണോ? അതില്ലാതെ പറ്റില്ലല്ലോ. തെല്ലുനേരം ആലോചിച്ച ശേഷം രാമർ ചോദിച്ചു, നിനക്കൊരു കച്ചോടായാലോ? ഒരു മസാല.

0: കലക്കച്ചോടം. അത് കേട്ട് സ്വയം പരിഹസിക്കുന്ന വിധത്തിൽ ചേക്കു പറഞ്ഞു, എന്നെക്കൊണ്ടാവുന്ന പണി വല്ലതും പറ രാമറേ. കുറച്ചു നേരം ഒരിടത്ത് തന്നെ ഇരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അങ്ങനത്തെ ഞാൻ എങ്ങനെയാണ് കച്ചവടം ചെയ്യുക? ചേക്കുവിന് പെട്ടെന്ന് ഒരു മറുപടി കൊടുക്കുവാൻ രാമറിന് കഴിയുമായിരുന്നില്ല. അതേസമയം അയാളെ പരമാവധി സഹായിക്കണമെന്ന മോഹവും രാമർക്കുണ്ടായിരുന്നു. ബാല്യകാല സുഹൃത്താണ്. പലതിൻ്റെ പിന്നാലെയും ഓടി നടന്നതുകൊണ്ട് എവിടെയും എത്താൻ ചേക്കുവിന് കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല തങ്ങൾക്കുണ്ടെന്നും രാമറിനറിയാമായിരുന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇമ്മക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ ചേക്കു, ഞാളൊന്ന് ആലോചിക്കട്ടെ. വൈകിട്ട് രാമർ കുഞ്ഞിക്കേളുവിൻ്റെ പീടികയിലെത്തിയപ്പോൾ ഗോവിന്ദൻ അടിയോടിയും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ തന്നെ ചേക്കുവിൻ്റെ കാര്യം അവതരിപ്പിക്കാമെന്ന് വെച്ചു. ചേക്കു ഇനി കോഴിക്കോട്ട് പോകുന്നില്ല. ഓനീടെ തന്നെ എന്തെങ്കിലും ഒരു തൊയില് വേണമെന്നാ പറയുന്നത്. എന്താ മാണ്ടത്, നിങ്ങൾ പറ. രാമർ പറഞ്ഞു, ചേക്ക് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമ്മക്കോനെ ആ വൈക്ക് വിട്ടാലോ? നിങ്ങളെന്താ വിചാരിക്കുന്നത്? കുഞ്ഞിക്കേള് ചോദിച്ചു. രാമർ ഇപ്പോൾ കാളവണ്ടിയിലല്ലേ തേങ്ങയൊക്കെ കോഴിക്കോട്ട് കൊണ്ടുപോകുന്നത്. അതിന് എത്ര സമയമെടുക്കുക? ബുദ്ധിമുട്ട് വേറെ. അതൊരു ലോറിയിലാണെങ്കിൽ പണിയെളുപ്പായില്ലേ? അത് നടക്കുന്ന കാര്യമാണോ? രാമർ സംശയം പ്രകടിപ്പിച്ചു. വിചാരിച്ചാൽ നടക്കാത്തത് എന്താ ഉള്ളത്? കാളവണ്ടിക്കാർക്ക് പണി പോവൂലേ? രാമറിന് വീണ്ടും സംശയം. ഓർക്കീടത്തെ പണിയൊക്കെ ഉണ്ടാവും. അതോർത്തിഞ്ഞ് വിഷമിക്കണ്ട. കാലം മാറല്ലേ രാമറെ, അത് മനസ്സിലാക്ക്. രാമർക്ക് ലോറി ഉണ്ടെങ്കിൽ ചേക്കുവിന് ആടപ്പണിയാവും. ഓനത് നന്നായി കൊണ്ട് നടക്കുകയും ചെയ്യും. ചെറിയൊരു മുൻകോപോ എടുത്തു ചാട്ടോ ഉണ്ടെന്നത് സത്യ. ഓൻ്റെ വീട്ടുകാരിയോടും മക്കളോടും എല്ലാം അതൊക്കെ കാണിക്കൂ. പുറത്താരോടുമില്ല. ഗോവിന്ദൻ അടിയോടി വിശദമായി സംസാരിക്കുന്നത് രാമറും കുഞ്ഞിക്കേളവും കൗതുകപൂർവ്വം കേട്ടിരിക്കുകയായിരുന്നു. ലോറിയുടെ കാര്യം അടിയോടി പറഞ്ഞപ്പോൾ രാമറിനും തോന്നി അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ എന്ന്. തേങ്ങാ കച്ചവടം വിപുലമായി വരികയാണ്. കാളവണ്ടികളിൽ തേങ്ങ കോഴിക്കോട്ട് എത്തിക്കുന്നത് വലിയ മെനക്കേടായി മാറുന്നു. ലോറിയുണ്ടെങ്കിൽ പണി എളുപ്പമാകും. പക്ഷേ ലോറിക്ക് ധാരാളം പണം വേണ്ടിവരും. രാമറുടെ ചിന്ത തിരിച്ചറിഞ്ഞുകൊണ്ട് കുഞ്ഞിക്കേള് പറഞ്ഞു, അടിയോടി പറയുന്നതിൽ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ലോറി വാങ്ങാൻ അത്ര മുടക്കൊന്നും മാണ്ടി വരൂല. രാമർ വിചാരിച്ചാൽ അതിനു മാണ്ട പണം ഉണ്ടാക്കാനും കഴിയും. അടിയോടിയും അതുതന്നെ ആവർത്തിച്ചു. ലോറിയെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അവസാനം മാതാമ ബസ് എടുത്ത പോലെ ആവൂല്ലേ? രാമർ സംശയം പ്രകടിപ്പിച്ചു. അത് വിട്, അന്തോം കുന്തോ ഇല്ലാണ്ടാ മാതാമ ബസ് എടുത്തത്. ഓറ് വെച്ച പണിക്കാരും അങ്ങനെ തന്നെ. അതുപോലാണോ ഇത്? നമ്മളെല്ലാം ഇവിടെ ഇല്ലേ? ലോറി ഉണ്ടെങ്കിൽ നിനക്കത് ഗുണേ ചെയ്യുള്ളൂ, ദോഷാവൂല്ല. ഗോവിന്ദൻ അടിയോടി തറപ്പിച്ചു പറഞ്ഞു. അന്ന് അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒരു ലോറിയുടെ ഉടമയാകുന്നതിനെക്കുറിച്ചുള്ള ചെറിയ ചില ധാരണകളൊക്കെ രാമറിന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. പിന്നീട് ഭാര്യയുമായി സംസാരിച്ചതോടെ ധാരണ പൂർണ്ണമാവുകയും ചെയ്തു. ലോറി ഉടൻ വാങ്ങണമെന്ന് തന്നെയാണ് കല്യാണി അഭിപ്രായപ്പെട്ടത്. എല്ലായിടത്തും ലോറികളിലാ ഇപ്പോൾ സാധനം കൊണ്ടുപോകുന്നത്. കാളവണ്ടികളിൽ കൊണ്ടുപോകുമ്പോൾ എത്ര സമയം എടുക്കുക? ലോറി വാങ്ങുന്നതിനെക്കുറിച്ചും വ്യക്തമായ ഒരഭിപ്രായം കല്യാണിക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ ആഴ്ച രാമറിന്റെ ചരക്ക് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത് ലോറിയിലായിരുന്നു. രാമറിന്റെ സ്വന്തം ലോറിയിൽ. ഓടിക്കുന്നത് ചേക്കു. ചേക്കു അതോടെ ഡ്രൈവർ ചേക്കുവായി. ആദ്യത്തെ ലോഡും കൊണ്ട് കോഴിക്കോട്ട് പോകുമ്പോൾ ഡ്രൈവറുടെ ഇടതുവശത്ത് ക്യാബിനിൽ രാമറുമുണ്ടായിരുന്നു. ലോറി കോരപ്പുഴ പാലത്തിൽ കയറിയപ്പോൾ രാമർ പറഞ്ഞു, ഞാനാ ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. എന്റെ കാളവണ്ടിയാണ് പാലത്തിലൂടെ ആദ്യം പോയത്. ഞാൻ കേട്ടിട്ടുണ്ട് കേളപ്പജിക്കൊക്കെ അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയിരുന്നു, ചേക്കു മുന്നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ലോറിയുടെ ചക്രങ്ങൾ കോൺക്രീറ്റ് പാലത്തിൽ ഉരസുമ്പോഴുണ്ടാകുന്ന വലിയ ഇരമ്പം രാമർ കേട്ടു. അത് ഇരുമ്പ് പട്ടകൾ ഉരസുംപോലെയായിരുന്നില്ല. എന്നാൽ രണ്ടിന്റെ ഇരമ്പവും അയാൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി. മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
5: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ൽ അധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻറ്.

0: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
0: പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
2: ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
3: എന്റെ പേര് രമ്യ എന്നാണ് ഇവിടെ എറണാകുളത്ത് നിന്ന് തന്നെയാ
4: വിളിക്കണേ.
3: ഞാൻ ഫിസിയോതെറാപ്പിയുടെ ഇത് കഴിഞ്ഞതാണ്. കുറച്ച് നാള് വർക്ക് ചെയ്തിരുന്നു, കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറ്റിയ വേറെ കോഴ്സ്, ഓൺലൈൻ ജോബും എന്താ
4: പറ്റുന്നത്?
3: ഇല്ല, ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് യോഗയും പഠിക്കുന്നുണ്ടായിരുന്നോ?
4: ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട കരിയർ ഫിസിയോതെറാപ്പിയില് ഒരു റീ എംപ്ലോയ്മെന്റ് ആണോ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി മാറ്റി വെച്ചുള്ള കരിയർ ആണോ?
3: ആ, മാറ്റി വെച്ചാലും കുഴപ്പമില്ല.
4: ഫിസിയോതെറാപ്പി മാറ്റി വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ.
3: ഓക്കെ ഓക്കെ.
4: അടുത്തത് ഫിസിഷ്യൻ അസിസ്റ്റന്റ്, അതായത് ബയോളജി ആണല്ലോ പ്ലസ് ടു. പിന്നെ 3 കൊല്ലം ഫിസിയോതെറാപ്പി, അത് 4 വർഷത്തെ കോഴ്സോ?
3: ഫിസിയോതെറാപ്പിയോ 4.5 കൊല്ലം.
4: 4.5 കൊല്ലം പഠിച്ചു, പിന്നെ 1-2 കൊല്ലം പ്രാക്ടീസ് ചെയ്തു, പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലാറ്ററൽ എൻട്രിയിൽ ഓൺലൈൻ ആയിട്ട് നമുക്ക് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഒരു കോഴ്സ് ചെയ്യാം. PG ആണ് കേട്ടോ. PG ഉണ്ട്, PG ഡിപ്ലോമ ഉണ്ട്. നിങ്ങക്ക് തന്നെ അറിയാവുന്ന ഫീൽഡാ. ഫിസിയോതെറാപ്പി പഠിച്ചിട്ട് ഏത് ജോലിക്ക് പോയാലും ചോദിക്കില്ല എന്താ ഫിസിയോതെറാപ്പി എന്താ വേണ്ട വെച്ചെന്ന് ചോദിക്കില്ലേ, ശരിയല്ലേ? അപ്പൊ നമുക്ക് മാറാവുന്ന ചെറിയൊരു കോഴ്സ്, ഒന്ന് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഒരു 8 മാസത്തെ ഡിപ്ലോമ കോഴ്സ് പഠിക്കുക, നമുക്ക് ഉടനെ ഫിസിയൻ അസിസ്റ്റന്റ്. അടുത്തത് 8 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ 8 മാസത്തെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര ഡിമാൻഡാണ്. പറഞ്ഞു വരികയാണ്, ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലുണ്ട്, അവര് ഒരു ഓൺസൈറ്റ് കോഴ്സ് നടത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതിന്റെ ഈ കോഴ്സ് അവരുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള ടെറിഷറി ഹോസ്പിറ്റൽസിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി കിട്ടും, നല്ല ശമ്പളമാണ്.
3: അതെ.
4: അപ്പൊ നിങ്ങളിപ്പോ എവിടെ വർക്ക് ചെയ്യില്ലേ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട്?
3: നിങ്ങൾ ക്ലിനിക്കിലാ
4: വർക്ക് ചെയ്യല്ലേ, ടെറിഷറി ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ശമ്പളം കിട്ടും. 2 കോഴ്സസ് പറയാം, ഒന്ന് ഫിസിഷ്യൻ അസിസ്റ്റന്റ്, 2-ാമത്തത് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ്. ഷുവർ ആയിട്ട് നല്ല ജോലി കിട്ടും. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഫിസിയോതെറാപ്പി പഠിച്ച പലതോടെ ഗുണമുണ്ടതാണ്.
3: PG
4: ഡിപ്ലോമ ആയിട്ട് പഠിച്ചാൽ അതിനൊരു 1.5 കൊല്ലം എടുക്കും. ജോലി കിട്ടാൻ 6 മാസം കോഴ്സ് മതി.
3: നിങ്ങൾക്ക്
4: ഹോസ്പിറ്റൽ എന്താണെന്ന് അറിയാം, ഹോസ്പിറ്റൽ സെറ്റപ്പ് എന്താണെന്ന് അറിയാം, അഡ്മിനിസ്ട്രേഷൻ എന്താ അറിയാം, നോൺ ക്ലിനിക്ക് ക്ലിനിക് എല്ലാം അറിയില്ലേ കാര്യങ്ങൾ. നിങ്ങൾക്ക് വെറുതെ 6 മാസം കോഴ്സ് പഠിച്ചാൽ ഉടനെ ജോലി കിട്ടും കേട്ടോ.
3: ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
2: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
5: അപ്പൊ നിങ്ങളും ആർസിആർ കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
6: ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
0: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
2: ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
7: ആകാശവാണി FM വാർത്തകൾ.
8: ജലസംരക്ഷണ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്ത് റോഡപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്വത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം വിവാദങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ ആഘോഷിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തര

0: ഗുരുതരമായി പരിഹരിക്കാൻ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുങ്ങൽ സ്വദേശി അഹമ്മദ് ബാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഹ്യുണ്ടായി വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി തീരത്താണ് 5 ദിവസത്തെ മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കേരളം സാധാരണയായി നല്ല മഴ ലഭിക്കുന്ന സംസ്ഥാനമാണെങ്കിലും വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മഴവെള്ള സംഭരണം ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കേണ്ട സമയമാണിത്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ കേരളം കിഴക്ക് സഹ്യപർവ്വത നിരകളിൽ നിന്ന് പടിഞ്ഞാറ് അറബിക്കടൽ വരെയുള്ള ചെരിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടത്ര സമയം ലഭിക്കുന്നതിന് മുമ്പേ അതിവേഗം ഒഴുകി കടലിലെത്തുന്നു. എന്നാൽ പണ്ടുകാലത്ത് ജലക്ഷാമം ഇത്ര രൂക്ഷമായിരുന്നില്ല. അതിന് പ്രധാന കാരണം മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിനിർത്തി മണ്ണിലേക്ക് ഇറക്കിവിടാൻ സഹായിച്ചിരുന്ന വിശാലമായ വയലുകളായിരുന്നു. കൂടാതെ കുന്നുകളും സസ്യസമൃദ്ധമായ പ്രദേശങ്ങളും മണ്ണൊലിപ്പ് തടയുകയും മഴവെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വികസനത്തിൻ്റെ ഭാഗമായി വയലുകളും കുന്നുകളും വ്യാപകമായി ഇല്ലാതായതോടെ മഴവെള്ളം അതിവേഗം പാഞ്ഞ് കടലിലെത്തുകയാണ്. അതുകൊണ്ട് ഒഴുകിപ്പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തി മണ്ണിലേക്ക് ഇറക്കിവിടുന്ന ശാസ്ത്രീയമായ മാർഗങ്ങളിലാണ് ചെലുത്തേണ്ടത്. ഈ പ്രവർത്തനം തുടങ്ങേണ്ടത് ഓരോ വീട്ടിൽ നിന്നുമാണ്. വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ലഭിക്കുന്ന മഴവെള്ളം പൈപ്പുകൾ വഴി ഫിൽറ്റർ ചെയ്ത് ടാങ്കുകളിൽ ശേഖരിക്കാം. അല്ലെങ്കിൽ ഫിൽറ്ററിലൂടെ കടത്തിവിട്ട് കിണറുകളിലേക്ക് എത്തിച്ച് റീചാർജ് ചെയ്യാം. പറമ്പുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുന്നതും വളരെ ഫലപ്രദമായ മാർഗമാണ്. ഇത്തരം സംവിധാനങ്ങൾ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും കിണറുകളിലെയും കുഴൽക്കിണറുകളിലെയും വെള്ളം വറ്റിപ്പോകാതിരിക്കാനും സഹായിക്കും. കിണറുകളിലെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും റീചാർജ് പ്രയോജനപ്പെടും. അതുപോലെ മഴക്കുഴികൾ മണ്ണൊലിപ്പ് കുറയ്ക്കുകയും മഴവെള്ളം അതിവേഗം ഒഴുകിപ്പോകുന്നത് തടയുകയും ചെയ്യും. ഓരോ വീട്ടിലും ഇത്തരം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാൽ കേരളത്തിലെ ജലക്ഷാമം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. ജലസംരക്ഷണം സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൗരന്റെ കടമയാണെന്നും നാം തിരിച്ചറിയണം. സ്വന്തം വീട്ടിൽ ശാസ്ത്രീയമായ മഴവെള്ള സംഭരണ സംവിധാനം ഒരുക്കുന്നവർക്ക് കെട്ടിട നികുതിയിൽ ഇളവ് നൽകുക. ഇത്തരം പദ്ധതികൾക്ക് സബ്സിഡിയോ കുറഞ്ഞ പലിശ നിരക്കിലോ ഉള്ള വായ്പകൾ അനുവദിക്കുക. മികച്ച മാതൃകകൾക്ക് വാർഡ് തലത്തിൽ പുരസ്കാരങ്ങൾ നൽകുക. സ്കൂൾ പാഠ്യപദ്ധതിയിൽ പ്രായോഗിക ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക. റെസിഡൻസ് അസോസിയേഷനുകളെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഫലപ്രദമാകും. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വർദ്ധിക്കുകയും വയലുകൾ നികത്തപ്പെടുകയും ചെയ്തു. 1990കൾക്ക് ശേഷം കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതും പുഴകളിൽ നിന്ന് വ്യാപകമായി മണൽ വാരുന്നതും ശക്തമായി. വീടുകളുടെ മുറ്റങ്ങൾ ഇന്റർലോക്ക് കട്ടകൾ കൊണ്ടും മൂടപ്പെട്ടു. റോഡുകളും അവയുടെ വശങ്ങളിലെ കോൺക്രീറ്റ് നിർമ്മാണങ്ങളും മഴവെള്ളം മുഴുവൻ അതിവേഗം ഒഴുകിപ്പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചു. വെള്ളം സംഭരിക്കുന്ന പ്രകൃതിയുടെ സ്പോഞ്ചുകളായിരുന്ന ചതുപ്പ് നിലങ്ങളും വയലുകളും ഇല്ലാതായതോടെ മഴവെള്ളം നേരിട്ട് ജനവാസ മേഖലകളിലേക്ക് ഒഴുകിയെത്തുകയും വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ പ്രശ്നത്തിന് പരിഹാരമായി റോഡ് നിർമ്മാണത്തിൽ ചില ശാസ്ത്രീയ രീതികൾ സ്വീകരിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, റോഡിന്റെ വശങ്ങളിൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന സുഷിരങ്ങളുള്ള കട്ടകൾ ഉപയോഗിക്കാം. വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായി നടപ്പാക്കിയിരിക്കുന്നത് പോലെ റോഡരിയിൽ മഴത്തോട്ടങ്ങൾ നിർമ്മിക്കാം. വലിയ കോൺക്രീറ്റ് ഓടകൾ നിർമ്മിക്കുന്നതിനേക്കാൾ ചെലവ് കുറവുള്ളതും പരിസ്ഥിതി സൗഹൃദവുമായ സംവിധാനങ്ങളാണ് മഴത്തോട്ടങ്ങൾ. ചൈനയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം വിജയകരമായി നടപ്പാക്കിയ ഈ മാതൃക കേരളത്തിലും നടപ്പാക്കിയാൽ ജലക്ഷാമം കുറയ്ക്കുന്നതിനും ഭൂഗർഭ ജലസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും വലിയ സഹായകമാകും. മഴവെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകേണ്ട ഒന്നല്ല, അത് ഭാവി തലമുറയ്ക്കായി കരുതി വയ്ക്കേണ്ട അമൂല്യമായ സമ്പത്താണ്. അതുകൊണ്ട് ഓരോ വീടും ഓരോ സ്ഥാപനവും മഴവെള്ള സംഭരണം ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
2: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ TL രമാദേവി. ശാസ്ത്രദീപ്തി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കേട്ട ഈ പാട്ട്, ഈ ശബ്ദം എല്ലാവർക്കും വളരെ പരിചിതമായൊരു ശബ്ദമാണ്. കാരണം ഈ ഗായകൻ ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ തമിഴിലും മലയാളത്തിലും എല്ലാം ഒരുപാട് പാട്ടുകൾ പാടിക്കഴിഞ്ഞു. മാത്രമല്ല, ഒരുപാട് റിയാലിറ്റി ഷോസിൽ നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമാണ്. നമുക്ക് ചിത്രപതംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം അഭിജിത്ത് അനിൽകുമാർ.
1: എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ ദി ഇൻട്രൊഡക്ഷൻ.
0: ഒരുപാട് ചാനലുകളിലും ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ പാടിയിട്ടുണ്ട് അഭിജിത്ത്.
1: അതെ,
0: ആദ്യമായിട്ടാണോ ആകാശവാണിയിൽ വരുന്നത്?
1: അതെ, ദിസ് ഇസ് മൈ ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ആകാശവാണിയിൽ.
0: അഭിജിത്ത് ഇപ്പോൾ ഏതെങ്കിലും പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഏതെങ്കിലും റെക്കോർഡിങ്സിൻ്റെയൊക്കെ തിരക്കിലാണോ?
1: അതെ, കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാനിപ്പോൾ മസാല കോഫി എന്ന് പറഞ്ഞ ബാൻഡിൽ ലീഡ് സിംഗറായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടേതായ പ്രൊജക്ട്സ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്, അതുപോലെ അല്ലാണ്ട് എൻ്റെ സ്വന്തം ഇൻഡിപെൻഡൻറ്റ് പാട്ടുകളും ഇറക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്ത ഒരു ചിന്ന ചിന്ന ആസ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു പ്ലേ ബാക്ക് പാടി മ്യൂസിക് കമ്പോസർ ഗോവിന്ദ് വസന്ത ആൾക്ക് വേണ്ടിയിട്ട്. സോ റീസെൻ്റ്ലി ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഇതാണ്. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ സ്വന്തം പാട്ടുകളിലും ഞാൻ സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ അതും ഇങ്ങനെ റിലീസിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പോൾ ഒരു മുഴുവൻ സമയ ഗായകനായി മാറിയിരിക്കുകയാണ്,
1: ഫുൾ ടൈം.
0: അപ്പോൾ ആദ്യമായിട്ട് സിനിമയിലേക്ക് പാടാനുള്ളൊരു എൻട്രി, ആ ഒരു അവസരം എങ്ങനെയായിരുന്നു?
1: ഞാൻ സൂപ്പർ 4 എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിലൂടെയാണ് വന്നത്. മലയാളികൾക്ക് കൂടുതലും എന്നെ അറിയുന്നത് ഇപ്പോഴും എവിടെയെങ്കിലും ഷോസിനൊക്കെ പോയാലും ആൾക്കാരെ അപ്പോഴും, ലൈക്ക് ഒരു 2021 നടന്ന ഷോ ആയിരുന്നു, അപ്പോഴും ഇത് ഓർത്ത് വെച്ച ആൾക്കാർ സൂപ്പർ 4 അഭിജിത്ത് അല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴും ആൾക്കാർ വരാറുണ്ട്. അപ്പം ആ ഒരു റിയാലിറ്റി ഷോയിൽ പോയി, അങ്ങനെ അത് ഫൈനൽസ് ഒക്കെ കഴിയാറായപ്പോഴത്തേക്കും എനിക്ക് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, കൊറോണ സമയമായതുകൊണ്ട് ക്ലബ് ഹൗസ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൈലാസ് മേനോൻ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ കണ്ടു, എൻ്റെ ഇങ്ങനെ പാടിനെ രണ്ടുപേരും ഇങ്ങനെ പാടി, അങ്ങനെ പുള്ളി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്കൊരു നമുക്ക് വർക്ക് ചെയ്യണം തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു യെസ് ഫോർ ഷുവർ. അപ്പം കൈലാസ് മേനോൻ സർ എന്ന് പറയുന്നത് അപ്പം ജീവാംശമായി അങ്ങനത്തെ പാട്ടിലൊക്കെ ചെയ്ത് നല്ല ഹിറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഒരു എൻട്രി തരുന്നത് മ്യൂസിക് ഇൻഡസ്ട്രി, മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക്. അതും എൻ്റെ ഫസ്റ്റ് പ്ലേ ബാക്ക് പുള്ളിക്ക് വേണ്ടിയായിരുന്നു. അത് വാശി എന്ന് പറഞ്ഞ സിനിമയിൽ ട്വിനു തോമസ് കെ ടി സുരേഷ് അവരുടെ സിനിമയിൽ യാതൊന്നും പറയാതെ ഇപ്പം ഞാൻ ആദ്യം പാടിയ പാട്ട്. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ സോങ്.
0: ഒരുപാട് രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
0: പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെ ഇല്ല.
1: താങ്ക് യു.
0: അപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്.
1: അതെ,
0: അവിടെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ടാവും.
1: അതെ,
0: പിന്നെ നമ്മളെ ഗ്രൂം ചെയ്യാനായിട്ട് കുറെ ആളുകളുണ്ടാവും,
1: തീർച്ചയായിട്ടും
0: മെന്റേഴ്സ് പോലെ. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്?
1: ഞാൻ രണ്ട് റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒന്ന് മലയാളത്തിലും ഒന്ന് തമിഴിലും. അപ്പം മലയാളം എന്ന് പറഞ്ഞാൽ സൂപ്പർ 4, തമിഴ് സൂപ്പർ സിംഗർ. അപ്പം മലയാളത്തിൽ എൻ്റെ മെന്റർ അനും ശങ്കർ സാർ ആയിരുന്നു. അപ്പം അദ്ദേഹം നമ്മൾ ഓരോ പാട്ടും സെലക്ഷനും, സാർ എന്ന് പറയുന്നത് ഒരു പാട്ടിൻ്റെ ഒരു കുമ്പാരമാണ്. അതായത് നമ്മളിപ്പോൾ ഏത് റൗണ്ട് എടുത്താലും സാറിന് എല്ലാ പാട്ടും അറിയാം. ഇപ്പം ഏത് ലാംഗ്വേജ് ആണെങ്കിലും ശരി, പുള്ളിക്ക് എല്ലാ പാട്ടുകളും അറിയാം. അപ്പം സാറിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ മോസ്റ്റ്ലി പാട്ട് സജഷൻസ് ചോദിക്കുന്നത്. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല ഇത്രയും പാട്ടുകൾ പുള്ളിക്ക് അറിയുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയാണ് പുതിയ പാട്ടുകൾ പഠിക്കുന്നത്. അപ്പം അത് നമ്മുടെ അടുത്ത് ചോദിക്കും ഏത് പാട്ടാണ് നിങ്ങൾക്ക് പാടാൻ അറിയുന്നത് കുറച്ചും കൂടെ ബെറ്ററായിട്ട്, നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം കൊടുക്കും. എന്നിട്ട് ഈ ഓപ്ഷൻസ് ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും തരുന്നത്. അപ്പം ദാറ്റ് ഇസ് എ ന്യൂ, ഒരു പുതിയ പാട്ട് തന്നെ നമ്മളിവിടെ പഠിക്കുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് കുറേ പാട്ടുകൾ പഠിക്കാനും ഇങ്ങനത്തെ കുറേ പാട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറേ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. ഇതേപോലെ തന്നെ തമിഴിലും എൻ്റെ മെന്റർ ശ്രവൺ എന്ന് പറഞ്ഞിട്ടൊരു സിംഗറാണ്. അവിടെയും ഇതുപോലെ നമുക്ക് പ്രാക്ടീസസും ബാൻഡിൻ്റെ കൂടെ, നമ്മളിപ്പം കേട്ട് നടന്ന പാട്ടുകൾ ഒരു ബാൻഡിൻ്റെ കൂടെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു റെക്കോർഡ്

0: ചെയ്യുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ആ ഒറിജിനലായിട്ടുള്ള മ്യൂസിക് എല്ലാം നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അപ്പം അങ്ങനെ രണ്ട് എക്സ്പീരിയൻസസ് നല്ല വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. സോ
1: അതിൻ്റെ ഒപ്പം ജഡ്ജസിൻ്റെ കമൻസും,
0: ഓ തീർച്ചയായിട്ടും. അപ്പം ജഡ്ജസിൻ്റെ കമൻസും എല്ലാം നമുക്ക് എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് പോണത്. പിന്നെ ഓൾ ദീസ് ജഡ്ജസ് ആർ ലൈക്ക് യുനോ ബെസ്റ്റ് ഇൻ ദെയർ ഫീൽഡ്. ചിലപ്പം ഓഫ് സ്റ്റേജും കുറേ കമൻസ് ഉണ്ടാകും. അപ്പം ഓൺ സ്റ്റേജ് പറയുന്ന കുറച്ചൊന്ന് വൃത്തിയാക്കി പറയും, പക്ഷെ ഓഫ് സ്റ്റേജ് വന്നാൽ അവർ കുറച്ചും കൂടെ ഇതായിട്ട്, എടാ നീ ഇങ്ങനെ പാടണമായിരുന്നു, എടാ നീ ഇത് ചെയ്യണമായിരുന്നു, എടാ നീക്ക് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരായിരുന്നു എന്നുള്ളൊരു കുറേ കൂടെ കമൻസ് ഓഫ് സ്റ്റേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ കുറേ ഓൺ സ്റ്റേജ് കാണിക്കത്തില്ല, ബിക്കോസ് അതൊരു ഇറ്റ്സ് എ സെപ്പറേറ്റ് തിങ് വിച്ച് എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് പറയുന്നതിന് വരെ നിന്നെ മാറ്റി നിർത്തി ഇതാണ് മോനെ ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഇറ്റ് സംതിങ് ഡിഫറെന്റ്. ആൻഡ് യുനോ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്.
1: ആരൊക്കെയായിരുന്നു ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത്?
0: മലയാളത്തിൽ എന്റെ ജഡ്ജസ് വിധു പ്രതാപ്, വിധു ചേട്ടൻ, സിത്താര, കൃഷ്ണകുമാർ, പിന്നെ ജോത്സ്ന, റിമി ടോമി. തമിഴിൽ ബെനിദയാൽ, പിന്നെ അനുരാധ ശ്രീറാം മാം, പിന്നെ ഉണ്ണികൃഷ്ണൻ സാർ, പിന്നെ ശ്വേതാ മോഹൻ, ഇവർ നാലുപേരും. പിന്നെ വി ഗെറ്റ് സെലിബ്രിറ്റി ജഡ്ജസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. സന്തോഷ് നാരായൺ സാർ, വിദ്യാസാഗർ സാർ, യുവൻ ശങ്കർ രാജ, ഇങ്ങനെ പലരും. അപ്പോൾ ഇവരുടെയൊക്കെ ഫ്രണ്ടിൽ പാടാനുള്ള ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്.
1: വലിയൊരു മ്യൂസിക് ഫാമിലിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പോൾ ഈ ഓൺ സ്റ്റേജ് പാടുമ്പോൾ ഒരുപാട് അപ്രീസിയേഷൻസും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു സ്റ്റാൻഡിങ് ഒവേഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അതായത് ജഡ്ജസ് വളരെ നന്നായിരുന്നു അല്ലെങ്കിൽ മനസ്സിൽ ഓർത്തു വെക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു?
0: യെസ്, ഷോസിന്റെ വേറെയാണ്. ഇപ്പൊ ഞാൻ മസാല കോഫിയുടെ കൂടെ ചെയ്യുന്ന ഷോസിന്റെ എക്സ്പീരിയൻസ് വേറെയാണ്. റിയാലിറ്റി ഷോയിൽ നമ്മളൊരു കോമ്പറ്റീഷൻ ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു, ബിക്കോസ് കോമ്പറ്റീഷന്റെ പ്രശ്നം എന്ന് വെച്ചാൽ യു ആർ അണ്ടർ ലോട്ട് ഓഫ് സ്ട്രെസ്. നമ്മൾ പാടുമ്പോഴാണെങ്കിലും ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ ചില്ലാണ്, നമ്മുടെ ഷോ ആണ്. അപ്പം നമ്മൾ എത്ര ചില്ലായിരിക്കുന്നു അത്രയും ചില്ല ഓഡിയൻസ് ആയിരിക്കും. പക്ഷേ എനിക്ക് കൂടുതലും പാടാൻ മീൻ ഇഷ്ടം, ബിക്കോസ് വെൻ യു ആർ സിംഗിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കമ്പോസർ. ഇപ്പം ഞാൻ, എനിക്ക് ഓർമ്മ വരുന്നത് വിദ്യാസാഗർ സാറിൻ്റെ ഫ്രണ്ടിൽ അദ്ദേഹത്തിൻ്റെ പൊയ്സുള്ള കൂടാതെ എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ പാടി വിത്ത് ലോട്ട് ഓഫ് സ്ട്രെസ് ഫോർ ഷുവർ. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ പാടുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം വേറെയാണ്. പിന്നെ എനിക്ക് ഒരു പാട്ട് കിട്ടിയാൽ ഞാൻ അതിനെ കുറച്ചും കൂടെ ഒന്ന് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവൈസേഷൻസിനോ എന്തെങ്കിലും ഇടാൻ പറ്റിയാൽ കൊള്ളാം എന്ന് പറഞ്ഞ സംഭവമാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറെ എന്റെ മെന്ററൊക്കെ പറയും, കമ്പോസറിന്റെ ഫ്രണ്ടിൽ പാടാൻ പോവാണ്, ഒന്നും കൈ നിടരുത്, അവർ ചിലപ്പോൾ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയും, അവരുടെ പാട്ടാണ്, അതുകൊണ്ട് അത് വൃത്തിക്ക് പാടുക എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ കേൾക്കില്ല, എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് ഇടാൻ നോക്കും. അപ്പൊ അങ്ങനെ ചെയ്തിട്ടപ്പം അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ പാടിയപ്പോൾ കിട്ടിയ ഒരു അപ്രീസിയേഷൻ, അവിടെ ഒരു ബസർ സിസ്റ്റം ആയിരുന്നു. അതായത് ബസർ അടിച്ചാൽ യുവർ ഇൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൽ അഞ്ച് ജഡ്ജസ് ഉണ്ടാവും, അഞ്ച് ജഡ്ജസിന് ഓരോ ബസർ ഉണ്ടാവും. അപ്പം അഞ്ച് ബസർ കിട്ടിയാൽ ദെൻ യുവർ ത്രൂ, ലൈക്ക് യുവർ ദ ഹയസ്റ്റ് മാർക്സ്, അങ്ങനെ വരുന്ന പോലെ. അപ്പം ആദ്യം ബസർ അടിച്ചത് വിദ്യാസാഗർ സാറായിരുന്നു, പിന്നെയാണ് ബാക്കിയുള്ള ജഡ്ജസ് അടിച്ചത്. അപ്പം കമ്പോസറിൻ്റെ ഇന്ന് കിട്ടുന്ന അപ്രീസിയേഷനെക്കാട്ടിലും വേറൊന്നുമില്ല. സോ ദാറ്റ് വാസ് എ വെരി ബിഗ് അപ്രീസിയേഷൻ ഫോർ മീ.
1: സോ നമുക്ക് ആ പാട്ടിലേക്ക്
0: ഓ പിന്നെന്താ.

0: കൺമൂടി തേടത്താൻ കനവെങ്കും തെത്തിത്തായ്.
1: അതിമനോഹരമായി,
2: താങ്ക് യു,
1: സൂപ്പറായി പാടി,
2: താങ്ക് യു.
1: എന്തായാലും ഒരു ഗായകൻ വരുമ്പോൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ സാധകം, പ്രാക്ടീസ്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ.
2: ഞാൻ വരുന്നത് ഒരു മ്യൂസിക് ഫാമിലിയിൽ നിന്നാണ്. അപ്പം ഞങ്ങളൊരു കർണാട്ടിക് ഫീൽഡിൽ നിന്ന് വരുന്നതാണ്. ഞാനൊരു കർണാടക സംഗീതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്. പാട്ടിൻ്റെ പഠനം തുടങ്ങിയതിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം തന്നെ എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അമ്മയുടെ പേര് ശ്രീമതി ശ്രീദേവി അനിൽകുമാർ ആൻഡ് അച്ഛൻ്റെ പേര് അനിൽകുമാർ. അപ്പോൾ അമ്മ ഒരു

0: കർണാട്ടിക് മ്യൂസിക് ടീച്ചറാണ്, അച്ഛനൊരു മൃദംഗിസ്റ്റുമാണ്. അപ്പോൾ അമ്മ ഒരു പാട്ട് ടീച്ചറാണ്, പാട്ടുകാരി. അമ്മ ഒരു ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു കുറെ, ഞാൻ പറയുന്ന ഒരു 90s ആ സമയത്ത്. അപ്പം അമ്മയടുത്തു നിന്നാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷം പാലക്കാട് സിന്ധു ദിലീപ് പുള്ളിക്കകത്ത് ഒരു വയലിനിസ്റ്റാണ്. അപ്പം മാഡത്തിൻ്റെ അണ്ടറിലാണ് ഞാൻ പിന്നെ കുറച്ച് നാൾ അഭ്യസിച്ചത്. അമ്മയുടെ ഗുരുവായിട്ട് വരും. പിന്നെ അതിനുശേഷം ഞാൻ ബിന്നി കൃഷ്ണകുമാരും ഡോക്ടർ കൃഷ്ണകുമാർ അവരുടെ അണ്ടറിലായിരുന്നു. അതെ അതെ, കർണാട്ടിക് മ്യൂസീഷ്യൻസ്. അപ്പം കൃഷ്ണകുമാർ സാറിൻ്റെ അണ്ടറിലായിരുന്നു ഞാനൊരു എറൗണ്ട് ഒരു 4 years ഞാൻ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ പഠിച്ചു. അതിനുശേഷം ഇപ്പം കറൻ്റ്ലി ഞാൻ കുന്നക്കുടി ബാലമുരളികൃഷ്ണ സാറിൻ്റെ അണ്ടറിലാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്.
1: ആദ്യത്തെ ഗുരുക്കന്മാർ അച്ഛനും അമ്മയും തന്നെയായിരുന്നു.
0: അതെ അതെ അതെ അതെ. ചെറിയ പ്രായത്തിൽ എനിക്ക് തുടക്കം എങ്ങനെ ഓർമ്മയില്ല, ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ അമ്മ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പം അതിലിങ്ങനെ പോയി ഇങ്ങനെ ഇരുന്ന്, അതുകൊണ്ട് ഫ്രം ബേർത്ത് തന്നെ പറയാം. അപ്പം ചെറിയ പ്രായത്തിൽ തൊട്ട് ഇങ്ങനെ പാടി പാടി എല്ലാം സംഗീതം കേട്ട് കേട്ട് പ്രോപ്പറായിട്ട് തുടക്കം എനിക്ക് കിട്ടിയത് അമ്മയുടെ ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോഴാണ് ഞാൻ പ്രോപ്പർ കുറച്ചും കൂടി സീരിയസ് ആയത്. അതായത് അതുവരെ അമ്മയുടെ അടുത്ത് പഠിക്കുന്നു, എപ്പോഴെങ്കിലും പഠിക്കാം, ആ ഒരു ഒരു ലേസിനെസ് എപ്പോഴും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട്
1: അറിയാതെ തന്നെ അമ്മ ഇങ്ങനെ പാട്ട് പഠിപ്പിച്ചു തുടങ്ങി.
0: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് ഇതുപോലെ തന്നെ അച്ഛനടുത്ത് നിന്ന് തന്നെ ഞാൻ മൃദംഗവും അച്ഛനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഞാൻ അവിടെ പോയിരുന്നു അങ്ങനെ പഠിച്ചു. ഇതിന് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ 3 വയസ്സിൽ തബല വായിക്കുന്ന ഒരു വീഡിയോ ഒരിക്കലും ഭയങ്കര വൈറലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് തന്നെ വാട്സാപ്പിലൊക്കെ ആണെങ്കിലും വരും, ഈ കുട്ടിയെ കണ്ടു. അപ്പം അമ്മ പറയാതെ എൻ്റെ മോനാണ് എടുത്തിരിക്കുന്നത്, ഞാനാണ് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആ വീഡിയോ ഒരു സമയത്ത് ഭയങ്കര വൈറലായിരുന്നു.
1: എന്തായാലും അപ്പോൾ അച്ഛനും അമ്മയും സംഗീതജ്ഞരായതുകൊണ്ട്
0: അത്
1: സ്ട്രിക്റ്റ് ആയിട്ട് സാധകം ചെയ്യിപ്പിക്കും അല്ലേ.
0: വേറൊരു സംഭവം ഉണ്ട്, അതായത് ഈ അച്ഛനും അമ്മയും സംഗീതജ്ഞരാകുമ്പോഴത്തേക്കും വീട്ടിൽ നമുക്ക് എപ്പോഴും ഒരു സാധനം എപ്പോഴും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനോടുള്ള വാല്യൂ കുറയും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് എപ്പോഴും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം എൻ്റെ അമ്മ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് കൊണ്ട് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയത്, ബിക്കോസ് അമ്മ ചൂടാകുമ്പോഴത്തേക്ക് ഇത് അമ്മയല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് വിട്ടുകളയും. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടെ സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങിയത് അമ്മയുടെ ഗുരുവിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ആ ഒരു സ്ട്രിക്ട്നെസ് എപ്പോഴും ഉണ്ടായിരുന്നു, ലൈക്ക് പ്രാക്ടീസ് ചെയ്യണം സംഭവങ്ങൾ. ഒരു 6, 7, 8 ഈ 3 ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് ഈ 3 വർഷം ഞാൻ ശരിക്കും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസൊക്കെ ചെയ്യായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, 1 മണിക്കൂർ പാടും, തിരിച്ച് വൈകുന്നേരം സ്കൂൾ വിട്ട് വരും, 1 മണിക്കൂർ പാടും. അങ്ങനെ ഒരു പ്രോപ്പർ ഒരു 3 വർഷം ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആയിരിക്കണം ഇപ്പം. പക്ഷേ ഇപ്പം വളരെ സമയം കിട്ടുമ്പോൾ പാടും, അല്ലെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടിയാലും പാടില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്. ബട്ട് അന്ന് ചെയ്തതിൻ്റെയൊക്കെയാണ് ഇപ്പം കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: അപ്പോൾ അഭിജിത്ത് പഠിച്ചതൊക്കെ എവിടെയാണ്?
0: ഞാൻ ജനിച്ചത് ആലപ്പുഴയിലാണ്. അവിടെ ചെറിയ 1ാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ അച്ഛന് ജോലിയൊക്കെ ആയി ഞങ്ങൾ അബുദാബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങളൊരു 10 വർഷത്തോളം ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പം എൻ്റെ 10ാം ക്ലാസ് വരെ ഞാൻ അബുദാബിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് 11th 12th എനിക്ക് മ്യൂസിക് പഠിക്കണം, കർണാടക സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നേരെ ചെന്നൈയിലേക്ക് +1 +2 ചിന്മയ വിദ്യാലയയിലാണ് ചെയ്തത്. അപ്പം അവിടെ പിന്നെ കോളേജും ഒക്കെ ആയിട്ട് അവിടെ തന്നെ കൂടി ഇപ്പം ഫുൾ ടൈം മ്യൂസിക് ആയിട്ട് ഇപ്പം നാട്ടിൽ തൃപ്പൂണിത്തുറയിലുണ്ട്, കൊച്ചിയിലെ വീട്ടിൽ. അതെ.
1: നമുക്കെന്തായാലും അഭിജിത്തിന്റെ ഒരു പാട്ടിലേക്ക് പോയാലോ.
0: ഓപ്പൺ എന്താ
1: സിനിമയിലെ അഭിജിത്ത് പാടിയ ഒരു പാട്ടിലേക്ക് പോകാം.
0: യെസ്. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ ചിന്ന ചിന്ന ആസൈ, അപ്പം അതിൻ്റെ അകത്തൊരു പാട്ട് പാടാൻ പറ്റി ഗോവിന്ദ് വസന്ത അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്തൊരു കര കവിയാതെ എന്നാണ് പാട്ടിന്റെ പേര്. സോ അതിൻ്റെ അകത്തും രണ്ടുപേര് പാടാം.
1: ഓക്കെ.

0: സൂപ്പർബ്,
1: താങ്ക് യു.
0: ഒരുപാട് രസമുണ്ടായിരുന്നു കേൾക്കാൻ.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്. മെലഡി ആയിരുന്നു. ഓൾ താങ്ക്സ് ടു ഗോവിന്ദ് വസന്ത ആൻഡ് അൻവർ അലീസ് ആയിരുന്നു ലിറിസിസ്റ്റ് ആൻഡ് ഓൾസോ ഡയറക്ടർ വർഷ വാസുദേവ്. ആളുടെ ഫസ്റ്റ് മൂവിയാണ്.
0: ഇപ്പോൾ ഒരുപാട് പുതിയ മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ ഒപ്പമൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. ശരിക്കും അവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണോ അവർ?
1: ഓ യെസ്. ഇപ്പം നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ തന്നെ ചെയ്യുകയാണെങ്കിൽ ബ്രൂക്ക് ഒന്ന് ദേഷ്യപ്പെട്ട് നിന്നാൽ അത് എന്നെ എഫക്റ്റ് ചെയ്യും. അതായത് കുറച്ചൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിങ്ങനെ നിന്നാൽ അത് എന്നെയും എഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് പാട്ട് നന്നായി വരണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും ഭയങ്കര ചില്ലായിട്ടാണ് നിൽക്കുന്നത്. അതും സിംഗറിനെ അവർ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കിയിട്ട് അവർ റെക്കോർഡിങ്ങിലേക്ക് പോകുന്നത്, ബിക്കോസ് ഇറ്റ് എഫക്ട്സ് ദ റെക്കോർഡിങ്. നമ്മളൊരു വിഷമത്തിൽ ഒരു ഒരു പേടിയിൽ പാടുകയാണെങ്കിൽ ഒഫ്കോഴ്സ് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും, പാടുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. അപ്പം എത്രത്തോളം സിംഗറിനെ കംഫർട്ടബിൾ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം, അതും വരുന്ന മ്യൂസിക് കമ്പോസേഴ്സൊക്കെ നമ്മൾ കൂടുതലും സിംഗേഴ്സിനെ സിംഗേഴ്സിൻ്റെ അവൈലബിലിറ്റി, സിംഗേഴ്സ് എപ്പോൾ പാടാൻ അവർക്ക് എപ്പോഴാണ് ഓക്കെ ആണെന്ന്. ഇപ്പം ചിലവർക്ക് രാവിലെ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് ഇതായിരിക്കും, ഇപ്പോൾ അവർ പറയും കുറച്ച് വൈകുന്നേരം കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ, ബിക്കോസ് അവരുടെ കംഫർട്ടബിലിറ്റി നോക്കിയിട്ടാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ടു ഗെറ്റ് സച്ച് മ്യൂസിക് കമ്പോസേഴ്സ്. ഓൾവേസ് മെയ്ഡ് മീ കംഫർട്ടബിൾ. ഞാൻ വർക്ക് ചെയ്ത എല്ലാ മ്യൂസിക് കമ്പോസേഴ്സും ഹാവ് മെയ്ഡ് മീ കംഫർട്ടബിൾ. നമ്മുടെ സജഷൻസ് എടുക്കും, ഒഫ്കോഴ്സ് അവരുടെ ഇത് നമ്മൾ എന്തായാലും പാടും. കുറച്ചൊരു ഗിവൻ ടേക്ക് ഇതുപോലെ ആയിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ഇംപ്രൈസേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു സ്പേസ് അവരെന്തായാലും തരും. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെതായ യുനോ ഇറ്റ് ഡസ് മാജിക് ടു ദ സോങ്. അപ്പോൾ പിന്നീട് അവരത് വെക്കുന്നോ ഇല്ലയോ എന്നുള്ളൊരു, ദാറ്റ് ഇസ് നോട്ട് ഓഫ് മൈ ബിസിനസ്, ദാറ്റ്സ് അപ് ടു ഹിം ഓർ ഹർ. ബട്ട് ആ ഒരു ഒരു ഫ്രീഡം തരുന്ന, ആ ഒരു ഒരു കംഫർട്ടബിൾ ഒരു സ്പേസ് തരുന്നത് ഇസ് എ വെരി ഗുഡ് തിങ് ആൻഡ് ഇറ്റ് ഡസ് വണ്ടേഴ്സ് ടു ദ സോങ്.
0: എനിക്ക് തോന്നുന്നു ചില ഗായകർക്ക് ചില സമയങ്ങളിൽ പാടാനായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലേ?
1: അതെ.
0: ചിലർക്ക് രാവിലെ പാടണം എന്നായിരിക്കും.
1: അതെ അതെ, എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പം കുറച്ച് ഒരു ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ, ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, പക്ഷേ ഇതിനെക്കാട്ടിലും സ്ട്രഗ്ലിംഗ് പീരീഡിൽ ലൈക്ക് യുനോ വരുന്ന പാട്ടുകളൊക്കെ നമ്മൾ പാടാൻ നോക്കും. മാക്സിമം നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ഒന്ന് റെഡിയാക്കാൻ നോക്കും. ഒരു ആർക്കെങ്കിലും ഒന്നെങ്കിലും എഴുന്ന അഴിച്ചു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ ആ സമയത്തൊക്കെ വരുന്ന പാട്ടുകൾ ചിലതൊക്കെ ഭയങ്കര ബേസിലുള്ള പാട്ടായിരിക്കും. എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈ പിച്ച്ഡ് റേഞ്ച് ആണ്. എനിക്ക് ബേസ് കുറച്ച് പാടായിരിക്കും കിട്ടാൻ,
0: ഹൈ പിച്ച് ആണ് ഈസി,
1: കുറച്ചും കൂടെ എളുപ്പം എനിക്കതാണ്. അപ്പം ഞാൻ ഈ ബേസ് ആയിട്ട് വരുന്ന പാട്ടുകൾ എനിക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല ബേസ് ആയിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. രാവിലെ എഴുന്നേക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബേസ് ആയിരിക്കും. അപ്പം ഞാൻ ഇപ്പോൾ പാട്ട് കേട്ടിട്ട് ഭയങ്കര ബേസാണ്, പക്ഷെ എനിക്ക് നല്ല പാട്ടായിരിക്കും, അപ്പം എനിക്കിത് പാടണമെന്നുണ്ടാവും. അപ്പം ഭയങ്കര കുറച്ച് ബേസിലൊക്കെ പോകുന്ന പാട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ ഒരു 9:30 നമുക്ക് റെക്കോർഡ് ചെയ്യാം. കിടക്കുന്ന നേരെ കുളിച്ച് നേരെ സ്റ്റുഡിയോയിലേക്ക് ആയിരിക്കും പോകണം. പക്ഷെ അതേപോലെ കുറച്ചും കൂടെ ഹൈ പിച്ച്ഡ് പാട്ടുകളൊക്കെ ആണെങ്കിൽ ഞാനൊരു 4 ശേഷം വൈകുന്നേരം 6 തൊണ്ട കുറച്ചും കൂടെ തുറന്ന് കുറച്ചും കൂടെ വോം അപ്പ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ദാറ്റ് ഈസ് മൈ സീക്രട്ട്.
0: പലർക്കും പല രീതികളാണ്.
1: അതെ അതെ, പലർക്കും പല രീതികളിലാണ്. യെസ്.
0: അപ്പോൾ ഇപ്പോൾ ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്?
1: ചെന്നൈയിൽ, ഞാൻ ചെന്നൈ തൃപ്പൂണിത്തുറ മാറി മാറി നിൽക്കുന്നു. സോ ചെന്നൈയിലൊരു സ്ഥലമുണ്ട് ആൻഡ് ഐ കീപ് ഗോയിങ് ദർ. വർക്ക് അനുസരിച്ച് ഞാൻ അവിടെ നിൽക്കും, ഇവിടെ.
0: ഓക്കെ. ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ചിത്രപതംഗത്തിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവഗായകൻ അഭിജിത്ത് അനിൽകുമാറുമായുള്ള അഭിമുഖം. നിർവഹണം റിയ. സഹകരണം അരുൺ സി പ്രകാശ്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീത ലഹരി, 11 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് പഞ്ചാരിമേളം, സി ആർ രതീഷും സംഘവും അവതരിപ്പിക്കുന്നത്. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 അപ്പോളോ അഡ്ലെക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. 4 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. രാത്രി 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. രാത്രി 8:05 യുവവാണി കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം. രാത്രി 9:30 അക്ഷരശ്ലോക സദസ്, കാലടി പ്രചോദിത അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിലെ മുല്ലേ മുല്ലേ എന്ന ഗാനം രചിച്ചത് മനു മഞ്ജിത്. എന്നാൽ പ്രസ്തുത ഗാനത്തിലെ കാമിനി രൂപിണി ശീലാവതി എന്ന ഭാഗം വളരെ പ്രശസ്തമായൊരു കൃതിയിലെ പദത്തിൽ നിന്നാണ്. ഏതാണ് ആ കൃതി, ഏതു പദം? ഉത്തരം, ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം 1 ആട്ടക്കഥ എന്ന കൃതി. അതിലെ ഊർജിതാശയ എന്ന പദത്തിന്റെ 3 ചരണം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, കാമിനി രൂപിണി ശീലാവതി മണി. ചിന്താശകലം, പാഥസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ. അതായത്, വെള്ളമെല്ലാം ഒഴുകിപ്പോയ ശേഷം അണ കെട്ടിയിട്ട് എന്ത് കാര്യം? ഉണ്ണായി വാര്യർ നളചരിതം 2. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ ഈയൊരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ ചിന്തകളും ആശയങ്ങളുമായി എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു.

ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് പ്രിയരെ, എല്ലാവർക്കും സുപ്രഭാതം. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനേയും പ്രയോജനത്തിന്റെ കണ്ണിൽ മാത്രം നോക്കിക്കാണുന്ന സ്വഭാവമുള്ള ആളാണോ? ഉത്തരം പറയണ്ട, മനസ്സിൽ ആലോചിച്ച് ഉറപ്പിച്ചാൽ മതി. ഇന്ന് ലോകം മുഴുവൻ ധ്യാനത്തിലേക്ക് തിരിയുന്ന ഒരു കാലമാണ്. കാരണം മറ്റെങ്ങും പോകാനില്ല, സമാധാനം എന്നത് ഈ ധ്യാനത്തിലൂടെ ലഭിക്കുമെന്ന് കരുതിയാണ് ഈ ധ്യാന സ്നേഹം. പക്ഷേ അവിടെയും ഈ പ്രയോജന കണ്ണ് മാറ്റിയാലേ ധ്യാനം എന്താണെന്ന് പിടികിട്ടു. അതെ, ആ ബാങ്കിൽ കാശിട്ടാൽ എത്ര കിട്ടും പലിശ? പിന്നെ ആ മറ്റേ പാർട്ടിയിൽ ചേർന്നാലേ ജോലി കിട്ടുമോ? ഇവിടെ കിട്ടിയാൽ രക്ഷപ്പെടുമോ? ഈ മതം സ്വീകരിച്ചാൽ കാശ് കിട്ടുമോ?

0: പോകുന്നു പ്രയോജനവാദികളുടെ ചിന്തകൾ. പ്രയോജനമില്ലാത്തത് എന്തും ഉപേക്ഷിക്കപ്പെടുന്നു. അവിടെയാണ് ആക്രിക്കടകൾ ഉണ്ടാവുന്നത്, വൃദ്ധസദനങ്ങൾ ഉണ്ടാവുന്നത്. ധ്യാനം പക്ഷേ പ്രയോജനത്തിനുള്ളതല്ലാട്ടോ, അതൊരേ സമയം മാർഗവും ലക്ഷ്യവുമാണ്. ധ്യാനം എന്തെന്നറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായത് നഷ്ടപ്പെട്ടു എന്ന് പറയാം. അതുകൊണ്ട് മാനവരാശിക്ക് ലഭിച്ച ഏറ്റവും ദിവ്യമായ വരം ധ്യാനം. അത് മനസ്സിലാവണമെങ്കിൽ പ്രയോജനത്തിലൂടെയുള്ള കാഴ്ചപ്പാട് മാറ്റിയെടുക്കാനായി ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ അറിയാലോ ഡാനി ജെയിംസ്.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ,
0: ശരത്താണോ?
2: അതെ.
0: ശരത്, ഏത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷാലതയാണ്. മിനിയാണ് പറഞ്ഞത് ശരത്തിനെ വിളിക്കാൻ. ഓക്കെ, ശരത് എന്താ ചെയ്യുന്നേ?
2: ഞാൻ ആർക്കടുത്താണ്.
0: എവിടെയാണ്?
2: എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന.
0: വീട് എവിടെയാ മോനെ?
2: തൃശ്ശൂര്. തൃശ്ശൂരാണ് സ്ഥലം.
0: അപ്പൊ അമ്മയൊക്കെ തൃശ്ശൂരാണോ എറണാകുളത്താണോ?
2: അതെ, എറണാകുളത്ത്. എന്നോടുണ്ട്.
0: എത്ര കുട്ടികളാണ് നിങ്ങള്?
2: ഞാനും അനിയനും ഉണ്ട്.
0: അനിയൻ എന്താ ചെയ്യുന്നേ?
2: അനിയൻ പുറത്തായിരുന്നു.
0: ഇന്ന് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയോ? അമ്മയുടെ അടുത്ത് എത്തിയോ?
2: ഇല്ലില്ല, അമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ല.
0: അപ്പൊ അമ്മ പറഞ്ഞു പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ട് എന്നുള്ളത് ശരിയാണോ?
2: അമ്മ ഡെയിലി കേൾക്കുന്നതാണ്. അപ്പൊ ആ കൂട്ടത്തിന് ഞാനും.
0: എങ്ങനെയുണ്ട്, ഇഷ്ടമാണോ?
2: പിന്നെ അമ്മയുടെ ഒരു മെയിൻ ഒരു കമ്പാനിയൻ അങ്ങനെയാണ്. മോർണിംഗ് ടൈമില്.
0: ഓ, താങ്ക് യു സോ മച്ച്. മോനെ ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞു?
2: അല്ലിയാമ്പൽ. അല്ലിയാമ്പൽ.
0: ഓക്കെ, തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാട്ടോ. അമ്മേനടുത്ത് അന്വേഷണം പറയും.
2: ഓക്കെ, താങ്ക് യു.
0: ബൈ ബൈ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമസ്കാരം.
2: നമസ്കാരം.
0: ഹലോ VPS ലേക്ഷോർ.
2: എന്തപ്പാ,
0: ആരാണ് സംസാരിക്കുന്നത്?
2: നിങ്ങൾ
0: ആശിച്ചി, എന്തുണ്ട് വിശേഷം? എത്ര നാളായി ആശിച്ചോട് സംസാരിക്കാൻ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആശിച്ചി.
2: എനിക്ക് ഭയങ്കര ഇഷ്ടം. മോൻ കത്ത് വെച്ചോ.
0: എത്ര നാളായി ആളുകളെ പറ്റിക്കുന്നു.
2: ആര്?
0: നിങ്ങള്?
2: അപ്പൊ നിങ്ങളോ?
0: എന്റെ പേര് അനൂപ്. വൻകിട IT കമ്പനികളിൽ വലിയ തസ്തികളിൽ ഇരിക്കുന്നവരെ കാണുമ്പോൾ മനസ്സിൽ അസൂയയുടെ കുളിരുകോരുന്ന, എന്നാൽ ഒരു ഇന്റർവ്യൂ കേൾക്കുമ്പോൾ തന്നെ നെഞ്ചിരിക്കുന്ന ഒരു സാധാരണ BTech ബിരുദധാരി. പഠനം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം തുച്ഛവേതനമുള്ള പ്ലേസ്മെന്റ് ജോലി ഉപേക്ഷിച്ച് മാസങ്ങളായി വിവിധ ജോബ് പോർട്ടലുകളിലും സ്ഥാപനങ്ങളിലും ബയോഡാറ്റ അയച്ച് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന് കണ്ണിൽ എണ്ണയൊഴിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കെ അമേരിക്കയിലെ കേൾവി കേട്ട ഒരു പ്രമുഖ IT കമ്പനിയുടെ ടെക്നിക്കൽ റൗണ്ടുകൾ എല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പാസ്സായി. ഇനി ഒരൊറ്റ റൗണ്ട് മാത്രം ബാക്കി. കമ്പനിയുടെ ഈ CEO നേരിട്ടുള്ള അവസാന റൗണ്ട് വീഡിയോ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന്റെ ദിവസം രാവിലെ തന്നെ വീട്ടിൽ വലിയൊരു എമർജൻസി ഞാൻ പ്രഖ്യാപിച്ചു. IT രംഗത്തെ എന്റെ ഭാവി നിശ്ചയിക്കുന്ന ദിവസമായതുകൊണ്ട് വീട്ടിൽ പൂർണ്ണ നിശബ്ദത വേണമെന്ന് അമ്മയോടും അച്ഛനോടും ഞാൻ കർശനമായി ആവശ്യപ്പെട്ടു. TV മുന്നിൽ കുത്തിയിരുന്ന അനിയത്തിയെ ഭീഷണിപ്പെടുത്തി അയൽപ്പക്കത്തെ കുട്ടികളുടെ കൂടെ കളിക്കാൻ വിട്ടു. അനിയനെ നാടുകടത്തി. ഇന്റർവ്യൂവിനായി ഷേവ് ചെയ്ത് കുളിച്ച് കുട്ടപ്പനായി ഒരുങ്ങി. ഇരുണ്ട നീല സ്യൂട്ട്, നല്ല വെളുത്ത ഷർട്ട്, കറുത്ത ടൈ, പിന്നെ വൃത്തിയായി ചീകി വെച്ച മുടി, മുഖം അല്പം പൗഡർഡ് മിനിക്ക്. ചുരുക്കത്തിൽ എന്നെ കണ്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് പോലും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അരക്ക് മുകളിലേക്ക് മാത്രമായിരുന്നു ഈ എക്സിക്യൂട്ടീവ് ലുക്ക്. താഴെയോ ഭാരതീയ പാരമ്പര്യവും ഗ്രാമീണ തനിമയും വിളിച്ചോതുന്ന തനി നാടൻ ലുങ്കി. അത് കാൽമുട്ടിന് മുകളിലേക്ക് മടക്കി കുത്തി നല്ലൊരു സുഖകരമായ കാറ്റും കൊണ്ട് കസേരയിലിരുന്ന് ഇന്റർവ്യൂ നേരിടാനായിരുന്നു എന്റെ പ്ലാൻ. വീഡിയോ കോൾ കണക്ട് ആയി. സ്ക്രീനിൽ അമേരിക്കൻ ബോസ് കൗരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പശ്ചാത്തലത്തിൽ സിലിക്കൺ വാലിയുടെ മനോഹരമായ കാഴ്ചകൾ. ഇന്റർവ്യൂ തികച്ചും പ്രൊഫഷണലായി തന്നെ ആരംഭിച്ചു. കോഡിങ്ങിനെ കുറിച്ചും മൾട്ടിനാഷണൽ പ്രോജക്ടുകളെ കുറിച്ചും അദ്ദേഹം ചോദിച്ചു. ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ വളരെ ഭംഗിയായി മറുപടി നൽകി. ബോസിന് എന്റെ ഉത്തരങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പുഞ്ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇന്റർവ്യൂ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. പെട്ടെന്നാണ് ആ ദുരന്തം സംഭവിച്ചത്. എന്റെ മുറിയുടെ വാതിൽ ആരോ പെട്ടെന്ന് തുറന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ദാ വരുന്നു എന്റെ അമ്മ. കയ്യിൽ നല്ല ഒന്നാം തരം ഈർക്കിൽ ചൂലും പിടിച്ചാണ് അമ്മയുടെ വരവ്. ഇന്റർവ്യൂ നടക്കുകയാണെന്ന കാര്യമൊക്കെ അമ്മ പൂർണ്ണമായും മറന്നുപോയി. അമേരിക്കൻ ബോസ് സ്ക്രീനിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അറിയാതെ അമ്മ ഉറക്കെ ചോദിച്ചു, എടാ അനൂപേ, നിനക്ക് വൈകിട്ട് ചൂടുകഞ്ഞി വേണോ അതോ രാവിലത്തെ പുട്ട് ബാക്കിയുണ്ട് അത് ചൂടാക്കി തരട്ടോ? എന്റെ നെഞ്ചിലൂടെ ഒരു ആന ഓടിപ്പോയ അനുഭവമായിരുന്നു. സിലിക്കൺ വാലിയുടെ പ്രൊഫഷണലിസത്തിലേക്ക് അമ്മയുടെ ഇറുക്കിരി ചൂലും നാടൻ കഞ്ഞിയും പുട്ടും നൈറ്റിയും നെറുകയിൽ ഉയർത്തിക്കെട്ടിയ അലസമായ മുടിയും. ഇരച്ചുകയറിയ നിമിഷം സ്ക്രീനിൽ നോക്കിയപ്പോൾ ബോസിന്റെ കണ്ണ് തള്ളിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ലെങ്കിലും വലിയ എന്തോ ഗൗരവമുള്ള ചർച്ചയാണെന്ന് അദ്ദേഹം കരുതിക്കാണണം. അമ്മയുടെ വിശ്വരൂപം കണ്ട് ബോസ് ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യുമോ എന്ന് ഞാൻ പേടിച്ചു. ആ പേടിയിൽ അമ്മയെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കാൻ ഞാൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അതോടെ സ്യൂട്ടിനും ടൈക്കും താഴെ കൈലിമുണ്ടും മടക്കി കുത്തിയ എന്റെ താഴത്തെ പകുതി അമേരിക്കൻ ബോസിന് തത്സമയം 4K ക്വാളിറ്റിയിൽ സ്ക്രീനിൽ ദൃശ്യമായി. അത്രയും നേരം ഞാൻ കാത്തു സൂക്ഷിച്ച എല്ലാ കോർപ്പറേറ്റ് ഗൗരവവും തവിടുപൊടിയായി. ഇന്റർവ്യൂവിന്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്ന അമ്മ അയ്യോ എന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടം കൊടുത്തു. ഞാൻ ഹൃദയമിടിപ്പോടെ ലാപ്ടോപ്പിന്റെ സ്ക്രീനിലേക്ക് നോക്കി. സ്ക്രീനിലിരിക്കുന്ന ബോസ് കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. എനിക്ക് വിറക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ റിജക്ഷൻ മെയിൽ വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ പെട്ടെന്ന് ബോസിന്റെ മുഖത്തൊരു വലിയ ചിരി പടർന്നു. അദ്ദേഹം കൈയടിച്ചുകൊണ്ട് പറഞ്ഞു, ഓഫ് വാട്ട് എ വണ്ടർഫുൾ കോമ്പിനേഷൻ. മുകളിൽ ബിസിനസ്, താഴെ കംഫർട്ട്. വസ്ത്രധാരണത്തിലും ജോലിയിലുമുള്ള നിങ്ങളുടെ ഈ അസാമാന്യമായ ഫ്ലെക്സിബിലിറ്റി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഗൃഹാന്തരീക്ഷത്തിൽ ജോലി ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം നൽകുന്ന ഇത്തരത്തിലുള്ള ഐഡിയകൾ ശരിക്കും അഭിനന്ദനീയം തന്നെ. ഇപ്പൊ വന്നുപോയത് ആരാണ്? അമ്മയോ? യെസ് സർ എന്ന് വിറയലോടെ ഞാൻ ഉത്തരം കൊടുത്തു. അതിനുശേഷം അദ്ദേഹം എന്റെ കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ ചോദിച്ചു. അല്പം ചമ്മലോടെ ഞാൻ എല്ലാം വിശദീകരിച്ചു. സംഗതി എന്തായാലും ആ അമേരിക്കൻ കമ്പനിയിലെ ജോലി എനിക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും വീട്ടിലാണെങ്കിൽ വീഡിയോ കോൺഫറൻസുകളിൽ എന്റെ അരക്ക് താഴെ എന്റെ വേഷം ലുങ്കിയോ ബർമുഡയോ

0: ഇരിക്കും. പക്ഷെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തും. അനൂപ് സി പി ആണ് കത്ത് അയച്ചിരിക്കുന്നത്.
1: അനൂപ് കുഴപ്പമില്ല, എന്തായാലും നമുക്ക്
0: ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലേ.
1: ഈ
0: ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാള്

0: കളയല്ല അങ്ങനെ.
1: ഇല്ല കളിയില്ല, പറ പറ പറയ.
0: അപ്പോ എല്ലാവർക്കും ഇങ്ങനെ മരുന്നൊക്കെ കുറിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പോ നല്ല തിരക്കായി. അപ്പൊ ഒരു നല്ല മുട്ടുവേദനയുള്ള ഒരാൾ പറഞ്ഞു, എനിക്ക് നിക്കാൻ പറ്റുന്നില്ല തീരെ, നിങ്ങൾക്ക് ഒന്ന് എഴുന്നേറ്റിട്ട് ആ മരുന്ന് എടുത്തു തന്നൂടെ. അപ്പൊ പറഞ്ഞു, എന്റെ രണ്ടിന് മുട്ടുകാലിന് സുഖമില്ലാതെ എത്ര
1: കാലായി. അല്ലെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് ജാതകമൊക്കെ നോക്കാൻ പോകുമ്പോഴേ അവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാല് വളരെ ദുരിതം പിടിച്ച ആൾക്കാരായിരിക്കും ചിലപ്പോ ഇത് നോക്കാനിരിക്കുന്നത്. നമുക്ക് അവര് സൊല്യൂഷൻ പറഞ്ഞുതരും, ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഇന്നത് ചെയ്താൽ മതി, എല്ലാം ശരിയാവുന്ന. എന്നാ പിന്നെ ഇങ്ങേർക്കൊന്നും നന്നായി കൂടെ, അയാളെ ജാതകം നോക്കിയിട്ട് അത് ചെയ്യൂല. അപ്പൊ ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി BPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം BPS ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: ചേച്ചി ബലേട്ടാ, ഞാൻ ഗിരിജ പറവൂർ. കുറെ നാളായി വിചാരിക്കുന്നു നിങ്ങൾക്കൊരു കത്തയക്കണമെന്ന്, എന്റെ മനസ്സിലെ വിഷമങ്ങൾ പങ്കുവെക്കണമെന്ന്. എനിക്കൊരു മകൾ മാത്രമേ ഉള്ളൂ, ഞാനും ഹസും. മോൾ അടിച്ചു പൊളിച്ചാണ് ജീവിച്ചിരുന്നത്. മകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഗവൺമെന്റ് ജോലിയുള്ള ഒരാൾക്ക് കല്യാണവും കഴിച്ചു കൊടുത്തു. ആദ്യം മുതലേ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു. എപ്പോഴും വഴക്കിട്ട് പോരുമ്പോ ഞങ്ങൾ സമാധാനിപ്പിച്ചു വിടും. അങ്ങനെ രണ്ടു കുട്ടികളുമായി, ഒരു പെണ്ണും ഒരാൺകുട്ടിയും. അവസാനം അവര് പിരിയാൻ തീരുമാനിച്ചു. അതിനുശേഷം അവൾ ഇഷ്ടമുള്ള ഒരുത്തന്റെ കൂടെ പോയി കുട്ടികളെ ഞങ്ങളുടെ അടുത്താക്കിയിട്ട് ഒരു ദിവസം ഇറങ്ങിപ്പോയി. മോൾ 6-ലും മോൻ 2-ലും പഠിക്കുകയായിരുന്നു. ഇപ്പോൾ മോൾ +2 കഴിഞ്ഞു, മോൻ 10th. ഞങ്ങൾ തന്നെയാണ് കുട്ടികളെ നോക്കുന്നത്. കുട്ടികളുടെ ചിലവെല്ലാം അവരുടെ അച്ഛൻ നോക്കുന്നുണ്ട്. ഞങ്ങൾ പ്രായമായി വരികയാണ്. എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാതെ പറ്റില്ലല്ലോ. കുട്ടികളുടെ അച്ഛനും വിവാഹം കഴിച്ചു, എന്നാലും അവരുടെ കാര്യമെല്ലാം നോക്കുന്നുണ്ട്. ഇനിയാണ് ആശക്കുട്ടി, എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാനുള്ളത്. ഞാനൊരു കൃഷ്ണ ഭക്തയാണ്. ഇപ്പൊ എന്റെ ഗുരുവായൂരപ്പൻ എനിക്കൊരു മകനെ കൊണ്ടുവന്ന് തന്നു. ആൾ സൗദിയിലാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്. ഒരു ദിവസം ഞങ്ങൾ വിളിച്ചു. ഞങ്ങളുടെ കഥയെല്ലാം കേട്ടപ്പോ മോന് വലിയ സങ്കടമായി. നിങ്ങൾ ഇനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, ഞാനുണ്ട് എന്നാണ് പറഞ്ഞത്. ആൾക്ക് നല്ല സാമ്പത്തികമുള്ള ആളാണ്, എന്നാലും സ്വന്തമോ ബന്ധമോ ഇല്ലാത്ത ഒരാൾ. നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയാൻ തോന്നിയല്ലോ. എനിക്ക് ഇപ്പോൾ ജനിക്കാതെ പോയ എന്റെ മകനെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അവനെ കണ്ണ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഗുരുവായൂരപ്പൻ കൊണ്ടുവന്ന് തന്ന മോനാണ്. അമ്മ എന്ന് തന്നെയാണ് എന്നെ വിളിക്കുന്നത്. എല്ലാ ദിവസവും മെസ്സേജ് അയച്ച് വിശേഷം തിരക്കും. സമയമുള്ളപ്പോ എല്ലാം വിളിക്കും. എനിക്കിപ്പോ ഒരു സങ്കടവും ഇല്ല. ഞങ്ങൾക്ക് താങ്ങായി, ഇനി എന്റെ കണ്ണനുണ്ട്. ഒരു പ്രധാന കാര്യം കൂടി, ഈ June 24 മോന്റെ 25th വെഡിങ് ആനിവേഴ്സറിയാണ്. അവൻ നാട്ടിൽ വരുന്നുണ്ട്. ആ സമയത്ത് മോനെ ഒന്ന് വിളിക്കുമോ, ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ആഗ്രഹം സാധിച്ചു തരണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് 68 വയസ്സായി, ഹസ്ബൻഡിന് 70. പിന്നെ മോന്റെ പേര് സജീവ് എന്നാണ്, വൈഫ് സിന്ധു ആണ്. വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞാണ് കത്ത് അയച്ചിരിക്കുന്നത്. എന്ത് തന്നെയാലും ഈ കത്ത് ആരെഴുതി എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന
2: ഒരാളാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഈ ജീവിതമാകുന്ന മഹായാത്രക്കിടയിൽ പലപ്പോഴും പലതും നമുക്ക് നേരിട്ടും അല്ലാതെയും അനുഭവവേദ്യമാകും.
1: അതെ,
2: സ്വന്തം മാതാവിന്റെ ഗർഭപാത്രത്തിൽ പിറന്നവർ മാത്രമാണ് മക്കളെന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റു പലയിടങ്ങളിൽ നിന്നും മക്കളെക്കാൾ കൂടുതൽ അമ്മമാരെ സ്നേഹിക്കുന്നവരെ നമുക്ക് കിട്ടിയെന്ന് വരും. ഒരച്ഛനെ സംബന്ധിച്ചിട്ടും അങ്ങനെയാണ്. അവരെ നമ്മൾ ദത്തുപുത്രന്മാർ എന്ന് പോലും വിളിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പല രീതിയിലും ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ആശേച്ചിയെ തന്നെയാണ്. ആശേച്ചിക്ക് അമ്മയോളം തുല്യം സ്നേഹമുള്ള ഒരാൾ ഈ എറണാകുളത്തുണ്ടായിരുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന അവസാന നാളുകളിൽ എല്ലാ ദിവസവും അവിടത്തേക്ക് ഒരു മകളെ പോലെ ഓടിപ്പോവുകയും അവര് പറയുന്ന ഓരോ വാക്കുകൾക്കും മറുവാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവരെ ചേർത്ത് നിർത്തി ഒരമ്മയോളം വലുതായിട്ടുള്ള വാത്സല്യം അവർക്ക് അനുഭവിക്കാൻ ഇടയാകുന്ന രീതിയിലുള്ള ഒരു മകളായിട്ടൊക്കെ ആശിച്ചു മാറുന്നത് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി കണ്ടിട്ടുണ്ട്. അതവരുടെ മരണശയ്യയിലോ രോഗശയ്യയിലോ മാത്രമല്ല, അതിനുശേഷവും ആ ഓർമ്മകൾ നിരന്തരം പങ്കുവെക്കുന്ന ഒരാളെയാണ് ഞാൻ പലപ്പോഴും ആശിച്ചിൽ കണ്ടിട്ടുള്ളത്. എനിക്ക് പല കാര്യത്തിൽ ആശിച്ചിയോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. പക്ഷെ എനിക്ക് ഒരിക്കലും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ കഴിയാത്ത സ്നേഹത്തിന്റെ ചില കയങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നതിൽ എപ്പോഴും ആശിച്ചി മുന്നിൽ നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എത്ര എത്ര ജന്മങ്ങൾക്ക് ആശ്വാസമാകാൻ കരം ഗ്രഹിക്കാൻ കഴിയുന്ന ജന്മങ്ങൾ ഈ ലോകത്തിൽ പിറവികൊണ്ടിട്ടുണ്ട്. അവരോടെല്ലാം നമുക്ക് അഭിമാനമാണ്, അവരുടെ മനസ്സിനോടെല്ലാം നമുക്ക് എപ്പോഴും കടപ്പാടാണ്.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ചേച്ചി, ഒരു മകനെ കിട്ടിയെന്ന് പറഞ്ഞു, അതില് ആവോളം സന്തോഷിക്ക. ഇപ്പൊ ബാലേട്ടൻ പറഞ്ഞില്ലേ ഒരു കാര്യം, എന്റെ അമ്മയെ ഞാൻ മമ്മി എന്നാ വിളിക്കുന്ന, അമ്മ എന്ന് വിളിക്കുന്ന കാർത്തിയമ്മയെ തന്നെയാണ്. ബാലേട്ടൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്ത് കൃത്യമായിട്ടുള്ള സമയത്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത്. കാരണം ഈ മാസം തന്നെയാണ് അമ്മ നമ്മളെ വിട്ടുപോയത്. 2 വർഷമായി അമ്മ മരിച്ച ആ ഒരു ദിവസം എനിക്കൊരു പ്രോഗ്രാം കിട്ടിയിരുന്നു. എനിക്ക് വളരെ അടുപ്പുള്ള ഒരാളാണ് അതിന് എന്നെ വിളിച്ചത്. ഒരുപാട് സിനിമാ നടന്മാരും നടികളൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം. ഞാൻ പറഞ്ഞു ആ ദിവസം ഞാൻ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ ആ ഒരു പരിപാടിക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അമ്മയുടെ മകളും ഞാനും, അതായത് ബയോളജിക്കലി ഉള്ള മകളും ഞാനും, ആ ഒരു ദിവസവും എവിടെയും പോവാതെ, അതൊരു വ്യാഴാഴ്ചയായിട്ട് പോലും ആ ആഴ്ച ഞാൻ അമ്പലത്തിൽ പോവാതെ ഞങ്ങള് വീട്ടിൽ തന്നെ ഇരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ത് കൃത്യമായിട്ടാ ബാലേട്ടൻ ആ ഒരു ദിവസം പറഞ്ഞത് എന്ന് ഓർത്ത് ഞാനിങ്ങനെ എന്താ പറയുന്നത്, വലിയ അതിശയത്തോടെ ഇരിക്കുകയാണ്. അതൊക്കെ ആ ഒരു ആത്മാവിന്റെ ഇടപെടലാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.
0: അപ്പൊ വീണ്ടും സ്നേഹപൂർവം നാളെ എത്തിച്ചേരാം.
2: നന്ദി,
0: നമസ്കാരം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അന്നയും റസൂലും എന്ന ചിത്രത്തിൽ ആനന്ദ് അരവിന്ദാക്ഷൻ, ശ്വേതാ മോഹൻ എന്നിവർ പാടിയ ഗാനം. രചന അൻവർ അലി, സംഗീതം കൃഷ്ണകുമാർ.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇനി. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഈണം നൽകിയത് MG രാധാകൃഷ്ണൻ.

സമയം 9 മണി കഴിഞ്ഞ് 18:12. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് S രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ചിത്രം ഇന്ദ്രിയം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട്.

0: കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മാൾ, കൊച്ചി.
2: എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം സസ്നേഹം എന്ന ചിത്രത്തിൽ നിന്നും. പി കെ ഗോപിയുടെ വരികൾ, സംഗീതം നൽകിയത് ജോൺസൺ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപ

പല മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി 04842 42 63 97 അല്ലെങ്കിൽ 42 63 87. മറ്റൊരു നമ്പർ 94 46 45 58 88. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ബി കെ ഹരിനാരായണൻ വരികളെഴുതി ഗോപി സുന്ദറീനം പകർന്ന് കാർത്തിക്, അഭയ ഹിരൺമയി എന്നിവർ പാടിയ ഗാനം. ചിത്രം ജെയിംസ് ആൻഡ് ആലിസ്.

0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
1: 1.5 210 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
0: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. ടിഎൻസി അപ്ലൈ.
2: ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ചിത്രത്തിൽ നജീം അർഷാദ്, സംഗീത ശ്രീകാന്ത് എന്നിവർ പാടിയ ഗാനം ഇനി. അഭിലാഷ് ശ്രീധരന്റെ രചന, സംഗീതം നൽകിയത് വിനു എം തോമസ്.

0: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്സ്.
1: വലവുമിടവും ഓരോ തോടൊന്നിച്ചു കാന്തിക്കലവികൾ കലരും നിൻ കായലിൻ പങ്ക്തി കണ്ടാൽ.
0: പ്രചോദിത അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷര ശ്ലോക സദസ്സ്.
1: പുഞ്ചി

ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ആമി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാൽ, അർണബ് ദത്ത എന്നിവർ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം എം ജയചന്ദ്രൻ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സ്നേഹസാഗരം ഈ ചിത്രത്തിൽ ജി വേണുഗോപാൽ, ചിത്ര എന്നിവർ പാടിയ ഗാനം. വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ഡോക്ടറുടെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ വശത്ത് കാർ നിർത്തി ഇറങ്ങി നടന്നു. വലിയ ഗേറ്റ് അടഞ്ഞുകിടന്നു.
0: കെ രതീഷിന്റെ കഥാ സമ്മോഹനം.
2: തളിരിട്ട് പൂവാകുന്ന ഒരു വാക്കാകണം, പൂവടർന്ന് പാട്ടാകണം, പാട്ട് പടർന്ന് പടർന്ന് ആരും ഭയക്കുന്ന പടയാവണം.
0: വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
3: ചെഖോവിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയത് അക്കാലത്തെ ഒരു പ്രശസ്ത സാഹിത്യകാരൻ അദ്ദേഹത്തിന് അയച്ച ഒരു കത്തുവഴിയാണ്.
0: ചെക്കോ ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭി.
4: FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി വർത്തമാനകാലം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരും 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം. ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: വലവുമിടവും ഓരോ തോടൊന്നിച്ചു കാന്തിക്കലവികൾ കലരും നിൻ കായലിൻ പങ്ക്തി കണ്ടാൽ.
0: പ്രചോദിത അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷര ശ്ലോക സദസ്.
1: പുഞ്ച

0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
1: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവന എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാകരുത് മതവ്യാഖ്യാനങ്ങളെന്നും ബേബി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒഡീഷയിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീഷണി. രാജ്ഘട്ടിൽ നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ നീക്കം സജീവമാക്കി ഇന്ത്യ. അമേരിക്കയിലെ ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിന് ഉന്നതതല ചർച്ചകൾ നടത്തി. കേരള കർഷക സംഘം 28th സംസ്ഥാന സമ്മേളനം ഈ മാസം 18 മുതൽ 20 വരെ ആലപ്പുഴയിൽ. അഖിലേന്ത്യാ കിസാൻ സഭാ ജനറൽ സെക്രട്ടറി ഡോ വിജു കൃഷ്ണൻ 18 രാവിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5th വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഏഷ്യൻ ഗെയിംസ് ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിലെ ഐച്ചി നഗായ നഗരത്തിൽ നടത്തും.

0: ഇന്ത്യയിലെ ഏറ്റവും വലിയ കായികോത്സവത്തിൽ ഇന്ത്യയടക്കം 45 രാജ്യങ്ങൾ പങ്കെടുക്കും.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 59:30. പ്രിയ ശ്രോതാക്കളെ, ഇനി 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അന്ധതയുടെ ഇരുട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുവാനായി 25 ഓഗസ്റ്റ് മുതൽ 8 സെപ്റ്റംബർ വരെ ദേശീയ നേത്രദാന പക്ഷാചരണമായി നാം ആചരിക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെടുന്നവരുടെ കണ്ണുകളിൽ വെളിച്ചം പകരുന്ന ഈ കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ച് സമൂഹത്തിൽ ഇന്നും നിരവധി സംശയങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. മരണശേഷം ഒരാളുടെ കണ്ണുകൾ എങ്ങനെ ദാനം ചെയ്യാം, ഇതിനായി നാം അറിഞ്ഞിരിക്കേണ്ട നടപടിക്രമങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ രശ്മി പി ഹരിദാസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. 25 ഓഗസ്റ്റ് മുതൽ 8 സെപ്റ്റംബർ വരെ നേത്രദാന പക്ഷാചരണമായി നാം ആചരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരു പക്ഷാചരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാം.
2: NPCB എന്ന് പറഞ്ഞ നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ ഒരു വിംഗ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കണ്ണിനെ സംബന്ധിക്കുന്ന പ്രമുഖമായ 5 രോഗങ്ങളുണ്ട്. അതായത് കുട്ടികളിൽ വരുന്ന കാഴ്ചക്കുറവ്, കാറ്ററാക്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ. 5-ാമതായിട്ട് വരുന്നത് കോർണിയയുടെ ബ്ലൈൻഡ്നെസ് ആണ്. കോർണിയ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള നേത്രപടലം എന്ന് പറയും. നമ്മുടെ കൃഷ്ണമണി എന്നൊക്കെ ചിലർ പറയും, ശരിക്കും നേത്രപടലം എന്നാണ് പറയുന്നത്. അപ്പം ബാക്കി എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഇതിനും നമ്മളൊരു 2 വീക്സ് ഇതിനായിട്ട് മാറ്റിവെക്കുക. ആ 2 വീക്സിൽ നമ്മൾ പലയിടത്തും ഇതിന്റെ അവയർനെസ്സും ആൾക്കാരെ ഇത് എന്താണ്, അസുഖങ്ങൾ എന്താണ്, ഇത് ബാധിക്കുന്നത്, ഇതിന് എന്ത് ചെയ്യാമെന്നുള്ളൊരു ബോധവൽക്കരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേത്രപടലത്തിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ യങ്ങറായിട്ടുള്ള ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് സാധാരണ ബാധിക്കുന്നത്. തിമിരം പോലല്ല, കുറച്ചുകൂടി യങ്ങർ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയാണ് ബാധിക്കാറ്. ഈവൻ 18 വയസ്സ് മുതൽ മുകളിലോട്ട്, ചിലപ്പോൾ അത് ജനിക്കുമ്പോഴേ ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള, അത് 2 നേത്രപടലവും കോർണിയയും വെള്ളയാവുന്ന അസുഖങ്ങളുണ്ട്. പിന്നെ കുറച്ചുകൂടെ വലുതായ ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ കെർട്ടോകോണസ് എന്ന് പറഞ്ഞ ചില കണ്ണിൻ്റെ നേത്രപടലിൻ്റെ ഷേപ്പ് കാരണം കാഴ്ചക്കുറവ് വരണം. അതിന് പലപ്പോഴും നമ്മളത് ഈ നേത്രപടലം മാറ്റി തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് എന്ന് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല അസുഖങ്ങൾക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേത്രപടലം അല്ലെങ്കിൽ കോർണിയ മാറ്റി വെക്കുന്നതാണ്. അതായത് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ

0: നമുക്കതിന്റെ ആ അവയവം എന്ന് പറയുന്നത് ആ കോർണിയാണ്. അപ്പം മരിച്ചു കഴിഞ്ഞ ഒരാളുടെ കൃഷ്മണിയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്, കോർണിയാണ് മാറ്റിവെക്കുന്നത്. അപ്പം അത് നമുക്ക് ഒരാൾ തന്നാൽ ഡൊണേറ്റ് ചെയ്ത്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സർജറി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും പല നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചൊരു 1.5 ലക്ഷം ആൾക്കാർ ഒരു വർഷം ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് കാരണം അനുഭവപ്പെടുവാണ്. അത് അവർക്ക് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താലേ മതിയാവുള്ളൂ. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന കൃഷ്മണി കോർണിയ വെച്ചിട്ട് നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നതും ഈ വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസും തമ്മിൽ ഭയങ്കര ഒരു ഗ്യാപ്പുണ്ട്. അതായത് 1.5 ലക്ഷം ആൾക്കാർ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് ഏതാനും ഒരു 20,000 അല്ലെങ്കിൽ 25,000 കോർണിയാണ് നമ്മുടെ എൻ്റയർ ഇന്ത്യയിൽ തന്നെ കിട്ടുന്നത്. അപ്പൊ അത്രയും പേർക്ക് പിന്നെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുകയാണ്. മാത്രമല്ല ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രാഫ്റ്റ് റിജക്ഷൻ വരാം, അതായത് നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം അക്സെപ്റ്റ് ചെയ്യാത്തവർ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തെങ്കിൽ അവർ വീണ്ടും പിന്നെയും ഈ ലിസ്റ്റിൽ പിന്നെയും അവർ പുറയിലോട്ട് പോവും, അതായത് വീണ്ടും അവരുടെ കൃഷ്മണി മാറ്റിവെക്കേണ്ടി വരും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേർഡൻ ഓഫ് കോർണൽ ബ്ലൈൻഡ്നെസ്, അതായത് നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു വലിയൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ആരുടെയെങ്കിലും ഈ ഇതുപോലെ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. പക്ഷെ അതെല്ലാവരും അതിന് ഇറങ്ങത്തില്ല. അപ്പം അവരുടെ ആ ഒരു നല്ല മനസ്സിനെ കാത്തിരിക്കുവാണ് ഇത്രയും പേരും. അപ്പം അങ്ങനെ ആൾക്കാരെ ബോധവൽക്കരിച്ച് അവരെ ഡൊണേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു 2 ആഴ്ച നമ്മളിത് മാറ്റിവെക്കുന്നത്. എന്നുവെച്ചാൽ ഈ 2 ആഴ്ച മാത്രം നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു കാര്യമല്ല ഇത്, നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്.
1: മാഡം, ഒരു സംശയമുള്ളത്, ഈ മരണം സംഭവിച്ചതിന് ശേഷം കണ്ണുകൾ എങ്ങനെയാണ് മറ്റൊരാൾക്ക് കാഴ്ച നൽകാനായി ഉപയോഗപ്പെടുത്തുന്നത്? പലർക്കും ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയും ഭയവും ഒക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിനെപ്പറ്റി കുറെ അവ്യക്തതകളുണ്ട്. അതായത് ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മുടെ അവയവങ്ങളില് കോർണിയ ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ള ഒരു സാധനമാണ്. അതായത് മറ്റെല്ലാ അവയവങ്ങളും നമ്മള് ജീവൻ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഹാർട്ടായാലും ലിവർ ആയാലും കിഡ്നി ആയാലും എല്ലാം ആ ജീവൻ തുടിപ്പ് നമ്മൾ അതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്യും. വെന്റിലേറ്ററിൽ ആ പേഷ്യനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി അവയവങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ കോർണിയയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മരിച്ച 6 മണിക്കൂറിനുള്ളിൽ മതി നമ്മൾ എടുക്കുന്നത്. അതായത് മരിച്ചതിന് ശേഷം നിങ്ങൾ അറിയിച്ച് ഒരു 6 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് പോയി എടുക്കാം. അതും മറ്റ് അവയവങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് ഉണ്ടാവണം, വെന്റിലേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനാണെങ്കിൽ വെന്റിലേറ്റർ ചാർജ് ഉൾപ്പെടെ അവർ പേ ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എവിടെയാണോ ആ ബോഡി, അതായത് ആ മരിച്ച ആളുടെ വീട് എവിടെയാണോ അവിടെ ആ ഈ റിട്രീവൽ ടീം എന്നാണ് നമ്മളതിനെ പറയുന്നത്, അതായത് ആ കോർണിയ എടുക്കാനുള്ള ടീം 24 hours അവർ വെയിറ്റിംഗ് ആണ്, അതായത് അവർ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ കോള് കിട്ടിയാലൊരു 200 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളും ഒരു 3/4 അല്ലെങ്കിൽ മാക്സിമം പോയി ഒരു 1 മണിക്കൂറിനുള്ളിൽ പോലും ഇന്റീരിയർ സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സൗകര്യമാണ്. അപ്പൊ അവിടെ നിങ്ങളുടെ വീട്ടിലെത്തുക, കൺസെന്റ് വാങ്ങിക്കുക, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3/4 മണിക്കൂർ മാത്രമേ നമുക്കതിന് വേണ്ടുള്ളൂ നമ്മൾ ആളുടെ. പിന്നെ മൊത്തം കണ്ണായിട്ടല്ല എടുക്കുന്നത്, അത് പണ്ടായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മളത് പുറത്തത് അറിയാത്ത രീതിയിലാണ്, അതായത് അഭംഗി അല്ലെങ്കിൽ ഡിസ്ഫിഗർമെന്റ് ഒന്നും തന്നെ അറിയില്ല. അതായത് നമ്മുടെ കണ്ണ് അടഞ്ഞിരിക്കുന്ന പോലെ തന്നെയായിരിക്കും. അത്രയും നല്ല കെയർഫുൾ ആയിട്ടാണ് ഡോക്ടേഴ്സ് തന്നെയാണ് അത് ചെയ്യുന്നതും. അപ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ഡോക്ടേഴ്സ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ പുതിയ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ആ കോർണിയ മാത്രമാണ് എടുത്ത് മാറ്റുന്നത്. അതുകൊണ്ട് കണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് ഒന്നിനും ഒരു വ്യത്യാസവും തോന്നുന്നില്ല. അപ്പം അതിനോടുള്ള ഭയമാണ് പലർക്കും ഇത് മുന്നോട്ട് വരാനുള്ള ഒരു കാരണം ഇത്. രണ്ട്, അവരുടെ മനസ്സിൽ ഈ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് ഇനി നമ്മളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരില്ലേ, പിന്നെയും താമസം വരും, അവരുടെ മരണം കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾക്ക് താമസം വരും എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കടക്കാം. ഒരു കോള് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ആ സമയം കൊണ്ട് ടീം വന്ന് ഇത് കഴിഞ്ഞിട്ട് അതേപടി പോകും. നിങ്ങളുടെ അതിനൊരു വിഘ്നവും സംഭവിക്കുന്നില്ല.
1: മാഡം, ഒരാളുടെ മരണശേഷം എത്ര മണിക്കൂറുകൾക്കുള്ളിലാണ് കണ്ണുകൾ ദാനം ചെയ്യേണ്ടത്?
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മണിക്കൂറാണ് പൊതുവേ നമ്മൾ പറയുന്നത്. പക്ഷെ വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ 8 മണിക്കൂർ വരെ പോകും. പക്ഷെ കേരളം അങ്ങനെയുള്ളൊരു സ്ഥലമല്ലല്ലോ. അപ്പം നമ്മൾ 6 മണിക്കൂർ എന്ന് തന്നെ എടുത്താൽ മതി. 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ എടുത്തിരിക്കണം. അപ്പം നിങ്ങൾ അറിയിക്കേണ്ടത് ഈ നടപടിക്രമം എന്ന് ചോദിച്ചത്, അപ്പം നിങ്ങൾ മരണശേഷം ഉടനെ തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും വന്ന് എത്തിപ്പെട്ട് കാര്യങ്ങളെല്ലാം തീർത്ത് എല്ലാം ഒരു 1 മണിക്കൂറിനുള്ളിൽ തീർത്ത് ഞങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം.

0: അപ്പം മരണം കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്നുള്ളത് അത് പല രീതിയിലും ചെയ്യാം. ഇപ്പൊ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പലരും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിലെ ആൾക്കാർ, മെമ്പർ അല്ലെങ്കിൽ ആശാ പ്രവർത്തകർ കാണും. പലയിടത്തും ചില സ്ഥലങ്ങളിൽ വോളണ്ടിയേഴ്സ് ഉണ്ടാവും, ഐ ഡൊണേഷൻ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെ നിങ്ങൾക്ക് സമീപിക്കാം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടോൾ ഫ്രീ ആയിട്ട് നമ്മുടെ കണ്ണാശുപത്രിയാണ്, നമ്മുടെ RIO എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ട്രിവാൻഡ്രത്തുള്ള ഐ ബാങ്ക്, അതിന്റെ നമ്പറും ഞാൻ പറഞ്ഞുതരാം. 0471 230 40 46 ഈ നമ്പറിൽ വിളിക്കാം. അപ്പം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ടീം അത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ വന്നോളും. വേറെ ഒരു കാര്യവും നിങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാനില്ല. പിന്നെ അവർ വന്നിട്ട് കൺസെന്റ് എടുക്കും. അത് യൂഷ്വലി മകളോ മകനോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ കൺസെന്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ അവർ തന്നെ ഇൻസ്ട്രുമെന്റ്സും എല്ലാം കൊണ്ടുവരും, ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അറിയിക്കുക എന്നുള്ളത് ഈ രീതിയിലാണ് ചെയ്യേണ്ടത്.
1: മാഡം, എന്റെ മരണശേഷം എന്റെ കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിനായി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന പല ഡൊണേഷനും ഉണ്ട്. അതിലൊന്ന് ബ്ലഡ് ഡൊണേഷൻ ആണ്. പക്ഷെ നമുക്ക് ജീവനോടൊപ്പം നമുക്ക് ബ്ലഡ് ഡൊണേറ്റ്, പക്ഷെ കണ്ണ് എന്ന് ഇവിടെ പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ കോർണിയ, നമുക്ക് ഐ ഡൊണേഷൻ നമ്മൾ ഒപ്പിട്ട് കൊടുത്താലും ഇത് നമ്മുടെ മരണശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പം അന്നേരം അവിടെ കൺസെന്റ് തരേണ്ടത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സോ ആണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, നമുക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എല്ലായിടത്തും നമുക്ക് ഐ ഡൊണേഷന് ഫോംസ് ഉണ്ടാവും. അവിടെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഐ ഡൊണേഷൻ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ഇപ്പം സാറിനാ ചെയ്യേണ്ടതെന്ന് വെച്ചോളൂ, സാറ് ഇത് ചെയ്തതിന് ശേഷം ക്ലോസ് ആയിട്ടുള്ള ഇതർ വൈഫ് അല്ലെങ്കിൽ മക്കളോട് പറയുന്നതാണ് നല്ലത്. മക്കളോട് ഇന്നപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് എന്നുള്ളത് പ്രകടിപ്പിക്കുക. രണ്ടാമത്തെ ഇത് ചെയ്യാനുള്ളത്, അത് അതിനേക്കാളും നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഐ ഡൊണേഷൻ ഒരു ഫോം നിങ്ങളുടെ കയ്യിൽ തരും. ആ ഫോം നിങ്ങളൊന്ന് ലാമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത് എല്ലാവർക്കും കാണത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലം, ഫോർ എക്സാമ്പിൾ നമ്മൾ കയറി ചെല്ലുന്ന ഇടം, നമ്മുടെ ലിവിംഗ് റൂം എന്ന് വെക്കാം, അവിടെ ഒന്ന് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ വെക്കുക. ഇതിന്റെ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, മക്കൾ ഇനി മരിച്ച ശേഷം ഇതല്ലല്ലോ ആദ്യം ഓർക്കുന്നത്, അവർക്ക് വേറെ പല കാര്യങ്ങളുണ്ട്, അവർ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും, അപ്പൊ ഇത് അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ അവർ ഓർക്കും. രണ്ട്, മറ്റുള്ളവർക്ക് ഇതൊരു പ്രോത്സാഹനമാവും. സാർ ഇത് ചെയ്തിട്ട് വരുന്ന ദിവസം വേറൊരാൾ കാണുകയാണെങ്കിൽ ആ ആൾക്കും അത് ചെയ്യാനൊരു ആഗ്രഹം തോന്നും. അപ്പം രണ്ട് രീതിയിൽ അത് ഉപയോഗപ്പെടും. അപ്പം ഇതാണ് ചെയ്യാനുള്ളത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ മരണപ്പെട്ട ഒരു വ്യക്തി മുൻകൂട്ടി നേത്രദാനം ചെയ്യാനുള്ള സമ്മതപത്രം നൽകിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നേത്രദാനം നടത്താൻ സാധിക്കുമോ?
0: അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം രണ്ട് പാർട്ടുണ്ട് ഇതിൽ. അതായത്, മരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവൻ സമ്മതപത്രം കൊടുത്താൽ പോലും മക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് കൺസെന്റ് തന്നാൽ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടാം അതൊന്ന്. രണ്ട്, ഇങ്ങനെ ഒരു സമ്മതപത്രം തന്നില്ലെങ്കിൽ പോലും മക്കൾക്കെങ്കിലും അതൊരു നല്ല മനസ്സ് തോന്നി അവർ ചെയ്യുന്നത്, അങ്ങനെ അവർ പറഞ്ഞാലും മതി നമുക്ക് പോയി എടുക്കാം. അതായത്, ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൺസെന്റ് തരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല.
1: മാഡം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ജീവിതശൈലി രോഗങ്ങളുള്ളവർ വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കുമോ?
0: ഡെഫിനറ്റ്ലി സാധിക്കും. അങ്ങനെ ഇരുന്നാലും ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ചില അസുഖങ്ങളിൽ നമ്മൾ ഈ ദാനം കിട്ടിയ കണ്ണുകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി പോലത്തെ അസുഖങ്ങൾ, അങ്ങനെ ഒരു കൂട്ടം ഒരു വിരലിനെണ്ണാൻ തക്കുള്ള ചില അസുഖങ്ങൾ എന്ന് വെച്ചിൽ നമ്മൾ അത് എടുക്കാതെ പോകാറില്ല. നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ സമൂഹം അറിയേണ്ട ഒരു കാര്യം, ആർക്കും ദാനം ചെയ്യാം. അത് പ്രായഭേദമില്ലാതെ നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതായത് പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഇതൊന്നും ഒരു രീതിയിലും കോൺട്രാഇൻഡിക്കേഷൻ അല്ല. അതായത്, ചെയ്യാൻ പാടില്ലാത്തൊരു അസുഖങ്ങളല്ല. ഞാൻ പറയുന്ന അസുഖങ്ങൾ വളരെ ചുരുക്കം ആൾക്കാരിൽ കാണുന്നതാണ്. അത് അന്നേരമുള്ള ആ ഡോക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ സമൂഹം അറിയേണ്ടത് ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം. അത് പ്രായഭേദമില്ലാതെ, ജാതിഭേദമില്ലാതെ, അസുഖങ്ങളുടെ ഭേദമില്ലാതെ എല്ലാവർക്കും ദാനം ചെയ്യാം. അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ആര് വിളിച്ചാലും, ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള അസുഖങ്ങളുടെ കോൾ വന്നാൽ പോലും നമ്മളത് എടുക്കാറുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് ആ ഒരു അസുഖമുള്ള ആൾക്കാർക്ക് അവരുടെ കോർണിയ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ പോയി എടുക്കാറുണ്ട്. കാരണം ഇങ്ങനൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാതിരിക്കാൻ, കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആളെ കേൾക്കുന്ന വേറെ രീതിയിലായിരിക്കും. അത് പിന്നെ പിന്നീടും

0: നമ്മുടെ റേറ്റ് ഈ റിട്രീവൽ ഈ ഡൊണേഷൻ റേറ്റ് വളരെ കുറയ്ക്കും. അപ്പം എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ക്ലിയർ കട്ടായിട്ട് പറയുന്ന, ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം, അത് യൂട്ടിലൈസ് ചെയ്യാം, അതായത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു സെക്കൻഡ് കാര്യമാണ്, അത് ഡോക്ടേഴ്സ് തീരുമാനിക്കേണ്ടതാണ്.
1: നേത്രദാനത്തിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ രശ്മി പി ഹരിദാസിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കൾ വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. നിർണയം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം ആനന്ദ്.

ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി കുസൃതിക്കുറിപ്പ് എന്ന ചിത്രത്തിലെ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:25 15 സെക്കൻഡും. സേവന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മേൽനോട്ടത്തിൽ എറണാകുളം ജില്ലയിൽ പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീഷിപ്പ് മേള ഈ മാസം 7-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കളമശ്ശേരി RI സെന്ററിൽ വച്ച് നടത്തുന്നു. കേന്ദ്ര സംസ്ഥാന സ്വകാര്യ സഹകരണ മേഖലകളിലെ വിവിധ സ്ഥാപനങ്ങളായ HMT, ടെൽക്, ക്യാംകോ, TCC, കേരള വാട്ടർ അതോറിറ്റി, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി, ഫാക്ട് തുടങ്ങിയവർ ഈ മേളയിൽ അന്ന് പങ്കെടുത്ത് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നു. 5-ാം ക്ലാസ് പാസ്സായവർ മുതൽ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്രന്റീസ് ട്രെയിനിങ്ങിന് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.apprenticeshipindia.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 7-ന് രാവിലെ 9 മണിക്ക് കളമശ്ശേരി RI സെന്ററിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 04842 55 58 66 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 04842 55 58 66. മറ്റൊരു നമ്പർ 94 47 96 39 നമ്പർ ആവർത്തിക്കാം, 94 47 96 39 55.
1: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
4: മൈജിയിൽ കിട്ടും.
5: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
6: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
5: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
10: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
11: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
12: എവിടുന്ന് വാങ്ങിക്കണം?
11: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
12: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
11: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
12: എന്നാ മൈജി തന്നെ പോവാം.
11: മൈജി ഓണം മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
13: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
14: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
13: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
14: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
12: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
11: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
12: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
11: മൈജിന്നാണെങ്കിൽ

0: വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട്
1: ഗിഫ്റ്റ്. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട്, ഒറ്റപ്പാലം, മണർകാട് താലൂക്കുകളിൽ റേഷൻ കാർഡിൽ ഇതുവരെ ആധാർ മൊബൈൽ നമ്പറുകൾ രേഖപ്പെടുത്താത്ത ഗുണഭോക്താക്കൾ ഈ മാസം 5 വിവരങ്ങൾ നൽകണം. ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം തടസ്സമില്ലാതെ തുടരുന്നതിനും അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയോ നിശ്ചിത സമയത്തിനു മുൻപായി നടപടികൾ കാർഡിൽ പൂർത്തിയാക്കേണ്ടതാണ്. ആധാർ, മൊബൈൽ നമ്പറുകൾ എന്നിവ റേഷൻ കാർഡിൽ ഉൾപ്പെടുത്താത്ത ഗുണഭോക്താക്കളുടെ വിവരങ്ങളടങ്ങിയ ലിസ്റ്റ് താലൂക്കിലെ എല്ലാ റേഷൻ കടകളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാലക്കാട് ജില്ലയിൽ LP സ്കൂൾ ടീച്ചർ തമിഴ്, വയനാട് ജില്ലയിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മാധ്യമം എന്നീ തസ്തികയിലേക്കുള്ള അഭിമുഖം ഈ മാസം 23, 24, 25 തീയതികളിലായി പാലക്കാട് PSE ജില്ലാ ഓഫീസിൽ നടക്കും. വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അസൽ പ്രമാണങ്ങൾ, ഇന്റർവ്യൂ മെമ്മോ, തിരിച്ചറിയൽ രേഖ സഹിതം നിശ്ചിത തീയതിയിലും സമയത്തും ഉദ്യോഗാർത്ഥികൾ ഹാജരാകണം. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30:08. ഇപ്പോൾ
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 305 രൂപ കൂടി 14,240 രൂപ നിരക്കിലും പവന് 1,13,920 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ് 50 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംഗീത ലഹരി. ഇന്ന് കൊളോണിയൽ കസിൻസിന്റെ ദ വേ വി ഡു ഇറ്റ് എന്ന ആൽബത്തിലെ ചില ഗാനങ്ങൾ.

സംഗീതലഹരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൊളോണിയൽ കസിൻസ് പാടിയ ദ വേ വി ഡു ഇറ്റ് എന്ന ആൽബത്തിലെ ചില ഗാനങ്ങൾ. ഇന്നത്തെ സംഗീതലഹരി ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഇത് ആകാശവാണി കൊച്ചി 102.3. ഇപ്പോൾ നാട്ടുവിശേഷം. മെട്രോ ഫിലിം സൊസൈറ്റി കൊച്ചിയിലും കൊച്ചിയും ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ന് ദി 400 ബ്ലോസ് ചങ്ങമ്പുഴ ഗ്രന്ഥശാല ഹാളിൽ വൈകിട്ട് 6:30.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
3: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
1: അതാണ് മൈജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
4: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈജി പ്രൈസ് ചലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
4: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: TNC അപ്ലൈ.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
4: 1.5 210 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. TNC അപ്ലൈ. മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നോ? വിഷമിക്കേണ്ട,
2: പിട്ടാപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
6: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും 1 വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഹരികൃഷ്ണൻ യു ബാംഗ്ലൂരിന്റെ സംഗീത കച്ചേരി ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
11: 20 കാറുകൾ,
10: 25 സ്കൂട്ടറുകൾ,
11: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
10: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
11: ബമ്പർ സമ്മാനമായി BMW കാർ,
10: അങ്ങനെ 30 കോടി രൂപയുടെ
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല

0: ഉള്ള മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 24 397 അല്ലെങ്കിൽ 0484 24 24 387 അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറുകളിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 11 മണി കഴിഞ്ഞ് 3 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: രണ്ടായിരത്തി 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൌമ, ജല, വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. നേപ്പാളിലെ ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കൈകാര്യം ചെയ്യുന്നതിനും ലഘൂകരിക്കുന്നതിനും ആഗോള സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം നേപ്പാൾ പാർലമെന്റിൽ പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ രാജ്യം 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂയോർക്കിൽ ഉന്നതതല ബിസിനസ് വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലെ നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കം. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുത്ത കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 2,440 രൂപ കൂടി 1,13,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപ. കണ്ണൂർ പേരാവൂർ പാമ്പാളിയിൽ 3 പേർക്ക് വെട്ടേറ്റു. കുരിയാടൻ അൻസർ, പട്ടനാടൻ അരുൺ, അഭിജിത് മേൽ മുരിങ്ങോടി എന്നിവർക്കാണ് ഇന്നലെ രാത്രി വെട്ടേറ്റത്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിലെ റെയ്ഡിൽ 5 കിലോയിലേറെ ഉണക്ക കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും അറസ്റ്റ് ചെയ്തത്. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ 1-ആം സീഡായ ആര്യാന സെങ്കലേന കൊളീന ലാറ്റ്സെങ്കയെ തോൽപ്പിച്ച് 3-ാം റൌണ്ടിലേക്ക് കടന്നു. ന്യൂയോർക്കിൽ ആർത്തർ ആഷി സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ 2 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സെബലേങ്കയുടെ ജയം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 35 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
2: കേൾക്കാം ചെണ്ട. പുതിയകാവ് രതീഷ്, കലാപീഠം കൃഷ്ണകുമാർ, പുതിയകാവ് വിനയ്, വലംതല പുതിയകാവ് ഗോപികൃഷ്ണൻ, പുതിയകാവ് അതുൽകൃഷ്ണ, ഇലത്താളം കലാപീഠം അനീഷ്, പുതിയകാവ് ഗോവിന്ദ്, കുറുംകുഴൽ പുതിയകാവ് അൻപുനാഥ്, നന്ദന രതീഷ്, കൊമ്പ് കലാപീഠം രോഹിത്.

0: പുതിയകാവ് രതീഷിന്റെ പ്രമാണത്തിൽ പഞ്ചാരി മേളമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്സ്.
1: വലവുമിടവും ഓരോ തോടൊന്നിച്ചു കാന്തി കലവികൾ കലരും നിൻ കായലിൻ പങ്ക്തി കണ്ടാൽ.
0: പ്രചോദിത അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: 20 जुलाई 1937 को रोम में उनकी मृत्यु हुई। मार्कोनी को श्रद्धांजलि अर्पित करने के लिए विश्व भर के सभी रेडियो स्टेशनों ने 2 मिनट का मौन रखा। आज भी विश्व उनके अनूठे योगदान रेडियो को आभार सहित याद करता है।
1: तब से अब तक रेडियो में बहुत उतार चढ़ाव आए हैं। आज भी बहुत सारे संचार माध्यमों के होते हुए भी इस नायाब जादुई डिब्बे का आकर्षण समय के साथ कुछ कम नहीं हुआ है।
2: श्रोता, अभी आपने सुना कार्यक्रम रेडियो की कहानी। अब हमारा समय समाप्त हुआ चाहता है, तो अब अपने मित्र अजीत को
3: और विमलेश को उमंग कार्यक्रम की तकनीकी टीम यानी कुसुमलता, चेतना, जगबंधु और मंजू जी के साथ कल तक के लिए आज्ञा दीजिए।
2: नमस्कार।
4: उमंग उमंग उमंग उमंग।
5: श्रोतकൾ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:00 കഴിഞ്ഞ 5 സെക്കൻഡ്.
6: ആകാശവാണി FM വാർത്തകൾ.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വൈവറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനം ആരംഭിച്ചു. വാർസോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ നീതാ ഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയിലുറച്ച ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ബെൽജിയൻ പ്രധാനമന്ത്രി തിയോ ഫ്രാങ്കനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭങ്ങളെ പോലീസ് രാജിലൂടെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രതികരണം നേരിടേണ്ടിവരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് SFI മാർച്ചിനിടെ പോലീസ് മർദ്ദനമേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര കമ്മിറ്റി പുറത്താക്കിയ റിവ്യൂ രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പാർട്ടി യോഗത്തിൽ സംസാരിച്ചതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്. പറഞ്ഞ കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ലെന്നും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തടവുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രിസൺ ഓഫീസർക്കെതിരെ പോലീസ് കേസെടുത്തു. തടവുകാരനായ ജലാലുദ്ദീൻ ഉൾപ്പെടെ 5 പേരാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞതിന് മർദ്ദിച്ചതെന്ന് പരാതി നൽകിയത്. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് ഇന്നലെ രാത്രി വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. പരിക്കേറ്റവർ ചികിത്സയിലാണെന്നും വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് അറിയിച്ചു. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ 1-ആം സീഡായ ആര്യാന സെങ്കലേങ്ക കൊളീന ലാറ്റ്സെങ്കയെ തോൽപ്പിച്ച് 3-ാം റൌണ്ടിലേക്ക് കടന്നു. ന്യൂയോർക്കിൽ 2 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സെബലെങ്കയുടെ ജയം.
6: ആകാശവാണി FM വാർത്തകൾ.
5: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട് ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
2: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
3: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
3: വേഗമാകട്ടെ, ഓഫർ September 6 വരെ മാത്രം.
2: TNC apply.
4: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് എക്സൈറ്റിംഗ്.

0: നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലെ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലെ 6:10 അറിയിപ്പുകൾ, 6:20 മധുരം ഗീതം, 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ, 7:35 മുതൽ 9 മണിവരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, ലളിത ജീവിതത്തിന് മിനിമലിസം. 7:55 ഒരിടത്തൊരിടത്ത് മായാബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനോട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി കൊങ്കണി ഗാനങ്ങൾ അവസാന ഭാഗം, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം. എഫ് എം ഡയറിയിലെ ഇന്നത്തെ ചോദ്യവും ഉത്തരവും നാളത്തെ പരിപാടികൾ.
5: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
6: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800425125.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
11: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
12: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
11: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
12: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
11: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrboard.gov.in.
12: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
11: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 അക്ഷര ശ്ലോക സദസ്, കാലടി പ്രജ്യോതിത അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
13: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
14: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
13: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
14: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
13: വേഗമാകട്ടെ, ഓഫർ September 6 വരെ മാത്രം.
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 60 രൂപ, ചില്ലറ വില 66 രൂപ. മറുനാടൻ മൊത്തവില 54 രൂപ, ചില്ലറ വില 60 രൂപ. പയർ നാടൻ 50 രൂപ, 55 രൂപ. മറുനാടൻ 44 രൂപ, 50 രൂപ. ചേനനാടൻ 43 രൂപ, 50 രൂപ. മറുനാടൻ 38 രൂപ, 45 രൂപ. മരച്ചീനി നാടൻ 30 രൂപ, 34 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച, ചീര ചുവപ്പ്, 38 രൂപ 42 രൂപ, കുമ്പളങ്ങാം 22 രൂപ 27 രൂപ, ഞാലിപ്പൂവൻ 82 രൂപ 90 രൂപ.

പാളയന്തോടൻ 33 രൂപ 37 രൂപ, പൂവൻ 65 രൂപ 70 രൂപ, റോബസ്റ്റ 32 രൂപ 36 രൂപ, ബീട്രൂട്ട് 52 രൂപ 60 രൂപ, വെണ്ടയ്ക്ക 36 രൂപ 42 രൂപ, ചുരയ്ക്ക 37 രൂപ 42 രൂപ, പാവയ്ക്ക 36 രൂപ 42 രൂപ, വഴുതന 45 രൂപ 52 രൂപ, കത്തിരി ഉരുണ്ടത് 45 രൂപ 50 രൂപ, കാബേജ് 36 രൂപ 42 രൂപ, ക്യാരറ്റ് 60 രൂപ 65 രൂപ, കോളിഫ്ലവർ 45 രൂപ 50 രൂപ, കൊത്തമര 40 രൂപ 45 രൂപ, ചേമ്പ് വലുത് 65 രൂപ 72 രൂപ, കൂർക്ക 40 രൂപ 45 രൂപ, ചേമ്പ് ചെറുത് 42 രൂപ 50 രൂപ, വെള്ളരി 24 രൂപ 30 രൂപ, മുരിങ്ങാക്കായ 36 രൂപ 42 രൂപ, ബീൻസ് 58 രൂപ 65 രൂപ, ഇഞ്ചി 175 രൂപ 180 രൂപ, പച്ചമുളക് 47 രൂപ 52 രൂപ, കറിനാരങ്ങ 54 രൂപ 60 രൂപ, ചെറുനാരങ്ങ 1 4 രൂപ 5 രൂപ, കോവയ്ക്ക 34 രൂപ 42 രൂപ, മാങ്ങ പച്ച 65 രൂപ 70 രൂപ, സവോള 47 രൂപ 54 രൂപ, ചെറിയ ഉള്ളി 92 രൂപ 100 രൂപ, ഉരുളക്കിഴങ്ങ് 38 രൂപ 45 രൂപ, മത്തൻ 20 രൂപ 25 രൂപ, പീച്ചിങ്ങ 55 രൂപ 62 രൂപ, പടവലം 38 രൂപ 42 രൂപ, തക്കാളി 32 രൂപ 38 രൂപ, അമരപ്പയർ 48 രൂപ 55 രൂപ. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും ശേഖരിച്ച വില വിവരം. ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കമുകര പുരുഷോത്തമൻ പാടിയത്, പി ഭാസ്കരന്റെ വരികൾ കെ രാഘവൻ ചിട്ടപ്പെടുത്തിയത്.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കോട്ടയം പെരുവ ഗവൺമെന്റ് ഐടിഐയിൽ ഡി സിവിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. ഈ മാസം 7 മുമ്പ് ഐടിഐയിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. വിളിക്കേണ്ട നമ്പർ 8952055889 85 92 58 89.
1: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
2: 6499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
1: ടോപ്പ് ലോഡ് 15490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കോട്ടയം കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പത്തനാട് അംഗനവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ 18-ന് 35-നും വയസ്സിനിടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15-ന് വൈകുന്നേരം 5 മണിവരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാടൂർ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 7907-20-91-61, 7907-20-91-61.
1: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയിലെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
2: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
1: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്.
2: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
2: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്. ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
0: പള്ളിപ്പാട് ഗവൺമെന്റ് ഐടിഐയിലെ സർവേയർ ട്രേഡിലെ ഒഴിവുള്ള ഒരു സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അടിസ്ഥാന യോഗ്യത SSLC പാസ്. ഉയർന്ന പ്രായപരിധിയില്ല. ഈ മാസം 7 ഉച്ചയ്ക്ക് 12 മണിക്കകം ഐടിഐയിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. വിളിക്കേണ്ട നമ്പർ 0479240-60-72, 0479240-60-72.
5: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദിവസവേതന വ്യവസ്ഥയിലാണ് നിയമനം. താൽപര്യമുള്ളവർ ഈ മാസം 11 വൈകുന്നേരം 3 മുൻപ് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് tender.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. tender.lsgkerala.gov.in. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 12 കഴിഞ്ഞ് 29:35 ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രി ബാർഡി വെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാപഹരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ISRO അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ബെൽജിയം പ്രധാനമന്ത്രി ബാർഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ബെൽജിയം പ്രധാനമന്ത്രി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്ഘട്ടിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിലധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപ്പേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണാപഹരണ കേസിലെ അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കത്തിൽ നിന്ന് UDF സർക്കാർ പിന്തിരിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. SFI മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികളെയടക്കം ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിന് പരിശീലനം ലഭിച്ച കുപ്രസിദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്യാൻ നിയോഗിച്ചിരിക്കുകയാണ്. സർക്കാർ തിരുത്തിയില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റും ലഭിച്ചു. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നിലവിൽ ജീവനുള്ള മത്സ്യങ്ങളെയും മറ്റു ജലജീവികളെയും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. ഇത് ഗതാഗതത്തിനുള്ള ഭാരവും ചെലവും വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ ചെലവിലും വൈദ്യുതി ഉപയോഗത്തിലും ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിയുന്ന സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ സംവിധാനമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ. നിയന്ത്രിതമായ ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും ഉപയോഗിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്.
0: കൊല്ലം നേവൽ NCC യൂണിറ്റ് കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പായ്വഞ്ചി സാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ നിന്ന് തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാതിരാമണൽ ദ്വീപ് പക്ഷിസങ്കേതത്തെ തിരിച്ച് തേവള്ളിയിലേക്ക് മടങ്ങുന്ന 8 ദിവസത്തെ യാത്രയിൽ 65 കേഡറ്റുകളും 30 ജീവനക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിൽ നടത്തിയ മിന്നൽ റെയ്ഡിൽ 5.5 കിലോഗ്രാം കഞ്ചാവുമായി കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഇടുക്കിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിൽപ്പനയ്ക്കായി ആന്ധ്രാപ്രദേശിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവാണ് കണ്ടെടുത്തത്. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-ന് നട തുറക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം അക്കൗണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ISRO അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. അഷ്ടമി രോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ടമുണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൃക്കരോഗം ബാധിച്ച കണ്ണൂർ ചാലയിലെ +1 വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്കായി ഓണക്കാലത്ത് പൂ വിൽപ്പനയിലൂടെ സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. 16 ലക്ഷത്തിലേറെ രൂപയാണ് സ്വരൂപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീദേവനിയുടെ ചികിത്സയ്ക്കായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഓണക്കാലത്ത് പൂക്കച്ചവടം നടത്താൻ തീരുമാനിച്ചത്. തിരുവോണത്തിന് 2 ദിവസം മുൻപാണ് ചാല ടൌണിലും പരിസരങ്ങളിലുമായി അവർ പൂക്കളുടെ വിൽപ്പന നടത്തിയത്. പൂക്കളുടെ വില പോലും ചോദിക്കാതെ പലരും കൈമറന്ന് സഹായിച്ചു. പൂക്കച്ചവടത്തോടൊപ്പം പായസ വിൽപ്പനയും നടത്തിയിരുന്നു. 16,32,014 രൂപയുടെ ചെക്ക് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു കുടുംബത്തിന് കൈമാറി.
0: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടന്ന ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചു യു ആണ് എതിരാളി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലാന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741 നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപയാണ് ഇന്നത്തെ വില. കേരളത്തിലേക്കുള്ള PIB മാധ്യമപ്രവർത്തക പര്യടനത്തിന്റെ ഭാഗമായി ജാർഖണ്ഡിൽ നിന്നെത്തിയ 12 മാധ്യമപ്രവർത്തകർ കൊച്ചി ജലമെട്രോ, റബ്ബർ കൃഷി തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള റാഞ്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 5 ദിവസത്തെ സന്ദർശന പരിപാടി നാളെ സമാപിക്കും. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് വെട്ടേറ്റത്. വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. UGC നെറ്റ് ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പുനഃപരീക്ഷയ്ക്കുള്ള ആദ്യഘട്ട പരീക്ഷാ നഗരപട്ടിക NTA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 9-10 തീയതികളിലാണ് പരീക്ഷ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലെ അടുത്ത വർഷം ജൂലൈ ടേമിലേക്കുള്ള 8-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ NTA ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 15-16 തീയതികളിലും 17 മൂവാറ്റുപുഴ YMCA കോൺഫറൻസ് ഹാളിലും 18 കോട്ടയം PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി വെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28-ന്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാഭരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്

0: പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ഐ എസ് ആർഒയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:40. ഇപ്പോൾ രാശധാരാ.

0: കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
1: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടിയേറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. ഏകദേശം 1.5 ലക്ഷത്തോളം മരണങ്ങളാണ് ലോകമെമ്പാടും പാമ്പുകടി കാരണം ഉണ്ടാകുന്നത്. അതില് 50,000 മരണങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ മഴക്കാല സമയങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെയാണ് പാമ്പുകടി കൂടുതലായിട്ട് കണ്ടുവരിക. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് 4 എന്ന് നമ്മൾ പറയും. ഇപ്പൊ അതില് ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ ബിഗ് 5 എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര, രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്, പിന്നെ റസൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പ് എന്ന് പറയുന്നത് ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ ആണ്, മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇതിൽ തന്നെ മൂർക്കൻ, വെള്ളിക്കെട്ടൻ എന്ന എലാപ്പിടെ വിഭാഗത്തിൽ വരുന്ന പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അതുപോലെ അണലി, ചുരുട്ടമണ്ഡലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ ഹീമോടോക്സിക് വിഭാഗത്തിൽ പെടും. അതായത് രക്തം കട്ടപിടിക്കുന്നതിനകത്തുള്ള രക്തചംക്രമണത്തെയാണ് അത് ബാധിക്കുക. അപ്പം രക്തം കട്ടപിടിക്കാതിരുന്ന് ഒരുപാട് രക്തസ്രാവം പോലെ സംഭവിച്ച് മരണം സംഭവിക്കുക. ഇനി നമ്മൾ പാമ്പുകടി ഏറ്റ വ്യക്തി ആശുപത്രിയിൽ എത്തിച്ചു കഴിയുമ്പോൾ മിക്കവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് പാമ്പ് കടിച്ചു, ഏത് പാമ്പാണ് കടിച്ചതെന്നും കൂടെ കൊണ്ടുവന്നവർക്കും ഒക്കെ മനസ്സിലായി. പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടും അദ്ദേഹത്തിന് അതിനുള്ള മറുമരുന്നായ ASV കൊടുക്കുന്നില്ല. ASV എന്ന് പറയുമ്പോൾ ആന്റി സ്നേക് വെനമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ പാമ്പുകടികൾക്കും ASV കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആന്റി സ്നേക് വെനം കൊടുക്കേണ്ട ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അത് ലോക്കലായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കാം, എന്ന് വെച്ചാൽ കടിയേറ്റ ഭാഗത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ. ഉദാഹരണത്തിന് പാമ്പ് കുത്തി, പെട്ടെന്ന് തന്നെ കാല് നല്ല രീതിയിൽ നീര് കയറിക്കൊണ്ടു. നമ്മൾ കാല് നോക്കുമ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ ആശുപത്രിയിൽ എത്തിച്ച ഒരാളാണെങ്കിൽ വലത് കണങ്കാലിന് കടിയേറ്റ് കഴിഞ്ഞാൽ വലത് കണങ്കാല് മുതൽ മുട്ടുവരെയും നല്ല രീതിയിൽ നീര് കയറിക്കൊണ്ടു, അല്ലെങ്കിൽ ഒരു ജോയിന്റും കടന്നുപോയി അത്രമാത്രം നീര് കയറിക്കൊണ്ടു. കുത്തിയ ഭാഗത്ത് നിറവ്യത്യാസം നല്ല രീതിയിൽ കാണുന്നു, അവിടെ കുമിളകൾ പോലെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ലോക്കലായിട്ട് നമ്മൾ കാണപ്പെടുന്ന എഫക്ട്സ്. അവിടുന്ന് നല്ല രീതിയിൽ രക്തം ഒഴുകി വരുന്നു. ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പം കയ്യിൽ ക്യാനുല ഇടുന്നു, ക്യാനുല ഇട്ട ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ASV കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് ലോക്കലായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. സിസ്റ്റമിക് ആയിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ, കൺപോള തുറക്കാൻ ബുദ്ധിമുട്ട്, ഇരട്ടയായിട്ട് കാണുന്നു, എന്തെങ്കിലും ഒരു സംഭവം ഇറക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ സംസാരത്തിൽ കുഴച്ചില് വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ASV കൊടുക്കാം. ഇനി ഇത് രണ്ടുമല്ല, നമുക്കിനി രക്തം പരിശോധിച്ച് നോക്കാം. രക്തത്തിൽ നമ്മൾ എന്ത് പരിശോധിക്കും? നമ്മൾ 20 മിനിറ്റ് കൊണ്ട് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്ന് പറയും. നമ്മൾ നമ്മുടെ രക്തമെടുത്ത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമ്മൾ വെക്കുന്നു, 20 മിനിറ്റ് നമ്മൾ നനക്കാതെ വെക്കുന്നു. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ചലിപ്പിക്കുമ്പോൾ രക്തം കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കണം. നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ ആ രക്തം കട്ട പിടിച്ചിട്ടില്ല, രക്തം വീണ്ടും നമ്മളിങ്ങനെ കുപ്പി ചലിക്കുമ്പോൾ രക്തം ഒഴുകുന്ന പോലെ കാണിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം രക്തം കട്ട പിടിച്ചിട്ടില്ല, രക്തത്തിനകത്ത് വിഷാംശം ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ ASV കൊടുത്തിരിക്കണം. അത് വൈപ്പർ പോലത്തെ, അതായത് അണലി പോലത്തെ വിഭാഗത്തിൽ പെട്ടതാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന കോബ്ര ക്രേറ്റ് ഇതാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, സിംഗിൾ ബ്രെത്ത് കൗണ്ട് എന്ന് പറയും. അതായത് ഒറ്റ ശ്വാസത്തിൽ നമ്മൾ അദ്ദേഹത്തോട് 1 മുതൽ 30 വരെ എണ്ണാൻ പറയുന്നു. അപ്പൊ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് 1 മുതൽ 30 വരെ എണ്ണാൻ പറ്റുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അദ്ദേഹത്തിനെ കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ 1 മുതൽ 30 വരെ എണ്ണാൻ പറയുന്നു.

അപ്പൊ അദ്ദേഹത്തിന് 30 വരെ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. 25ഓ 20ഓ അത്ര മാത്രമേ അദ്ദേഹത്തിനെ കൊണ്ട് എണ്ണാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതൊരു സൂചനയാണ് പാമ്പുകടി കാരണം അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിലേക്കുള്ള നാഡി

0: ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ASV കൊടുക്കണ്ട, സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സാരീതികൾ മാത്രം മതിയാവും. ഇനി നല്ല രീതിയിൽ വിഷമേറ്റു, ആശുപത്രിയിൽ എത്തിയപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞുപോയി, അത്തരമുള്ള സാഹചര്യങ്ങളിൽ നല്ല രീതിയിലുള്ള വിഷമേറ്റതിന് ലക്ഷണങ്ങൾ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും 20 മിനിറ്റിന്റെ WBCT ചെയ്യണം എന്നില്ല, സിംഗിൾ ബ്രത്ത് കൗണ്ടും ചെയ്ത് സമയം കളയണം എന്നില്ല. വിഷം വ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ ASV കൊടുക്കാൻ പറ്റും. ASV കൊടുക്കുമ്പോൾ 80% ആൾക്കാരിലും ASV കാരണം ചെറിയൊരു അലർജി റിയാക്ഷൻ വരാനുള്ള സാധ്യതകളുമുണ്ട്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ASV നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 10 വയലൊക്കെ ഒരുമിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത്രയും ഒരു ലോഡില് പേഷ്യന്റ് ഉള്ളിലേക്ക് ഈ ആന്റിബോഡീസ് ചെല്ലുമ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കും. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള അലർജിയോ ദേഹം ചൊറിഞ്ഞു തടിച്ചു വരുന്നത് പോലെയോ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. നമ്മളൊരു അലർജി എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നു. ആ അലർജിയുടെ ബുദ്ധിമുട്ട് കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ASV തുടരണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ASV നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ശരീരത്തിന് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അത് നമ്മുടെ വൃക്കയൊക്കെ ബാധിക്കും. കാരണം അത്രമാത്രം മസിൽ ഡാമേജ് വരുന്നു, അത്രമാത്രം പൊട്ടാഷ്യം പുറത്തേക്ക് വരുന്നു, അങ്ങനെ ലവണങ്ങളിനകത്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അത് വൃക്കയെ നല്ല രീതിയിൽ ബാധിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് ഡയാലിസിസൊക്കെ വേണ്ടി വന്നേക്കാം. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മൾ ASV കൊടുത്തതുകൊണ്ടല്ല, അത് വിഷം ശരീരത്ത് വ്യാപിച്ചത് കൊണ്ടുണ്ടാവുന്നതാണ്. അതുപോലെ കോബ്ര ക്രേറ്റ് ഇതൊക്കെ കുത്തിയാലും നമ്മൾ പറഞ്ഞു ASV കൊടുക്കുന്നു. എന്നിരുന്നാലും ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയോ റെസ്പിറേറ്ററി അറസ്റ്റ് വരികയോ ചിലപ്പോൾ നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായം ഒക്കെ വേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാലും ഒരു പരിധിവരെയും ASV കൊടുക്കുന്നത് കൊണ്ട് ആ ഡിസീസിന്റെ പ്രോഗ്രഷൻ നമുക്ക് തടയാൻ പറ്റും. ആന്റിസ്നേക് വെനം നമ്മൾ ഡോസേജ് നോക്കുകയാണെങ്കിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേ ഡോസ് തന്നെയാണ് വരിക. അടിക്കുമ്പോ മൂർഖന്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ അണലിയുടെ കുഞ്ഞാണ്, അപ്പം ചെറിയ പാമ്പുകളാവുമ്പം കുറച്ചളവിലുള്ള വിഷമേ ചീറ്റുകയുള്ളൂ എന്നുള്ളൊരു മിഥ്യാധാരണയും നമുക്കുണ്ട്. അങ്ങനെയല്ല, വിഷപ്പാമ്പ് ഏത് പ്രായത്തിലുള്ള പാമ്പാണെങ്കിലും അത് ചീറ്റുന്ന വിഷം ഉഗ്രമായ വിഷം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമ്മൾ ഒരേ ഡോസിൽ തന്നെ ആന്റിസ്നേക് വെനം കൊടുക്കുന്നതും. അപ്പൊ പ്രതിരോധ മാർഗ്ഗങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ വെട്ടമുള്ളിടത്തൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ടോർച്ച് ഉപയോഗിക്കുക, കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ബൂട്ട് ധരിക്കുക, മുട്ടുവരെ പൊക്കമുള്ള ബൂട്ട് ധരിക്കുക, പിന്നെ വീടിനോട് ചേർന്നുള്ള ഈ കുറ്റിക്കാടുകള് വിറകുകൾ അടുക്കി വെക്കുക, ഇഷ്ടികക്കട്ടകൾ അടുക്കി വെച്ചിരിക്കുക, അതുപോലെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആലങ്കാരികമായി കുളങ്ങളൊക്കെ സൃഷ്ടിക്കും, അതിൽ മീനൊക്കെ ഇടും. അപ്പം അത്തരം സ്ഥലങ്ങളില് പാമ്പുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പാമ്പിന്റെ പ്രധാന ഭക്ഷണം എലിയാണ്. വീടിലും പരിസരത്തും എലി അതൊന്നും വരാതിരിക്കാനുള്ള വൃത്തിഹീനമായ സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കാതിരിക്കുക. പിന്നെ കഴിവതും നിലത്തുറങ്ങുന്നത് ഒഴിവാക്കുക. ചൂട് സമയങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത് ശംഖുവരയൻ പോലത്തെ പാമ്പുകളുടെ വിഷകടിയേറ്റു വരുന്നത്. അപ്പോ നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രതിരോധ മാർഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക, വൈകിക്കാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അതും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ആന്റിസ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റിസ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റിസ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12 മണി കഴിഞ്ഞ 49 മിനിറ്റും 27 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. രാവിലെ രാജ്ഘട്ടിൽ ബെൽജിയം പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് ശ്രീ സിംഗ് ഇങ്ങനെ വ്യക്തമാക്കിയത്. ലോകം വലിയ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഈ വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
1: Currently, India and Belgium share warm and long-standing relations founded on mutual respect, democratic values, and a shared commitment to rules-based global order. The recently held India-Belgium Strategic Dialogue in July 2026 has provided an institutional framework for taking up our bilateral partnership forward, including in defense and security. And we welcome greater cooperation among Belgian and Indian defense companies.
0: ഉയർന്ന ജനസംഖ്യയും അത്യാധുനിക സാങ്കേതിക വിദ്യയുമുള്ള ഇന്ത്യയുമായി ഭാവി പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ബെൽജിയം പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിളിൽ കേന്ദ്ര ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. വ്യോമയാന മേഖലയിലടക്കം അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പഠനത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുക എന്നിവയിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജോഷി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. നടക്കാനിരിക്കുന്ന പരീക്ഷകളുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായും യോഗം ചേർന്നു. ലീഗൽ മെട്രോളജി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം റൂൾസ് 2026 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. രാജ്യത്ത് പൊതുവായതും നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ സമയക്രമമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉപയോഗിക്കുന്നതിന് ഈ നീക്കം സഹായകമാകും. ഒരൊറ്റ രാജ്യം ഒരൊറ്റ സമയം എന്ന കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ വിജ്ഞാപനം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ആഗോള വിപണികളിൽ ഇന്ത്യൻ തുണിത്തരങ്ങളും കരകൌശല വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഫ്രാൻസും. ടെക്സ്റ്റൈൽ, ഫാഷൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പാരീസിൽ വെച്ച് ഒപ്പുവച്ച കരാറിലൂടെ സാധിക്കുമെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷനും പ്രീമിയർ വിഷൻ സൊസൈറ്റി അനോണിമും ഇതു സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
3: We in ISRO is proud to inform that we are going to have a launch of Earth Observation Satellite 05 using our GSLV vehicle, GSLV F-17, on 4th September, early morning, 2:55 a.m. This is the first Earth Observation Satellite which is going to be placed in the GEO platform for advanced Earth Observation purpose.
0: ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഇന്ന് കിഴക്കൻ മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസം പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, വിദർഭ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ചണ്ഡീഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. രാജ്ഘട്ടിൽ നദി അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ഝാർഖണ്ഡിലെ ഗലൂദിഹ് ബാരേജിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. നിരവധി ഗ്രാമങ്ങളിൽ വെള്ളം കയറിയത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250 ആയി. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനലിൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. വനിതാ സിംഗിൾസ് 2-ാം റൌണ്ടിൽ ഇന്ത്യയുടെ യുവതാരം തൻവി ശർമ്മ ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741-ലും നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. കൊഹിനൂർ പവർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട 290 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൊൽക്കത്തയിലുള്ള 11 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ഝാർഖണ്ഡിൽ 66 മെഗാവാട്ട് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കൊഹിനൂർ ഗ്രൂപ്പിന്റെ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വകമാറ്റി ഉപയോഗിച്ചതായാണ് ആരോപണം. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിയന്ത്രിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നീക്കം ഭരണഘടനാ ലംഘനമാണെന്ന കുടിയേറ്റാവകാശ പ്രവർത്തകരുടെ വാദത്തെ അനുകൂലിച്ച US ഡിസ്ട്രിക്ട് കോടതി. മാതാപിതാക്കളുടെ കുടിയേറ്റ പദവി പരിഗണിക്കാതെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം ഉറപ്പു നൽകുന്ന 14-ാം ഭരണഘടനാ ഭേദഗതിയെ ലംഘിക്കുന്ന ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ US പരമോന്നത കോടതി സ്റ്റേ നൽകിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ് ട്രംപ് August 6 പുതുക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ ഉത്തം കുമാറിന്റെ ജന്മശതാബ്ദിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലാതീതമായ പ്രകടനത്തിലൂടെ തലമുറകളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രതിഭയായിരുന്നു മഹാനായക് ഉത്തം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഒഡീഷയിൽ വീണ്ടും പ്രളയഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

സമയം ഒരു മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം മണ്ണ് എന്ന ചിത്രത്തിലെ ബ്രഹ്മാനന്ദൻ, പി സുശീല, സെൽമ ജോർജ് എന്നിവർ പാടിയ ഗാനമാണ്. ഗാനത്തിന്റെ വരികൾ പവിത്രൻ, സംഗീതം എ.ടി. ഉമ്മർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഷീല, മറിയ എന്നിവർ കൊച്ചു കടവന്ത്രയിൽ നിന്നും.

ഇനി ഒരു ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് വി ജി സുബ്രഹ്മണ്യം തളിക്കുളം. തിരുവോണം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുൻ ഈണമിട്ട് വാണി ജയറാം പാടിയ ഗാനമാണ് ആവശ്യപ്പെട്ടത്.

ദാഹം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് എ എം രാജയും പി സുശീലയും പാടിയ ഗാനമാണ് ഇനി. ഈ ഗാനം ആവശ്യപ്പെട്ട് കഥ അയച്ചത് ഇബി അബൂബക്കർ.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. അടുത്ത ഗാനം കടൽ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഈ ഗാനത്തിനായി കത്തയച്ചത് രമണീ ധർമ്മൻ കൈതാരം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MB ശ്രീനിവാസൻ.

സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി എൻ ശ്രീകാന്ത്, പി ലീല എന്നിവർ പാടിയ ഗാനം. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഗാനത്തിനു വേണ്ടി കാത്തിരിക്കുന്നു ഗിരീഷ് ചിറ്റണ്ട.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല,
4: മൈജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
10: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോത്സവം. നിങ്ങൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അടുത്ത ഗാനം സീത എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയത്, ഗാനശില്പികൾ അഭയദേവ്, വി ദക്ഷിണാമൂർത്തി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു KK സെയ്ദ് മുഹമ്മദ്, ചങ്ങരംകുളം.

0: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
1: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: ഗാനോത്സവത്തിൽ ഇനി പി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. ഈ ഗാനത്തിനായി കഥയച്ചത് അനിൽ, മോഹൻ, അംബിക എന്നിവർ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനോത്സവത്തിലെ അടുത്ത ഗാനം MS വിശ്വനാഥൻ ഈണമിട്ട് അദ്ദേഹം തന്നെ പാടിയ ഗാനമാണ്. വരികൾ വയലാർ, ചിത്രം പണി തീരാത്ത വീട്. ഈ ഗാനം കേൾക്കാൻ കത്തയച്ചത് MS രാജൻ, സൗത്ത് വാഴക്കുളം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: അടുത്ത ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം വിഷുക്കണി. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൗധരി. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നത് ബേബി പാപ്പാളിൽ മുഹമ്മദ്.

അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം തൂവൽ കൊട്ടാരം. ഗാനശില്പികൾ കൈതപ്രം, ജോൺസൺ. ഈ ഗാനത്തിനായി കഥയച്ചിരിക്കുന്നത് ഷബാന ഹസ്ന രഹനാസ് ആലുവ നെടുമ്പാശ്ശേരിയിൽ നിന്നും.

ഇന്നത്തെ ഗാനോത്സവത്തിലെ അവസാന ഗാനത്തിലേക്ക്. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് ശ്രീകലാ താര മീര സ്മിത കാഞ്ഞൂർ കാലടിയിൽ നിന്നും. ആവശ്യപ്പെട്ട ഗാനം വിധു പ്രതാപ്, മഹാദേവൻ എന്നിവർ പാടിയതാണ്. ചിത്രം സദാനന്ദന്റെ സമയം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: സമയം 1:55 ഇപ്പോൾ സേവന വാർത്തകൾ. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഹോമിയോ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദിവസവേതന വ്യവസ്ഥയിലാണ് നിയമനം. താൽപര്യമുള്ളവർ ഈ മാസം 11 വൈകുന്നേരം 3 മുൻപ് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് tender.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. tender.lsgkerala.gov.in.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ,

0: ജർമ്മൻകാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പിള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം കൌൺസിലറെ നിയോഗിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും കൌൺസിലിംഗ് പ്രവൃത്തി പരിചയമുള്ളവരും സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവരുമായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം നിശ്ചിത അപേക്ഷാ ഫോമിൽ ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. അവസാന തീയതി ഈ മാസം 11 വൈകുന്നേരം 5 മണി വരെ. വിളിക്കേണ്ട നമ്പർ 04772252548, 04772252548.
6: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
7: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
6: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
7: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
11: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
0: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
5: പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സംവരണ സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നു. സ്പോർട്സ്, PWD, ലക്ഷദ്വീപ് വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ഈ മാസം 5 ഉച്ചയ്ക്ക് 1 കോളേജിൽ നേരിട്ടോ പ്രതിനിധി മുഖേനയോ റിപ്പോർട്ട് ചെയ്യണം. വിളിക്കേണ്ട നമ്പർ 04662212223, 04662212223. കളമശ്ശേരി ഗവൺമെന്റ് ITI ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അഡ്വാൻസ്ഡ് വെൽഡിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി AVTS പ്രിൻസിപ്പാൽ മുമ്പാകെ ഹാജരാകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 80 89 78 98 28, 8089789828. സർക്കാർ സ്ഥാപനമായ IHRDE മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4-ഇയർ UG പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM, BIS, BCOM ഫിനാൻസ്, BCOM ടാക്സേഷൻ, BBA എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടാം. വിളിക്കേണ്ട നമ്പർ 04792304494, 04792304494. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 5 സെക്കൻഡ്.
12: ആകാശവാണി FM വാർത്തകൾ.
5: ആഗോള വിപണികളിൽ ഇന്ത്യൻ തുണിത്തരങ്ങളും കരകൌശല വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കാൻ പുതിയ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഫ്രാൻസും. ടെക്സ്റ്റൈൽസ്, ഫാഷൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പാരീസിൽ ഒപ്പുവച്ച കരാറിലൂടെ സാധിക്കുമെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ലോകത്തിലെ 1 നമ്പർ ഓട്ടോമൊബൈൽ വ്യവസായ കേന്ദ്രമായി മാറാൻ ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി

0: നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്റെ 66-ാമത് വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്നിധാനത്തെ ഓണസദ്യയിൽ കീഴ്വഴക്കം ലംഘിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. മഞ്ഞച്ചോറ് അഥവാ പുലാവാണ് നൽകിയതെന്ന ഫോട്ടോ അടക്കം പരാതി കിട്ടിയിട്ടാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോട് അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണവാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. ഈ മാസം 28-നാണ് ഉപതെരഞ്ഞെടുപ്പ്. അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. യുജിസി നെറ്റ്, ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പുനഃപരീക്ഷയുടെ ആദ്യഘട്ട പരീക്ഷാ നഗരങ്ങളുടെ പട്ടിക NTA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 9-10 തീയതികളിലാണ് പരീക്ഷ. കോട്ടയം നാഗമ്പടത്തെ റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും 60 ലക്ഷം രൂപയുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പോലീസ് പിടിയിൽ. മോഷണം നടന്ന 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലാകുന്നത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ച്യുങ് യു ആണ് എതിരാളി.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446 455888, അല്ലെങ്കിൽ 0484 242 3 9 7. 9446 455888 ഒരു നമ്പർ കൂടിയുണ്ട്, 0484 242 3 9 7. ഈ രണ്ട് നമ്പറുകളിലും വിളിക്കാം. 3 മണിവരെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ.
1: ആരാണിത്?
2: എന്റെ പേര് നസീമ.
1: നസീമ കൊടികുത്തിമല. കൊടികുത്തിമല അല്ലേ? അവിടെ അങ്ങനെ ഒരു ഒരു കൊടിയൊക്കെ ഉണ്ടോ അവിടെ? അങ്ങനെ ഒരു മലയും കൊടിയുടെ പാടൊക്കെ ഉണ്ടോ അവിടെ? കൊള്ളാം. അപ്പൊ അവിടെ നിന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് വീട്ടിലാരൊക്കെയുണ്ട് പറയൂ.
2: വീട്ടില് രണ്ട് പിള്ളേര് പിന്നെ ഉമ്മയുണ്ട്.
1: അവരുണ്ട്. അവര് പഠിക്കുകയാണോ കുട്ടികളൊക്കെ?
2: ആ, കുട്ടികള് മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ, മോൻ ഡിഗ്രി തേർഡ് ഇയർ.
1: തേർഡ് ഇയർ രണ്ടുപേരും ഇപ്പൊ കോളേജിലാണ്. എവിടെയാ രണ്ടുപേരും? ഒരേ കോളേജിലാണോ?
2: ഇല്ല, ഒരാള് എടത്തല MES, ഒരാള് അല്ലമീനിലെ.
1: അല്ലമീനിലാണ്. എങ്ങനെയുണ്ട് അപ്പൊ കോളേജിലെ വിശേഷമൊക്കെ ഒന്ന് പറയോ? രണ്ടുപേരും കോളേജ് കുട്ടികളായോണ്ട്.
2: ഒരാളിപ്പോ പോയി തുടങ്ങിയിട്ടല്ലോ, കുഴപ്പമില്ല.
1: ആ, കുഴപ്പമില്ല. അപ്പൊ മൂത്തയാൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കൊടുക്കാലോ, ഉപദേശമൊക്കെ കൊടുക്കാലോ. കോളേജിൽ പോകുമ്പോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം
2: അതൊക്കെ
1: ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ രണ്ട് കോളേജിൽ പോകുമ്പോ അവരുടെ കൺസേണൊക്കെ ഒന്ന് പറയോ? അതായത് അവിടെ റാഗിങ് ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയോ. കോളേജില് അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാറുണ്ടോ?
2: പറയാറുണ്ട്. ഓണത്തിന്റെ ഒക്കെ പറയാറുണ്ട്. ഓണ സെലിബ്രേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഓണം സെലിബ്രേഷൻ ആയിരുന്നല്ലോ.
1: ശരി.
2: അപ്പൊ അതിന്റെയൊക്കെ മൂമെന്ന് പറയാറുണ്ട്.
1: ആണല്ലേ. നസീമ പോയിട്ടുണ്ടോ കോളേജിലൊക്കെ? പഠിക്കാനായി പോയിട്ടുണ്ടോന്ന് ചോദിച്ചത്? അല്ലേ, ചെലപ്പോ നമുക്ക് ഇങ്ങനെ കോളേജിൽ പഠിക്കാൻ തോന്നണ്ടോ? എന്നിട്ടിപ്പോ കുട്ടികളൊക്കെ വന്ന് പറയും പഠിക്കൊന്നും വേണ്ട. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇപ്പൊ വേണം പഠിക്കുകയൊക്കെ ചെയ്യാം. ഇപ്പൊ എല്ലാ പ്രായത്തിലുള്ളക്കാർക്കും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഇപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം കേട്ടോ. നമുക്കെന്തായാലും പാട്ടിലേക്ക്.
2: രണ്ട് ഫ്രണ്ട് ഉണ്ട് എനിക്ക്. ഒരാളുടെ പേര് സബിത, ഒരാളുടെ പേര് ആശ എന്നാണ്.
1: ആ, സബിത ആശി. ഓക്കെ. അപ്പൊ നമുക്ക് ഇവർക്കാണ് ഇന്നത്തെ പാട്ട്.
2: വീടിന്റെ അടുത്ത് തൊട്ടടുത്തുള്ള
1: തൊട്ടടുത്താണ്. അപ്പൊ അവരെന്തായാലും കേൾക്കുന്നുണ്ടാവും.
2: ആ, കേൾക്കുന്നുണ്ട്.
1: നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്?
2: പിന്നെ പാട്ട് വേണ്ടത് മലർവാക പൂവേ മണമുള്ള പൂവേ എന്നുള്ള പാട്ടില്ലേ.
1: മലർവാക പൂവേ മണമുള്ള പൂവേ. ഇളനീർ എന്നുള്ള ചിത്രത്തിലെയാണോ? നമുക്ക് ആ പാട്ട് മലവാക പൂവേന്നുള്ള പാട്ടാണത്. ശരി, നമുക്ക് ആ പാട്ട് തന്നെ കൊടുക്കാം. അത് ഇന്ന് ആശയ്ക്കും സബിതയ്ക്കും ആണോ പാട്ട്?
2: എല്ലാവർക്കും ഇത് കേൾക്കണം.
1: എല്ലാവർക്കും വേണ്ടി.
2: അപ്പൊ സാറ്, ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ഒരു ചേച്ചിണ്ട്, അംബിക ശിവൻ, പിന്നെ മഞ്ജു.
1: ഓക്കെ.
2: അവരെപ്പോഴും പറയേ, വിളിക്കുമ്പോ ഞങ്ങളുടെ പേര് പറയണോന്നറിയേ. അപ്പൊ അവർക്കും ഒക്കെ വേണ്ടിട്ട് ഡെഡിക്കേഷൻ.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടി ഇതാ പാട്ട് വരുന്നു. അപ്പോ ഇനിയും വിളിക്കുക. ഒത്തിരി നന്ദി വിളിച്ചതിന്.
2: താങ്ക് യു സാറേ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം, ഞാൻ കുറുപ്പമ്പടി പുന്നയം എന്നൊരു സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. നാരായണൻ എന്നാണ് പേര്.
2: നാരായണൻ കുറുപ്പമ്പടിയിൽ നിന്ന്.
3: പുന്നയം, നല്ല വിശേഷം. മോന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ.
2: അപ്പൊ നമുക്ക് ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷ് തന്നെ കൊടുത്തേക്കാം. ആള് എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ?
3: LKG പഠിക്കണോ?
2: LKG പഠിക്കണോ? വൈഗ വിഷ്ണു. അപ്പൊ വൈഗ കുട്ടി ഇന്ന് സ്കൂളിൽ പോയോ?
3: സ്കൂളിൽ പോയി. അവക്കട അച്ചായിക്ക് ഡൽഹിയിലെ ജോലി.
2: ഓ, ഡൽഹിയിലാണോ? ശരി ശരി.
3: അപ്പൊ ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇന്നലെ രാത്രി പോയി.
2: ഓ, ശരി ശരി. അപ്പൊ ആള് ഡൽഹിയിലാണ് ഇപ്പോ.
3: മോൻ ഇന്നലെ ഡൽഹി പോയി. അല്ല, മോള് ഇവിടെ ഉണ്ട്.
2: മോള് അവിടെയാണ്. ഞാനത് വൈഗയും ഡൽഹിയിലാണ് പഠിക്കുന്നെന്ന് വിചാരിച്ചു.
3: പഠിക്കണ. പിന്നെ എന്റെയും ബർത്ത്ഡേ ഇതായിരുന്നു. 36ാം വാർഷികം കല്യാണത്തിന്റെ.
2: കല്യാണത്തിന്റെ 36ാം വാർഷികമായിരുന്നു.
3: നാളെയാണത്.
2: നാളെയാണ്. ഓക്കെ. അപ്പൊ ആഘോഷത്തിന്റെ ആഴ്ചയാണ്.
3: പിന്നെ വൈഗയുടെ ഒരു അനിയൻ കൊച്ചുണ്ട്, വൈദു.
2: വൈദവ്
3: എന്നാണ് അവന്റെ പേര്.
2: അവനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് വൈദു അല്ലേ?
3: വൈദു.
2: അപ്പൊ
3: പിന്നെ ഒരു ഐശ്വര്യ എന്ന് പറഞ്ഞ കൊച്ചിന്റെ എന്തെങ്കിലും ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളുടെ കൊച്ചു ബന്ധുവാണ്.
2: ബന്ധുവിന്. ശരി.
3: അവള് നഴ്സിംഗിന് പഠിക്കുന്നു.
2: ഓക്കെ. അപ്പൊ 2-3 ബർത്ത്ഡേ ഒരുമിച്ച് വന്നു.
3: വൈഫ് ഗോകുൽപ്പിൽ വർക്ക് ചെയ്യണം, മോള് കുവൈറ്റിൽ വർക്ക് ചെയ്യണം.
2: ശരി ശരി. വൈഗയുടെ അമ്മ വീട്ടിലുണ്ട് അല്ലേ?
3: അമ്മ വീടമ്മയാണ്. അമൃത എന്നാണ് പേര്. തൊട്ടടുത്ത് തന്നെയാണ് വീട്.
2: ഓ, ശരി ശരി.
3: ഞങ്ങൾ അടുത്തടുത്താണ് വീട്.
2: അങ്ങനെ അങ്ങനെ വന്നിട്ട് അച്ഛൻ അവിടെയൊക്കെ പോയോ? നമ്മുടെ ഡൽഹിയിലൊക്കെ പോയോ?
3: അവൻ പോയിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞുള്ളൂ. അപ്പൊ ഇനി ഒരു ദിവസം പോണ എല്ലാരും കൂടി പോവാന്നൊക്കെ
2: പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റും പാർലമെന്റ് മന്ദിരം ഒക്കെ കണ്ടിട്ട് വരാലോ.
3: ഒരു ദിവസം പോണം. അവന് കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ്, പിന്നെ പോസ്റ്റ് ഓഫീസിന്റെ ജോലിയാ.
2: ഓ, ശരി ശരി. അല്ല, വൈകക്കുട്ടിക്കും ഇതിങ്ങനെ പാഠപുസ്തകത്തിൽ കാണുന്നതൊക്കെ നേരിട്ട് കാണുമ്പോഴേ കേരള എക്സ്പ്രസ് ആയാല് ഇന്ത്യ ഫുള്ള് കാണാന്നാണ്. ഇവിടെ നിന്ന് പോയ 3 ദിവസം കൊണ്ട് ഡൽഹി എത്തി. നമ്മളെപ്പോഴും ഈ പെൺകുട്ടികളുടെ അച്ഛന്റെയും ബന്ധം എപ്പോഴും ഇരുന്ന് പറയൂലോ. പെൺകുട്ടികൾ കൂടുതൽ
3: 5 വയസ്സിലായുള്ളൂ.
2: അതെ. അപ്പൊ കുട്ടികൾ

0: കുറച്ചും കൂടി അത് മുതിർന്നവർ പിന്നെ അതൊക്കെ പിന്നെ അടക്കി പിടിച്ചൊക്കെ വെക്കും, പ്രകടിപ്പിക്കാതെ കഴിയും. കുട്ടികൾക്ക് പിന്നെ അത് പ്രകടിപ്പിക്കാനല്ലേ അറിയുള്ളൂ, കുറച്ചുകൂടി നിഷ്കളങ്കമായ സ്നേഹമാണല്ലോ.
1: വൈകുന്നേരം കിടക്കാറായപ്പോ അച്ചായി എന്തി അച്ഛൻ എന്തി അതാണ് സങ്കടമായിരുന്നു.
0: പിന്നെ ഇപ്പൊ വീഡിയോ കോൾ ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ കുറച്ചൊക്കെ സമാധാനം ഉണ്ടാവും അല്ലേ, കാണുകയൊക്കെ ചെയ്യാലോ. ശരി, അപ്പൊ എന്തായാലും അച്ഛന് ഉടനെ വൈകി കുട്ടിയുടെ കൂടെ തന്നെ താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും.
1: അഞ്ചു വർഷത്തേക്ക് അങ്ങോട്ട്
0: നാലു കൊല്ലം പെട്ടെന്ന് ഓടിപ്പോട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടേ വൈകി കുട്ടിയുടെ
1: പിറന്നാളിന്നുട്ടി
0: ചെല്ലക്കുട്ടി ചിത്രപാടിയ പാട്ട്. ശരി, നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ. അപ്പൊ വൈഭവ് ഇപ്പൊ എത്രയായി, ചെറിയ ആളാണോ? അംഗനവാടി പോയി തുടങ്ങി. അപ്പൊ ആളും വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്ത് വെച്ചു. വൈകിട്ട് വരെ
1: അവിടെയാണ്.
0: ഓക്കെ, അപ്പൊ എല്ലാവരോടും ഹാപ്പി ആയിട്ടിരിക്കാൻ പറയൂ. നമുക്ക് എന്താ പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ആയിക്കോട്ടെ, താങ്ക് യു.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 9446455888. 9446455888. മറ്റൊരു നമ്പർ 0484242637. 0484242637. നമുക്കിപ്പോൾ അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാറേ.
2: ആരാണിത്?
3: ഞാൻ ലൈലാമ്മ അരിപ്പറമ്പ്, ലൈലാമ്മ രാജു അരിപ്പറമ്പത്ത് വിളിക്കുവാണ്.
2: ലൈലാമ്മ രാജു അരിപ്പറമ്പ് നിന്ന്.
3: അരിപ്പറമ്പ്.
2: എന്തായി, ഊണൊക്കെ കഴിഞ്ഞോ?
3: ഊണ് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു, ഹസ്ബൻഡ് കൊണ്ടിട്ട് പോയി.
2: ആ ഓക്കെ. അദ്ദേഹം എന്ത് ചെയ്യുന്നു?
3: പുള്ളി കൽപ്പണിയ.
2: കൽപ്പണിയ പണി സ്ഥലത്തേക്ക് പോയി.
3: പോയി പോയി.
2: ആ ഓക്കെ. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചല്ലേ.
3: ഒന്ന് വിളിച്ചു നോക്കാന്ന് ഓർത്ത്, എപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്.
2: അതെ അതെ. അപ്പൊ നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത് വെള്ളിത്തിരയിലൂടെ?
3: വെള്ളിത്തിരയില് മക്കൾക്ക് വേണ്ടിയാണ്, ഒരു മോളാണ് എനിക്കുള്ളത്.
2: ശരി.
3: രണ്ട് പേരെ കുട്ടികള്.
2: ആ
3: മരുമാനും.
2: ആളെവിടെയാണ്? അരിപ്പറമ്പ് തന്നെയാണോ മോള്?
3: മോള് ഖത്തറിലാണ്.
2: ഖത്തറിലാണ്? പുറത്താണ് അല്ലേ? ശരി.
3: വന്ന് ലീവും കഴിഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ച തിരുവനന്തപുരത്തെ തലേ ദിവസം പോയി.
2: ഓ, എല്ലാവർക്കും ഇങ്ങനെ പോയ കഥയാണല്ലോ പറയാനുള്ളത്. ഓണം വന്ന് ഇങ്ങനെ ആഘോഷിച്ച് എല്ലാരും തിരിച്ചു പോകുമ്പോ ഒരു വിഷമാണല്ലേ?
3: അയ്യോ വിഷമ. ആ തിരുവോണത്തിന്റെ ഇടയ്ക്കായതാണ് ഭയങ്കര
2: വിഷമായിരുന്നു. അപ്പൊ കുട്ടികൾ എവിടെയാണോ? അതേ ഖത്തറിലാണോ?
3: ആ കുട്ടികള് മനക്കോടം.
2: ആ ശരി.
3: മരുമോന്റെ വീട്ടിലാണ്.
2: വീട്ടിലാണ്. അപ്പൊ എല്ലാരും പേരക്കുട്ടികൾ എല്ലാരും വന്ന ഒരു ആഘോഷമായിരുന്നു.
3: അവിടെ അപ്പനും അമ്മയും മോനും രണ്ടു കുട്ടികളും.
2: അവിടെയാണ്.
3: 9-ലും ഇളയാളെ 7-ാം സ്റ്റാൻഡേർഡിലും.
2: ശരി ശരി. അപ്പൊ കുട്ടികൾക്കും അമ്മയും മിസ് ചെയ്യും.
3: ആ പിന്നെ
2: കാണാതിരിക്കുമ്പോ അച്ഛനെയൊക്കെയാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മയെ കാണാതിരിക്കാന്ന് പറയുമ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കും.
3: അതുകൊണ്ട് ഇപ്പൊ പോയിട്ട് 4-5 കൊല്ലം ആകാൻ പോണം. അവള് 2 പ്രാവശ്യത്തെ വരവ് കഴിഞ്ഞു.
2: ശരി. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിക്കാനുള്ള വക ഉണ്ടാവട്ടെ.
3: ഒരു മോളേ ഉള്ളു.
2: ഞങ്ങൾക്ക് ഏതാ പാട്ട് വേണ്ടേതാ?
3: നമുക്ക് കുറി വരച്ചാലും കുരിശ് വരച്ചാലും
2: ആ പാട്ടാണ് വേണ്ടത്. പാട്ട് പാടി തന്നെ തന്നല്ലോ. ഈ പാട്ട് ഇഷ്ടമാണോ? പാട്ട് പാടാറുണ്ടല്ലേ?
3: ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കേൾക്കുമ്പോ ഭയങ്കര
2: ഇഷ്ടമാണ് അല്ലേ? വരികളുടെ ഒക്കെ ഒരു ഭംഗി കാരണം.
3: അർത്ഥകാർക്കും അരിപ്പുറമ്പത്തുകാർക്കും എല്ലാവർക്കും വേണ്ടി.
2: എല്ലാവർക്കും വേണ്ടി. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് എന്തായാലും പാട്ട് പോവാം.
3: ഞാൻ അർത്ഥകാരിയാണ്.
2: ആണോ? ഓ ശരി. അപ്പൊ അവിടെ പെരുന്നാളിലൊക്കെ പോവല്ലേ?
3: പള്ളി അടുത്താ സാറേ?
2: പള്ളി അടുത്താണ്. അപ്പൊ പള്ളി കണ്ട് വളർന്ന ആളാണ്.
3: എന്റെ നാട് ഇവിടെ അല്ല, എന്നെ കെട്ടിക്കൊണ്ട് വന്നിരിക്കണ അർത്തിങ്കലേക്ക്.
2: ഓ ശരി ശരി.
3: എന്റെ നാട് പള്ളിക്കവല എന്ന് പറയും.
2: പള്ളിക്കവല. അത് ഇപ്പൊ പള്ളിക്കവല, അത്താണി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് പള്ളിയുള്ള കവല പള്ളിക്കവലയാണല്ലോ. അല്ലെ പള്ളിക്കവല? കേരളത്തില് നമ്മള് മൊത്തം എടുത്താലും ഒരു കൊറേ 19 പള്ളിക്കവല ഉണ്ടാവും. ഈ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരാണല്ലോ.
3: ചേർത്തല മൈക്കിൾസ് കോളേജിന് കിഴക്ക് വശമാണ്,
2: ആ ഭാഗത്തുള്ള പള്ളിക്കവല എന്നാണ്.
3: അപ്പൊ
2: നമുക്ക് എന്തായാലും ഈ പാട്ടിലേക്ക് പോകാം. അപ്പൊ എല്ലാവർക്കും എല്ലാവരും പാട്ട് ആസ്വദിക്കട്ടെ. അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിന്.
3: ശരി.

0: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
1: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
2: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
1: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: TNC apply.
3: പ്രിയപ്പെട്ടവരെ, ഒരു അറിയിപ്പുണ്ട്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും.

0: ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതകളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും. ഇതേക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 ഇതുമല്ലെങ്കിൽ 9446-455-888 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്ന് 3 മണി മുതലുള്ള അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവൻ മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു, നമുക്ക് വെള്ളിത്രയിലേക്ക് മടങ്ങി വരാം. ഒരു കോളർ ലൈനിലുണ്ട്. നമസ്കാരം, വെള്ളിത്രയിലേക്ക് സ്വാഗതം.
1: ഹലോ, റിയാസ്.
0: അതെ, റിയാസ് ആണ്. ഇതാരാണ്?
1: ഞാൻ കരിമക്കാട് നെബു ആണ് വിളിക്കുന്നത്.
0: നെബു?
1: നെബു, ഞാൻ ഒരുപാട് നാളായി വിളിച്ചിട്ട്.
0: അതെന്ത് പറ്റി?
1: പിന്നെ അക്കലൊക്കെ പോയി, ഓരോരുത്തർ വിളിക്കട്ടേലാന്ന് ഓർത്തിരിക്കുന്നു.
0: അങ്ങനെ ബാക്കിയുള്ളവർക്കായി എന്ന് മാറിക്കൊടുത്തതാണ്. നിന്നെന്തായാലും ഒരു പാട്ട് കേട്ട് കളയാന്ന്
1: വിചാരിച്ചല്ലേ.
0: കൊള്ളാം. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ആങ്ങളമാരുണ്ട്, പിന്നെ വാവര് ഭാര്യമാര് പിള്ളേരൊക്കെ ഉണ്ട്.
0: അവരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി അങ്ങനെ സമാധാനമായി.
1: ബ്ലൈൻഡ്
0: ആണ്? ഓ ശരി. അപ്പൊ വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെയാണോ? ശരി ശരി. പുറത്തേക്ക് പോയിരുന്നോ? പഠിക്കാനൊക്കെ പോയിരുന്നോ?
1: ഞാൻ 8-ാം ക്ലാസ് വരെ പെട്ടെന്ന് കണ്ണിന് കാഴ്ച പോയതാ.
0: ഓ, അങ്ങനെയാണ് അല്ലേ. 8-ാം ക്ലാസ് വരെ സാധാരണ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നു.
1: 15 വയസ്സ് വരെ ഒക്കെ കണ്ടോണ്ടിരുന്നാണ്.
0: ശരി. ഓ, അപ്പൊ എന്തായിരുന്നു അതിന്റെ പ്രശ്നം? എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയോ?
1: അത് ബ്ലോ ഞരമ്പിന്റെ കുഴപ്പമാണെന്നാ ഡോക്ടർ പറയണത്.
0: പെട്ടെന്നൊരു ദിവസം അങ്ങനെ കാഴ്ചയില്ലാതായി.
1: അതെ അതെ, പെട്ടെന്ന് കണ്ണിന് മങ്ങൽ വന്നേക്ക്. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് തീരെ കാഴ്ച ഇല്ലാതെ ആയത്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലില് ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ മദ്രാസിൽ പോയി, അവിടെ ഒന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു.
0: അങ്ങനെ നമുക്ക് പരമാവധി പറ്റുന്ന പോലെയൊക്കെ പരിശ്രമിച്ചിരുന്നു അല്ലേ?
1: അതെ അതെ അതെ. പിന്നെ ഞരമ്പിന്റെ പ്രശ്നം കാരണം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു ഡോക്ടർമാര്.
0: ഡോക്ടർമാര് പരമാവധി ശ്രമിച്ചു നോക്കിയല്ലോ. നമുക്ക്
1: അത്
0: ഇപ്പോ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്കൊന്ന് ഓവർകം ചെയ്തത്? പിന്നെ അതിന്റേതായ ബ്രെയിൽ ലിപികളോ അങ്ങനെ എങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിച്ചോ?
1: ഇല്ല, ഞാനിപ്പോ വീട്ടിലാണെങ്കിലും അവരുടെ കൂടെ ഒക്കെ അങ്ങനെ കഴിഞ്ഞു
0: പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തുടരാനൊന്നും പറ്റിയില്ല അല്ലെ? വിദ്യാഭ്യാസം ഒന്നും
1: പറ്റിയില്ല. അതെ അതെ.
0: എന്നാലും നമ്മൾ ഇപ്പൊ നമ്മുടെ ജീവിതം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കിയല്ലോ അല്ലേ? നമ്മൾ തന്നെ നമ്മളങ്ങനെ കിടന്നു നിൽക്കുമ്പോഴാണ് എപ്പോഴും പ്രശ്നം. അതിന് നമുക്ക് മുന്നേറാനുള്ള ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിച്ചു പോകാം?
1: അതെ, ഞാൻ എല്ലാ ജോലി എടുക്കും വീട്ടിൽ, കംപ്ലീറ്റും ഭക്ഷണം ഫുഡൊക്കെ
0: എല്ലാം ചെയ്യും. അതാണ്, അങ്ങനെയാണ് നമ്മൾ കൂടുതൽ സ്മാർട്ട് ആയിട്ട് ഇരിക്കേണ്ടത്. നെബുവിനെ പോലെയുള്ളവര് ബാക്കിയുള്ളവർക്ക് ഒരു മാതൃകയാണ്. ചിലർക്ക് ചെറിയ വിഷമമൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ അയ്യോ നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് എങ്ങനെ പോകും,
1: പ്രശ്നമാണെന്ന് പറഞ്ഞേ ടെൻഷൻ അടിച്ചിരിക്കാൻ
0: പറ്റൂലല്ലോ.
1: ഞാൻ മിക്സിയില് മിക്സി അടി എന്ത് അരക്കാനും പിടിക്കലൊക്കെ മിക്സിയില്, ഗ്യാസ് കത്തിക്കും, എല്ലാം ചെയ്യും.
0: എല്ലാം ചെയ്യും. ഇതൊക്കെ പിന്നെ ഇങ്ങനെ പഠിച്ചെടുത്തു അല്ലെ? എങ്ങനെയാണ് അപ്പൊ എങ്ങനെ കൃത്യമായിട്ട് ഇതിന്റെ മാർക്കിംഗ് ഒക്കെ തൊട്ട് നോക്കി എങ്ങനെ ചെയ്യും?
1: അതൊക്കെ ചെയ്യും. ഓരോന്നിനും ഓരോ അളവ് ഗ്ലാസ് ഉണ്ട്, സ്പൂണുകൾ ഉണ്ട്, അതൊക്കെ കറക്റ്റ് എടുക്കും.
0: കൃത്യം. അപ്പൊ എല്ലാ കണക്കുകളാണ്?
1: കണക്കുകളാണല്ലോ.
0: അതെ അതെ. ഏതാ പാട്ട് വേണ്ടത്?
1: എനിക്ക് മണിയറയിൽ വിഫല്ലം വിഫല്ലം ആ പാട്ടുണ്ടല്ലോ,
0: പാട്ട് ജാനകി.
1: മണിയറ ഞാൻ കണ്ടതാണ്, കാഴ്ചയുള്ളപ്പോ കണ്ടതാണ്.
0: കണ്ട പടമാണ്
1: ഞാൻ ഒരു ചെറു നായാട്ട് സിനിമ ലാസ്റ്റ് കണ്ട പടം മഞ്ഞിൽ ഇരിഞ്ഞ പോവ
0: സിനിമയായിരുന്നു.
1: അന്നൊക്കെ കണ്ണിനൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല.
0: കാഴ്ചകളുടെ ഓർമ്മകളുടെ ഒക്കെ അപ്പൊ അത് മനസ്സിലാകും. എന്തായാലും നമുക്ക് കാലത്തേക്കൊന്ന് മടങ്ങി പോകാം, നമുക്ക് ഈ പാട്ട് എന്തായാലും കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും വേണ്ടി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. പിന്നെ എന്റെ ആങ്ങളമാർക്ക്, അവരുടെ ഭാര്യമാർക്ക്, പിള്ളേർക്ക്, അയൽവാസികൾക്ക്, എല്ലാവർക്കും വേണ്ടി. അയൽവാസികളൊക്കെ എന്നോട് അതേപോലെ നല്ല സ്നേഹമുള്ളവരാണ്.
0: കരിമക്കാടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട്.
1: അതെ അതെ അതെ അതെ.
0: അപ്പൊ വിഫലമല്ല, അതിന്റെ അവസാനം പറയുന്ന പോലെ സഫലമായി.
1: അതെ, സഫലമായി.
0: അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. അപ്പൊ ഇതുപോലെ തന്നെ
1: ഭയങ്കര കാര്യമാണ്, എനിക്കും കാര്യമാണ്, എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്.

എനിക്ക് ഇപ്പൊ ഒന്നുമില്ല ഡോക്ടർ. കുഴപ്പമൊന്നുമില്ല.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: പ്രിയപ്പെട്ടവരെ വെള്ളിത്തെറിയിലേക്ക് വിളിക്കാം. നമ്പർ ഇതാണ് 94464-55588888, അല്ലെങ്കിൽ 0484-2426-397. നമസ്കാരം, വെള്ളിത്തെറിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം ദിയ സാറേ.
2: ആരാണിത്?
3: ദീപസമ്പത്ത് കൊറ്റങ്കാവ്. സാറിനെ വിളി, സാറ് ഓർമ്മിച്ചിട്ടില്ലൊക്കെ ഞാൻ അയക്കാറുണ്ട്, സാറ് വായിച്ചിട്ടുണ്ട്.
2: ഓ ശരി.
3: ആ ഞാൻ റാന്തൽ വിളക്കിന്റെ ഒക്കെ പറഞ്ഞായിരുന്നല്ലോ സാറ്.
2: ആ ഓക്കെ ഓക്കെ, ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. നമുക്കിങ്ങനെ കഥകൾ കൊറേ വായിക്കുന്നോണ്ട് ഇതുപോലെ എന്തെങ്കിലും ക്ലൂ ഒക്കെ തരുമ്പോഴാണ് ഓർത്തിരിക്കുന്നത്.
3: ഓർമ്മിച്ചിട്ട് ജയമോൻ സാറുമായിട്ട് ഉള്ളതുണ്ടായിരുന്നു, ലാവ്ലി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊറേ 5-8 കഥകൾ അയച്ചിട്ടുണ്ട്.
2: അയച്ചിട്ടുണ്ട് അല്ലേ? ഇനി എഴുതു, ഇനി എഴുതു. പിന്നെ കൂട്ടുകാരോട് എഴുതാൻ അവരെയൊക്കെ പ്രേരിപ്പിക്കും.
3: എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് കാർഡിലാണെങ്കിലും എല്ലാം ഓരോരുത്തർക്ക് വേണ്ടിട്ട് പാട്ടുകളൊക്കെ അയക്കാൻ പറയാനായിട്ട്, അതായത് പിന്നെ അഭിപ്രായ വേദികൾ ഞാൻ അയക്കാറുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഒരാഴ്ച കണ്ട് വന്നു.
2: ആണല്ലേ? അതിന് എഴുതു. പ്രൈവേറ്റിൽ ഇപ്പൊ കത്ത് എഴുതാം, വാട്സാപ്പിലെ അയക്കാം. അപ്പൊ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതിലെ അയച്ചാ മതി. നമ്മളങ്ങനെ ഒന്നും പരിഗണിക്കാതിരിക്കാറില്ല.
3: ഇല്ലില്ല, എനിക്കറിയാം. പിന്നെ ഞാൻ ദിവസവും ഇപ്പൊ അപ്പുറത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പൊ റേഡിയോ ഇതാക്കണ്ടല്ലോ, എക്കോ വരണ്ടല്ലോ എന്നോർത്ത് വേറെ മുറിയില്
2: കേറിയിരിക്കണേ. ഓ ശരി, ഞങ്ങൾ അതാണ് ആദ്യം പറഞ്ഞോണ്ടിരിക്കുക, റേഡിയോ ഓഫ് ആക്കാമോ, റേഡിയോ ഓഫ് ആക്കാമോ. മുറിയിലാണ്. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്?
3: ചേട്ടനുണ്ട്. ചേട്ടൻ ഇന്ന് അവധി എടുത്തേക്ക, വണ്ടി സർവീസിന് കൊടുത്തായിരുന്നു.
2: ശരി, എന്താ ചെയ്യുന്ന അദ്ദേഹം?
3: യൂണിയനിലാണ്, CITU.
2: പിന്നെ
3: 2 മക്കളുണ്ട്, ആദർശ് സമ്പത്ത്. ആദർശ് ഒന്നാമത് BCOM ഫസ്റ്റ് ഇയർ, കമ്പശ്ശേരിയിൽ ചേർന്നിരിക്കുന്നു. ഇളയത് രണ്ടാം ക്ലാസ് പഠിക്കുന്നു. അവൻ ഇന്ന് ആർട്സ് ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നലെ ആയിരുന്നു അവന്റെ പ്രോഗ്രാം, സെക്കൻഡ് പ്രൈസ്
2: കിട്ടിയിട്ടുണ്ട്. പേരെന്താ?
3: ആദർശ് സമ്പത്ത്.
2: ആ കേക്കുന്നില്ല കൃത്യമായിട്ട്. കേട്ടില്ല. ആദർശം ആദിത്വം അല്ലേ? ആ ഓക്കെ, ശരി ശരി. ആദിത്യ 2ാം ക്ലാസ്സിലാണോ
3: പഠിക്കുന്നത്?
2: ചേട്ടന് ഇതാണ്, വളരെ ചെറിയ അനിയനല്ലേ, ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ വലിയ ചേട്ടനും.
3: വലിയ ചേട്ടനും
2: ചെറിയ കുഞ്ഞനിയനും. അനിയനാണെങ്കിൽ ഒക്കത്തെടുത്ത് വെച്ചോണ്ട് പോവാം.
3: സ്കൂളിലൊക്കെ പോകാറുണ്ട് അവന്റെ സ്കൂളിലൊക്കെ.

ശരി ശരി. അല്ല അപ്പൊ വേണമെങ്കിൽ നമുക്ക് തിരക്കാണെങ്കിൽ ചേട്ടനെ പറഞ്ഞു വിടാല്ലേ പിടിഎ പരിപാടിക്ക്. ആണല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടൻ കോളേജിലാണ് പോണത്, കോളേജില് പോയാൽ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ ചെറിയ ആൾക്ക്? ആ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് എന്താ

0: സൂപ്പർ ആണ്. സാറും റിയ മാഡവും ലവ്ലി മാഡം എം പി ശശികുമാർ സാറ് പിന്നെ അങ്ങനെ എല്ലാവരും നല്ല നല്ല പരിപാടിയാണ്. ഈ കഴിഞ്ഞ ഞങ്ങൾ ഈ കൊങ്ങിണിമാരാണ്. അപ്പൊ കൊങ്ങിണി ഗാനങ്ങൾ കഴിഞ്ഞ ദിവസവും ഞാൻ കേട്ടിരുന്നു, നല്ലതായിട്ടുണ്ട്.
1: ഇന്ന്
0: ഇന്നും ഉണ്ട്, അത് കേൾക്കാനായിട്ട് ഞാൻ റെക്കോർഡിംഗ് ഒക്കെ കറക്റ്റ് ആക്കി വെച്ചിരിക്കുന്നു ഞാൻ സമയമാകുമ്പോ കേൾക്കാൻ വേണ്ടി.
1: ശരി ശരി, അത് നമുക്ക് അതായത് കൊച്ചിയുടെ തന്നെ വൈവിധ്യമാണല്ലോ ഇതെല്ലാം. അപ്പൊ എല്ലാരും എല്ലാം കേൾപ്പിക്കണല്ലോ. അപ്പൊ നല്ല നല്ല പോലെ കുട്ടികൾ പാടിയിട്ടുണ്ട്.
0: ആ കൊച്ചി എഫ് എമ്മിൽ, കൊച്ചി എഫ് എം ഞാൻ എപ്പോഴും റേഡിയോ എപ്പോഴും ഇങ്ങനെ കൊണ്ട് നടക്കുവാൻ.
1: ഓ നന്ദി. അപ്പൊ ബാക്കിയുള്ളവരെയും എല്ലാവരോടും പറയൂ ഇങ്ങനെ കൊച്ചി എഫ് എം കേൾക്കൂ, ഇതുപോലെ ഒത്തിരി നല്ല നല്ല വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയൂ. സുഖം സുഖം സുഖം. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും വേണ്ടി?
0: ഇത് വെള്ളിത്തിരയിൽ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ തന്നെ ഒരു വർഷമായി, വീണ്ടും 10 വർഷം കൂടിയിട്ട് എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത്. ഇപ്പൊ 1 വർഷമായി ഞാൻ കുത്തി കുത്തി കുത്തി കൈ വേദനിച്ചിട്ട് ഞാൻ അവിടെ വിളിച്ചു വീണ്ടും. അപ്പൊ അവർക്ക് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്,
1: കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്. ശരി, കിട്ടാത്തവരെല്ലാരും ഈ പാട്ട് കേട്ട് ഇനി കിട്ടട്ടെ എല്ലാവർക്കും, ഇനി അങ്ങോട്ട് വിളിക്കുന്നവർക്ക് എല്ലാവർക്കും. അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിനും തങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിനും. അപ്പൊ രണ്ടുപേരോട്, ആദർശിനോടും ആദിത്യനോടും എന്തായാലും വിശേഷ ഞങ്ങളുടെ അന്വേഷണങ്ങൾ അറിയിക്കൂ. പാട്ടിതാവരും.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: സാറേ, എനിക്ക് ഹരിശ്ചന്ദ്രയിലെ പാട്ട് വേണം.
1: ഹരിശ്ചന്ദ്രയിലെ ആത്മവിദ്യാലയം എന്നുള്ള പാട്ട് എന്തായാലും വെച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് വിളിക്കുന്ന ആളുടെ പേര് പറയണം.
2: എന്റെ പേര് ചന്ദ്രശേഖരൻ.
1: ചന്ദ്രശേഖരൻ, ഓക്കെ. അതാണ് ഹരിശ്ചന്ദ്രയിലെ പാട്ട് വേണമെന്ന് പറഞ്ഞത്. പേരുമായിട്ട് സമയമുള്ളതുകൊണ്ടാണോ?
2: അതുകൊണ്ടല്ല, അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ്.
1: തീർച്ചയായും, തീർച്ചയായും.

0: പാട്ട് പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല ഇല്ല, പാടാറൊന്നുമില്ല. ഞാനൊരു 79 വയസ്സുള്ളവാണ്. ഇതുവരെ പാടാറൊന്നുമില്ല.
0: 79 വയസ്സുള്ള പാടാറുണ്ട്? യേശുദാസ് വരെ ഇത്ര പ്രായമായിട്ട് പാടുന്നില്ലേ? പാട്ട് ആസ്വദിക്കാറുള്ളൂ അല്ലേ? ആസ്വദിക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെ വരികൾ കൂടി ശ്രദ്ധിച്ചിട്ടാണോ പാട്ട് കേൾക്കാറ്? വരികളുടെ അർത്ഥം കൂടി ഉൾക്കൊണ്ടാകുമ്പോഴാണ്
1: പാട്ട് ശ്രദ്ധിക്കുമ്പോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുമല്ലോ.
0: സംഗീതത്തെക്കാൾ ഉപരി കുറച്ചുകൂടെ വരികളോടാണ് ഒരു ഒരു പൊടിക്ക് പ്രേമം.
1: എല്ലാം അങ്ങനെ എല്ലാത്തിനോടും പ്രേമമുണ്ട്.
0: ശരി, ഇപ്പൊ എന്താ ചെയ്യാ വീട്ടിലൊക്കെ?
1: ഞാനിപ്പോ പെൻഷനാണ്, ഒരു 79 വയസ്സുണ്ട്. ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെൻഷൻ ആയ ഒരാളാണ്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഒഴിവുവേളകൾ എങ്ങനെയാണ് നമ്മള്?
1: എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെയ്യും,
0: അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മള് ഒറ്റക്ക് ചുമ്മാ കൊറേ നേരം ഇരിക്കുമ്പോ ബോറടിക്കൂലോ നമുക്ക്.
1: എനിക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ല.
0: നല്ല നമ്മളെപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ ആലോചിക്കുക, കുറച്ച് ഒഴിവ് സമയം കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇതുപോലെ ഒഴിവ് സമയം കിട്ടുമ്പോഴായിരിക്കും കുറച്ചൊരു കൊറേ സമയം കഴിയുമ്പോഴേക്കും പിന്നെ ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് തോന്നും. എപ്പോഴും ഒക്കിപ്പേടായിരിക്കുന്ന എപ്പോഴും നല്ലതാണെന്ന് പറയും. എന്തൊക്കെയാ ചെയ്യാറ്? കൃഷിയൊക്കെ ഉണ്ടോ? അടുക്കളത്തോട്ടം പോലൊക്കെ ഉണ്ട്. പിന്നെ പാട്ടുകൾ കേൾക്കും. പുസ്തകം വായിക്കാറുണ്ടോ?
1: സമയം കിട്ടുമ്പോ
0: എനിക്ക് വായിക്കും. കൊള്ളാം. അപ്പൊ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ആത്മവിദ്യാലയം എന്നുള്ള പാട്ട് കേൾക്കാം. ഇതാർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇത് എല്ലാ എല്ലാ ശ്രോതാക്കൾക്കും.
0: എല്ലാവരും കേട്ട് ആസ്വദിക്കട്ടെ അല്ലേ. അപ്പോൾ ഒത്തിരി നന്ദി വിളിച്ചതിന്. ഇതാ പാട്ട് വരുന്നു. ഓക്കേ.

0: നമസ്കാരം, വെള്ളിത്രയിലേക്ക് സ്വാഗതം. ഹലോ
1: ഹലോ.
0: ഹലോ, പറയൂ, ആരാണിത്? ലില്ലി
1: അനില.
0: അനില, ഓക്കെ. അനില എളമക്കരയിൽ നിന്നല്ലേ. എളമക്കരയിൽ എങ്ങനെയുണ്ട് ചൂടൊക്കെ? നല്ല ചൂടാണ്, ചൂടുണ്ട് അല്ലേ. ഓക്കെ, അതാണ്, മഴയൊക്കെ മാറി പെട്ടെന്ന് വെയിലായല്ലോ. നമ്മളപ്പോ അനില വെള്ളിത്തിരയുടെ അവസാനത്തെ കോളറാണ്. അപ്പൊ നമുക്ക് പാട്ട് പറയാമോ? നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. കഥളി കൺകഥളി എന്നുള്ള പാട്ട് ലതാ മങ്കേഷ്കർ പാടിയ പാട്ട്. നമുക്ക് പാട്ടിലേക്ക് പോയാലോ? ഒത്തിരി നന്ദി വിളിച്ചതിന്.

ഈ മനോഹരഗാനത്തോടു കൂടി ഇന്നത്തെ വെള്ളിത്തിരയോടെ അവസാനിക്കുകയാണ്. ഇന്ന് വെള്ളിത്തിര നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, പാട്ടുകൾ എടുക്കാൻ എന്നെ സഹായിച്ചത് ഷബാന, സാങ്കേതിക സഹായം നൽകിയത് രത്നാബായ്, സുനി ജോർജ്. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ,
3: എഫ് എം ഹെൽത്ത് ലൈൻ,

0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റിയും ഹൃദ്രോഗ ചികിത്സയിലെ സമീപകാല മുന്നേറ്റങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങളാണ് പരിഗണിക്കുക. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവനാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446454588

0: മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387 അതല്ലെങ്കിൽ 2426397 ഈ ഏതെങ്കിലും നമ്പറുകളിൽ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ ഹർഷ ജീവൻ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഈ പരിപാടിയിലേക്ക്, തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ആമുഖമായി നമുക്ക് ഹൃദ്രോഗത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് തോന്നുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു വർഷം ഏകദേശം 29 ലക്ഷത്തോളം ആളുകൾ മരിക്കുന്നു ഹൃദ്രോഗം കാരണം എന്നാണ് പറയുന്നത്. ഒരു നാഷണൽ കില്ലർ ഡിസീസ് എന്നാണ് ഇപ്പോൾ ഹൃദ്രോഗത്തെ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ട് എത്ര അധികം പേർ നമ്മുടെ നാട്ടിൽ ഹൃദ്രോഗത്തിന് ഇരയാകുന്നു, അങ്ങനെ പറയാൻ കഴിയുമോ?
1: ഹൃദ്രോഗം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദി നമ്പർ വൺ കില്ലർ ഇൻ ദ വേൾഡ്. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം നോക്കുമ്പോഴത്തേന് എല്ലായിടത്തും ഇത് ഒരു കില്ലർ ഡിസീസായിട്ടാണ് വരുന്നത്. ഇറ്റ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ക്യാൻസർ ഓർ എനി അതർ ഡിസീസ്. ഇന്ത്യൻ പോപ്പുലേഷൻ, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലത്തെ പോപ്പുലേഷൻ, ഇങ്ങനെയൊരു കാര്യം വരാൻ സാധ്യത എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, ഒന്ന്, നമുക്ക് കുറേ റിസ്ക് ഫാക്ടേഴ്സ്, നമ്മുടെ ഫുഡും നമ്മുടെ സ്ട്രെസ്സും കുറേ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തത്, അനാറ്റമിക്കൽ, നമ്മുടെ രക്തധമനിയിലത്തെ വ്യാസം ഓർ ദ ഡയമീറ്റർ ഓഫ് ദി ബ്ലഡ് വെസൽസ് ബാക്കി സ്റ്റേറ്റ്സിൽ നോക്കുന്നേക്കാളും ഓർ ബാക്കി കൺട്രീസിൽ നോക്കിയേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ തടസ്സം വരാൻ സാധ്യതയുണ്ട് ആസ് എ പോപ്പുലേഷൻ നമ്മുടെ നാട്ടുകാരിൽ. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ജീവിതശൈലിയിൽ, നമ്മുടെ ഭക്ഷണക്രമവും മറ്റ് കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കിനും ഈ രക്തക്കുഴലിനകത്ത് കൊഴുപ്പടിയാനുള്ള സാധ്യത, നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ ഷുഗർ, ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ് വരാൻ സാധ്യത കൂടുതലാണ്.
0: നമുക്ക് ഹാർട്ട് പ്രോബ്ലംസിനെ കുറിച്ച് ഇപ്പോൾ ഡോക്ടർ പറയേണ്ടായി. ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പോൾ ഒരു ഹൃദ്രോഗത്തിന് സാധ്യത, അതിൻ്റെ ഒരു സിംറ്റംസ് അങ്ങനെ കാണാറുണ്ടോ? പലപ്പോഴും പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് പലരും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മളെങ്ങനെയാണ് അറിയാൻ കഴിയുക?
1: ഈ പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് ശരീരത്തിൽ കുറേ ചേഞ്ചസ് വർഷങ്ങളോളം ഉണ്ടാകുന്ന ഇത് ഒരു ചേഞ്ചസ് അവസാന ഘട്ടമാണ് ഈ പെട്ടെന്നുള്ളൊരു ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന തലേ ദിവസം വരെ കുഴപ്പമില്ലാത്ത ആൾ പെട്ടെന്ന് കുഴഞ്ഞ് വീണുന്നോ അല്ലെങ്കിൽ നെഞ്ചുവേദന വന്നു എന്നാണ്. പക്ഷേ ഇതിൻ്റെ പിറകിൽ നോക്കുവാണെങ്കിൽ ഈ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഗ്രാജുവലായിട്ട് കുറേ രക്തക്കുഴൽ ഡെപ്പോസിറ്റായിട്ട് ഈ ചുരുങ്ങി ചുരുങ്ങി വന്നിട്ട് അതിൻ്റെ അവസാന ഘട്ടമാണ് ഹാർട്ട് അറ്റാക്ക്. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ ഇതിനു മുമ്പ് തുടങ്ങും. ചെറുതായിട്ടൊരു നെഞ്ചുവേദന വരിക, അസാധാരണ ഒരു ശ്വാസമുട്ടൽ വരിക, ഒരു തലകർക്കോ ബോധക്കേട് വരിക. ഈ സമയത്ത് നമ്മളൊരു ചെക്കപ്പിന് നടന്നാൽ നന്നായിരുന്നു. ആസ് ഓഫ് നൗ ദ കറണ്ട് റെക്കമെൻഡേഷൻസ് പറയുകയാണെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ലിപ്പിഡ് പ്രൊഫൈൽ, ബ്ലഡ് പ്രഷർ ചെക്കിങ്, ഈ കാര്യങ്ങളെല്ലാം മസ്റ്റായിട്ട് ചെയ്യണം.
0: 20 വയസ്സ് കഴിഞ്ഞ്,
1: യെസ്, 18 ഇയേഴ്സ് ആണ് അക്കോർഡിംഗ് ടു ദി US റിപ്പോർട്ട്സ്. അപ്പം ഇത് എന്തെങ്കിലും നമുക്കിങ്ങനൊരു തുടക്കം ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് ഇനീഷ്യൽ, നമ്മൾ ആദ്യ തുടക്കത്തിൽ മരുന്ന് കൊടുക്കുന്നേക്കാളും ഫസ്റ്റ് നമ്മൾ ഡയറ്റോ ആക്ടിവിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് ശരിയാക്കുക എന്നാണ് ശ്രമിക്കുന്നത്.
0: ലൈഫ് സ്റ്റൈൽ മാറ്റം
1: ഇൻ കേസ് അതുകൊണ്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ വി ഗോ ഫോർ ഫർദർ മെഡിസിൻസ്, വേണ്ടത് ഔഷധങ്ങൾ കൊടുക്കും.
0: നമുക്കൊരു കോളിലേക്ക് പോയിട്ട് വന്നല്ലോ,
1: പ്ലീസ്.
0: ഹലോ, അപ്പോളോ ആറ്റ്ലസ് ഹോസ്പിറ്റൽ FM Health ലൈനാണ്. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ. ഹർഷ ജീവൻ ഡോക്ടർ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. സംശയം ചോദിച്ചോളൂ
2: ഡോക്ടർ. എനിക്ക് സംശയം ചോദിക്കാനുള്ളത്, പിന്നെ ഒരെണ്ണം അവിടെ നിർത്തണോ? അത് നിൽക്കുമ്പോ രണ്ടും കൂടെ നീക്കിക്കൂടെ?
1: ഒന്നുകൂടെ ഒന്ന് പറയൂ, കേട്ടില്ല. രണ്ട് ബ്ലോക്ക് ഉണ്ട്,
2: എനിക്ക് അതില് ഒരു ബ്ലോക്ക് നീക്കി, അത് 99% ഒരെണ്ണം ഉള്ളത് 70%.
1: അപ്പൊ
2: അത് നീക്കുമ്പോ രണ്ടും കൂടി നീക്കിക്കൂടെ?
1: ഇത് ആ 99% ഉള്ള ബ്ലോക്ക് ആ സമയത്ത് നിങ്ങൾ നെഞ്ചുവേദനയായിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ യൂഷ്വലി അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ആദ്യത്തെ ബ്ലോക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബ്ലോക്ക് ആയിരിക്കും നീക്കുന്നത്. അതെന്ന് വെച്ചാൽ 99% ഒരു സീരിയസ് ബ്ലോക്ക് ആയതുകൊണ്ട് അതാണ് നീക്കുന്നത്. മറ്റേ ബ്ലോക്കിന്റെ ആകൃതി നോക്കിയിട്ട് അത് ഇമ്മീഡിയറ്റ്ലി ചില സാഹചര്യത്തിൽ അപ്പൊ തന്നെ ചെയ്ത് ക്ലിയർ ആക്കും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ചെയ്ത് ക്ലിയർ ആക്കും. ഇല്ല, അതിനകത്ത് വലിയ തടസ്സങ്ങളെല്ലാം മരുന്നു കൊണ്ട് നോക്കാൻ, നിങ്ങളുടെ ആൻജിയോഗ്രാം നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ മരുന്ന് കൊണ്ട് മാറുന്ന ബ്ലോക്ക് ആണോ എന്ന് ഡോക്ടർ നോക്കിയിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് കാണും. മരുന്ന് കൊണ്ട് മാറുന്ന ബ്ലോക്ക് ആണെങ്കിൽ അങ്ങനെ മരുന്ന് കൊടുത്ത് നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ ഒരു 70%-ന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി റെക്കമെൻഡ് ചെയ്യാറുണ്ട്.
2: അതാണാവോ ഇപ്പോഴും ഇങ്ങനെ ഒരു

0: ഒരു ഭാരം ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഡോക്ടർ പറഞ്ഞു അത് മരുന്ന് കഴിച്ചാല് ശരിയാവും. അത് കൊടുങ്ങല്ലൂര് ഒരു AR ഹോസ്പിറ്റലാണ് ഞാൻ ചെയ്തത്.
1: അപ്പൊ സാധാരണ രീതിയിൽ മരുന്ന് കൊണ്ട് അത് അലുത്തു പോകാനുള്ളതോ അല്ലെങ്കിൽ ബ്ലോക്ക് കുറയാനുള്ള മരുന്നുകളായിരിക്കും ഡോക്ടർ നിങ്ങളോട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അത് മാറുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രക്തധമനിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലോക്ക് കൂടുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒന്നുകൂടെ ആൻജിയോഗ്രാം ചെയ്യോ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ എക്കോയോ ട്രെഡ്മിൽ അങ്ങനത്തെ ടെസ്റ്റുകളും ചെയ്ത് നോക്കും. ആൻജിയോഗ്രാമിലാണ് കൃത്യമായിട്ട് അറിയുന്നത് എവിടെയാണ് ബ്ലോക്ക്. നിങ്ങളുടെ പഴയ സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് ബ്ലോക്ക് ഒന്നുകൂടെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾ 70% ബ്ലോക്ക് കൂടിയിട്ട് 80-90% ആയിട്ടുണ്ടോ എന്നും കൂടെ നോക്കും. ഷുഗറോ അങ്ങനെ വല്ലതും ഉള്ളതാണോ?
0: ഇല്ല.
1: അപ്പോൾ
0: പിന്നെ
1: ആ അപ്പോൾ ഇങ്ങനത്തെ കേസിൽ
0: ഒരു വർഷം ആകണുള്ളൂ ഇത് ചെയ്തിട്ട്. അതിക്കും ഈ ഒരു വർഷം മുന്നേ എനിക്ക് ഇങ്ങനെ നെഞ്ചുവേദന ഭാരം ചതപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കില്ലായിരുന്നു. മരുന്നൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് എന്റെ ഭർത്താവ് മരിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് ഒരു ഷോക്ക് വന്നിട്ടാണ് ബുദ്ധിമുട്ട് വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയി ഇത് ചെയ്തത്.
1: അതെ. ഇനി അത് ഈ കിതപ്പ് നിങ്ങൾ പറഞ്ഞ പോലെ അത് മാറുന്നില്ല, അത് കൂടുവാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ഒന്നുകൂടെ പോയി കണ്ടിട്ട് ഈ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ECG മറ്റേ ടെസ്റ്റുകൾ നോക്കിയിട്ട് ചിലപ്പോൾ ഡോക്ടർ ഒരു ആൻജിയോഗ്രാം ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ പറയും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഈ 70% കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടെ മറ്റേ ബ്ലോക്ക് കൂടെ നീക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഡോക്ടർ നോക്കിയിട്ട് പറയും. ഇപ്പോൾ ചില സമയത്ത് എല്ലാവർക്കും മരുന്ന് ഫലിക്കണമെന്നില്ല, അങ്ങനത്തെ കേസസിൽ ഈ ബ്ലോക്ക് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ആൻജിയോപ്ലാസ്റ്റി ചിലപ്പോൾ വേണ്ടിവരാം. അതെ, ആ രണ്ടാമത്തെ ബ്ലോക്കിൽ അത് ഡോക്ടർ നോക്കിയിട്ട് നിങ്ങളോട് പറയും.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, അപ്പോളോ ആറ്റ്ലസ് ഹോസ്പിറ്റൽ FM Health ലൈനിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? ആ, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ഇന്ന് അറിയാമല്ലോ, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവനാണ്.
3: അപ്പോ ഒരു 11 സൈസ് മരുന്നുകള് എനിക്ക് ഗുളികകള് അങ്ങനെ തന്നായിരുന്നു. അപ്പൊ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഏതാണ്ട് 3 മാസം കഴിഞ്ഞു.
1: അതെ.
3: ആ, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്.
1: അതെ അതെ.
3: പിന്നെ എനിക്ക് ചോദിക്കാനുള്ള സംശയം ഒരു ഇത്, ഇപ്പൊ ഭയങ്കര ചുമ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര കുത്തി കുത്തിയുള്ള ചുമ, കഫം ഇങ്ങോട്ട് പുറത്തേക്ക് പോരുന്നുമില്ല. അത് ഇതിന്റെ എന്തെങ്കിലും ഭാഗമാണോ സാറേ എന്നറിയാൻ വേണ്ടിയാണ്.
1: ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചോദിച്ചത് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെയോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഭാഗമായിട്ടാണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ചില മരുന്നുകൊണ്ട് ചില സമയത്ത് ചുമ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഡോക്ടറോട് പറഞ്ഞാൽ അത് നോക്കിയിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. സാധാരണ രീതിയിൽ ഇന്നത്തെ മരുന്നുകളിനകത്ത് വേറെ ഓൾട്ടർനേറ്റീവ്സ് വേറെ മരുന്നുകളുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ട് വരാറില്ല. രണ്ടാമത്, നിങ്ങളുടെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഹാർട്ടിന്റെ എക്കോ ടെസ്റ്റിനകത്ത് ഹാർട്ടിന്റെ പമ്പിങ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിരുന്നോ? അപ്പൊ നിങ്ങൾ ആ ഹാർട്ടിന്റെ കുറച്ച് ബലക്കുറവുള്ള ആൾക്കാർക്കും ചിലപ്പോ ഇങ്ങനെ കുത്തിച്ചുമയോ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോ ചുമയോ ശ്വാസം മുട്ടൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയുക. പിന്നെ മൂന്നാമതായി, നിങ്ങളുടെ ആ മരുന്നുകൾ പറഞ്ഞ കാര്യം, ചില മരുന്നുകൾ ആദ്യത്തെ 3-6 മാസം ഇത്രയും ഡോസിൽ കൊടുക്കുന്നത് ഉള്ള സ്റ്റെൻറ്റ് നമുക്ക് അവിടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറാനോ ബ്ലോക്ക് ഒന്നുകൂടെ വരാതിരിക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡോസ് ഡോക്ടർ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും. നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവലും ഷുഗർ ലെവലും ബാക്കിയൊക്കെ നോക്കിയിട്ട് കുറച്ച് തരും. സാധാരണ രീതിയിൽ ഇത്രയും മരുന്നുകൾ തുടർച്ചയായിട്ട് കുറേ വർഷങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആദ്യത്തെ 3-6 മാസം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് മരുന്ന് കുറയ്ക്കാവുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യരുത്, അത് സേഫ് അല്ല. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചുമയുടെ കാര്യം ഡോക്ടറോട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം. മരുന്നിന്റെ ആണോ അല്ലെങ്കിൽ വേറെ നോക്കണം.
3: പിന്നെ അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ചെന്ന് കണ്ടായിരുന്നു, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ 2 മാസത്തേക്ക് ആ മരുന്ന് കുറച്ച് 3-4 സൈസ് നിർത്തിയിട്ട് പിന്നെ ബാക്കിയോട് തന്നിരിക്കുന്നത്.
1: അത് ശരിയാണ്. അപ്പൊ അങ്ങനെയായിരിക്കും, അതിന് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇനിയും കുറയും. പക്ഷെ ഈ ചുമയുടെ കാര്യം നിങ്ങൾ മാറുന്നില്ല, ഹാർട്ടിന്റെ മാത്രം

0: അല്ല വേറെ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് കഫത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ.
1: എനിക്ക് 80% ബ്ലോക്ക്, അത് ആൻജിയോഗ്രാം നടത്തിയിട്ടത് കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. പിന്നിപ്പോ വേറെ മറ്റ് ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ഈ കുട്ടി കുട്ടികളുടെ ഈ ചുമ മാത്രമേ എനിക്കിപ്പോ തോന്നുന്നുള്ളൂ.
0: അപ്പൊ ഇത് ഡോക്ടറോട് ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഏതാ മരുന്ന് കഴിക്കുന്നത്, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും കൂടെ ഡോക്ടർ നോക്കിയിട്ട് മരുന്ന് തരും കേട്ടോ. ഇത് മാറേണ്ടതാണ്, ഡോക്ടറോട് ഒന്ന് ഡിസ്കസ് ചെയ്താൽ മതിയാവും.
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപീഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 9950438000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
2: അപ്പോൾ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഇല്ല, കോൾ കണക്റ്റ് ആയില്ല. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് നെഞ്ചുവേദനയെ കുറിച്ചാണ്. കുറച്ച് മുമ്പേ വിളിച്ച ഒരു ശ്രോതാവ് പറഞ്ഞത് ഈ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഇതാണോ നമ്മളെ ആൻജൈന എന്ന് പറയുന്നത്, അത് വന്നു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, അങ്ങനൊരു ഗോൾഡൻ അവർ അങ്ങനൊരു പീരീഡ് നമുക്ക് പറയാൻ പറ്റുമോ?
0: നെഞ്ചുവേദന മാറാത്ത ഒരു വേദനയാണ്. അതിൻ്റെ കൂടെ നമുക്ക് വേർക്കുക, തലകറക്കം വരിക. നെഞ്ചുവേദന നെഞ്ചിൽ മാത്രമല്ല, കയ്യിലോട്ടോ പുറത്തോട്ടോ നമ്മുടെ താടി ഭാഗത്തോട്ട് വ്യാപിക്കുകയാണെങ്കിൽ ഇതൊരു സീരിയസ് പെയിനാണ്. എന്നിട്ട് വേദന ഒരു 5-10 മിനിറ്റ് അപ്പുറം മാറിയിരുന്നില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത് നല്ലതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഗോൾഡൻ അവർ എന്ന് വെച്ചാൽ ആദ്യത്തെ 60 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിയാൽ അത്രയും നല്ലത്. ഇ സി ജി എടുക്കുക, ഹാർട്ട് അറ്റാക്കിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളോട്ടോ നോക്കുക, ചികിത്സ സ്റ്റാർട്ട് ചെയ്യുക. യൂഷ്വലി ഏറ്റവും ഡിലേ വരുന്നത് ഈ ഡിസിഷൻ മേക്കിങ്ങിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണോ ഇല്ലയോ, ഗ്യാസ് ആണോ ഇല്ലയോ എന്നുള്ള ഡിസിഷൻ എടുക്കാനാണ് ഈ ഒരു മണിക്കൂർ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്തുന്നു. നമുക്ക് നാട്ടിൽ ഇഷ്ടം പോലെ ക്ലിനിക്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം ആരെങ്കിലും കണ്ട് ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കുന്നത് ഓൾവേസ് നല്ലതാണ്. ഒന്നുമില്ല എന്നാണെങ്കിൽ അത്രയും സന്തോഷം, പക്ഷേ ഉണ്ടെങ്കിൽ നമ്മൾ ഡിലേ ചെയ്യുന്നത് സേഫ് അല്ല.
2: അപ്പോൾ നമുക്ക് ഇ സി ജി ഉള്ള ഒരു ഹോസ്പിറ്റലാണ് എത്തേണ്ടത്
0: അല്ല എത്തേണ്ടത്.
2: അത്തരം സൗകര്യങ്ങൾ ആവശ്യമാണ്.
0: ഉണ്ട്. പിന്നെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ട് ഡോക്ടറിന് മിക്കവാറും നിങ്ങളുടെ പറയുന്ന ലക്ഷണങ്ങളെ കുറിച്ചൊരു ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. അപ്പോൾ ഡോക്ടർ ഡയറക്റ്റീവ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്.
2: ഓക്കെ, നമുക്കൊരു കോളിലേക്ക് പോകാം.
0: ഷുവർ.
2: ഹലോ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം എത്ര ലൈനിലേക്ക് സ്വാഗതം.
4: ഹലോ, മലപ്പുറം ജില്ലയിൽ നിന്നാണ്.
2: ആ, ചോദിച്ചോളൂ ഡോക്ടർ ഹർഷ ജീവൻ മറുപടി പറയും.
4: ഹലോ.
0: ആ, പറഞ്ഞോളൂ.
4: ഹലോ ഡോക്ടർ, എനിക്ക് പമ്പിങ് കുറവാന്ന് പറഞ്ഞിട്ട് 19 മുതൽ ആദ്യം മരുന്ന് കഴിച്ചിരുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പൊ ഈടെ കഴിഞ്ഞ 1 May തലകറക്കം വന്നിട്ട് ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് പോയിപ്പോ കുറച്ച് ഗുളികകൾ കഴിക്കാൻ പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാ ബ്ലഡ് ബ്ലഡ് സർ പമ്പിങ് കുറവാണ്, മിടിപ്പ് കുറവാന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് കാണിച്ചപ്പോ മിടിപ്പൊക്കെ ശരിയായി. പമ്പിങ് അതിപ്പോ ജന്മനുള്ളതാണ്, എന്നാലും ഇത് മരുന്നുകൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അതും പിന്നെ നീർക്കെട്ടുണ്ട് പറഞ്ഞു, അതും ഒക്കെ അതിനുള്ള ഗുളികകൾ കുറെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ അത് എനിക്കൊരു ജോലി ഉണ്ട്, അത് 5-8 മാസം കൂടെ ഇപ്പൊ ലീവ് എടുക്കാൻ പറഞ്ഞു. 2-3 മാസം 3-4 മാസമായിട്ട് ജോലിക്ക് പോകണം, ഒരു 8 മാസം കൂടെ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട്, പെൻഷൻ ആവാൻ 8 മാസം കൂടെ. അപ്പൊ ജോലി തുടർന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അതാ ഡോക്ടറോട് ചോദിക്കാൻ ഒരു മടിയുണ്ട്. സാധാരണ ജോലി ചെയ്യാൻ പറ്റുമോ, അല്ലാതെ അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല, ആന്റിബോഡി ഒന്നും ചെയ്തിട്ടില്ല. ഇതെന്ത് ഇതിനാ ചെയ്തത്? മറ്റേ എക്കോ ടെസ്റ്റിലും പിന്നെ ECG മനസ്സിലായതാ. എന്നിട്ട് കഴിക്കുന്ന ഗുളികകൾ ബയോട്ടോർ 40 mg, കോൺകോർ, എക്കോസ്റ്റിന് 75 mg, ഡപ്പ, ലാസിക് 40, ഡിപ്പാൾട്ട, വൈൻഡ, പാൻഡോപ്പ്യൂവോ.
0: ഇതെല്ലാം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മരുന്നെല്ലാം സാധാരണമായിട്ട് ഹാർട്ടിന്റെ പേശി അല്ലെങ്കിൽ മസിൽ ഡാമേജ് ഉള്ള ആൾക്കാർക്ക്, ഹാർട്ടിന് ബലക്കുറവുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നാണ്. ഇതിന്റെ ഉദ്ദേശം കുറച്ചുകൂടെ നിങ്ങളുടെ ഹാർട്ടിന്റെ പവർ കൂട്ടാൻ വേണ്ടി, പമ്പിക്കും കൂട്ടാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്കിപ്പം എങ്ങനത്തെ ജോലിയാണ് ചെയ്യുന്നത് നിങ്ങൾ?
4: ഞാന് ഒരു ക്ഷേത്രത്തിൽ ശാന്തിയാണ്, അവിടെ അമ്പലത്തിൽ അല്ല, ബാറുള്ള കൈക്കോട്ട് കളിക്കല് വറകുട്ട് അങ്ങനത്തെ ബാറുള്ള ഒരു ജോലിയല്ല, ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരന് അത്രേ ഉള്ളൂ, അമ്പലത്തിൽ പോയി ജോലി എടുക്കണം അത്രേ ഉള്ളൂ.
0: അല്ല, ഇത് നിങ്ങൾ ഹാർട്ടിന്റെ പമ്പിങ് എത്ര പെർസെന്റേജ് ആണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ?
4: അത് 50 ചോടേ ഉള്ളൂ, 50 60 70 എത്ര വേണം അത്ര ഇല്ല.

0: സാധാരണ ഒരാൾക്ക് ഇപ്പം ഒരു 60-70% ഒക്കെയാണ് ഒരു നോർമൽ ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം 30-35% നിങ്ങൾ പറഞ്ഞ പോലെ ഉള്ളത്. അപ്പൊ ഈ മരുന്നുകൾ കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ നീർക്കെട്ട് വരാതെയും ശ്വാസമുട്ടൽ വരാതെയും ഉള്ള മരുന്നുകളാണ് തരുന്നത്, നിങ്ങളുടെ ലാസിക്സും മറ്റു മരുന്നുകളെല്ലാം ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ എന്തുകൊണ്ട് ഈ ഹാർട്ടിന്റെ ബലക്കുറവ് വന്നു എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർ നോക്കിക്കാണും. അതിനകത്ത് നിങ്ങൾ എക്കോയും ECG എടുത്തിട്ടുണ്ട്, വേറെ 1-2 ബ്ലഡ് ടെസ്റ്റുകളും ആൻജിയോഗ്രാം പോലത്തെ ടെസ്റ്റുകൾ നോക്കിയിട്ട് രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ഡോക്ടർ നോക്കും. അങ്ങനത്തെ കേസിൽ എന്തെങ്കിലും ആ തടസ്സം നീക്കിയാൽ ചിലപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിക്ക് തിരിച്ച് കിട്ടുമോ എന്നും കൂടെ ഡോക്ടർ നോക്കി നിങ്ങളോട് പറയും. അങ്ങനെ ടെസ്റ്റുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും മരുന്ന് കഴിക്കണോ? അപ്പോൾ ഡോക്ടർ ഇത് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് മരുന്ന് തന്നിരിക്കുന്നത്. പക്ഷേ ഇല്ലെങ്കിൽ ഈ കാര്യമൊന്ന് ഡിസ്കസ് ചെയ്തോളൂ. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന് തെറ്റൊന്നും ഇല്ല, എല്ലാം കറക്റ്റായിട്ടാണ് തന്നിരിക്കുന്നത്.
1: പക്ഷെ ഇത് എന്ന് വെച്ചാല് ഒരു മാസം 10-12,000 രൂപ പൈസ പ്രശ്നമല്ല, അതൊന്നും നമുക്ക് എങ്ങനെയെങ്കിലും ആവാന്ന് വെച്ചാൽ. പക്ഷെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഇത്രയും കാലം ഇത് ആജീവനാന്തം ഇത്രയും എമൗണ്ട് ആക്കിയുള്ള ഗുളികളും മരുന്നുകളും കഴിച്ചു പോകേണ്ടിരും, അതോ അതിന് കുറച്ചിട്ട് 2-3 ആക്കോ? പല ആൻജിയോപാത്തി ചെയ്തവർക്ക് അവസാനം 4 മാസം കഴിഞ്ഞപ്പോ 2-3 ഗുളികക്കൊല്ല
0: രണ്ട് ഇതുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഹാർട്ടിന്റെ ഈ മസിൽ ഹാർട്ടിന്റെ അതിന് ബലക്കുറവാണെങ്കിൽ പിന്നെ ഈ മരുന്നുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ബ്ലോക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ നീക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മരുന്ന് കുറയ്ക്കാനൊരു സാധ്യതയുണ്ട്. ആ കാര്യം നിങ്ങളുടെ ഡോക്ടർ മലപ്പുറത്തൊന്ന് ഡിസ്കസ് ചെയ്തോളൂ. ഇങ്ങനൊരു ഒപ്പീനിയൻ ഉണ്ട്, നമുക്ക് ഇത് ബ്ലോക്ക് ഉണ്ടോ എന്നൊന്ന് നോക്കണ്ടേ എന്നുള്ള കാര്യം നോക്കിയിട്ട് ഇൻ കേസ് അതിനകത്ത് ജോലി എടുക്കുന്നതിന് കുഴപ്പമില്ല. ജോലി എടുക്കുന്നതെന്ന് വെച്ചാൽ 2-3 കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി നിങ്ങൾ പറഞ്ഞ പോലെ ഒത്തിരി ബലമുള്ളതോ വെയിറ്റ് പൊക്കുന്ന ജോലി നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. സ്റ്റെപ്പ് കയറാൻ ഓടി നടക്കാനുള്ള അത്രയും ചിലപ്പോൾ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലിയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. ഏതെങ്കിലും സമയത്ത് ശ്വാസമുട്ടലോ തലകറക്കോ അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ അപ്പോൾ തന്നെ നിർത്തി റെസ്റ്റ് എടുക്കാൻ മറക്കരുത്. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ ഒന്ന് കാണുക അങ്ങനത്തെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ, അപ്പോൾ ആഡ്ലസ് ഹോസ്പിറ്റൽ FM സ്വാഗതം. നമസ്കാരം, ഡോക്ടർ ഹർഷ ജീവനുണ്ട്, സംശയം ചോദിച്ചോളൂ.
3: എനിക്ക് ഓപ്പറേഷൻ വയറിന് 3 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, രണ്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ കാർഡിയോളജിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് വയറിന്റെ വശം വണ്ണം
0: കൂടുതലാണ്,
3: അതായത് 92 സെന്റിമീറ്റർ ഉണ്ട്, മോളിൽ ചെസ്റ്റിന്റെ അവിടെ 90 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ അത് നേട്ടാ മതി, ഇങ്ങനെ തന്നെയാണ്. മറ്റു നെഞ്ചുവേദന കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രഷർ 150-90 ഈ ലെവലാണ്
0: നിൽക്കുന്നത്.
3: ഇതിന്റെ വലിയ നെഞ്ചുവേദന ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റേ
0: ഇപ്പം സർജറിയുടെ മുമ്പായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും കോമൺ ടെസ്റ്റ് നമ്മൾ ECG ആണ്. അതവരെടുത്തിട്ട് ECG എടുത്ത് നോക്കിയാൽ അതിനകത്ത് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലേ. ഇനിയുള്ള ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ, അവര് ഇത് 3 ഓപ്പറേഷൻ വൈറ്റിന്റെ കഴിഞ്ഞെങ്കിൽ അവർ എക്കോയോ അല്ലെങ്കിൽ ട്രെഡ്മില് പോലത്തെ നിങ്ങളെ നടത്തി നോക്കുന്ന ടെസ്റ്റോ അല്ലെങ്കിൽ എക്കോ ടെസ്റ്റോ ചിലപ്പോൾ മിക്കവാറും ചെയ്ത്
3: കാണും.
0: ആ, എനിക്ക് അതാ ഈ എക്കോ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? കുഴപ്പമില്ല. അത് ഇനി ഹാർട്ടിന്റെ ചെക്കപ്പ് നടത്തണം എന്നാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ടെസ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ECG ഇപ്പോൾ റീസെന്റ് ഈ ദിവസങ്ങളിൽ ചെയ്തിട്ടില്ലെങ്കിൽ ECG ഒന്നുകൂടെ എടുക്കുക. എക്കോ ഹാർട്ടിന്റെ പമ്പിങ്ങും കാര്യങ്ങളും അറിയാൻ വേണ്ടി എടുക്കുക. പിന്നെ അവർ നടക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവർ ട്രെഡ്മില്ലിൽ നിന്നുള്ള മെഷീനിൽ ഒരു 5 മിനിറ്റ് നടത്തി നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കും. അതൊന്ന്. ഇതിനകത്ത് കുഴപ്പമൊന്നും ഇല്ല എന്നാണെങ്കിൽ ബാക്കി രക്തത്തിൽ നമ്മളെ കൊഴുപ്പിൻ്റെ അംശം ലിപ്പിഡ് പ്രൊഫൈലായിട്ടോ പിന്നെ നമ്മുടെ കിഡ്നിയുടെയും ലിവറിൻ്റെയും ബാക്കി ടെസ്റ്റുകൾ അവർ നോക്കും. എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്ത് തോന്നുവാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ രക്തധമനിയിൽ ബ്ലോക്ക് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ നമ്മുടെ ട്രെഡ്മിൽ ടെസ്റ്റിനകത്ത് കിട്ടുവാണെങ്കിൽ, നടത്തി നോക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ ഒരു ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ പറയും. ഏജ് കൂടുമ്പോഴത്തേക്കിന് ചില സമയത്ത് ഈ രക്തധമനിയിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ ആദ്യം ഈ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫർദർ ടെസ്റ്റിലോട്ട് മുമ്പോട്ട് പോകുന്നത്. ആ, കുഴപ്പമില്ല. ഹൈറ്റ് എത്രയുണ്ട്?
3: 165 സെന്റിമീറ്റർ.
0: അപ്പോൾ വലിയ വലിയ ഇതില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ചെറിയ ഒരു വണ്ണം ഉണ്ട് നമ്മുടെ നടുഭാഗത്ത്, അത് കൊഴുപ്പ് ഡെപ്പോസിഷൻ്റെ ആയിരിക്കുള്ളൂ. പക്ഷെ അത് ഫുഡ്

0: ഡും മറ്റ് ഇതിനകത്ത് കൺട്രോൾ ശരിയാകും. പിന്നെ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ ഈ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
2: അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 9950438000. അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
1: അപ്പോളോ അഡ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംശയം ചോദിക്കൂ.
3: ഹലോ,
1: ആ ഡോക്ടർ ഹർഷ ജീവനാണ്, അദ്ദേഹം മറുപടി പറയും.
3: ആ, ഇത് പെരുമ്പാവൂരിന്നാണ്.
1: ആ, ചോദിച്ചോളൂ. ചോദിക്കൂ.
3: ആ, നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറഞ്ഞു.
3: ഇത് പെരുമ്പാവൂരിനാണ്. എന്റെ പേര് ബാലകൃഷ്ണൻ.
0: എനിക്ക്
3: 77 വയസ്സുണ്ട്. എനിക്കിപ്പോ ഇടയ്ക്ക് നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദന വെച്ചാൽ എനിക്ക് നേരത്തെ പിന്നെ 2012 ബൈപാസ് കഴിഞ്ഞതാണ്. അതിനുശേഷം വീണ്ടും നെഞ്ചുവേദനയൊക്കെ വന്നതിന് ശേഷം പിന്നെ സ്റ്റെന്റ് ഇട്ടു. ഒരു 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 2025 സ്റ്റെന്റ് ഇട്ടു. അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിലുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്. എനിക്ക് ചെസ്റ്റ് പെയിനാണ്, എന്തെങ്കിലും അളയാലൊക്കെ പെയിനാണ്. നടക്കുമ്പോ പിന്നെ കുളിക്കുമ്പോ ഒക്കെ പെയിനാണ് വരുന്നത്. ഭക്ഷണം കഴിക്കുന്ന മറ്റു കാര്യങ്ങൾക്ക് ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല.
0: ഈ രണ്ടാമത്തെ ആൻജിയോപ്ലാസ്റ്റി നിങ്ങൾക്ക് എന്നായിരുന്നു ചെയ്തിരുന്നത്? എത്ര നാളായി ഇപ്പം?
3: അത് ഒരു 25 ചെയ്തത്.
0: ഒരു കൊല്ലമായിട്ടുണ്ടല്ലേ?
3: 19/3/2025.
0: മരുന്നെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ?
3: മരുന്ന് കഴിക്കുന്നുണ്ട്, മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഡോക്ടർ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ 5-6 മാസമായിട്ട് ഒരേ മരുന്ന് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പറഞ്ഞത് ഇതുകൊണ്ട് ജീവിച്ചോളുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത്.
0: ഇത് ഈ രക്തക്കുഴലിനകത്ത് മിക്കവാറും ഒരു ചെറിയൊരു തടസ്സം വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ലക്ഷണം വരുന്നത്, നമുക്ക് ആ നെഞ്ചുവേദന എന്നുള്ളത്. അപ്പൊ അത് ഒരു ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഡോക്ടർ കുറച്ച് ഭാഗം നീക്കിക്കാണും. വേറെ കുറച്ച് ബ്ലോക്കുകൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ആൻജിയോഗ്രാം അല്ലെങ്കിൽ റിപ്പോർട്ട് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനകത്ത് യൂഷ്വലി ഒരു ഒരു ക്രിട്ടിക്കൽ ബ്ലോക്ക്, നമുക്ക് ഏതെങ്കിലും ഒരു 1-2 സ്ഥലത്ത് ബ്ലോക്കുകൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഉണ്ടാവും. ഈ ബ്ലോക്കുകളെ ചിലപ്പോൾ നീക്കിയാൽ ഈ നെഞ്ചിനുള്ള വിഷമം മാറാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഇസ് ഒരു ഒരു കാര്യം. പിന്നെ നിങ്ങളുടെ ആൻജിയോഗ്രാം രണ്ടാമത് അവർ ആ ആൻജിയോപ്ലാസ്റ്റിക് മുമ്പായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടർ ഇത് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ആ മെയിൻ ബ്ലോക്ക് ആയിരിക്കും ഡോക്ടർ സ്റ്റെൻറ്റ് ഇട്ട് മാറ്റിയിരിക്കുന്നത്. വേറെ ചെറിയ ബ്ലോക്കുകളും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ബ്ലോക്കുകൾ കൂടുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനത്തെ നെഞ്ചിനുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റിപ്പോർട്ട്സ് ഡോക്ടറോടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ വേദന മാറുന്നില്ലെങ്കിൽ ഒന്ന് മരുന്നിൻ്റെ ഡോസോ അല്ലെങ്കിൽ പുതിയ മരുന്നുകൾ അവൈലബിൾ ആണ് നമുക്ക് ഈ രക്തക്കുഴലിനകത്തുള്ള രക്ത ഓട്ടം കൂട്ടാൻ വേണ്ടി, വേദന കുറയ്ക്കാൻ വേണ്ടി, അതൊന്ന്. രണ്ടാമത്തത് അതുകൊണ്ട് മാറുന്നില്ല എന്നാണെങ്കിൽ ഒന്നുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡോക്ടർ ഇട്ടിരിക്കുന്ന സ്റ്റെൻറ്റിലോ അല്ലെങ്കിൽ വേറെ ആ ബൈപ്പാസ് ചെയ്തിരിക്കുന്ന ഭാഗത്തിലോ എന്തെങ്കിലും നമുക്ക് തടസ്സങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടോ, നീക്കാൻ ആവശ്യമുണ്ട് പറ്റുമോ ഒന്ന് നോക്കും. ഇതിനകത്ത് പറ്റുന്നില്ല എന്നാണെങ്കിലായിരിക്കും നെക്സ്റ്റ് ആൻജിയോപ്ലാസ്റ്റി ഒന്നുകൂടെ ചെയ്യുമോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം ഒന്നുകൂടെ ചെയ്യുമോ എന്ന് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യും. ഇന്നത്തെ കാലത്ത്
3: ചെറിയ ചെറിയ നെർവസിന് ബ്ലോക്ക് ആയതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇത് വരുന്നത്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ വേദന വരുമ്പോ പിന്നെ ഈ സോർബിട്രേറ്റ് കഴിക്കാനാ പറഞ്ഞത്. അത് സോർബിട്രേറ്റ് കഴിക്കുമ്പോ നാവിന്റെ അടിയിൽ വെക്കുമ്പോ വേദന കുറയും.
0: അതെ അതെ.
3: അപ്പൊ ഒരു ദിവസം 3-4 സോർബിട്രേറ്റ് 10 mg കഴിയും നാവിന്റെ അടിയിൽ വെക്കേണ്ടി വരും.
0: അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തീരെ ചെറിയ രക്തക്കുഴലിനകത്ത് ചിലപ്പോൾ നമുക്കൊരു സ്റ്റെൻറ്റ് ഇടാനോ ആൻജിയോപ്ലാസ്റ്റി ഒന്നുകൂടെ ചെയ്യാനുള്ള അവിടെ അതിൻ്റെ വ്യാസം അല്ലെങ്കിൽ സ്പേസ് ചിലപ്പോൾ കാണത്തില്ല, അതായിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇന്നത്തെ കാലത്ത് ആ മെഡിസിൻസിൻ്റെ ഡോസ്, മരുന്നിൻ്റെ ഡോസ് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ കുറച്ചുകൂടെ ആശ്വാസം കിട്ടും. നിങ്ങൾ കഴിക്കുന്ന സോർബിട്രേറ്റ് പോലെ അത് ഷോർട്ട് ആക്ടിംഗ് ആണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തേന് നിങ്ങൾക്ക് താൽക്കാലികമായ എഫക്റ്റ് വരുന്ന മരുന്നാണ് സോർബിട്രേറ്റ്, നല്ല മരുന്നാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ലോങ് ആക്ഷനുള്ള കുറച്ച് മെഡിസിൻസ് ഉണ്ട്, ഡോക്ടർ മിക്കവാറും നിങ്ങൾക്ക് തന്നു കാണും. അതുപോലത്തെ

0: വേറെ കുറച്ച് വേറെ വേറെ ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, അതൊന്ന് ഡോക്ടറോട് ഡിസ്കസ് ചെയ്താൽ മരുന്ന് കൊണ്ട് എത്രമാത്രം കുറഞ്ഞ് കിട്ടുമെന്ന് ഒന്ന് ശ്രമം നടത്തണം. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ആൻജിയോപ്ലാസ്റ്റി
1: മരുന്ന് ആസ്പിരിനും ക്ലോപ്രിഡോഗ്രലും മെറ്റോർവാസ്റ്റാറ്റിനും ഐസോപ്രിഡോളും ഇതൊക്കെയാണ്, റാനോസക്സ്, ടിംസൈഡ്, ഇക്വാരാൻ ഒക്കെ ഉണ്ട് സർ.
0: അപ്പൊ അത്യാവശ്യം എല്ലാ മരുന്നും നിങ്ങൾ കഴിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഇനി എന്തെങ്കിലും അവിടെ കൂടുതലും മരുന്ന് ഇടാൻ സാധ്യത സ്ഥലമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ ഡോക്ടറോട് ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്താൽ ഈ ചെറിയ രക്തക്കുഴലിനകത്തുള്ള രക്തമോട്ടം കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് മെഡിസിൻസ് ഉണ്ട്, അത് ഡോക്ടറോട് ഒന്ന് ഡിസ്കസ് ചെയ്താൽ നന്നായിരുന്നു. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ, ഒന്നുകൂടെ ആൻജിയോഗ്രാം ചെയ്തിട്ട് ആ ചെറിയ ഏതെങ്കിലും ഒരു രക്തക്കുഴൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഭാഗത്ത് അത് ക്ലിയർ ചെയ്യാനൊരു എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് കൂടെ ഡോക്ടറോടൊന്ന് ചോദിക്കേണ്ടി വരും.
1: അവിടെ അതിനുള്ള സൗകര്യം
0: ഉണ്ടല്ലോ? ഉണ്ടല്ലോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഓക്കെ,
1: താങ്ക്
2: യു, താങ്ക് യു.
3: അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 999-504-3800. അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
2: അപ്പോൾ അഡ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഹലോ. അല്ല, കോൾ കണക്റ്റ് ആയില്ല. നമ്മളിപ്പോൾ ഡോക്ടർ പറയേണ്ട ഈ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മുടെ ടോപ്പിക് ആൻജിയോപ്ലാസ്റ്റിയാണ്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, വിളിച്ചവരെല്ലാം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, സ്റ്റെൻറ്റ് ഇട്ടു എന്നൊക്കെയാണ് പറയുന്നത്.
0: അല്ല, ഒന്ന് രണ്ടും പ്രാവശ്യം കഴിഞ്ഞ ആൾക്കാരാണ് വിളിക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും അറിയാം.
2: എന്നാലും സാധാരണക്കാർക്ക് അറിയാനായിട്ട്
0: സിമ്പിളായിട്ട് പറഞ്ഞ ആൻജിയോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ റേഡിയൽ ആർട്ടറി രക്തധമനിയുണ്ട്, അല്ലെങ്കിൽ തുടയിൽക്കൂടെ ഒരു ചെറിയൊരു ട്യൂബ് കടത്തിയിട്ട് ഹാർട്ടിൻ്റെ രക്തധമനിക്കകത്ത്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെയോ അല്ലെങ്കിൽ കിഡ്നിയുടെയോ രക്തധമനിയിൽ നമുക്ക് ബ്ലോക്ക് നീക്കാവുന്ന ഒരു ക്രിയയാണ് ആൻജിയോപ്ലാസ്റ്റി. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ബ്ലോക്കിൻ്റെ മാർഗത്തിൽ കൂടെ ഒരു ചെറിയൊരു വയർ, നമ്മൾ കൊറോണറി വയർ എന്ന് പറയും, അതിൽ കൂടെ പാസ് ചെയ്തിട്ട് ഒരു ബലൂൺ കൊണ്ടുപോയിട്ട് അവിടെ വികസിപ്പിക്കും. അപ്പോൾ ആ ഉള്ള ചുരുക്കം, ആ അതിൻ്റെ വ്യാസം കൂട്ടാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് ഈ ബലൂൺ വെച്ച് നമ്മൾ വികസിപ്പിക്കുന്നത്. ഒന്ന് അവിടെ സ്പേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു സ്റ്റെൻറ്റ്, സ്റ്റെൻറ്റ് എന്ന് വെച്ചാൽ ഒരു മെഷാണ്, മെറ്റലിൻ്റെ ഒരു മെഷ്, നമ്മൾ പണ്ടത്തെ ഒരു സ്പ്രിങ് പോലെ ഇരിക്കുന്നു, പക്ഷേ വെരി ഫൈനായിട്ട് കട്ട് ചെയ്തൊരു മെഷാണ്. ആ മെഷ് അവിടെ കൊണ്ടുപോയി നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഡ് വികസിപ്പിക്കുമ്പോഴത്തേക്കിനും അവിടുത്തെ ഉള്ള രക്തമോട്ടം, ആ ചുരുക്കം മാറുമ്പോഴത്തേക്കിനും രക്തമോട്ടം ക്ലിയർ ആകും. ഇതാണ് സിമ്പിളായിട്ട് ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളത്.
2: ഈ ആൻജിയോപ്ലാസ്റ്റി ഇപ്പോൾ പുതിയതായ ഒരുപാട് ടെക്നിക്സ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വ്യക്തി ലേസർ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ച് വരെ പറഞ്ഞത്, അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ കാലം ആൻജിയോപ്ലാസ്റ്റിയിൽ വരുത്തിയിട്ടുള്ളത്?
0: പണ്ടത്തെ കാലത്ത് ആൻജിയോപ്ലാസ്റ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്നിരിക്കുന്ന സ്റ്റെൻറ്റ് മെഡിക്കേറ്റഡ് അല്ലായിരുന്നു. ഇപ്പോൾ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഒന്നുകൂടെ തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റെൻറ്റാണ്. രണ്ടാമത്, ചില രക്തക്കുഴലിനകത്ത് കുറേ കാൽഷ്യം, കല്ലുപോലെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കുറച്ച് പുതിയ മെഷീൻസും ടെക്നിക്സും ഉണ്ട്. അതിന് അത്തറക്റ്റീവ് എന്ന് പറയുക, അല്ലെങ്കിൽ റോട്ടോബ്ലേഷൻ, അതിൻ്റെ ചെറിയൊരു ഡ്രില്ല് കൊണ്ടുപോയിട്ട് ആ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാനുള്ള മാർഗങ്ങളാണിത്. രണ്ടാമത്, ചില പുതിയ കുറേ ബലൂൺസ് ഉണ്ട്, അത് അവിടെ ആ കല്ല് ബ്രേക്ക് ചെയ്ത്, കാൽഷ്യം ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്റ്റെൻറ്റ് ഇടാനുള്ള മാർഗങ്ങളും ഉണ്ട്.
2: നമുക്ക് അതിലേക്ക് വരാം. അതിനുമുമ്പ് ഒരു കോളിലേക്ക് പോകുന്നു ഡോക്ടർ. അപ്പോൾ ആറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
4: നമസ്കാരം സാർ.
2: നമസ്കാരം. പറയാം, സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ഹർഷ ജീവൻ മറുപടി പറയും.
4: ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം
4: ഡോക്ടർ. എനിക്ക് 2018 രണ്ട് ബ്ലോക്ക് വന്നാണ്, ഒന്ന് 90%, ഒന്ന് 81% ആയിരുന്നു. അത് ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇപ്പോ 8 വർഷം കഴിഞ്ഞു. ഇപ്പൊ കുറെ വർഷം, 4 വർഷം ഞാൻ ഫോളോ ചെയ്തു ഡോക്ടറെ. ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നില്ല, മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പൊ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട് സാർ. അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ മരുന്ന് റെഗുലറായിട്ട് കഴിക്കണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അതോ
0: മരുന്ന് മുടക്കരുത്. അതിനകത്ത് ചില മരുന്നുകൾ നിങ്ങളുടെ സ്റ്റെൻറ്റിനുള്ളിൽ രക്തമോട്ടത്തിനുള്ള മരുന്നുകളായിരിക്കും, നമ്മൾ ആസ്പിരിൻ പോലത്തെ മരുന്നുകൾ. അപ്പം അത് ആ മരുന്നുകൾ ഇപ്പം ഇനി ഒന്നുകൂടെ നമുക്ക് ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. അപ്പം മരുന്ന് മുടക്കരുത്. രണ്ടാമത്തെ കാര്യം മുടക്കിയിട്ടില്ല, ഒന്നുകൂടെ ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രഷർ ഇങ്ങനെ കൂടും കുറയും ചെയ്യുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. യൂഷ്വലി ഏജ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഭക്ഷണത്തിനകത്ത് കൂടുതൽ ഉപ്പ് കഴിക്കുമ്പോഴോ ഉറക്കം കിട്ടാത്തപ്പോഴോ നാച്ചുറലായിട്ട് ചിലപ്പോൾ കൂടാം. അല്ലാതെ കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടോ, നമ്മുടെ യൂറിനകത്ത് പ്രോട്ടീൻ പോകുന്നുണ്ടോ, ഒന്ന് രണ്ട് ടെസ്റ്റുകൾ സാധാരണ നടത്താറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡോക്ടറിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾ കഴിക്കുന്ന മരുന്നിന്റെ ഡോസ് മാറ്റണോ അല്ലെങ്കിൽ ഗുളിക ഒന്ന് മാറ്റണം, ഇത്രയും വർഷം നിങ്ങൾ കഴിച്ച മരുന്നിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ചോദിക്കണം. അപ്പൊ ഡോക്ടർ ഹാർട്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ പമ്പിംഗ് ഒന്നുകൂടെ നോക്കും, ഇ സി ജി ഒന്ന് എടുത്തു നോക്കും, വേറെ എന്തെങ്കിലും തടസ്സത്തിന്റെ ഹാർട്ടിന്റെ ആയിട്ട് ഒരു ഗുളിക, നമ്മൾ ആസ്പിരിൻ പോലത്തെ ഒരു ഗുളിക ലൈഫ് ടൈം കഴിക്കേണ്ടി വരും. ബാക്കി മരുന്നുകൾ ഗ്രാജുവലായിട്ട് കുറയ്ക്കും. പിന്നെ ഈ പ്രഷറിന്റെയോ ഷുഗറിന്റെയോ ഉണ്ടെങ്കിൽ, ഇപ്പൊ പ്രഷർ നിങ്ങൾക്ക് ഉള്ളതായിട്ട് ആ മരുന്ന് എന്തായാലും പ്രഷറിന് അനുസരിച്ച് നിങ്ങൾക്ക് കഴിച്ചേ പറ്റൂ. അത് അങ്ങനെ പ്രഷർ ഹൈ ആയിരിക്കുന്ന നിങ്ങൾ ഇട്ടിരിക്കുന്ന സ്റ്റെന്റിനും ഒന്നുകൂടെ ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂട്ടും, ബി പി കൺട്രോൾ അല്ലെങ്കിൽ. അതുകൊണ്ട് ഡോക്ടറെ ഒന്ന് കണ്ടാൽ നന്നായിരുന്നു കേട്ടോ.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 9950438000. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ എഫ്എംഎൽ-ലേക്ക് സ്വാഗതം. ഹലോ.
5: ഹലോ ഹലോ,
2: ചോദിച്ചോളൂ. ഡോക്ടർ ഉണ്ട്, ഹർഷ ജീവൻ. മറുപടി പറയും.
5: നമസ്കാരം ഡോക്ടർ.
0: പറയൂ.
5: ഞാൻ ആലുവയിൽ നിന്ന് വിളിക്കുന്നു.
0: പറയൂ.
5: ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ് ബ്ലോക്ക് മാറ്റിയാൽ അത് പെർമനന്റ് ആയിട്ട് മാറുമോ? അതെയോ, പിന്നെ അത് റിക്കർ ചെയ്യോ?
0: ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് റീബ്ലോക്കിന്റെ സാധ്യതയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ റീബ്ലോക്ക് നമ്മൾ പ്രീവിയസ് ജനറേഷൻ സ്റ്റെൻസ് നോക്കുമ്പോഴത്തേക്കും 30% ആൾക്കാർക്ക് ഒന്നുകൂടെ അടഞ്ഞു പോകുമായിരുന്നു. ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ഓഫ് സ്റ്റെൻസിൽ നമുക്കൊരു 5-8% ആൾക്കാർക്ക് ഇത് റീബ്ലോക്ക് ആവുള്ളൂ. പൂർണ്ണമായിട്ട് 100% റീബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള സ്റ്റെൻറ്റുകളോ അല്ലെങ്കിൽ ഇത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിനകത്ത് മെഡിസിൻസ് കൊണ്ടും ബാക്കി വേറെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഷുഗർ കൺട്രോൾ അങ്ങനത്തേലൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ചില സമയത്ത് ഇത് പാലിച്ചില്ല, നമ്മൾ മരുന്ന് കഴിച്ചില്ല, അല്ലെങ്കിൽ പുകവലിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർക്ക് റീബ്ലോക്കിൻ്റെ സാധ്യത കൂടും. അപ്പോൾ ഒന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ബ്ലോക്ക് വരണമെന്നില്ല, അത് ചില ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ 5% നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ വരാൻ സാധ്യതയുണ്ട്. 0% എന്നുള്ളത് ഇതില്ല, പക്ഷേ എപ്പോഴും ഏജ് കൂടുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് നമുക്കൊരു ബ്ലോക്ക് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. അതായിരിക്കും നമ്മൾ ഈ മരുന്ന് കൊണ്ടും എക്സർസൈസും ഫുഡ് കൺട്രോൾ കൊണ്ടും നമ്മളത് കൗണ്ടറാക്ട് ചെയ്യാൻ നോക്കുന്നത്. നമ്മളെ സ്റ്റെൻറ്റ് ആസ് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റെൻസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനൊരു സാഹചര്യത്തിലോട്ട് എത്താം. പക്ഷേ ഈ സമയത്ത് നമുക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ റീബ്ലോക്കിൻ്റെ സാധ്യത വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെൻറ്റ് അല്ലാതെ നമ്മൾ മരുന്നും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന സ്റ്റെൻറ്റ് ജനറലി അവിടെ ഇരിക്കുന്ന ലൈഫ് ലോങ് ആണ്. അത് നമുക്ക് പിന്നെ അത് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതൊന്ന് വികസിപ്പിച്ച് അവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ശരീരം ഒരു ലൈനിങ് ഉണ്ടാക്കിയിട്ട് ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റും. എന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് മിക്ക ആൾക്കാർക്കും ലൈഫ് ലോങ് അവിടെ ഇരിക്കും. അത് പിന്നെ അത് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതിനകത്തൊരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം ഇല്ല. മിക്ക ആൾക്കാർക്കും 10-15-20 കൊല്ലം വലിയ കുഴപ്പമില്ലാതിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചില റിസ്ക് ഫാക്ടേഴ്സ്, ഒന്നുകൂടെ അടഞ്ഞു പോകാനുള്ള സാധ്യതയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഷുഗറുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാരോ മരുന്ന് കഴിക്കാത്ത ആൾക്കാരിൽ ഈ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് വേറെ ഏരിയാസിൽ വരാൻ സാധ്യതയുണ്ട്.
5: ഓക്കേ, താങ്ക് യു ഡോക്ടർ.
2: ഓക്കേ, വിളിച്ചതിന് നന്ദി.
3: അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപീഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 999-504-3800. അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
2: അപ്പോൾ അഡ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ സ്റ്റെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പുതിയ തരം സ്റ്റെൻ്റ് എന്ന് ഉദ്ദേശിച്ചത് ഡ്രഗ് ലൂട്ടിംഗ് സ്റ്റെൻ്റാണോ മറ്റേ എന്തെല്ലാം തരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ സ്റ്റെൻറ്റിൻ്റെ കാര്യത്തിൽ?
0: ഡ്രഗ് ലൂട്ടിംഗ് സ്റ്റെൻറ്റാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ മാക്സിമം ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതല്ലാതെ നമ്മൾ ഈ മെറ്റൽ ഇല്ലാതെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യുന്ന പോളിമർ വെച്ചുള്ള സ്റ്റെൻസ് ഉണ്ട്.
2: ബയോറിസോർബിൾ
0: സ്കാഫോൾഡ് ചെയ്ത് നമ്മൾ അതിനകത്ത് മരുന്ന് പുരട്ടിയ ഒരു ഒരു സ്റ്റെൻറ്റ് അവിടെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അവിടെ സ്റ്റെൻറ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഗ്രാജുവലി 6 മാസം ഒരു കൊല്ലത്തിനാകുമ്പോഴത്തേക്കും അതിൻ്റെ പോളിമർ അബ്സോർബ് ശരീരം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ സ്റ്റെൻറ്റ് കാണാൻ പറ്റത്തില്ല. രക്തക്കൊഴിൽ മാത്രമേ നമുക്കതിനകത്ത് ഉണ്ടാവുള്ളൂ. പ്രീവിയസ് ജനറേഷൻ ഓഫ് ബയോറിസോർബിൾ സ്റ്റെൻറ്റിൻ്റെ പ്രോബ്ലം അത് ഒന്നുകൂടെ അത് ആ ഭാഗത്ത് ഒന്നുകൂടെ ഒരു ബ്ലോക്ക് വരുന്നു എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ജനറേഷനകത്ത് കുറച്ചുകൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജി ആയതുകൊണ്ട് റീബ്ലോക്കിൻ്റെ സാധ്യത കുറവുണ്ട്.
2: നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ, അടുത്ത കോളേജ് കോൾ കണക്ട് ആയില്ല. ഹലോ, അപ്പോൾ ആർലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
6: ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം, പറയൂ.
6: ഞാൻ ഡോക്ടർ, നമസ്കാരം. ഞാൻ എന്റെ പേര് സുരേഷ് എന്നാണ്, കാക്കനാട് നിന്നാണ്.
0: പറയൂ.
6: ഞാൻ എനിക്ക് 2022 ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നത് നമ്മൾ അറ്റൻഡ് ചെയ്തു. അത് കൂടാതെ തന്നെ അതേ കൊല്ലം തന്നെ നവംബറിൽ 2 ബ്ലോക്കും കൂടി ഉണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ അതിന്റെ ശേഷം ഞാൻ അതിന്റെ മെഡിസിൻസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റെഗുലർ ആയിട്ട്. പ്ലജറിൻ 75-75 കഴിക്കുന്നുണ്ട്. നിബുല എന്ന് പറഞ്ഞ കഴിക്കുന്നുണ്ട്. റെഡിസ്റ്റാറ്റ് 40, പിന്നെ കൊളിനിയോ, കൂടാതെ ഒരു വിറ്റാമിൻ ഡിയും കൂടെ കഴിക്കുന്നുണ്ട്. അതിപ്പോ തുടക്കം മുതലേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. അപ്പോ ഇപ്പൊ എനിക്ക് അതിന്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാ അത് എനിക്ക് ഈ രണ്ടാമത്തെ ഈ എനിക്ക് സ്റ്റണ്ടിട്ടതിന് ശേഷം 2-3 മാസം കഴിഞ്ഞു നടക്കുമ്പോ കുറച്ച്, ഞാനിപ്പോ 78 വയസ്സായിട്ടുള്ള ആളാണ്. ചെറിയ ഒരു ബാലൻസിങ്ങിന് ഒരു പ്രശ്നം തോന്നിയിരുന്നു. ശരിക്കും നടക്കുമ്പോ എനിക്ക് കുറെ അധികരിച്ചില്ല. എന്നാ വണ്ടി ഓടിക്കാൻ, 2-വീലർ കാർ ഓടിക്കാൻ പ്രശ്നമില്ല. പക്ഷെ നടക്കുമ്പോ എനിക്ക് ചെറിയൊരു ഒരു ബാലൻസ് ശരിയല്ലാത്ത മാതിരി. അപ്പൊ അതിനെ പറ്റി ഡോക്ടറോട് സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു ന്യൂറോവിനെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ആസ് യൂഷ്വൽ അത് ഒരു ന്യൂറോവിനെ കണ്ടു. അതിലും പ്രത്യേകിച്ചൊന്നും മരുന്നൊന്നും ഒരു നില വൈറ്റമിൻസ് മാത്രമേ തന്നുള്ളൂ. അപ്പൊ അത് ഇപ്പൊ വീണ്ടും ഞാൻ ചർച്ച ചെയ്തപ്പോ അതൊരു വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് ഡോക്ടർ എടുത്തില്ല സംഭവം. പിന്നെ ഞാൻ മോർണിംഗിൽ ഇപ്പൊ നടക്കുന്നുണ്ട്, കുറച്ചൊരു 1/2 മണിക്കൂർ നടക്കുന്നുണ്ട്. ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കുമ്പോൾ കാലത്ത് മോർണിംഗ് നടന്നു കഴിഞ്ഞു വന്നാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ നെഞ്ചുവേദനയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. നോർമൽ ഫുഡാണ് കഴിക്കുന്നത്. പക്ഷെ എനിക്ക് വേറെ വല്ല ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സപ്പോസ് ഒരു എന്തെങ്കിലും ഒരു കൈക്കോട്ടുകൊടുക്കാൻ ചെറുതായിട്ടുള്ള വല്ല ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണം എനിക്ക് കൂടുതലുണ്ട്. അത് ഉണ്ടാകുന്നതാണോ അത് ഇതിന്റെ ഭാഗമാണോ എന്നുള്ളത് ഡോക്ടറോട് ചോദിക്കാച്ചിട്ടാണ് വിളിച്ചത്.
0: നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങൾ ചെക്കപ്പിന് പോകാറില്ലേ? ഡോക്ടറെ ഒന്ന് കാണുന്നുണ്ടോ?
6: പീരിയഡിക്കലി ചെക്കപ്പ് ഇസിജി നോക്കാറുണ്ട്. ബ്ലഡ് ടെസ്റ്റ് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും നടക്കാറുണ്ട്. കൊളസ്ട്രോളോ BP കൂടുതൽ നോർമൽ ഒന്നും ഇല്ല, കുറവാണ്. BP 83-144 ഉണ്ടാവും, ചിലപ്പോ കുറച്ച് കുറയും. പിന്നെ ECG അദ്ദേഹം പറഞ്ഞായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം HB1 എല്ലാം നോക്കിയിട്ടില്ല, ഒന്നും പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല.
0: എക്കോ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ദിവസം ഡോക്ടറെ ഇടയ്ക്ക് ചെയ്യിപ്പിച്ച് കാണുമല്ലോ? എക്കോയോ അങ്ങനത്തെ ടെസ്റ്റുകൾ നോക്കിയിട്ടുണ്ടോ?
6: ഇപ്പോ ഈ 2022 ശേഷം എനിക്ക് എക്കോ പിന്നെ നോക്കിച്ചിട്ടില്ല ഡോക്ടർ.
0: ഒന്ന് ചെയ്യുന്ന നല്ലതായിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ക്ഷീണത്തിന്റെ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ എന്തെങ്കിലും ഹാർട്ടിന്റെ പമ്പിങ്ങിൽ വ്യത്യാസം ഉണ്ടോന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വാൽവിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയണം ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾ പറഞ്ഞ പോലെ പ്രഷർ ഒരു ഇച്ചിരി കൂടുതലാണ്. ഇപ്പോൾ ഡോക്ടർ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ 144-83 പറയുമ്പോഴത്തേക്കിനും ഓൾറെഡി സ്ലൈറ്റ്ലി ഓൺ ദ ഹയർ സൈഡാണ്. അപ്പോൾ പ്രഷർ ഇച്ചിരൂടെ കൺട്രോളിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഡിസ്കസ് ചെയ്ത മരുന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസവും ഹാർട്ടിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തോന്നും. പിന്നെ എക്കോ അല്ലെങ്കിൽ ട്രെഡ്മിൽ നോക്കിയിട്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന ആ 3 സ്റ്റെൻറ്റിൽ എന്തെങ്കിലും വേറെ പുതിയ ബ്ലോക്ക് പോലും വന്നിട്ടുണ്ടോയെന്ന് നമ്മൾ നോൺ ഇൻവേസീവ് 5 ഗ്രാം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ മാർഗ്ഗങ്ങൾ എക്കോയും ട്രെഡ്മില്ലും ഒക്കെയാണ്. അതിനകത്ത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഡോക്ടറോട് ഈ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്താൽ നന്നായിരിക്കും. ബിക്കോസ് ഏജ് കൂടുന്നതുകൊണ്ട് ക്ഷീണം വരണമെന്നില്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ബ്ലഡ് കുറവുണ്ടോ, തൈറോയിഡിന് വ്യത്യാസമുണ്ടോ, അതെല്ലാം ഡോക്ടർ നോക്കിയിട്ടുണ്ടാവും, നിങ്ങൾ എത്രയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്?
6: കാലത്ത് എനിക്ക് നടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ അരമണിക്കൂർ നടന്നു വന്നാലോ എനിക്ക് ക്ഷീണം തോന്നുന്നില്ല.
0: അതെ അതെ, അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ
6: കുറച്ച് യോഗ ചെയ്യുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ,
6: അതിലൊന്നും എനിക്ക് ക്ഷീണം തോന്നിയിട്ടേ ഇല്ല. ഈ വല്ല അത് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് വല്ല വർക്കുകൾ ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ, കുറച്ച് എന്തെങ്കിലും ജോലികൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒരു ക്ഷീണം
0: എനിക്ക് തോന്നുന്നത് എല്ലാം നിങ്ങൾ കൃത്യമായിട്ടാണ് പോകുന്നത്. പക്ഷെ ഈ ഡോക്ടറുടെ ഈ കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് ചോദിച്ചാല്, നിങ്ങൾക്ക് ഒന്ന് കാർഡിയക് ഒരു ചെക്കപ്പ് നടത്തേണ്ട ആവശ്യം നല്ലതായിരിക്കും എന്ന് എനിക്ക്.

0: ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഒരിടവേളയിലേക്ക് പോകുന്നു. ഓക്കെ.
1: അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 9950438000. അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
0: ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ റോബോട്ടിക് ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ കേൾക്കാറുണ്ട്, അതെന്താണ് വ്യത്യാസം ഡോക്ടർ?
2: സി, ആൻജിയോപ്ലാസ്റ്റിക്കകത്ത് ഞാൻ പറഞ്ഞ സെയിം സ്റ്റെപ്സാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ദെൻ റോബോട്ടിക് എന്ന് പറയുമ്പോൾ ആ കത്തീറ്റർ പ്ലേസ്മെൻറ്റും വയർ പ്ലേസ്മെൻറ്റ് എല്ലാം മാനുവലായിട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ, അതിൻ്റെ പൊസിഷനിങ് ഒക്കെ നമുക്ക് വി ക്യാൻ ഡു ഇറ്റ് യൂസിങ് എ റോബോട്ട് ലൈക്ക് ഇൻ അനദർ റോബോട്ടിക് സർജറി. കാർഡിയക് മേഖലയിൽ ഇറ്റ് ഇസ് നോട്ട് ബിക്കം വെരി ഫ്രീക്വൻ്റ് ഒത്തിരി ചെയ്യാത്തത്, ബിക്കോസ് ഭയങ്കര ഫൈനായിട്ട് നമുക്കത് പൊസിഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം വരുവാണെങ്കിൽ എ ഫിസിക്കൽ പ്രസൻസ് ആണ് എപ്പോഴും ബെറ്റർ റാദർ ദാൻ ദ റോബോട്ട്. പക്ഷേ റോബോട്ടിക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ദ ഫ്യൂച്ചർ കുറച്ചുകൂടെ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സമയത്ത് നമുക്കവിടെ ഈ ഫിസിഷ്യൻ്റെ സാന്നിധ്യം ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ദർ ഇസ് നീഡ് ഫോർ എ ഡോക്ടർ ആൻഡ് റോബോട്ട്. രണ്ടും കൂടെ ചെയ്ത് കമ്പൈൻ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
0: ഇതിനോടൊപ്പം തന്നെ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്നൊക്കെ കേൾക്കാറുണ്ട്, അത് എന്താണ് വ്യത്യാസം?
2: ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു കാൽഷ്യം അടങ്ങിയ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് സൗണ്ട് വേവ്സ് വിട്ടിട്ട് ഈ കാൽഷ്യം ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബലൂണാണ് ഈ ഷോക്ക് വേവ് ഓർ ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ചില ഏരിയാസ് നമ്മൾ എക്സ്പാൻഡ് ആകാത്തതോ അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയാസിൽ ഈ കാൽഷ്യം ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റെൻറ്റ് ഇടാൻ നമുക്ക് ഗുണം കിട്ടും.
0: അത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ
2: ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്, എല്ലാ ഹോസ്പിറ്റലും ചെയ്യുന്നുണ്ട്.
0: നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ലൈനിലേക്ക് സ്വാഗതം.
3: ഡോക്ടർ, ഞാനേ
2: പറയൂ പറയൂ.
3: അരുവിക്കുറ്റി എന്നാ വിളിക്കുന്നത്. എനിക്ക് വാൽവ് അടഞ്ഞു പോയിട്ട് ബലൂൺ സർജറി ചെയ്തിരിക്കുക, ഒരു 4 വർഷമായി.
2: അപ്പൊ
3: നേരത്തെ ഒരു വ്യക്തി വിളിച്ചാണൊക്കെ, എനിക്ക് ഡോക്ടർ പറയുന്നുണ്ട് നമ്മള് എല്ലാ മാസവും പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ PTINR കറക്റ്റ് ആവുന്നില്ല, ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ മാത്രമാണ് അത് കറക്റ്റ് ആവുന്നത്. അത് വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മളിപ്പോ എല്ലാ മാസവും ചെയ്ത് ഡോക്ടറെ പോയി എല്ലാ മാസവും കണ്ട് മരുന്ന് കറക്റ്റ് ചെയ്യുവാണ്. ഇതിന്റെ ഇടക്ക് എനിക്ക് ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടായി, അതിനിപ്പോ സർജറി കഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ അത് സർജറി കഴിഞ്ഞിട്ട് നമുക്ക് വാൽവിന് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, കാരണം വെള്ളം കുടിച്ചത് നെഞ്ചിന് കെട്ടി, അങ്ങനെ ന്യൂമോണിയ ബാധിച്ചു. ന്യൂമോണിയ ബാധിച്ച് ഞാനൊരു 7 ദിവസം ICU-യിലായിരുന്നു. അപ്പൊ ഇതിപ്പോ നമ്മുടെ ഈ കഴുത്തിന്റെ അവിടെ നിന്നാണ് അവര് ഈ മരുന്നൊക്കെ കയറ്റിയേക്കണത്. നിലവിൽ എനിക്ക് മൊത്തത്തില് കൈയും കാലും ഒക്കെ വേദനയാണ്. അത് എന്ത് കുഴപ്പം കൊണ്ടാണ് ഈ പറഞ്ഞ കണക്ക് നമുക്ക് നേരത്തെ കണക്കത്തൊക്കെ ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുമ്പോ കടപ്പ് കൂടും. അതെന്തുകൊണ്ടിട്ടാണ് ഈ PTINR കറക്റ്റ് ആകാത്തത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ്.
2: നിങ്ങൾ ഏത് മരുന്നാ PTINR കഴിക്കുന്നത്? വാർഫൻ അസിട്രോമോൺ.
3: അസിട്രോം 4 ആണ് ഇപ്പൊ കഴിക്കുന്നത്.
2: INR എത്ര വരുന്നുണ്ട്
3: ഇപ്പൊ? 2.84 വന്നേക്കണം ഇന്നലത്തെ. അതുപോലെ തന്നെ 3 ആണ് കഴിച്ചോണ്ടിരുന്നത് ഈ ഓപ്പറേഷൻ ചെയ്ത സമയത്ത്. കഴിഞ്ഞ 2 മാസം അയാള് കിഡ്നി സ്റ്റോണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്.
2: ഈ ഇലവർഗ്ഗങ്ങൾ കഴിക്കാറുണ്ടോ? അത് നമുക്ക് സാധാരണമായിട്ട് അസിട്രോം കഴിക്കുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുതെന്നുണ്ട്, അത് ശ്രദ്ധിക്കാറുണ്ടോ?
3: ചീരകളൊന്നും കഴിക്കരുതെന്ന്
2: പറഞ്ഞു,
3: അത് കഴിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഇത്ര നാളും കറക്റ്റ് ആകാത്ത അത് മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ മാത്രമാണ് അത് കറക്റ്റ് ആവുന്നത്.
2: ഇത് ഭക്ഷണത്തിന്റെ ക്രമം നോക്കിയാൽ മിക്കവാറും ഇത് ശരിയാവും. പിന്നെ ഈ INR ശരീരത്തിന്റെ ഒരേ ഫേസസിലെ ചില സമയത്ത് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നാണ്. നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമാണോ ചെക്ക് ചെയ്യുന്നത്? എങ്ങനെയാ നോക്കുന്നത്?
3: കഴിഞ്ഞ മാസം ചെയ്തപ്പോ 1.43, ഈ പ്രാവശ്യം 2.0. ഇപ്പൊ വീട്ടിലായല്ലോ, 2.84 അങ്ങനെ വന്നേക്കുന്നു.
2: കുറച്ച് വ്യത്യാസങ്ങൾ സാധാരണമായിട്ട് തന്നെ കാണും, അത് പിന്നെ നോർമൽ ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഭക്ഷണത്തിനകത്ത് എല്ലാം ക്രമം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ശരീര പ്രകൃതി അനുസരിച്ച് ഈ അസിട്രോമിൻ്റെ ഡോസ് ചിലപ്പോൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും. ചില സമയത്ത് 3 ആണെങ്കിൽ ചിലപ്പോൾ 3.5 അല്ലെങ്കിൽ 4 ചിലപ്പോൾ വേണ്ടി വരും. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി

0: ഇപ്പൊ ചെയ്തിട്ട് 4 വർഷമായി.
1: അപ്പൊ നല്ല കാര്യം, അപ്പൊ വാൽവ് ചുരുങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ്. അപ്പൊ ആദ്യത്തെ പ്രൊസീജിയർ നല്ലപോലെ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വാൽവ് ചുരുങ്ങാത്തത്. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ചുരുങ്ങി ചുരുങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ വാൽവ് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ഒന്നുകൂടെ ബലൂൺ സർജറി ചെയ്യുകയോ അങ്ങനെ ആവശ്യം ചിലപ്പോൾ വരാം. പിന്നെ ഈ നീരിന്റെ കാര്യം, നിങ്ങൾ ഇങ്ങനെ ഇത്തരം മരുന്ന് കഴിക്കുമ്പം വേറെ ഓർഗൻസ് അല്ലെ അവയവത്തില് നമ്മൾ ലിവറിലോ കിഡ്നിയിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ബ്ലഡിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും നീർക്കെട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എന്നാലേ നമുക്കൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ.
0: നേരത്തെ നമ്മൾ ഒരുപാട് ഗുളിക കഴിച്ചിരുന്നു, ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആസിട്രോമും
1: അതെ
0: ഡീൽസോം പിന്നെ ഒരു ഡയറ്റർ എന്ന് പറഞ്ഞൊരു അതാണ് ഇപ്പൊ ഞാൻ കഴിക്കുന്നത്.
1: നീരിന്റെ മരുന്ന് നിങ്ങൾ ഓൾറെഡി കഴിക്കുന്നുണ്ട്?
0: അതൊന്നുമില്ല. എന്താ ഡോക്ടർ?
1: നീരിന്റെ മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ചില സമയത്ത് ഡോസ് ചിലപ്പോൾ കൂട്ടേണ്ട കുറയ്ക്കേണ്ട ആവശ്യം വരാം. നിങ്ങൾ എത്ര വെള്ളം കുടിക്കുന്നു, ഉഷ്ണമുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഹാർട്ടിന്റെ പമ്പിങ് അനുസരിച്ച് അതിന്റെ ഡോസ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ ചില സമയത്ത് നീരുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡൈറ്റോറിന്റെ ഡോസ് ചില സാഹചര്യത്തിൽ കൂട്ടേണ്ടേ കുറയ്ക്കേണ്ട ആവശ്യം വരാം. അപ്പോൾ നിങ്ങൾ അവിടുത്തെ നിങ്ങൾ കാണുന്ന ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. ഡോക്ടറായിരിക്കും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുന്നത്.
0: നമ്മള് ബാംഗ്ലൂരാണ് പോയത് ചെയ്യാൻ
1: വേണ്ടിട്ട്.
0: നമ്മൾ ഇവിടെ നോക്കിട്ടൊന്നും പറ്റിയില്ലായിരുന്നു. മോന് ആർമിയിലായത് കാരണം.
1: ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇതിന്റെ ഇഷ്ടംപോലെ ആൾക്കാര് നല്ലപോലെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. അപ്പം ബാംഗ്ലൂരിൽ പോകണമെന്നില്ല, മെഡിസിൻ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിങ്ങൾ അടുത്തുള്ള കാർഡിയോളജിസ്റ്റിനെ കണ്ടാൽ മതി. ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്.
2: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപേഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 999504380. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത്ലൈനിലേക്ക് സ്വാഗതം. ഒരു കോളിലേക്ക് പോകുന്നു. ഹലോ ഹലോ, നമസ്കാരം. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത്ലൈനാണ്.
4: അതെ, ഞാൻ എറണാകുളത്തുനിന്നാണ്.
3: സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ഹർഷ ജീവൻ മറുപടി പറയും. സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ്.
1: പറയൂ പറയൂ.
4: സാറേ, ഞാൻ എന്റെ വൈഫിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. 2016 തിരുവനന്തപുരം കിംസില് വാൾവ് മാറ്റി വെച്ച പേഷ്യന്റ് ആണ്. 2016 അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത ആ മുറിവ് ഒരു 2 മാസമായിട്ട് തുടങ്ങാതെപ്പം ഞാൻ ആ എൻഡില് മുറിവിന്റെ എൻഡില് തുടങ്ങുമില്ലായിരുന്നു. അപ്പം സർജൻ എന്റെ അടുത്ത് പറഞ്ഞു, ഈ ചുറ്റി വെച്ചിരിക്കുന്ന വയറ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. ആ വയർ റിമൂവ് ചെയ്യണോന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും റീ ഓപ്പൺ ചെയ്ത് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിഞ്ഞ് 2016 കഴിഞ്ഞ് ആ ഇതെല്ലാം എന്റെ ഭാഗത്ത് ഇപ്പോഴും മുറിവാണ്. ഞാൻ മാസം തോറും കിംസിൽ പോയി സർജനെയും കാണുന്നുണ്ട്, കാർഡിയോളജിസ്റ്റിനെയും കാണുന്നുണ്ട്. എന്ന് പറഞ്ഞൊരു കാർഡിയോളജിസ്റ്റ് ആണ് റെഫർ ചെയ്തത്. ഇപ്പോഴും ആ എൻഡിലായെന്ന് ഇപ്പൊ ഷാജി പലങ്കണ്ണ എന്ന് പറഞ്ഞ കാർഡിയോതെറാപ്പി സർജൻ പറയുന്നത്, ഈ റിമൂവ് ചെയ്ത വയറിന്റെ സ്റ്റീൽ വയറിന്റെ ഒരു തുണ്ട് ഇനിയും ഉണ്ട്. സാധാരണ അത് റിമൂവ് ചെയ്യുമ്പോ അങ്ങനെ അങ്ങ് പോകുന്നതാണ്. പക്ഷെ ഇവർക്കെന്തോ അത് വീണ്ടും റീ ഓപ്പൺ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ തുണ്ട് കിടക്കുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നം വരും. കഴിഞ്ഞ മാസമാണ് ഇത് പുള്ളി പറയുന്നത്, ഇത്രയും നാളെ. ഈ സ്റ്റീൽ വയറ് ഇനി വീണ്ടും ഓപ്പൺ ചെയ്യണമെന്നാണ് പുള്ളി പറയുന്നത്. സജീവ് പലങ്കാടനം പറഞ്ഞൊരു സർജനാണ്, കാർഡിയോതെറാപ്പി.
1: ഇത് കാർഡിയക് സർജറി എന്റെ ഫീൽഡ് അല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഡോക്ടറോട് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഡോക്ടർ എന്തെങ്കിലും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും പഴുപ്പിന്റെ ഭാഗമുണ്ടോ, എന്തെങ്കിലും നമ്മൾ നോർമലി CT സ്കാനോ അങ്ങനെ വല്ലതും ചെയ്ത് നോക്കും.
4: നോക്കിയായിരുന്നു സാറേ, നോക്കിയപ്പോ അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കാർഡിയോളജിസ്റ്റ് രമേശ് നാരായൺ സാറിനെ കണ്ടു.
1: അതെ.
4: അപ്പൊ സാറും പറഞ്ഞു മറ്റു കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് എടുക്കണം, ഓപ്പൺ ചെയ്യേ തന്നെ വേണം, എടുക്കണം, മറ്റു കുഴപ്പങ്ങളൊന്നും വരില്ലെന്ന് പറഞ്ഞു.
1: അതല്ല, ഇതിനകത്ത് ഞാൻ സർജനല്ല, അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു പഴുപ്പിന്റെ അംശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ സർജൻ ഡോക്ടർ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നിർദ്ദേശം പാലിക്കേണ്ടത്. ബിക്കോസ് അതിനകത്ത് അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഇത്രയും വർഷമായില്ലേ. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറോടോ അല്ലെങ്കിൽ വേറെ സർജനോടോ ഒന്നൊരു ഒപ്പീനിയൻ ഇതിനെപ്പറ്റി ചോദിക്കുന്നതായിരിക്കും നല്ലത്.
4: ഇപ്പോഴും മാസം തോറും കിൻസി തന്നെ ട്രീറ്റ് ടെസ്റ്റ് ചെയ്യുന്നതല്ല, എല്ലാ മാസവും എക്കോ എടുക്കും, ഈ സി എല്ലാ ടെസ്റ്റുകളും
1: ചെയ്യുന്നുണ്ട്.
4: കാർഡിയോളജിസ്റ്റിനെയും കാണുന്നുണ്ട്, സർജനെയും കാണും അന്ന് തന്നെ.
1: രണ്ടുപേരെയും കാണുന്നുണ്ട്. ഈ കാര്യം നോക്കിയിട്ട് ഇൻ കേസ് അതിനകത്ത് നമ്മളിത് പഴുപ്പ് മാറുന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ

0: ഡോക്ടർ പറയുന്നതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സർജനെ വേറെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്കൊരു ഒപ്പീനിയൻ എടുക്കേണ്ടി വരും.
1: ഐ എൻ ആർ എല്ലാം കറക്റ്റാണ്, 3.8, 2.7 എന്നും പറഞ്ഞ് നിൽക്കുകയാണ്, 3 വരെ വരാമെന്നാണ് സർജൻ പറഞ്ഞിരിക്കുന്നത്.
0: അത് കുഴപ്പമില്ല, അപ്പൊ നിങ്ങളുടെ വാൽവിനുള്ള മരുന്നാണ് അത്, കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ട്, അത് നല്ല കാര്യമാണ്.
1: ആസിട്രോമാണ് കഴിക്കുന്നത്.
0: അതെ അതെ, അത് കണ്ടിന്യൂ ചെയ്തു, അത് മുടക്കരുത്. അത് അവര് അത് നോക്കിയിട്ട് പറയും, എത്രമാത്രം ആ എല്ലിന്റെ ഭാഗത്തുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേറെ വിഷമങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് സർജറിയുടെ റിസ്ക് നിങ്ങളുടെ അനസ്തീസിയ ഡോക്ടറും നിങ്ങളുടെ സർജൻ ഡോക്ടറും ആയിരിക്കും കൃത്യമായിട്ട് നിങ്ങളോട് പറയുക, എന്നിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യണം. അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി.
2: അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റലിന്റെ യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ഓർത്തോപീഡിക്സ് വിഭാഗങ്ങളിൽ സർജറി ക്യാമ്പിന് തുടക്കമായി. രജിസ്ട്രേഷൻ സൗജന്യം. കൺസൾട്ടേഷന് 50% വരെ ഇളവ്. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ചെക്കപ്പുകൾക്കും 30% വരെ ഇളവ്. സർജറിക്ക് പ്രത്യേക പാക്കേജുകൾ, ഇൻഷുറൻസ്, മെഡിസെപ് സേവനങ്ങളും ലഭ്യം. അപ്പോയിന്റ്മെന്റിനായി വിളിക്കൂ 999-504-3800. അപ്പോളോ അട്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. മിഴിയടയാതെ നിങ്ങൾക്കൊപ്പം.
3: നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഈ ആൻജിയോപ്ലാസ്റ്റി എല്ലാവർക്കും ചെയ്യാൻ കഴിയുമോ ഡോക്ടർ? കാരണം ഇപ്പോൾ കുറച്ച് മുമ്പേ ചിലർ വിളിച്ചു പറഞ്ഞു പമ്പിങ് കുറവാണ് അവരുടെ, അല്ലെങ്കിൽ മിടിപ്പിൽ വ്യത്യാസം, അങ്ങനെയുള്ളവർക്കെല്ലാം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയുമോ?
0: ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആവശ്യം ഉള്ള ആൾക്കാർക്ക്, നമ്മുടെ ഒരു ബ്ലോക്ക് ഉണ്ട് അത് ക്ലിയർ ചെയ്താൽ ഹാർട്ടിന് ഗുണം കിട്ടുന്നുള്ള ആൾക്കാർക്കാണ് ആൻജിയോപ്ലാസ്റ്റി സജസ്റ്റ് ചെയ്യുന്നത്. ഓർ ഇന്നത്തെ കാലത്ത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് രക്തധമനി അടഞ്ഞു കിടക്കുമ്പോഴത്തേക്കിനും ഏറ്റവും പ്രധാന ചികിത്സ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോഴത്തേക്കും രക്തക്കുഴലിനകത്ത് രക്തോട്ടം തിരിച്ച് കിട്ടുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ചില സാഹചര്യത്തിൽ ഹാർട്ട് തീരെ വീക്കായ ആൾക്കാർക്കോ ഹാർട്ടിനകത്ത് ചില പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, നിങ്ങൾ പറഞ്ഞ പോലെ കാൽഷ്യം അടിഞ്ഞ ആൾക്കാർക്കോ ആൻജിയോപ്ലാസ്റ്റി ചിലപ്പോൾ പറ്റത്തില്ല. പക്ഷേ ഈ പുതിയ ടെക്നിക്സ് കൊണ്ട് ഇങ്ങനത്തെ കേസിലും നമുക്ക് ചെയ്യാം. സെക്കൻഡ് രണ്ടാമത് പറയുന്നത്, ഹാർട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടെക്നിക്സ് പുതിയതായിട്ടുണ്ട്. അത് കാർഡിയക് സപ്പോർട്ട് എന്ന് പറയും, ദാറ്റ് ഇസ് മെക്കാനിക്കൽ സപ്പോർട്ട്. അപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം വന്നാലും ഡ്യൂറിങ് ദി ആൻജിയോപ്ലാസ്റ്റി സപ്പോർട്ട് ചെയ്യാനുള്ള കുറേ മെഷീൻസ് ഉണ്ട്. അത് നമുക്കൊരു ഹാർട്ട് ലങ് മെഷീൻ പോലെ, എക്മോ പോലെയോ, അല്ലെങ്കിൽ IABP ഹാർട്ടിൻ്റെ ഒരു ബലൂൺ പമ്പ് വെച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ റിസ്കി കേസസിലും നമുക്ക് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഇന്നത്തെ
3: കാലത്ത്
0: ഇംപെല്ലയുണ്ട്, IABP ഉണ്ട്, എക്മോ ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ കാർഡിയക് സപ്പോർട്ട് ഇങ്ങനത്തെ ഒരു ആൻജിയോപ്ലാസ്റ്റിയുടെ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യും.
3: നമുക്ക് ഒരു കോളിലേക്ക് കൂടി പോയിട്ട് വരാം. അപ്പോഴും അഡ്ലസ് ഹോസ്പിറ്റൽ FML-ലേക്ക് സ്വാഗതം. ഹലോ,
4: ഞാൻ ഡോക്ടറോട് സംസാരിച്ചതായിരുന്നു, പക്ഷേ നമ്പർ ഒന്ന് വേണമായിരുന്നു
3: ഡോക്ടറെ. നമ്പർ ഡോക്ടർ ഹോസ്പിറ്റലിന്റെ പേര് നമ്മൾ ഈ പരസ്യത്തിൽ പറയുന്നുണ്ട്, അതിൽ നമ്പർ ഉണ്ട്. ഡോക്ടർ പേഴ്സണൽ നമ്പർ അങ്ങനെ കൊടുക്കും ഈ പരിപാടിയിൽ എന്ന് തോന്നുന്നില്ല, കാരണം
0: നമ്മുടെ ഹോസ്പിറ്റലിൽ വിളിച്ചാൽ നമുക്ക് കാണുന്നതിന് കുഴപ്പമില്ല. നിങ്ങളുടെ ഞാൻ അവിടെ ഇൻഫോം ചെയ്യാം. അപ്പം നിങ്ങൾ
3: ഡോക്ടറെ, നമ്മളിപ്പോൾ ഈ പരസ്യം കേൾക്കുന്നുണ്ടല്ലോ, അതിൽ നമ്പർ പറയുന്നുണ്ട്, അതിൽ വിളിച്ച് ഡോക്ടറെ ആവശ്യപ്പെട്ടാൽ മതി.
0: അത് കുഴപ്പമില്ല, നിങ്ങൾ വരുന്നതിന് പ്രോബ്ലം ഇല്ല.
3: ഓക്കെ, ഈ പരിപാടിയുടെ അവസാനവും ആ നമ്പർ പറയും. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FML-ലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ.
5: ഞാൻ സാറേ
3: പറയാം,
5: ഞാൻ 2015 ആൻജിയോപ്ലാസ്റ്റി നടത്തിയ ആളാണ്. ഒരു ബ്ലോക്കാണ് ഉണ്ടായിരുന്നത്,
0: അതെ,
5: പോളിയോ ഇഫക്റ്റഡാ ഞാൻ. അത് നടക്കുമ്പോൾ കുറച്ചൊക്കെ ആയിരുന്നു, ഇപ്പൊ തീരെ നടക്കാൻ പറ്റണ്ട അത്ത അവസ്ഥയില്ല. ഇപ്പം മെഡിസിൻ ഡിസ്പ്ലാറ്റ 75, പിന്നെ റോഫാസ്റ്റിൻ 5 mg,
0: ഓക്കെ,
5: പിന്നെ എക്കോസ്റ്റിൻ ഉണ്ടായിരുന്നു, അത് ഒരു 2 വർഷമായിട്ട് നിർത്തി. പിന്നെ പോസ്റ്റേറ്റിന്റെ ഒരു ചില 8 mg ആയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഉറക്കം കുറവാ, അതിന് നാസ 0.5
0: കഴിക്കുന്നുണ്ട്.
5: ഇപ്പൊ
0: ബുദ്ധിമുട്ട് എന്താണ്?
5: മോഷൻ പ്രശ്ന, അത് നേരത്തെ ഉണ്ട്. ഇപ്പോ ഹോമിയോപ്പ് അയച്ച് അങ്ങനെ പോകുന്നു, കുഴപ്പമില്ലാണ്ടൊക്കെ. അപ്പൊ ട്രെയിൻ ചെയ്യണം വയറ്റിന് പോണേ.
0: അപ്പൊ
5: ഞാൻ കൂട്ടാനായിട്ട് ഹാർട്ടിന് ഡോക്ടറെ കാണുന്നുണ്ട്. ഇപ്പൊ അത് ഇനിയിപ്പോ ആള് പറഞ്ഞപ്പോ നീ എക്കോ ചെയ്യണോന്ന് ചോദിച്ചപ്പോ എക്കോ ഒന്നും ചെയ്യണ്ട, അരച്ച് പിന്നെ ഉണ്ട് കുറച്ചല്ല. പിന്നെ 100 രൂപയാണ് പറഞ്ഞു കഴിക്കുന്നത്, 100 രൂപ പ്രശ്നങ്ങൾ ഉണ്ട് കുറച്ചല്ല, നടക്കാൻ പറ്റാത്ത
0: ആളാണല്ലോ. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിലും ബാക്കി കാര്യങ്ങൾ പറഞ്ഞതിലും എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. ഐ തിങ്ക് പ്രൊസീജിയർ നല്ലപോലെ നടന്നിട്ടുണ്ട്, നിങ്ങൾ മരുന്നും കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ബ്ലഡിൻ്റെ ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും.

0: അതുപോലെ അതിന്റെ കൂടെ ഇത്ര വർഷം
1: ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലഡ് ഒന്ന് റൂട്ടീൻ ചെക്കപ്പ്, ബ്ലഡ് റൂട്ടീൻ, പിന്നെ ഒരു
0: ലിപിഡ് പ്രൊഫൈലോ കൊളസ്ട്രോളോ നോക്കിക്കോളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും വർഷമായെങ്കിൽ നമുക്കൊരു എക്കോ ടെസ്റ്റും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും, ഹാർട്ടിന്റെ പമ്പിംഗ് അറിയാൻ വേണ്ടി, കണ്ടീഷൻ അറിയാൻ വേണ്ടി. അതനുസരിച്ച് ചിലപ്പോൾ മരുന്ന് മാറ്റണോ കുറയ്ക്കണോ കൂട്ടണോ എന്ന് ഡോക്ടർ നോക്കിയിട്ട് പറയും.
1: അപ്പൊ അതിനൊരു ഗുളിക 12 ചെറുത്, ഒരു 12.5 ക്ലോമാക്സും, ക്ലോമാക്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, അത്
0: കഴിക്കുന്നുണ്ട്.
1: പിന്നെ എയറോബിക് എക്സസൈസ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ മുമ്പൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, 1.5 മണിക്കൂർ നല്ലോണം ചവിട്ടു കയറി കൈകൊണ്ടും കാലുകൊണ്ടും. അതിന്റെ ഇടയിൽ കാലിന് പൂട്ടി കഴിഞ്ഞ വർഷം നെക്കിന് ക്രാക്ക് വീണൊക്കെ എടുക്കും, അതുകൂടി എല്ലാ ജോയിന്റുകളും.
0: നിങ്ങൾക്ക് എനിക്കറിയാം, അപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ പറ്റുന്നിടത്തോളം എക്സർസൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എയറോബിക് എക്സർസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു എക്കോയും കൂടെ ചെയ്ത് നോക്കിയിട്ട് കാർഡിയക് കണ്ടീഷൻ ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഡോക്ടറോട് നിങ്ങൾ ഈ കാര്യം അടുത്ത പ്രാവശ്യം കാണുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ചെയ്യാവുന്നതാണ്. മരുന്ന് നിങ്ങൾ മുടക്കാതെ കഴിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തോ ചെയ്യിപ്പിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഡോക്ടറിന്റെ മറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ കാര്യം നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല
1: കേട്ടോ.
2: വിളിച്ചതിൽ നന്ദി. നമ്മുടെ ഇന്നത്തെ അപ്പോൾ ആറ്റ്ലസ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈനിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചും അതിന്റെ നൂതനമായ മാറ്റങ്ങളെ കുറിച്ചും മുന്നേറ്റങ്ങളെ കുറിച്ചും അതുപോലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞത് സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹർഷ ജീവനാണ്. അദ്ദേഹത്തോട് പ്രത്യേകം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
3: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, എറണാകുളം. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ബുക്കിംഗിനായി വിളിക്കൂ 0484-71-85-000. ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വൈവറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കാൻ ഇരു രാജ്യങ്ങൾക്കിടയും ഇടയിൽ ധാരണ. പുനരുപയോഗ ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയും ബെൽജിയവും ധാരണാപത്രം കൈമാറി. പ്രതിരോധ നയതന്ത്രം സംബന്ധിച്ച രക്ഷാ മാർഗരേഖ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോളതലത്തിലെ അടുത്ത 10 വർഷത്തെ പ്രതിരോധ പങ്കാളിത്തം സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതാണ് മാർഗരേഖ. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുക. ഓണത്തിന് ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാൻ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി. NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ നിന്നും ഇന്ന് തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ പര്യവേഷണം ഫ്ളാഗ് ഓഫ് ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ISRO അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിക്ഷേപണം നാളെ. കോട്ടയം നാഗമ്പടത്തെ ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിൽ. ലാപ്ടോപ്പുകളും ഐഫോണുകളും ഉൾപ്പെടെയാണ് കാണാതായത്. കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ഈ വർഷത്തെ ജി.വി. രാജ അവാർഡ്, സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾക്കായി അപേക്ഷകൾ ക്ഷണിച്ചു. ഈ മാസം 15-നകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

ഏവർക്കും നാല് മണിപ്പൂക്കളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം, സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നറിയാം. നമ്പർ ആദ്യമേ പറയട്ടെ, 9444-5588888 9446-4558. എല്ലാ ദിവസവും നമ്മളെപ്പോഴും തുടങ്ങുന്നത് ഒരു പാട്ട് വെച്ചിട്ടൊക്കെയാണ് അല്ലേ, എല്ലാവർക്കും ആ മൂഡിലേക്ക് ഒന്ന് വരാനൊക്കെ വേണ്ടി. പക്ഷേ ഇന്ന് ഞാൻ ആദ്യം തന്നെ ഒരു സന്ദേശം വായിക്കാട്ടോ, കാരണം കൂടുതൽ സന്ദേശങ്ങൾ വായിച്ചാൽ ഒരാളുടെങ്കിലും സന്ദേശം കൂടുതൽ എത്തുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒട്ടും സമയം കളയുന്നില്ല. എല്ലാവരും ഓണം അവധിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി വന്ന് ചായയൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ഇരിക്കുകയാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വായിക്കുന്നു സന്ദേശം. അയച്ചിരിക്കുന്നത് ആരാ നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഹായ് ധാരണാവോ, എൻ്റെ പേര് ദേവു. ആഹാ, ദേവുവിൻ്റെ മുഴുവൻ പേര് എഴുതാത്ത എന്താ, ദേവു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ദേവു, ദേവുക്കുട്ടി. എരൂറാണ് വീട്. ആയിക്കോട്ടെ. അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാഴ 2-ലുള്ള കൂടെ പിറന്നോർ പാട്ട് വെച്ച് തരാമോ? എന്താ സംശയം, അമ്മയ്ക്ക് വേണ്ടി തന്നെ ആവട്ടെ ഈ പാട്ട്. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഡെഡിക്കേഷൻ, കൂടെ പഠിച്ച ആൾക്കാർക്കൊന്നും വേണ്ടേ ഡെഡിക്കേഷൻ? കൂടെ പതിയെ സ്കൂളൊക്കെ തുറന്നുല്ലോ, ദേവു എന്താ ചെയ്യണമെന്നറിയില്ല. സ്കൂളിൽ പഠിച്ചവരോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കോളേജിൽ കൂടെ പഠിച്ചവരോ ഒക്കെ കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും, ദേവുവിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാവട്ടെ ഈ പാട്ട്. പ്രത്യേകിച്ച് ദേവുവിൻ്റെ അമ്മ പ്രത്യേകം പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആശയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് പാട്ട് വരുന്നത്. തീർച്ചയായിട്ടും ദേവുവിൻ്റെ അമ്മയും കൂട്ടുകാരും ഒക്കെ ഈ പാട്ട് ആസ്വദിക്കട്ടെ. പാട്ട് വരുന്നുണ്ടോ, കേട്ടോളൂ.

അപ്പോ ആ പാട്ട് ദേവുവിന്റെ അമ്മയ്ക്ക് ആശയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദേവ് പാട്ട് കേട്ടോ? അതോ മെസ്സേജ് അയച്ചിട്ട് പാട്ടൊക്കെ വെക്കാതെ പോയോ? പിന്നെ ചോദിക്കട്ടെ, ആരും ഓണവിശേഷമൊന്നും പറയുന്നില്ല, ഓണവിശേഷമൊക്കെ അയക്കൂ. എങ്ങനെയായിരുന്നു ഓണം? നാട്ടിൽ പോയി ആഘോഷിച്ചോ? കസിൻസൊക്കെ ഉണ്ടായിരുന്നോ കൂടെ? അതോ സുഹൃത്തുക്കളുടെ കൂടെ ആയിരുന്നോ? എവിടെയെങ്കിലും യാത്ര പോയോ? ഒരുപാട് കാര്യങ്ങളില്ലേ ഓണത്തിൻ്റെ കാര്യങ്ങൾ, നമുക്ക് വിശേഷണങ്ങൾ മാത്രമല്ല നമുക്ക് ഒരുപാട് പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഓണം അല്ലേ. പണ്ട് നമ്മുടെ തറവാടുകളിലൊക്കെ എന്താ പറയുക, നേരത്തെ തന്നെ നേന്ത്രക്കൊലയൊക്കെ കൊണ്ടുവച്ച് അത് പഴുപ്പിച്ച് ഓണാകുമ്പോഴത്തേക്കും പഴുന്നുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലം അല്ലേ. അപ്പോൾ അതൊക്കെ ഓർമ്മയുള്ളതൊക്കെ എല്ലാവരും പങ്കുവെക്കൂ. നമുക്ക് നാലുമണിപ്പൂക്കളിലൂടെ എല്ലാവരെയും നമുക്കതൊക്കെ കേൾപ്പിക്കാം. എല്ലാവർക്കും സന്തോഷമാവട്ടെ നല്ല നല്ല കുറേ കാര്യങ്ങൾ ഓർമ്മകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നമ്പർ മറക്കണ്ട, 9446455888. അപ്പോൾ അടുത്ത സന്ദേശത്തിലേക്ക് കിടക്കട്ടെ. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ അപ്പു പെരുമ്പാവൂരിൽ നിന്നാണ്. ആഹാ, അപ്പോൾ അപ്പുവിൻ്റെ എന്തൊക്കെയാ വിശേഷങ്ങൾ? കുറേ വിശേഷം എഴുതിയിട്ടുണ്ട് കേട്ടോ, നോക്കട്ടെ എന്തൊക്കെയാ വിശേഷം എന്ന്. ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തോട് എന്നും ചേർന്ന് നിൽക്കുന്ന എൻ്റെ കുഞ്ഞുവിനാണ്. ആഹാ, നല്ല നമ്മൾ പറയുന്നത് നല്ല സാഹിത്യാത്മകമായ അല്ലെങ്കിൽ സാഹിത്യപരമായ വാക്കുകളാണ്. എന്തായാലും താങ്ക് യു അപ്പു നല്ല മെസ്സേജ് അയക്കുന്നതിന്. ആദ്യമായി നിന്നെ കണ്ട നിമിഷം മുതൽ അറിയാതെ തന്നെ എൻ്റെ ഹൃദയത്തിൽ നിനക്കായി ഒരു പ്രത്യേകം ഇടം ഉണ്ടായി. നമ്മുടെ ചെറിയ സംസാരങ്ങളും ചിരികളും ഇന്നും എനിക്ക് പ്രിയപ്പെട്ട ഓർമ്മകളാണ്. മനസ്സിലൊളിപ്പിച്ചിരുന്ന ഇഷ്ടം നിന്നോട് പറഞ്ഞ നിമിഷം മുതൽ എൻ്റെ ഓർമ്മകളിലെ ഓരോ പേജിലും നിൻ്റെ പേരുകൂടി ചേർന്നു. കുഞ്ഞു, ഇനിയും ഒരുപാട് നിമിഷങ്ങൾ ഒരുമിച്ച് പങ്കിടണം, ഒരുപാട് ചിരിക്കണം, പറയാതെ തന്നെ മനസ്സിലാക്കണം. ഇന്നത്തെ ഓർമ്മകളേക്കാൾ മനോഹരമായ നാളുകൾ നമ്മൾ ഒരുമിച്ച് സൃഷ്ടിക്കട്ടെ. കുഞ്ഞു, നിന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് പറയാൻ വാക്കുകൾ പോരാ. ചില സ്നേഹങ്ങൾ പറയാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. ആഹാ, നല്ല വരികൾ കുഞ്ഞു കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയിലെ ആവണി പൊന്നൂഞ്ഞാൽ ആടിക്കാം നിന്നെ ഞാൻ എന്ന പാട്ട് കുഞ്ഞുവിനായി സമർപ്പിക്കാമോ? തീർച്ചയായിട്ടും അപ്പുവിൻ്റെ കുഞ്ഞിന് വേണ്ടി പാട്ട് വരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ഇതിനു മുൻപ് രണ്ടുപേരും എന്തോ കാര്യത്തിന് പിണങ്ങിയിരിക്കുന്ന സമയത്തായിരുന്നു നാലുമണിപ്പൂക്കളെ ഓർത്ത് നാലുമണിപ്പൂക്കളിലൂടെ ആ ദുഃഖം പങ്കുവച്ചത്. അപ്പോൾ എന്തായാലും രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കൂ. ഒരുപാട് സ്നേഹത്തോടെ നിന്റെ അപ്പു എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പാട്ട് ചോദിച്ചിരിക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്നും രണ്ടുപേരും പാട്ട് ആസ്വദിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ, പിണക്കങ്ങളെല്ലാം മാറട്ടെ.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. സമയം 4 മണി കഴിഞ്ഞ 16 മിനിറ്റും 56 സെക്കൻഡും. അടുത്ത സന്ദേശം വായിക്കാട്ടോ. ഗുഡ് ഈവനിങ് 4 മണിപ്പൂവേ. ഗുഡ് ഈവനിങ്. ഇതാരാണാവോ? ഒരു തമിഴ് പാട്ട് വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. പച്ചമലപ്പൂവ് നീ ഉച്ചിമേലെ എന്ന് തുടങ്ങുന്ന ഗാനം കിഴക്കുവാസൽ എന്ന ചിത്രത്തിലെ. തീർച്ചയായിട്ടും.

ചിലല്ലോ. ഡെഡിക്കേറ്റഡ് ടു മൈ ഹസ്ബൻഡ് ജോൺസൺ ആൻഡ് മൈ സൺ ഹൽഡ്രിൻ ആൻഡ് ഹൽവിൻ. അപ്പോൾ എല്ലാവർക്കും ജോൺസൺ, ജിഷ, അതുപോലെ തന്നെ ഹൽഡ്രിൻ, ഹൽവിൻ, നാല് പേർക്കും വേണ്ടിയിട്ടാണ് ഈ ഗാനം വരുന്നത്. കിഴക്ക് വാസൽ എന്ന ചിത്രത്തിലെ ഒരു എസ് പി ബാലസുബ്രഹ്മണ്യം സോങ്.

0: വാഷിംഗ് മെഷീൻ വാങ്ങണോ? വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
1: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
0: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി

0: ബൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: അപ്പോൾ ജിഷയും ജോൺസണും മക്കളൊക്കെ പാട്ട് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സന്ദേശം, ഹലോ, ഗുഡ് ഈവനിങ്, 4 മണിപ്പോയി. ഗുഡ് ഈവനിങ്. മായാനദി എന്ന സിനിമയിലെ മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞപ്പോൾ എന്ന ഗാനം വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചതരാലോ. ഈ പാട്ട് എനിക്കും 4 മണിപ്പൂവിൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായി വെച്ചു തരണേ. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് വരുന്നത്. ഈ ഗാനം ഷഹബാസമ്മൻ പാടിയ ഗാനമാണ് അല്ലേ? അടിപൊളി ഗാനമല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഗാനമാണ്. അപ്പോൾ ഗാനം കേൾക്കാൻ നമുക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാന്നു കൂടെ പറയട്ടെ. സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നമാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന 4 മണിപ്പൂക്കളുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ശ്രോതാക്കൾക്കും ഇതാ വരുന്നു മായാനദിയിലെ ഈ ഗാനം.

0: 9% off.
1: Boat party speaker 72% off.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി MyG Mass Onam offer തുടരുന്നു.
1: MyG Price Challenge. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
0: TNC apply.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: നാല് മണിപ്പോ ഇതാ പകുതി സമയം ഇങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. 4 മണി കഴിഞ്ഞ് 27 മിനിറ്റും 50 സെക്കൻഡുമായി സന്ദേശം. പ്രിയ 4 മണിപ്പൂവേ, എൻ്റെ പേര് ബാബു വടക്കേക്കര, ഒറവൻതുരത്ത് സ്വദേശം. ഇന്നലെ എൻ്റെ ചെറുമകൾ അനികയുടെ ജന്മദിനമായിരുന്നു. ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ട് പ്രക്ഷേപണം ചെയ്തില്ല. അയ്യോ സങ്കടമായോ? സാറില്ല, ഇന്ന് വെച്ചാൽ കേട്ടോ. ഇന്നൊരു ഗാനം കേൾപ്പിക്കുമോ? തീർച്ചയായിട്ടും ദാ വെക്കാൻ പോവാണ് കേട്ടോ. TVയിൽ പാട്ട് വെച്ച് ചേച്ചിമാരുമായി ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ട്. അതേതാ പാട്ടെന്നറിയോ? കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ടില്ലേ, കലാപക്കാര എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മോൾ എനിക്ക് തോന്നുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്നു അല്ലേ. കൊച്ചുകുട്ടികളൊക്കെ അങ്ങനെയാണ്, ചില പാട്ടുകൾ അവരെ വല്ലാണ്ട് സ്വാധീനിക്കും. അവർ താളമുണ്ടോ എന്നുള്ളതൊന്നുമല്ല അവരുടെ, അവർക്ക് ഇഷ്ടപ്പെട്ട് അവരങ്ങ് ഡാൻസ് ചെയ്യും. എന്ന ഗാനം കേൾപ്പിക്കുമോ? ആള് സ്കൂളിൽ നിന്നും എത്തിയിട്ടുണ്ട്, ആ മോൾക്ക് വേണ്ടിയിട്ട്. അപ്പം ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് കലാപക്കാര എന്ന ബെന്നി ദയാലും ശ്രേയ ഘോഷാലും ജേക്സ് ബിജോയും ഒക്കെ ചേർന്ന് കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ്. ഒരു ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത് അല്ലേ. അപ്പം എന്തായാലും മോൾക്ക് വേണ്ടിയിട്ട് ഈ ഗാനം വരുന്നു, കേട്ടോളൂ.

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. സമയം 4 മണി കഴിഞ്ഞ് 33 മിനിറ്റും 24 സെക്കൻഡുമായി. സന്ദേശത്തിലേക്ക് പോകുന്നു. 4 മണിപ്പൂവിലൂടെ എനിക്ക് വമ്പുള്ളമാനെ എന്ന പാട്ട് വെച്ചു തരണേ. എനിക്ക് തോന്നുന്നു മാനേ വമ്പുള്ളമാനെ, എനിക്ക് തോന്നുന്നു സിനിമയുടെ പേര് പറയാത്തത് കൊണ്ട് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനമാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ പാട്ട് വെച്ചു തരുന്നത്. അയച്ചിരിക്കുന്നത് രജിത ജഗതൻ മാമംഗലത്തിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രജിത ജഗതന് വേണ്ടിയിട്ട് ഈ പാട്ട് വരുന്നു യേശുദാസിൻ്റെ ശബ്ദത്തിൽ.

നാല് മണിപ്പൂക്കൾ ഇതാ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സമയം 4 മണി കഴിഞ്ഞ് 59:40 ഇനി കഷ്ടി 10-15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ സമയം കളയുന്നില്ല. ഒറ്റ വളരെ സിമ്പിളായിട്ടുള്ളൊരു സന്ദേശമാണേ, വേറെ ഒന്നുമില്ല അതിനകത്ത്, ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷങ്ങളൊന്നുമില്ല, ഒറ്റ ഡയലോഗേ ഉള്ളൂ. ഞങ്ങളുടെ ഓണർ നോബിൾ ചേട്ടന് വേണ്ടി ഒരു സോങ് വെച്ചു തരുമോ? ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രജിത എളന്തിക്കരയാണ്. അപ്പോൾ പ്രജിത എളന്തിക്കര വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ ഓണർ നോബിൾ ചേട്ടന് വേണ്ടിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ പ്രാവശ്യവും കേൾക്കുന്ന നരുവേട്ടയിലെ മലയാളം പാട്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ തമിഴ് പാട്ട് നമുക്ക് വെച്ചുകൊടുക്കാം. എന്നോട് പാട്ട് ഏതാന്ന് പറയാത്തത് കൊണ്ട് എൻ്റെ ചോയ്സിലൊരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് നോബിൾ ചേട്ടന്.

ഹായ്, 4 മണിപ്പോയെ. സുഖമാണോ? സുഖമാണ് കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓണമൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ ബിന്ദു. ലതിക മിസ്സിൻ്റെ ബർത്ത്ഡേക്കുള്ള ഡെഡിക്കേഷനായി ബത്ലേഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ യവന കഥയിലെ എന്ന ഗാനം വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാട്ടോ. അപ്പം ലതിക മിസ് ഇപ്പം കേൾക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞിട്ടുണ്ടോ ലതിക മിസ്സിൻ്റെ അടുത്ത്? അപ്പം എന്തായാലും ലതിക മിസ്സിന് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. 30-ാം തീയതി ആയിരുന്നു പിറന്നാൾ, ഓഗസ്റ്റ് 30-നായിരുന്നു എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ലേഖാം ലതിക മിസ് എന്ന് പ്രത്യേകം ബിന്ദു വിഷ് ചെയ്തിട്ടുണ്ട് മിസ്സിന്. ഓഗസ്റ്റ് 30-നായിരുന്നു ബർത്ത്ഡേ. ഇപ്പോൾ എൻ്റെ കൂടെ കാറിലുണ്ട്. അത് ശരി. അതിൻ്റെ ഇടയിൽ ടീച്ചറെ കേൾക്കാതെ കാര്യം നടത്തിയെടുത്തു അല്ലേ. അപ്പം എന്തായാലും ലതിക മിസ്സിനും എല്ലാവർക്കും ലതിക മിസ്സിന് പാട്ട് ആവശ്യപ്പെട്ട ബിന്ദുവിനും വേണ്ടിയിട്ടാണ് ഈ ഗാനം വരുന്നത്. ഒരിക്കൽ കൂടി ലതിക മിസ്സിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഗാനം വരുന്നു, കേട്ടോളൂ.

ഈ ഗാനം ശരിക്കും ഇപ്പൊ നമ്മൾ കേട്ട ഗാനമുണ്ടല്ലോ, അന്ന എന്ന ചിത്രം 1995 തോന്നുന്നു, അതിനുവേണ്ടി ഔസേപ്പച്ചൻ സാറ് ചെയ്ത ഒരു ഗാനമാണ്. അത് പക്ഷെ എന്തുകൊണ്ടോ ആ ചിത്രം റിലീസായില്ല. അപ്പൊ ആ പാട്ടാണ്, പക്ഷെ പാട്ട് അന്നും ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെ ആ പാട്ട് ഈ ചിത്രത്തിൽ വരുന്നതാണ്. അപ്പൊ എന്തായാലും ആ ഗാനം എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഗാനമാണ്. പൊതുവെ തന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ എല്ലാ ഗാനങ്ങളും പൊതുവെ നല്ല രസം, നല്ല ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ടീച്ചർക്കും ടീച്ചറുടെ സ്റ്റുഡൻറ്റിനും, ലതിക ടീച്ചർ. അപ്പോൾ ലതിക ടീച്ചർക്ക് ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ. അപ്പോൾ ഞാൻ അടുത്ത സന്ദേശത്തിലേക്ക് കടക്കുക കേട്ടോ. അടുത്ത സന്ദേശം, സമയം കളയണില്ല. ഹായ് നാലുമണിപ്പൂവേ, നാളെ ഭഗവാന്റെ ജന്മാഷ്ടമിയാണല്ലോ. ശരിയാണ്, നാളെ അഷ്ടമിരോഹിണിയാണ്. അപ്പോൾ അതിനൊരു ഗാനമായാലോ, കാർമേഘവർണ്ണൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചുതരാം. അപ്പോൾ നാളത്തെ ജന്മാഷ്ടമി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ആലുവയിൽ നിന്നും ഗീതാ സുധാകരനാണ്. എല്ലാവർക്കുമായി പ്രത്യേകം അവതാരികയ്ക്കുമായി സമർപ്പിക്കണോ. താങ്ക് യു സോ മച്ച്. ഇത് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗീതാ സുധാകരൻ ആലുവയിൽ നിന്ന്. അപ്പോൾ ജന്മാഷ്ടമി ആശംസകളോടെ വരുന്നു. ഇന്നത്തെ അവസാന ഗാനമാണ് കേട്ടോ, കേട്ടോളൂ.

ശ്രീകൃഷ്ണ ജയന്തി ആശംസകളോടെ ഇന്നത്തെ നമ്മുടെ നാല് മണിപ്പൂക്കൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഗാനത്തോടുകൂടി സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും നാല് മണിപ്പൂക്കളുടെ കൂട്ടുകാർക്കും ശുഭസായാഹ്നം നേർന്നുകൊണ്ട് നാല് മണിപ്പൂക്കൾ വിട വാങ്ങുന്നു.

0: സമയം 4 മണി കഴിഞ്ഞ് 55 മിനിറ്റും 39 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. രാജക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഹോമിയോ അറ്റൻഡർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദിവസവേതന വ്യവസ്ഥയിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ ഈ മാസം 11 വൈകുന്നേരം 3 മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് tender.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. tender.lsgkerala.gov.in.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
7: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.

0: അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം കൌൺസിലറെ നിയോഗിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരും കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ളവരും സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവരുമായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം നിശ്ചിത അപേക്ഷാ ഫോമിൽ ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകണം. അവസാന തീയതി ഈ മാസം 11 വൈകുന്നേരം 5 വരെ. വിളിക്കേണ്ട നമ്പർ 0477-2-25-25-48 0477-2-25-25-48. തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത +2 തത്തുല്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, മലയാളം ടൈപ്പിംഗ് അറിയണം, പ്രായം 50 കവിയരുത്. ഈ മാസം 8 രാവിലെ 10 തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. വിളിക്കേണ്ട നമ്പർ 9761-97-43-88 നമ്പർ ആവർത്തിക്കാം 90-61-97-43-88. കഞ്ഞിക്കുഴി ഗവൺമെന്റ് ITIയിൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 7 സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും, ഒറിജിനൽ TC, ആധാർ കാർഡിന്റെ പകർപ്പ്, നിശ്ചിത ഫീസ് എന്നിവ സഹിതം നേരിട്ട് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം 98-95-90-43-50 98-95-90-43-50. കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. അവസാന തീയതി ഈ മാസം 7. വിളിക്കേണ്ട നമ്പർ 0486-8-2-7-2-2-1-6. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം 5 കൊണ്ട് ഇരട്ടിയാക്കാൻ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പുനരുപയോഗ ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയും ബെൽജിയവും ധാരണാപത്രം കൈമാറി. പ്രതിരോധ നയതന്ത്രം സംബന്ധിച്ച രക്ഷാ മാർഗരേഖ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോളതലത്തിലെ അടുത്ത 10 പ്രതിരോധ പങ്കാളിത്തം സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതാണ് മാർഗരേഖ. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി TC സിദ്ദിഖ്. 35 കിലോയ്ക്ക് വില ഈടാക്കുക. ഓണത്തിന് ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാൻ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി. പ്രശസ്ത ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകും. വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് 6:30 മുതൽ രാത്രി 12 വരെ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB വൈദ്യുതി ലഭ്യതയിൽ 700 MW കുറവുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് നിയന്ത്രണം. സെർവർ അറ്റകുറ്റപ്പണികൾ മൂലം സെപ്റ്റംബർ 4, 5, 6 തീയതികളിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ഇ-പേ, ഇ-അബാക്കസ്, ഇ-ടാപ്പ് സോഫ്റ്റ്വെയറുകൾ വഴിയുള്ള സേവനങ്ങൾ ലഭ്യമാകില്ല. ഈ ദിവസങ്ങളിൽ ഓൺലൈൻ പണമിടപാടുകളും സെപ്റ്റംബർ 5 ക്യാഷ് കൌണ്ടർ സേവനങ്ങളും തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ നിന്ന് ഇന്ന് തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ പര്യവേഷണം ഫ്ളാഗ് ഓഫ് ചെയ്തു. ITI പ്രവേശനത്തിൽ സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. രാത്രി 8 മത്സരം.
1: ആകാശവാണി FM.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹലോ മമ്മി എന്ന ചിത്രത്തിൽ റയാൻ, സുഹൈൽ കോയ എന്നിവർ എഴുതി, ജേക്സ് ബിജോയ് ഇടപെട്ട് റയാൻ പാടിയത്.

ലില്ലി തദ്ദേവസ് എഴുതി ഇലക്ട്രോണിക് ലീനമിട്ട് വിഷ്ണുനാഥ് സതീഷ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. മോഹിനിയാട്ടം ഭരതനാട്യം 2 എന്ന ചിത്രത്തിൽ നിന്നും. അടുത്ത ഗാനം കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഇണമിട്ട് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്, ചിത്രം ദേവദൂതൻ.

0: ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചന്ദമാമ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും സുജാതയും സംഘവും പാടിയ ഗാനം. എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ധരൻ ഈണമിട്ട് ഹരിചരൺ, മംത മോഹൻദാസ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാമിനി, ദ ത്രില്ലർ എന്ന ചിത്രത്തിൽ നിന്നും.

0: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബർണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. ചലച്ചിത്ര

നിങ്ങൾ ഇനി ബൊഗെയ്ൻവില്ല എന്ന ചിത്രത്തിൽ മേരി ആൻഡ് അലക്സാണ്ടർ, സുഷിൻ ശ്യാം എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. രചന വിനായക് ശശികുമാർ, സംഗീതം സുഷിൻ ശ്യാം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ ഇണമിട്ട് MG ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാമിനി, കാലാപാനി എന്ന ചിത്രത്തിൽ നിന്നും.

മസ്തിഷ്ക മരണം എന്ന ചിത്രത്തിൽ അനിൽ ലാൽ ആൻഡ്രേ എന്നിവർ എഴുതി പ്രണം ശശിയോടൊപ്പം പാടിയ ഗാനം ഈണമിട്ടത് വർക്കി.

0: പുതിയ മുഖം എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി, ദീപക് ദേവ് ഈണമിട്ട്, സിന്ധുജ രാജാറാമനും ജാസി ഗിഫ്റ്റിനുമൊപ്പം പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല,
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മട്ടുപാവ് കൃഷി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും കൊണ്ട് സമൃദ്ധമായി നിൽക്കുന്ന മട്ടുപാവുകളാണ്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി മട്ടുപാവ് നിറയെ 3000 BV380 കോഴികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മട്ടുപാവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പച്ചക്കറി മാത്രമല്ല, കോഴി വളർത്തലും മട്ടുപാവിൽ സാധിക്കും എന്ന് തെളിയിച്ച കർഷകനാണ് പാറശാല പരശുവയ്ക്കൽ പെരുവിളയിലെ ഫാം കാർട്ടൽ എന്ന ഫാം നടത്തുന്ന ശ്രീ വിനോദ്. നമുക്ക് വിനോദിന്റെ ഈ ഫാമിലെ വിശേഷങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം.
4: താങ്കൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്തിയത്?
5: ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും പോലെ ലോക്ക്ഡൌണിൽ ആരംഭിച്ച ഒരു ബിസിനസ്സാണ്. ഇതിനു മുമ്പ് ഞാൻ പൗൾട്രി ചെയ്യുമായിരുന്നു, എക്സോട്ടിക് പൗൾട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ലോക്ക്ഡൌണിൽ എന്ത് ചെയ്യാമെന്ന് നോക്കുമ്പോഴാണ് മുട്ടക്കോഴി വളർത്തലോട്ട് വന്നത്. ആദ്യം മുട്ടക്കോഴിയാണ് ചെയ്തത്. പിന്നീട് അതിന്റെ കുഞ്ഞുങ്ങളെ പല കർഷകർക്കും കിട്ടാതെ ആയപ്പോഴാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തി വിപണനം ചെയ്യാം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് BV380 എന്ന ബ്രീഡാണ്. ഏറ്റവും കൂടുതൽ ബ്രൗൺ എക്സിടുന്ന ബ്രീഡാണ് BV380.
4: ഇത് തന്നെയാണോ ഏക വരുമാന മാർഗം?
5: ബേസിക്കലി ഞാൻ ഇലക്ട്രീഷ്യൻ ആണ്. അതിന്റെ സൈഡായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു ബിസിനസ്. പക്ഷെ ഇപ്പോ ഇലക്ട്രിക്കൽ ഒഴിവാക്കിയിട്ട് ഇതിലോട്ടാണ് ഫുൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്.
4: ഈ ഫാമിലേക്ക് ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്?
5: ഇത് മെയിനായിട്ട് വരുന്നത് ഹൊസൂറിൽ നിന്നാണ്. പിന്നെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കെപ്കോയുടെ കുഞ്ഞുങ്ങളുണ്ട്.
4: എത്ര ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് എടുക്കുന്നത്?
5: 1 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ, അത് ഫാസ്റ്റിംഗിലാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. നമ്മൾ ഏകദേശം 3000 കുഞ്ഞുങ്ങൾ ഒറ്റ ലോട്ടിൽ എടുക്കാറുണ്ട്.
4: എത്ര വിലയ്ക്കാണ് വാങ്ങിക്കുന്നത്? അതോടൊപ്പം ഇത് വിൽക്കുമ്പോൾ നമുക്ക് ഒരു വരുമാന മാർഗം ലഭിക്കുമല്ലോ അല്ലേ?
5: ആ തീർച്ചയായിട്ടും, അതിൽ നിന്ന് ഒരു വരുമാന മാർഗം ലഭിക്കും. നമുക്ക് വാങ്ങുമ്പോൾ ഏകദേശം 50 രൂപയ്ക്ക് മുമ്പോട്ട് കുഞ്ഞിന്റെ വില എപ്പോഴും ആകാറുണ്ട്. നമ്മൾ 2 മാസത്തെ പരിപാലനമാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. അതിനകത്ത് 4 വാക്സിനേഷനും 1 ഡിവാമിങ്ങും 1 ഡിബീക്കിങ്ങും എന്നുള്ള പ്രോസസ്സുകളെല്ലാം ഉണ്ട്. ഇത് വിൽക്കുമ്പോൾ 2 മാസമായത് 220 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. ഇതിനൊരു കൃത്യമായ ഒരു

ബ്രീഡ് ചാർട്ടുണ്ട്. കോഴിയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കമ്മൽ പറയുന്നത് 2 വർഷമാണ്, അതായത് മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ 18 മാസമാണ്. മൊത്തത്തിന് ഇവർക്കൊരു ഫീഡ് ചാർട്ടുണ്ട്. ആ ഫീഡ് ചാർട്ടനുസരിച്ച്

0: വീട്ടമ്മമാർക്കിത് ഒന്നും അറിയത്തില്ല. കൃത്യമായി എത്ര ഗ്രാം ഫീഡ് കൊടുക്കണം, ഏതൊക്കെ സപ്ലിമെന്റ് ഏതൊക്കെ സമയത്ത് കൊടുക്കണം, വിരം മരുന്ന് എപ്പോൾ കൊടുക്കണം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയും. പിന്നെ വാട്സപ്പിൽ എപ്പോൾ കോൺടാക്ട് ചെയ്താലും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. മെഡിസിൻ സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ കോഴിക്കുഞ്ഞ് കേരളം മൊത്തവും ഡെലിവറി ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ആണെങ്കിൽ പെയ്ഡ് ഡെലിവറിയാണ്, കൂടുതലുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറിയാണ്.
1: സാധാരണഗതിയിൽ മട്ടുപ്പാവിൽ കൂടുതലായി പച്ചക്കറി കൃഷിയും ഗ്രോ ബാഗുകളുമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ മട്ടുപ്പാവിന്റെ മൊത്തം സ്ഥലമെടുത്തും ഇങ്ങനെ ഒരു കോഴി ഫാം തുടങ്ങാൻ കാര്യം എന്താണ്?
0: ഇത് മട്ടുപ്പാവിൽ പൂർണ്ണമായിട്ട് ചെയ്യാൻ കാരണം എന്റെ സ്ഥലപരിമിതി തന്നെയാണ്. കാരണം എനിക്ക് 4% സ്ഥലം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഏരിയ തന്നെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, തൊട്ട് തൊട്ട് വീടുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി ഫാം തുടങ്ങുമ്പോൾ സ്മെല്ലിൻ്റെ ഒരു വിഷയം എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ചെയ്തത്. ഇവിടെ ചുറ്റും വീടുകളാണ്, ആർക്കും ഒരു പരാതികളില്ല. ഇതുവരെയും പരാതിക്കുള്ള സാഹചര്യം ഞാനായിട്ട് ഒരുക്കിയിട്ടില്ല. നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സംരംഭം നിലനിർന്നു പോകും. സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി മെയിനായിട്ട് ഫാമില് വെള്ളം നനയാൻ പാടില്ല. കൂട് നിർമ്മാണം ഒരു പ്രധാന ഘടകമാണ്. നമ്മളെ കാലാവസ്ഥ അറിയാലോ, എപ്പോഴും മഴയുള്ള ഒരു ക്ലൈമറ്റ് ആണ്, ഹ്യൂമിഡിറ്റി കൂടിയ പ്രദേശമാണ് കേരളം മൊത്തത്തിൽ. അപ്പം ഈ ഹ്യൂമിഡിറ്റിയും ഈ ജലാംശത്തിൻ്റെ ഈർപ്പവും ഒക്കെ സ്മെല്ലുണ്ടാക്കാനും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളതാണ്. ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. മാക്സിമം വെള്ളം എന്ന് പറയുന്നത് കോഴി ഫാമിൻ്റെ ശത്രുവാണ്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. എപ്പോഴാണോ ഇത് നമുക്കൊരു സ്മെല്ല് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നത് അതിനു മുമ്പ് ക്ലീൻ ചെയ്യുക. നമ്മൾ ഇവിടെ ലിറ്റർ സിസ്റ്റമാണ് വളർത്തുന്നത്. ഈ ലിറ്റർ സിസ്റ്റത്തിൽ നിന്ന് 2.5 മാസം കഴിഞ്ഞ് വാങ്ങുന്ന കോഴിയാണ് കേജ് സിസ്റ്റത്തിലോട്ട് പോകുന്നത്. നമ്മുടെ ഇവിടെ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് ആണ്. ഞാനിവിടെ 3500 കോഴി ചെയ്യുന്നുണ്ട്. നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് മട്ടപ്പാവിൽ നമുക്ക് 700 മുട്ടക്കോഴി വരെ ചെയ്യാൻ പറ്റും. 700 മുട്ടക്കോഴി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 600-650 മുട്ട വരെ നമുക്ക് കിട്ടും. അതായത് 100 കോഴി നിന്ന് പെർ ഡേ കിട്ടുന്ന മുട്ട 80 മുതൽ 90 മുട്ട വരെയാണ് കൃത്യമായിട്ട് പരിചരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്.
1: ഫാം നടത്തുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഈ കോഴിയുടെ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഇത്രയും ഒരു ചെറിയ ഏരിയയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത്?
0: നമുക്ക് ഇവിടെ 2 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ കുറേ കർഷകരുടെ കോൺടാക്ട് നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ കർഷകരുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത് കോഴിവളം ആവശ്യമുണ്ടോയെന്ന്. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരേ ഒരു നിബന്ധനയേ ഉള്ളൂ, ഞാനിവിടെ ക്ലീൻ ചെയ്ത് വയ്ക്കുമ്പോൾ ആരാണ് ആദ്യം വരുന്നത് അവർക്കാണ് പ്രയോറിറ്റി. അല്ലാതെ ആർക്കും വേണ്ടി ഹോൾഡ് ചെയ്ത് വയ്ക്കുകയോ അല്ല പൈസയ്ക്ക് വേണ്ടി കൊടുക്കുക, കാരണം നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല, കാരണം ചുറ്റും വീടുകളാണ്. എത്രയും പെട്ടെന്ന് വന്നെടുക്കുന്നവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൗജന്യമായി കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്കതൊരു ബെനിഫിറ്റാണ്. അപ്പം അതുകൊണ്ട് സ്ഥിരം എടുക്കുന്ന ഒരു 7-8 പേര് ഉണ്ട്. അത് നമ്മളൊരു കൃഷി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കൂട്ടായ ഒരു പരിശ്രമമാണ്.
1: BV380 എന്നുള്ള ഒരു ഇനം തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണ്, എന്താണ് അതിന്റെ ഗുണം, അതുപോലെ അതിൽ നിന്നും വരുമാനത്തിന് എന്തെങ്കിലും വർധനവ് ലഭിക്കുന്നുണ്ടോ?
0: BV380 എന്ന് പറയുന്ന ഇനം തിരഞ്ഞെടുക്കാൻ വേണ്ടി കാണുമെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി പ്രോഡക്റ്റ് എന്ന് പറയണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ എല്ലാവരും ഒരു ബ്രാൻഡാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ഇതൊരു വെങ്കടേശ്വര ഹെച്ചറിയുടെ ഒരു ബ്രാൻഡഡ് കോഴിയാണ്. കാരണം സ്വന്തമായി അവർക്ക് പേറ്റൻ്റ് ഉള്ളൊരു കോഴിയാണ്. അത് പോയിട്ട് അവർ പറയുന്ന അത്രയും യീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലാ ബേച്ചിൽ നിന്നും ഞാനിവിടെ കുറച്ച് കോഴികളെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നുണ്ട്. എനിക്ക് ആ ഒരു യീൽഡ് കിട്ടുന്നുണ്ട്. ഇവരിത് ബ്രൗൺ എക്സ് ആണ് എടുത്തത്. നമ്മളെ കേരളത്തിൽ അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ബ്രൗൺ എക്സിനോട് ഒരു ചെറിയൊരു താല്പര്യം കൂടുതലുണ്ട്. ഇതിൻ്റെ മുട്ടയുടെ വെള്ളയുടെ അളവ് കൂടുതലാണ്, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് വെള്ളയാണ്, മഞ്ഞയല്ല. അതുകൊണ്ടും മുട്ട കൃത്യമായിട്ട് ഇടുന്നതുകൊണ്ടാണ് ഈ ബ്രീഡ് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം.
1: ഇവിടുന്നും കോഴിയാണല്ലോ വിൽക്കുന്നത്, ഡിമാൻഡിനനുസരിച്ച് ഇവിടുന്നും നൽകാൻ സാധിക്കുന്നുണ്ടോ?
0: ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡിനനുസരിച്ച് നൽകാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം 5 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്ത് കുഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ വർഷവും കൃത്യമായിട്ട് കുഞ്ഞെടുക്കുന്ന ഒരുപാട് ഫാമുകാരുണ്ട്. അത് 2000-3000 കോഴി വളർത്തുന്നവരാണ്. അപ്പം ഈ 2000 കോഴി വളർത്തുന്നവർ എല്ലാ വർഷവും ഏകദേശം 700 കോഴിയോളം നമ്മൾ എന്നിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ചിലവർ 30-40 കോഴി എന്നും ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. കോഴി വളർത്തി തുടങ്ങുമ്പോൾ എല്ലാവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മുട്ട എങ്ങനെ സെയിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് മുട്ട സെയിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഓർഡർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഡിമാൻഡ് കൂടുതലും പ്രൊഡക്ഷൻ കുറവാണ്. നമ്മളെന്ന് വാങ്ങിയ എല്ലാവരും വീണ്ടും വീണ്ടും ഫാം വിപുലീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്.
1: അപ്പോൾ ഇപ്പോൾ ധാരാളം കർഷകർ ഇതിൻ്റെ ആവശ്യക്കാരായി വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ ആദ്യമായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വീട്ടമ്മമാരെ പോലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെ ഇതൊരു നല്ല വരുമാന മാർഗ്ഗമാക്കി മാറ്റാൻ സാധിക്കും?
0: നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു 50 കോഴി നമ്മൾ വളരെ ലാർജ് സ്കെയിലോട്ട് പോവാതെ കോഴിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു 50 കോഴിയിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 50 കോഴിയിൽ നിന്ന് പഠിച്ചിട്ട് ക്രമേണ അടുത്ത 50 കൂട്ടി അങ്ങനെ പോകുന്നതാണ് നല്ലത്. പിന്നെ 50 കോഴി എന്ന് പറയുമ്പോൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും അവർക്ക് വളർത്താം. പക്ഷേ ഒരു 100 പുറത്തോട്ട് പോകുമ്പം ഇപ്പോഴും നമ്മൾ ഹൈടെക് കൂട് എന്ന് പറയുന്ന ആശയത്തിലോട്ട് തന്നെ പോകേണ്ടി വരും. ആദ്യമായിട്ട് വളർത്തുന്നവർക്ക് നമ്മുടെ ഫാമിൽ വിളിച്ച് നമ്മുടെ ഹൈടെക് കൂടിൻ്റെ ഡൊമോയും ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഫാം

0: ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ അവർക്കൊരു ഫാമിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യണം എന്നുള്ള കൃത്യമായി നമ്മുടെ ഗൈഡ് ലൈൻ കൊടുക്കാറുണ്ട്.
1: അപ്പോൾ ഇപ്പൊ കുറച്ച് വീട്ടമ്മമാർക്ക് ഇത് എങ്ങനെ ആരംഭിക്കാം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അവർക്ക് ഒരു വരുമാനം ലഭിച്ചു തുടങ്ങുന്നത് ഇപ്പൊ തൊട്ടാണ്?
0: 2.5 മാസമായ കോഴി വാങ്ങുകയാണെങ്കിൽ പിന്നെ 2 മാസം കൂടെ അവർ ഫീഡ് കൊടുക്കണം. ഇപ്പൊ 2 മാസം കൂടെ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുട്ട സ്റ്റാർട്ട് ചെയ്യും. മുട്ട സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട റണ്ണിങ് ആവും. റണ്ണിങ് ആവുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇടുന്ന മുട്ട വളരെ ചെറിയ മുട്ടയായിരിക്കും, അതായിട്ട് കുന്നിടവിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഇടുന്നത്. ഒരു 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് 50 കോഴി ഉണ്ടെങ്കിൽ 40 മുട്ട കൃത്യമായിട്ട് കിട്ടി തുടങ്ങുക. അപ്പോൾ കുറച്ച് സപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ കോഴി എന്ന് പറയുന്നത് അടയിരിക്കുന്ന കോഴിയല്ല, ഒരു മുട്ട ഫോം ചെയ്യാൻ വേണ്ടി 25 മണിക്കൂറാണ് ആവശ്യം വരുന്നത്. ആ 1 മണിക്കൂറിന്റെ ലാഗാണ് നമുക്ക് മുട്ടയുടെ എണ്ണത്തിൽ അല്പം കുറവ് വരുന്നത്. അതായത് 320 മുട്ടയാണ് കമ്പനി പറയുന്നത്. ഈ ബേഡ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പം നമ്മൾ അപരിചിതരെ ഫാമിലി കയറ്റരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഇവർക്കെന്ന് പറയുന്ന റെഡ് കളറ് ഇവർ പേടിക്കും, പിന്നെ ശബ്ദ കോലാഹലങ്ങൾ, അപ്പം ഇതൊക്കെ ഇവരെ മുട്ട ഉൽപ്പാദനത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കും. പിന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50 എണ്ണം എടുത്ത് വളർത്തു തുടങ്ങാം. അപ്പം ഈ കോഴിയെക്കുറിച്ച് ഇവർ കൃത്യമായിട്ട് പഠിക്കും. പലരും ഇറച്ചിക്കോഴി വളർത്തൽ നിർത്തിയിട്ട് ഇതിലോട്ട് വരുന്നുണ്ട്. കാരണം ഇറച്ചിക്കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 45 ദിവസം വളർത്തിയിട്ടാണ് വരുമാനം കിട്ടുന്നത്. ഇതങ്ങനെയല്ല, നമുക്ക് ഒന്ന് റണ്ണിങ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 18 മാസം തുടർച്ചയായിട്ട് വരുമാനം കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോഴിയാണെങ്കിൽ 1 മണിക്കൂർ ഇതിന് സ്പെൻഡ് ചെയ്താൽ മതി. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്.
1: ഈ ഹൈടെക് കൂടുകൾ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ കൂട് നിർമ്മിക്കുമ്പോൾ നിർബന്ധമായും വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതെന്തൊക്കെയാണ്?
0: നിർബന്ധം വേണ്ടത് എയർ സർക്കുലേഷൻ. എയർ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 4 സൈഡും ഓപ്പൺ ആയിട്ട് തന്നെ കൂട് ചെയ്യണം. രണ്ടാമത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലാംശം ഫാമിലോട്ട് വരരുത്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എയർ പാസേജ് ഉണ്ടെങ്കിൽ കോഴി നല്ല ഹെൽത്തി ആയിരിക്കും. ജലാംശം ഫാമിലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കോഴിക്ക് അസുഖം വരത്തില്ല. പിന്നെ ബാക്കി തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കോഴി മുട്ടയിടും.
1: ഇവയെ വളർത്തുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ, അപ്പൊ ഇവയ്ക്ക് രോഗമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
0: നോർമലി ഇവർക്ക് അസുഖം വരുന്നത് 2 മാസത്തിന് മുമ്പ് വരെയാണ്. അതാണ് നമ്മൾ ഈ എഗ് നേഴ്സറി എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിരിക്കുന്നതന്നെ. അതിന് ആ രോഗം വരാനുള്ള ചാൻസുകളെല്ലാം ഒഴിവാക്കിയിട്ട്, കാരണം നമ്മൾ 4 വാക്സിനേഷൻ എടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് സ്പ്രെഡാവുന്ന അസുഖങ്ങൾക്ക് ഉള്ള വാക്സിനാണ് നമ്മൾ എടുക്കുന്നത്. 2 മാസം കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തോടുള്ള മരണങ്ങളൊന്നും നമ്മുടെ ഇതിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ പക്ഷിപ്പനി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ മാത്രമേ, അപ്പം അതൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ.
1: ഇപ്പൊ ഈ കോഴിക്ക് കൊടുക്കേണ്ട വാക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഈ ഒരു അറിവ് എവിടെ നിന്നാണ് ലഭിച്ചത്?
0: ഇത് നമ്മളെ കേരള ഗവൺമെന്റിന്റെ തന്നെ ലൈവ് സ്റ്റോക്കിന്റെ കീഴിൽ ഒരു ക്ലാസ് വരുന്നുണ്ട്. നമ്മളെ ട്രിവാൻഡ്രം ജില്ലയിലെ കുടപ്പനക്കുന്നാണ്. 3 ദിവസത്തെ ക്ലാസ്സാണ്. 3 ദിവസം നമ്മൾ പോകണം. അപ്പൊ അവിടെ ഡോക്ടേഴ്സ് ഇതിനെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കും, എങ്ങനെ വാക്സിൻ എടുക്കണം, ഏതൊക്കെ പരിചരണം കൊടുക്കണം എന്നുള്ളൊരു ബേസിക് നോളജ് അവിടെ നിന്ന് കൊടുക്കും. ബാക്കി നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതാണ്.
1: കോഴി വലുതായി മുട്ടയിടുന്ന ഒരു പീരീഡിന്റെ കാര്യം പറഞ്ഞല്ലോ, മുട്ടയിട്ട് കഴിയുമ്പോൾ ഉള്ള പീരീഡിൽ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
0: സാധാരണ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന കോഴിയാണെങ്കിൽ നമ്മൾ തന്നെ റിട്ടേൺ എടുക്കും. അതിൽ മീറ്റിന്റെ വില ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഒരു കോഴിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് മുട്ടയിട്ട് തീരുമ്പോൾ 1400 ഐഡിയൽ വെയിറ്റ്. അതായത് ആ ഫാമിൽ 1400 ശരാശരി വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫാം നല്ല രീതിയിലാണ് അവർ മാനേജ് ചെയ്തിട്ടുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവർ ഫീഡിങ് ആണ്, അവരുടെ പരിചരണം മോശമാണ്. അതേപോലെ അണ്ടർ വെയിറ്റ് ആണെങ്കിലും പരിചരണം മോശമാണെന്നാണ്. അപ്പോൾ ഈ കോഴിയെ മീറ്റിനായിട്ട് നമ്മൾ എടുക്കും, എന്നിട്ട് പുതിയ കുഞ്ഞുങ്ങളെ നമ്മളവിടെ സപ്ലൈ ചെയ്യും.
1: അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ളവർക്ക് എന്താണ് ഒരു സന്ദേശം കൊടുക്കാൻ സാധിക്കുക?
0: നമ്മൾ വില കുറഞ്ഞിടത്ത് പോയി കുഞ്ഞെടുക്കരുത്. ജെന്യുവൻ ആയിട്ടുള്ള ഫാം വിസിറ്റ് ചെയ്ത് കോഴി കുഞ്ഞുങ്ങൾ ഹെൽത്തി ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഒരു 500 1000 എടുത്തു ചാടി ചെയ്യാതെ ഒരു 100 200 കുറേ ചെറിയൊരു എണ്ണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് പുതുതായിട്ട് വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ.
1: അപ്പോൾ താങ്കളെ ബന്ധപ്പെടാനുള്ള ഒരു ഫോൺ നമ്പർ ഒന്ന് പറയാമോ?
0: ഫാമിൻ്റെ പേര് ഫാം കാർട്ടൽ എന്നാണ്. ഗൂഗിളിൽ ഫാം FARM കാർട്ടൽ CARTEL പരശുവയ്ക്കൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് ഉണ്ട്. പിന്നെ ബന്ധപ്പെടേണ്ട നമ്പർ 8929314004. ഫോൺ നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8929014004.
2: കോഴി വളർത്തൽ എന്നും ഒരു ആദായകരമായ സംരംഭം തന്നെയാണ്. പാറശാല പരശുവയ്ക്കൽ പെരുവിളയിലെ ശ്രീ വിനോദിന്റെ ഫാമിലെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. ഒപ്പം പങ്കെടുത്തത് ഡോക്ടർ

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 59:40. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ഗ്രാമോദ്യോഗ് വികാസ് യോജന.
2: ഗ്രാമപ്രദേശങ്ങളിലെ പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമീണ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഭാരത സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന് കീഴിലുള്ള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. ഗ്രാമീണ മേഖലയിലെ കരകൌശല തൊഴിലാളികൾക്കും തൊഴിൽ രഹിതർക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആധുനിക യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നതിന് തൊഴിലാളികൾക്ക് പരിശീലനം നൽകുക, ഗ്രാമീണ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുക. ഗ്രാമോദ്യോഗ് വികാസ് യോജന പ്രധാനമായും ഇനി പറയുന്ന മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അഗർബത്തി നിർമ്മാണം, മെഷീനുകൾ നൽകിയും പരിശീലനം ഉറപ്പാക്കിയും ഈ മേഖലയിലെ തൊഴിലാളികളെ സഹായിക്കുന്നു. തേനീച്ച വളർത്തൽ, തേനീച്ച പെട്ടികളും മറ്റ് ഉപകരണങ്ങളും നൽകുന്നതിലൂടെ കർഷകർക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നു. മൺപാത്ര നിർമ്മാണം, മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ഇലക്ട്രിക് വീലുകളും ബ്ലെൻഡിംഗ് മെഷീനുകളും വിതരണം ചെയ്യുന്നു. കരകൌശല നിർമ്മാണം, മുളകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് സഹായം നൽകുന്നു. ആർക്കൊക്കെ ഗ്രാമോദ്യോഗ് വികാസ് യോജനയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം. സ്വയം സഹായ സംഘം, ഗ്രാമപ്രദേശങ്ങളിലെ വ്യക്തിഗത സംരംഭകർ, പരമ്പരാഗത കരകൌശല തൊഴിലാളികൾ, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി KVIC ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അടുത്തുള്ള KVIC അഥവാ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെടുകയോ ലഭിക്കാവുന്നതാണ്. ഗ്രാമോദ്യോഗ് വികാസ് യോജന നിർമ്മാണം എന്നിവയ്ക്കായി ലഭിക്കുന്ന സഹായങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേനീച്ച വളർത്തൽ, ഗ്രാമീണ മേഖലയിലെ കർഷകർക്കും തൊഴിൽ രഹിതരായ യുവാക്കൾക്കും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ചതാണ് ഈ പദ്ധതി. ഈ പദ്ധതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തേനീച്ച വളർത്തലിൽ സൗജന്യ പരിശീലനം നൽകുകയും പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് 10 തേനീച്ച പെട്ടികളും ഉപകരണങ്ങളും അടങ്ങിയ കിറ്റ് നൽകുകയും ചെയ്യുന്നു. തേൻ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമുള്ള സാങ്കേതിക സഹായം ലഭ്യമാക്കുന്നതും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. കർഷകർ, ആദിവാസികൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാം. മൺപാത്ര നിർമ്മാണം, പരമ്പരാഗതമായി മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജനയ്ക്ക് കീഴിൽ മൺപാത്ര നിർമ്മാണത്തിനാവശ്യമായ സേവനങ്ങൾ ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയിലൂടെ പഴയ രീതിയിലുള്ള ചക്രങ്ങൾക്ക് പകരം വേഗം

മണ്ണ് കുഴയ്ക്കുന്നതിനുള്ള ബ്ലെൻഡിംഗ് മെഷീനുകളും ബഗ് മില്ലുകളും ലഭ്യമാക്കുന്നു. ആധുനിക രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും വിപണനം ചെയ്യാനും പരിശീലനം നൽകുന്നു. പരമ്പരാഗതമായി ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പുതിയതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാം. ഈ പദ്ധതികൾക്ക് അപേക്ഷിക്കാൻ ആധാർ കാർഡ്, റേഷൻ, സ്ഥലം തെളിയിക്കുന്ന രേഖ, ഫോട്ടോ എന്നിവ ആവശ്യമാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ KVIC അഥവാ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഓഫീസിലോ അല്ലെങ്കിൽ KVIB അഥവാ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഓഫീസിലോ നേരിട്ട് ചെന്ന് അപേക്ഷാ ഫോറം കൈപ്പറ്റാവുന്നതാണ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6:35:35 ഇനി ആറഞ്ചൻ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: His country welcomes Prime Minister Modi's call to end the ongoing conflict between Ukraine and Russia. Ukraine stands ready for diplomacy, Sibiha has said in a social media post as he met External Affairs Minister S. Jayashankar in Kiev. He said that the two sides discussed the need to restore freedom of navigation in the Black Sea and global food security. India has been concerned over a series of attacks on merchant ships in the Black Sea in the last few weeks. Prime Minister Narendra Modi today took stock of the situation of flood in his constituency Varanasi. He spoke with District Magistrate Satendra Kumar via telephone to obtain detailed information on the flood situation. He inquired about the arrangements being made in relief camps. The Prime Minister directed that flood relief operations be continuously monitored and that immediate relief be provided to those affected. Chief Minister Yogi Adityanath also conducted an aerial survey of the flood-affected areas of Farrukhabad district. Union Minister for Environment, Forest and Climate Change Bhupinder Yadav has chaired a meeting to discuss the management and control of air pollution in Delhi NCR and adjoining areas through focused stakeholder engagement. The meeting was attended by the Environment Ministers and Secretaries and Chairpersons and Member Secretaries of the Pollution Control Boards of Delhi, Haryana and Uttar Pradesh. And in women's cricket, India will take on Hong Kong in the second Group A match in the 2020 Asia Cup at Dubai International Stadium in UAE today. The match will begin at 8 p.m. Indian Standard Time. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 3 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും. തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം. ലളിത ജീവിതത്തിന് മിനിമലിസം. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി. കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 യുവവാണി കൊങ്കിണി ഗാനങ്ങൾ അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. തുടർന്ന് എഫ് എം ഡയറിയിലെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷര ശ്ലോക സദസ്, കാലടി പ്രചോദിത അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
2: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
3: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
4: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
5: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
4: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ എൻ കെ വിജയൻ അവതരിപ്പിക്കുന്നത്. 6:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, തുടർന്ന് വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ ഒ എൻ വി കുറുപ്പിൻ്റെ മഴത്തുള്ളികൾ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 എഫ് എം ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഡയറി തുടരും, ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം.

0: RCR കായം എന്തു പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്ര ദീപ്തി.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മാൾ, കൊച്ചി.
0: രാവിലെ 8:05 ആസ്റ്റർ മെഡ് സിറ്റി FM ഹെൽത്ത് ലൈൻ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സിയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശക്ലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം സേവന വാർത്തകൾ. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCRT സ്പോൺസർ പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 12:05 ലളിതഗാനം. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ ഡോക്ടർ ജയകൃഷ്ണൻ R സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
0: നാളെ ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. 11:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ വയോശ്രീ യോജന തിരുവനന്തപുരം റിലേ. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. തേനീച്ച കൃഷിയിലും തേൻ വ്യാപാരത്തിലും മികവ് തെളിയിച്ച യുവ കർഷകനും സംരംഭകനുമായ റോബിൻ ജോർജ് പടവിൽ സംസാരിക്കുന്നു.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: പ്രകൃതിയുടെ രുചി.
0: 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിങ് ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്ര ദീപ്തി. 8:05 ആസ്റ്റർ മെഡ് സിറ്റി FM ഹെൽത്ത് ലൈൻ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സിയുമായി അഭിമുഖം. 8:30 ഈവരിക് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. കെ രതീഷ് അവതരിപ്പിക്കുന്ന കഥ സമ്മോഹനം. ചെക്കോവ് ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ വി വേണുഗോപാലിൻ്റെ പ്രഭാഷണം. PP വിനോദ് കുമാറിന്റെ കവിതകൾ. 10:00 പണ്ഡിറ്റ് CR വ്യാസന്റെ ഹിന്ദുസ്ഥാനി സംഗീതം. പി വാലവാൽക്കർ ഹാർമോണിയം, നാനാ മ്യൂലി തബ്ല. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
8: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
9: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില.
10: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാൻ, പാലക്കാട്.

ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം. കെ പത്മനാഭൻ നായർ എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട്, സുദീപ് കുമാർ പാടിയത്.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം. ഇപ്പോൾ സേവന വാർത്തകൾ. തൊടുപുഴ വെങ്ങലൂരിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ്, മലയാളം ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം, പ്രായം 50 വയസ്സിൽ കവിയരുത്. ഈ മാസം 8 രാവിലെ 10 തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 9061974388 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 90 61 97 43 88.
1: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
2: മൈജിയിൽ കിട്ടും.
1: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: 1000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
0: കഞ്ഞിക്കുഴി ഗവൺമെന്റ് ITIയിൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 7 സ്പോട്ട് അഡ്മിഷൻ നടത്തും. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും ഒറിജിനൽ TC, ആധാർ കാർഡിന്റെ പകർപ്പ്, നിശ്ചിത ഫീസ് എന്നിവ സഹിതം നേരിട്ട് ഹാജരാകണം. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 98 95 90 43 50. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 98 95 90 43 50.
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം, പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
8: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
10: എവിടുന്ന് വാങ്ങിക്കണം?
9: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
10: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
9: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
10: എന്നാ മൈജി തന്നെ പോവാം.
9: മൈജി ഓണം മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
0: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
6: കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐയിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. അവസാന തീയതി ഈ മാസം 7. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 0486827216. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0486827216. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
7: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
8: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
9: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
10: Aakashvani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
11: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है. हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है. इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है. पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है. आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है.
10: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി പി സിദ്ദിഖ്.

0: 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിന് ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ADGP ലോ ആൻഡ് ഓർഡർ CP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP ഒരു SP DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
0: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25-നകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദകൂട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 500,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാർ ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറാരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 വരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2 ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 417 നഷ്ടത്തിൽ 76,153, നിഫ്റ്റി 41 നഷ്ടത്തിൽ 23,873 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. ഓരോ കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു.

0: സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000+ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ITI പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗുരു എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും ലാലി അനിൽകുമാറും സംഘവും പാടിയ ഗാനം. എഴുതിയത് S. രമേശൻ നായർ. ഈണമിട്ടത് ഇളയരാജ.

ബി കെ ഹരിനാരായണൻ എഴുതി, രഞ്ജിൻ രാജ് ഈണമിട്ട്, വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും ചേർന്ന് പാടിയ ഗാനം ജോസഫ് എന്ന ചിത്രത്തിൽ നിന്നും.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായി മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 47 സെക്കൻഡും. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

0: ചിലർ മഹാന്മാരായി ജനിക്കുന്നു, ചിലർ മഹത്വം കൈവരിക്കുന്നു, മറ്റു ചിലർക്ക് മഹത്വം വന്നു ചേരുന്നു. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ലോക നാളികേര ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യം പറയാം. കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏത് പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും. തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്.
3: സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. ഉപജീവന മാർഗം, കൃഷി, ദൈനംദിന ജീവിതം എന്നിവയിൽ തെങ്ങിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ലോക നാളികേര ദിനം ആചരിക്കുന്നു. 2009 ഏഷ്യൻ പസഫിക് നാളികേര കമ്മ്യൂണിറ്റിയാണ് ഈ ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയത്. നാളികേര കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കർഷകരുടെ ഉന്നമനത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് ലോക നാളികേര ദിനത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ വർഷത്തെ ലോക നാളികേര ദിനാഘോഷവും മികച്ച നാളികേര കർഷകർക്കുള്ള ദേശീയ അവാർഡുകളുടെ വിതരണവും ഇന്നലെ തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. കേന്ദ്ര നാളികേര വികസന ബോർഡും സംസ്ഥാന കൃഷിവകുപ്പും സംയുക്തമായാണ് നാളികേര ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ നാളികേര ദിനത്തിന്റെ പ്രമേയം, അനിശ്ചിതത്വത്തിന്റെ കാലത്ത് നാളികേരം, ഭക്ഷണം, ഊർജം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു എന്നതാണ്. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനാണ് ലോക നാളികേര ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ:
4: നമ്മളെല്ലാം കേരളമായി മാറിയ കാലമാണ്. കേരളം എന്ന വാക്ക് തന്നെ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. കേരം തിങ്ങും

0: കേരള നാടെന്നാണ് നമ്മൾ പറഞ്ഞത്. മുഴുവൻ തെങ്ങുകളായിരുന്നു. ഇപ്പോഴും തെങ്ങൊക്കെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെങ്ങുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഒരു 50 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ 65% തെങ്ങുകൾ ഉണ്ടായിരുന്നത് കേരളത്തിലാണ്, രാജ്യത്തിൻ്റെ. പക്ഷെ 5 പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളം അക്കാര്യത്തിൽ വളരെ പുറകിലേക്ക് പോയി. പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും പുറകിലേക്ക് പോയി, പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും പുറകിലേക്ക് പോയി. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ 2 കാര്യങ്ങളിലും തമിഴ്നാടും കർണാടകവും കേരളത്തെ ആന്ധ്രയും നന്നായി കവച്ചു വെച്ചിട്ടുണ്ട്. 2 കാര്യങ്ങളിൽ തേങ്ങയ്ക്ക് വില കൂടുന്നുണ്ട് ഇടയ്ക്ക്, പക്ഷെ അപ്പോൾ തേങ്ങയില്ല, ആ സ്ഥിതിയാണുള്ളത്. നമ്മളെയെല്ലാം ചെറുപ്പം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, തെങ്ങ ഉണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പിന്നിലേക്ക് പോകേണ്ടി വന്നത് എന്നതൊരു ഗൗരവമായ പഠനത്തിന് നമ്മൾ വിധേയമാക്കും. ഇപ്പം നമുക്ക് വീട്ടിലാവശ്യമുള്ള തേങ്ങ പോലും മതിയാവാത്ത സ്ഥിതിയിലേക്ക് പല വീടുകളിലും മാറിയിരിക്കുകയാണ്. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം ഇടത്തരം കുടുംബങ്ങളിലൊക്കെ മാർഗം അതായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു കാര്യം, അവിടെയെല്ലാം തേങ്ങ പ്ലാന്റേഷൻ ക്രോപ്പാണ്. പല സംസ്ഥാനങ്ങളിലും പ്ലാന്റേഷൻ ക്രോപ്പാണ്. നമ്മളിവിടെ തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പായ പോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പാണ്. പ്ലാന്റേഷൻ ക്രോപ്പാവുമ്പോഴുള്ള വ്യത്യാസം, അത് തോട്ടവിളയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ തൈ തൊട്ടുള്ള കാര്യങ്ങളൊരു കോമൺ ഇതായിട്ട് വരും, യൂണിഫോമിറ്റി വരും. അത് ഒരേപോലെ ശാസ്ത്രീയമായി കൃത്യമായ അകലത്തിൽ അത് നട്ടു വളർത്തി അതിനെ ഒരേ ഉയരത്തിലേക്ക് അത് വന്ന് അതിനാവശ്യമായ വളം നൽകി മണ്ണ് പരിശോധന നടത്തി മണ്ണിലെ കുറവ് നോക്കി. പണ്ട് നമ്മൾ നമ്മളൊക്കെ വീട്ടിലെ തോടിലെയും കുളത്തിലെയും ചെളി വെട്ടിയിട്ടിട്ടാണ് തെങ്ങ് വളർത്തിയിരുന്നത്. ഇപ്പോൾ അതിനാവശ്യമായ ആ മണ്ണിന് എന്താണ് കുറവ്, തെങ്ങിന് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ വളം നൽകി. ഇപ്പൊ മഞ്ഞളിപ്പ് രോഗം പോലെയുള്ള അസുഖം വന്നാൽ യൂണിഫോമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്താൽ അങ്ങ് മാറും. ഇവിടെ എങ്ങനെയാണ് പ്രശ്നം, ഇവിടെ ഒരു അസുഖം വന്നാൽ 50 സെന്റിലുള്ള ആള് മരുന്നടിക്കും, 1 ഏക്കറിലുള്ള ആള് മരുന്നടിക്കും, തൊട്ടപ്പുറത്തുള്ള 20 സെന്റുകാരൻ മരുന്നടിക്കില്ല, അപ്പൊ ഈ അസുഖം മാറില്ല. ഇത് പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്.
1: അധ്യക്ഷ പ്രസംഗത്തിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്.
2: നമ്മുടെ പഴയ തലമുറ, നമ്മുടെ കാരണവന്മാർ, അവർ ജീവിച്ചതും അവർ വളർന്നതും നാളികേരത്തിന്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. തെങ്ങൻ തൈകൾ വിത്ത് തേങ്ങയുണ്ടാക്കി തൈകൾ നട്ട് അത് വളർത്തി അതിൻ്റെ ഇളനീരെടുത്ത് അതിൽ നിന്നുള്ള വിവിധ മേഖലകൾ മുഴുവൻ സ്വാംശീകരിച്ച് വെട്ടി കാശാക്കി എല്ലാ തലത്തിലും കേരളത്തിൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പഴയ തലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതായ ഒന്നാണ് കേരളത്തെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള നാമധേയമാണ് നാളികേരം എന്നുള്ളത്. പഴയകാലത്തെ നമ്മുടെ വീടുകൾ മുഴുവൻ തെങ്ങിൻ്റെ ഓലകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചതായിരുന്നു. ഇന്ന് 5-ാം സ്ഥാനത്തേക്ക് പിറകോട്ട് പോയിട്ടുണ്ട് കേരളം. ദേശീയ തലത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് നിൽക്കുമ്പോഴും കേന്ദ്രമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ കേരളത്തിലെ കോക്കനട്ട് റിജുവിനേഷൻ പ്ലാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തതിന് ശേഷം കഴിഞ്ഞ 17-ാം തീയതി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ടുള്ള സമ്പൂർണ്ണ മീറ്റിംഗും നമ്മളത് കഴിഞ്ഞു. കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ തുടർ പദ്ധതികളും പരിപാടികളും എല്ലാമായി കടന്നു പോവുകയാണ്. തീർച്ചയായും മലയാളക്കരയ്ക്ക്, രാജ്യത്തിന്, അതിൻ്റെ സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ, മൂല്യവർദ്ധിത മേഖലകളിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകാൻ, എക്സ്പോർട്ട് ഓറിയന്റഡായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും പദ്ധതിയും പരിപാടിയുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ആ കാര്യത്തിലൊക്കെ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ദേശീയ തലത്തിലുള്ള ഈ പരിപാടി ഇവിടെ വെച്ചുകൊണ്ട് നടത്താൻ സാധിച്ചതിലുള്ള അഭിമാനം ഏറെ പങ്കുവെച്ചുകൊണ്ട് ആദരണീയ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ദിശാബോധം പകരുന്ന ഏറെ പ്രിയപ്പെട്ട, ഈ കഴിഞ്ഞ ഓണത്തോടനുബന്ധിച്ചതായ സമയത്ത് 2000 പച്ചക്കറി ചന്തകൾ നടത്തിയപ്പോൾ ഓരോ ഐറ്റത്തിന്റെയും വില കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര ഇടപെടലുകൾക്ക് എല്ലാ പിൻബലവും നൽകിയ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ.
1: ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി ശ്രീ രാംനാഥ് ടാക്കൂർ.
3: മൈനെ ദേഖാ ഹൈ പ്രദർശനി മേ കി നാരിയൽ കേ റിജക്റ്റഡ് ചീസ് കോ ഭീ കൈസേ ഹാത്തി കേ രൂപ മേ കപ് കേ രൂപ മേ ടാങ്നെ വാലോ കേ രൂപ മേ വിഭിന്ന പ്രകാർ കേ ജോ ഉൻഹോനെ ദിഖായാ ഹൈ മൈ ഉൻകോ ഭീ ബഹുത് സാധുവാദ് ദേതാ ഹൂ. സാഥിയോ, നാരിയൽ ഹം ലോഗോ കേ പ്രദേശ് മേ ശുഭ കേ അവസർ പർ ജോ ബഡേ ലോഗ് ഹോതേ ഥേ ഉള്ള

0: मनाते थे और हम लोगों के यहाँ उत्तर भारत में जो छठ पर्व है उस अवसर पर नारियल का विशेष प्रयोजन होता था और नारियल की बहुत महत्व माना जाता था। मैं उस पवित्र शुभ नारियल की शुभकामना करता हूँ कि आपके प्रदेश से अन्य प्रदेशों में भी, चार प्रदेशों को छोड़ के अन्य प्रदेशों में भी वो नारियल का उत्पादन आगे बढ़े और नारियल के उत्पादकों किसानों को उन्नति और प्रगति हो, यह मैं कामना करना चाहता हूँ। मुझे खुशी है कि लगभग 21.6 लाख हेक्टर में नारियल की खेती होती है और नारियल की खेती से जो बेरोजगार नौजवान है, जो किसान गरीब शोषित पीड़ित किसान हैं, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूं और किसानों को बधाई देना चाहता हूं कि और आगे बढ़ें। कलाकार भाइयों को जो नारियल के वेस्टेड चीज को और आगे बढ़ाने में काम किया है, उसके लिए भी मैं उनको बधाई देना चाहता हूं।
1: നാളികേരം കേവലം ഒരു തോട്ടവിള മാത്രമല്ല, അതിനേക്കാൾ വലുതാണ് അതിന്റെ പ്രാധാന്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടർന്ന് നാളികേര മേഖലയിലെ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ശ്രീ MK രാഘവൻ MP എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP.
2: ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമാണ് നാളികേരം. നാളികേരത്തിൻ്റെ വിലയിലെ നിരന്തരമായ ഏറ്റക്കുറച്ചിൽ കർഷകരെ നാളികേര കൃഷിയിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതാണ് വസ്തുത. വളം, തൊഴിലാളികളുടെ കൂലി, ജലസേചനം, രോഗ കീട നിയന്ത്രണം തുടങ്ങിയ ഉൽപാദന ചെലവുകൾ ദൈനംദിനം വർദ്ധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ലോക നാളികേര ദിനം നാം ഇന്ന് ആഘോഷിക്കുന്നത്. കർഷകന് ഉൽപാദന ചെലവിന് ആനുപാതികമായ വില, ന്യായമായ വില, അത് കർഷകന്റെ അവകാശമാണ്. ആ അവകാശം ശരിയായ അർത്ഥത്തിൽ അവൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നാളികേര കൃഷിയിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നാളികേരത്തിൽ ലാഭകരമായ താങ്ങുവില നാം എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ്. മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് ഇന്ന് നാളികേര കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോൾ, കീടനാശിനികളുടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, തെങ്ങിന്റെ മണ്ടകൊഴിച്ചിൽ ഉൾപ്പെടെയുള്ള നിരവധിയായ രോഗങ്ങൾ മൂലം തെങ്ങ് വെട്ടിനശിച്ച് മാറ്റേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ കർഷകന് ലഭിക്കുന്ന നഷ്ടപരിഹാരം വളരെ പരിമിതമാണ്. ഇപ്പൊ വെള്ളപ്പൊക്കത്തിൽ ഒരു തെങ്ങ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മണ്ടവീഴ്ച ഉണ്ടായാൽ അതിന് കർഷകന് കിട്ടുന്ന വില 25 രൂപ അല്ലെങ്കിൽ 30 രൂപയാണ് ഒരു തെങ്ങിന്. കൃഷിക്കാരന് കൊടുക്കുന്ന നഷ്ടപരിഹാരം, അത് കാലാനുസൃതമായി ആ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് താങ്ങുവില മാത്രമല്ല, കൃഷി നാശമുണ്ടാകുമ്പോൾ അതിന് മാന്യമായ നഷ്ടപരിഹാരം കൂടി നൽകാൻ നമ്മൾ തയ്യാറാകണം. വിശാലമായ ഒരു നാളികേര പാർക്ക് ഈ കേരളത്തിൽ ആരംഭിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സന്നദ്ധമാണ് എന്നറിയിച്ചത് നാളികേര കൃഷിയെ സമ്പുഷ്ടമാക്കാൻ സഹായിക്കും എന്നുള്ള, സഹായകരമാകും എന്നുള്ള വിശ്വാസമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി കേരളത്തിൽ അത്യാവശ്യമായ ഒന്നാണ് നാളികേര പാർക്ക്. ഇവിടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, മാർക്കറ്റിൽ കൊണ്ടുവരാൻ കഴിയും, അതിലൂടെ നാളികേര കൃഷി നമുക്ക് സമ്പന്നമാക്കാൻ കഴിയും, കൃഷിക്കാർക്ക് ന്യായമായ വില ലഭിക്കും. അതുകൊണ്ട് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ നാളികേര കൃഷിയിലും നാളികേര ഉൽപ്പന്നങ്ങൾ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഈ അവസരം അഭ്യർത്ഥിക്കുന്നു.
1: ശ്രീ MK രാഘവൻ MP.
3: 56 കേരളത്തിൽ നാളികേര കൃഷി ഉണ്ടായത് 4.50 ലക്ഷം ഹെക്ടർ സ്ഥലത്താണെങ്കിൽ 2005 9 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് അത് വ്യാപിപ്പിക്കുന്നുണ്ടായി. എന്നാൽ 2021 നമ്മൾ പിന്നെയും പിറകോട്ട് പോയി 7.69 ഹെക്ടർ

0: ഹെക്ടർ 100,000 ഹെക്ടറിലേക്ക് കുറയുകയുമുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കടത്തി വെട്ടുകയാണ് കർണാടകയും തമിഴ്നാടും അതുപോലെ തന്നെ ആന്ധ്രയും. തിരിച്ച് നമുക്കിതിലേക്ക് വരാൻ എന്താണ് മാർഗം, അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കാൻ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും കൃഷിവകുപ്പും അതുപോലെ കർഷകരും ആലോചിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിലെ നീര ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പല സ്ഥാപനങ്ങളും ഇന്ന് പ്രതിസന്ധിയിൽപ്പെട്ട് കിടക്കുന്നു എന്ന വസ്തുത ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയുമുണ്ടായി. കാരണം കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ആരംഭിച്ചത്. എന്നാൽ പിൽക്കാലത്ത് നീര ഉൽപാദനം ലക്ഷ്യം വെച്ച് ആരംഭിക്കപ്പെട്ട സ്ഥാപനങ്ങൾ പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമല്ല, ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകളെല്ലാം തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രി പറഞ്ഞു നിർബന്ധമായും ഈ വിഷയം പഠിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അവിടെ തീർച്ചയായും ഇന്ന് ഇവിടെ ഈ നാളികേര ദിനം ആഘോഷിക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ പൈതൃക സ്വത്താണ് നാളികേരം എന്നുള്ളത് ഒരു വസ്തുതയാണ്.
1: നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ ബി ഹനുമന്തഗൌഡ നേരത്തെ സ്വാഗതവും നാളികേര വികസന ബോർഡ് സെക്രട്ടറി ശ്രീ പ്രമോദ് പി കുര്യൻ കൃതജ്ഞതയും പറഞ്ഞു. നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ ബി ഹനുമന്തഗൌഡ.
2: ദിസ് ഇയർ വേൾഡ് കോക്കനട്ട് ഡേ തീം കോക്കനട്ട് ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി സെക്യൂരിംഗ് ഫുഡ് എനർജി ആൻഡ് ലൈവ്ലിഹുഡ്സ്. Let us celebrate World Coconut Day to thank our beloved farmers and their families whose livelihoods depend on this remarkable crop. As we celebrate World Coconut Day 2026, let us make a renewed commitment to make coconut cultivation more productive, coconut farming more profitable, coconut products more competitive, our value chain more efficient. And finally, we need to make our coconut farmer more resilient and prosperous. It is a matter of great privilege and honor for our Coconut Development Board to host this important national event here in Thiruvananthapuram, the capital of Kerala and the land where coconut is deeply woven into the agricultural, economic and cultural and social fabric of our society.
1: നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ സുബ നാഗരാജൻ.
3: വെർജിൻ കോക്കനട്ട് ഓയിൽ വന്ന് സമീപത്തില് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നത് കോയമ്പത്തൂർ. അതിൽ കാൻസറ് இந்த വെർജിൻ കോക്കനട്ട് ഓയിൽ എപ്പി സരി പണിത് അത് മിക തെളിവാക വിളക്കിനാങ്ക. അന്തളവുക്ക് തെന്നമരത്തില് ഏകപ്പെട്ട വിഷയങ്ങൾ ഇരിക്കു. നാം തെന്നയെ വളർത്താ പോലും പേശനാങ്ക മുന്നാടി പേശനവങ്ക പേശിനാങ്ക തെന്നയ முதல்ல நடும்போது அதுக்கு தென்னம் கன்று இல்ல, தென்னம் பிள்ளை, அது பிள்ளையாத்தான் நினைச்சு வளர்க்கறாங்க. வளர்த்ததுக்கு பிறகு தென்னை நம்ம வளர்த்துட்டு இருக்கு. உலகத்துல நீங்க பார்த்தீங்கன்னா கேரளா வந்து ஃபர்ஸ்ட் இடத்துல தென்னை தென்னை உற்பத்தியில ஃபர்ஸ்ட்ல இருக்கு.
1: നൂതന സാങ്കേതിക വിദ്യകൾ, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന മാർഗങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സംസ്കരണ സാങ്കേതിക വിദ്യകൾ, സംരംഭകത്വ വിപണി സാധ്യതകൾ എന്നിവ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കർഷകർ, ഗവേഷകർ, ശാസ്ത്രജ്ഞർ, സംരംഭകർ, നാളികേര മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവരുൾപ്പെട്ട പ്രൗഢഗംഭീരമായ സദസ്സാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിച്ചേർന്നത്.
4: നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും. തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
5: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
6: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
5: എങ്ങനെ?
6: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
7: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക്.

അടുത്തതായി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളകിന് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 മുതൽ 72,100 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,600 മുതൽ 4,800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,400 രൂപ വരെയും മഞ്ഞളിന് 18,000 മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: നെല്ലിലെ ഓലചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. ഒരു ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതു ശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചു മാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടി മാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക. 1% വീര്യമുള്ള മിനറൽ ഓയിൽ തളിക്കുന്നതും ഫലപ്രദമാണ്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇന്നത്തെ പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കോഴി വസന്ത രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് ഏതു പ്രായത്തിലാണ് കോഴികൾക്ക് നൽകേണ്ടത്? ഉത്തരം, വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് 5 മുതൽ 7 ദിവസം വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള RDF വാക്സിൻ 1 തുള്ളി കണ്ണിലോ മൂക്കിലോ നൽകണം. തുടർന്ന് 3 മുതൽ 4 ആഴ്ച വരെ പ്രായമെത്തുമ്പോൾ കോഴി വസന്തയ്ക്കെതിരെയുള്ള ബൂസ്റ്റർ വാക്സിനായ ലെസോട്ട വാക്സിൻ കുടിവെള്ളത്തിൽ ലയിപ്പിച്ച് നൽകണം. മുട്ടക്കോഴികൾക്ക് 56 ദിവസം അല്ലെങ്കിൽ 8 ആഴ്ചയും 16 മുതൽ 18 ആഴ്ചയും പ്രായമെത്തുമ്പോൾ കോഴി വസന്ത തടയാനുള്ള അടുത്ത പ്രതിരോധ കുത്തിവയ്പ് നൽകണം. ഇതിന് RDK, R2B തുടങ്ങിയ വാക്സിനുകൾ ഉപയോഗിക്കാം. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അറിവും ആനന്ദവും പകരുന്ന മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ ആശംസകളോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായി മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്.

ഇപ്പോൾ ഒരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. ഓട്ടോ രാജ എന്ന ചിത്രത്തിൽ പുലമൈ പിത്തൻ എഴുതി ഇളയരാജ ഈണമിട്ട് എസ് ജാനകിയോടൊപ്പം പാടിയത്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റും 42 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെയ്വറുമായി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തെ നേരിടുന്നതിൽ സമഗ്ര സമീപനം സ്വീകരിക്കാൻ ഇന്ത്യയും ബെൽജിയവും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഒരുവിധ ഭീകരവാദത്തെയും ന്യായീകരിക്കാനാവില്ലെന്നും ഇതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഇരുവരും സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ബെൽജിയം പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. യുക്രൈനിലും പശ്ചിമേഷ്യയിലും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വെച്ചു.
1: और डिप्लोमेसी में विश्वास रखते हैं. यूक्रेन हो या वेस्ट एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के सभी प्रयासों का समर्थन करते हैं और आतंकवाद के हर रूप को जड़ से समाप्त करना हमारी साझी प्रतिबद्धता है.
0: അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ലോകത്തെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണെന്ന് ബെൽജിയം പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള താൽപര്യവും അദ്ദേഹം പങ്കുവച്ചു. ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിനിടെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യം തടയൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ബെൽജിയവും ധാരണാപത്രവും കൈമാറി. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രേഖയായ രക്ഷ ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തിറക്കി. ആഗോള പ്രതിരോധ പങ്കാളിത്തങ്ങൾക്കായി അടുത്ത 10 വർഷത്തിനിടെ രാജ്യം സ്വീകരിക്കുന്ന തന്ത്രപരമായ രൂപരേഖയും കാഴ്ചപ്പാടും വിവരിക്കുന്നതാണ് സമഗ്രമായ ഈ രേഖ എന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൌഹൃദ രാജ്യങ്ങളുമായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പരിപാടികൾ, തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുടങ്ങിയവയെക്കുറിച്ച് രേഖയിൽ പ്രതിപാദിക്കുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ രാജ്യം 7.8% GDP വളർച്ച കൈവരിക്കുന്നതിൽ ചെറുകിട ഇടത്തരം വ്യവസായ മേഖല വഹിച്ച നിർണായക പങ്കിനെ പ്രശംസിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള വിപണിയുടെ 1/2 കൈകാര്യം ചെയ്യുന്ന പ്രധാന കയറ്റുമതി രാജ്യമായി മാറാൻ അടുത്തിടെ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയെ സഹായിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ. നയതന്ത്ര ചർച്ചകൾക്ക് യുക്രൈൻ സന്നദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് ഈ ആഴ്ച യുക്രൈനിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനിടെയാണ് ശ്രീ ജയശങ്കറിന്റെ കീവ് സന്ദർശനം. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിക്സ് ചീഫ് ജസ്റ്റിസസ് ഫോറം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഫോറത്തിൽ പങ്കെടുക്കും. റഷ്യ, ചൈന, ഇറാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചർച്ച നടത്തും. നീതി നിർവഹണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളാണ് പരിപാടിയിൽ ചർച്ച ചെയ്യുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുക എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനു ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടലുണ്ടാകും. നാളികേര പുനരുജ്ജീവനത്തിനായി 500 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചതായും കോഴിക്കോട് കുറ്റിയാടിയിൽ ആദ്യ നാളികേര വികസന പാർക്ക് ആരംഭിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചെന്നും ശ്രീ ടി സിദ്ദിഖ് പറഞ്ഞു.
3: 100 ടൺ സവാള NCCF വഴി പ്രൊക്യൂർ ചെയ്ത് അടിയന്തരമായി മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 35 രൂപയ്ക്കായിരിക്കും ഈ സവാള വിൽക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. ആദ്യപടിയായി 30 ടൺ ലഭ്യമാക്കാനുള്ള ഓർഡർ ഇന്ന് തന്നെ പ്ലേസ് ചെയ്ത് സാധനം എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്.
0: കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകിട്ട് 6:30 രാത്രി 12 ഇടയ്ക്കാണ് നിയന്ത്രണം. ഇന്നലെയും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈദരാബാദിലെ നാൽസർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൽ ബാർ കൌൺസിൽ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇടപെടൽ. വാരാണസിയിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ഭരണകൂടവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത പ്രധാനമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫറൂഖാബാദ് ജില്ലയിലെ പ്രളയബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തി. പട്ന ഉൾപ്പെടെ ബീഹാറിലെ വിവിധ മേഖലകളിൽ ഗംഗാനദിയിൽ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തുടരുകയാണ്. ജാർഖണ്ഡിലും കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാനാകും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തി. നാളെ ഹോങ്കോങ്ങിന്റെ ലീ ചെയുക് യുവിനെ ശ്രീകാന്ത് നേരിടും. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫ്രഞ്ച് സഖ്യത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടറിൽ കടന്നു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്ക് 6 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $97 മുകളിലായി. ഇറാൻ US സംഘർഷം എണ്ണ വിതരണത്തെ ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് വില ഉയരാൻ കാരണം. രാജ്യത്തെ ഓഹരി വിപണികൾ തുടർച്ചയായ 4ാം ദിവസവും ഇടിഞ്ഞു. സെൻസെക്സ് 417 പോയിന്റും നിഫ്റ്റി 41 പോയിന്റും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 2,440 രൂപ വർദ്ധിച്ച് 1,13,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബ് അർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് ഇന്നോവേറ്റ് സംരംഭത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഡീപ് ടെക് ഇന്നോവേഷൻ സംവിധാനത്തെ ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും സഹകരണത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സംരംഭമെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ ആഗോള ഇന്നോവേഷൻ ഹബ്ബായി ഉയർത്തുക എന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. ഈ മാസം 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. പ്രശസ്ത ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP PVJ നേതൃത്വം നൽകും. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7:35 പതിമൂന്ന് സെക്കൻഡും.

0: കഥകളും പാട്ടുകളും അറിവുകളും നിറഞ്ഞ എഫ് എം ഈവനിംഗിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് എഫ് എം ഈവനിംഗിൽ ആദ്യം
1: സമകാലികം. സാധ്യതകളുടെയും തെരഞ്ഞെടുപ്പുകളുടെയും കാലത്താണ് നാം ജീവിക്കുന്നത്. വിപണിയിൽ വസ്തുക്കളേറെയാണ്, മൊബൈൽ ഫോണിൽ വിവരങ്ങൾ നിരവധിയാണ്, ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളേറെയാണ്. വാങ്ങാനും കാണാനും പങ്കുവയ്ക്കാനും പ്രതികരിക്കാനും നമ്മെ ക്ഷണിക്കുന്ന അനവധി ശബ്ദങ്ങൾ ദിവസവും ചുറ്റും മുഴങ്ങുന്നു. എന്നാൽ ഈ സമൃദ്ധിക്കിടയിൽ ഒരു ചോദ്യം പ്രസക്തമാകുന്നു, നമുക്ക് ശരിക്കും എത്ര വേണം? ഈ ചോദ്യത്തിൽ നിന്നാണ് മിനിമലിസം എന്ന ജീവിതസങ്കല്പം ആരംഭിക്കുന്നത്. വസ്തുക്കൾ കുറച്ചു മാത്രം സ്വന്തമാക്കുക എന്നതിലൊതുങ്ങുന്നതല്ല മിനിമലിസം. അനാവശ്യമായതിനെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തി ജീവിതത്തിൽ യഥാർത്ഥ മൂല്യമുള്ള കാര്യങ്ങൾക്ക് ഇടം നൽകുന്ന സമീപനമാണത്. സമയം, ആരോഗ്യം, ബന്ധങ്ങൾ, സാമ്പത്തിക സുരക്ഷ, മനസമാധാനം, ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള ശ്രമം. മിനിമലിസം ഒരു ഫാഷനാണോ അതോ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ആവശ്യമായ ഒരു ജീവിതബോധമാണോ എന്ന് പരിശോധിക്കാം.
2: ലളിത ജീവിതത്തിന് മിനിമലിസം.
1: മിനിമലിസത്തെ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കാറുണ്ട്. ശൂന്യമായ മുറി, വെളുത്ത ചുമരുകൾ, വളരെ കുറച്ചു മാത്രം വസ്ത്രങ്ങൾ, ലളിതമായ ഉൽപ്പന്നങ്ങൾ, ഇവയിലൊന്നും മിനിമലിസത്തിന്റെ സാരം ഒതുങ്ങുന്നില്ല. ഒരാൾക്ക് 10 പുസ്തകങ്ങൾ മതിയാകാം, മറ്റൊരാൾക്ക് 1000 പുസ്തകങ്ങൾ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമായിരിക്കാം. നമ്മുടെ വീടുകളെ ഒന്ന് നോക്കാം. വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഉപകരണങ്ങൾ, ഒരിക്കലും ധരിക്കാത്ത വസ്ത്രങ്ങൾ, ആവർത്തിച്ചു വാങ്ങിയ പാത്രങ്ങൾ, കാലഹരണപ്പെട്ട രേഖകൾ, കുട്ടികൾ വളർന്നിട്ടും മാറ്റിവെക്കാത്ത കളിപ്പാട്ടങ്ങൾ, വികാരബന്ധമുള്ള ചില വസ്തുക്കൾ തീർച്ചയായും സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഓർമ്മകളെ സംരക്ഷിക്കാനായി എല്ലാ വസ്തുക്കളെയും സൂക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം നാം പലപ്പോഴും ചോദിക്കാറില്ല. ഭൗതിക വസ്തുക്കൾ മാത്രമല്ല, അനാവശ്യമായ ചിന്തകളും സമ്മർദ്ദങ്ങളും കൊണ്ട് മനസ്സ് കലുഷിതമാകുന്നതും ഇന്നത്തെ കാലത്ത് സ്വാഭാവികമാണ്. മിനിമലിസം ഒരു ചികിത്സാരീതി അല്ലെങ്കിലും ചിട്ടയുള്ളതും നിയന്ത്രിക്കാവുന്നതുമായ പരിസരം മനസ്സിന് ആശ്വാസം നൽകാം. എല്ലാം ഉപേക്ഷിക്കുകയല്ല, നമ്മെ അലട്ടുന്നതും ഉപയോഗമില്ലാത്തതുമായ കാര്യങ്ങളെ തിരിച്ചറിയുകയാണ് വേണ്ടത്.
3: ഞാൻ ഡോക്ടർ അനൂപ് വിൻസെന്റ്, പ്രൊഫസർ NHOD, ശ്രീനാരായണ മെഡിക്കൽ കോളേജ്, ചാലാക്ക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കൺസ്യൂമർ സൊസൈറ്റിയാണ്. ഈയിടെയായിട്ട് നമ്മളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന വസ്തുക്കൾ സാധാരണയിൽ കവിഞ്ഞ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിപാദനം ഒരുപക്ഷെ മാനസിക നിലയിൽ ഉണ്ടാകാവുന്ന വ്യതിയാനങ്ങൾ, അതായത് കൺസ്യൂമർ ഇത് മേടിക്കുന്ന ഒരാളുടെ ഡോപ്പമിനിലുണ്ടാകുന്ന സെർജ് മൂലമാണ് അതിനകത്ത് അകപ്പെട്ടു പോകുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇമ്പൾസ് ഡിസ്കൺട്രോൾ, അതായത് ഇമ്പൾസിവിറ്റി, നമ്മുടെ വരുന്ന ഇമ്പൾസിവിറ്റി ഡിസ്കൺട്രോളായിട്ട് അത് നമ്മുടെ ഡോപ്പമിൻ ഇത് കൂട്ടുന്നതായിട്ടും അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാണുന്ന സംഗതി, സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ്, വാട്സാപ്പിലൊക്കെ ഈ പരസ്യത്തിലൂടെ വരുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മൾ അതിൻ്റെ വിലയോ അതിൻ്റെ ഗുണമോ അതിൻ്റെ നമുക്ക് ആവശ്യമാണോ എന്നറിയാതെ തന്നെ മേടിച്ചു കൂട്ടുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. ആ പ്രവണതകളെല്ലാം തന്നെ നമ്മളുടെ തന്നെ സൊസൈറ്റിയെ ബാധിക്കുന്നില്ല. കാരണം ഒരുപക്ഷെ വളരെ വിലയേറിയ സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൂട്ടുകയും കയ്യിലെത്തിപ്പെടുമ്പോൾ അതിന് തീരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുന്ന വ്യക്തി, അതായത് നമ്മൾ ഉപഭോക്താവിൻ്റെ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പിടിവിട്ടു പോവുകയും നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയകളെ എല്ലാം പാശ്ചാത്യ നാടുകളിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെ കൂടുതലായിട്ട് അതിനെ ഉപയോഗിക്കുന്നത് നമ്മളെ പോലത്തെ ഏഷ്യൻ കൺട്രീസിലാണ്. അപ്പോൾ അതിനകത്ത് തോന്നുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട് ഏത് തരത്തിൽ, ഇപ്പോൾ ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഇതെല്ലാം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്.
1: ഇവിടെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തെ കഠിനമായ നിയമങ്ങളാൽ നിയന്ത്രിക്കലല്ല മിനിമലിസം എന്നതാണ്. 20 വസ്ത്രങ്ങൾ മാത്രം വേണം, 100 വസ്തുക്കൾ മാത്രം മതി എന്നിങ്ങനെയുള്ള സംഖ്യകൾ എല്ലാവർക്കും ബാധകമല്ല. ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കുടുംബത്തിന്റെ വലിപ്പം, തൊഴിൽ, ആരോഗ്യം, പ്രായം, താമസസ്ഥലം, കാലാവസ്ഥ എല്ലാം ആവശ്യങ്ങളെ നിർണയിക്കും. അതിനാൽ മിനിമലിസം താരതമ്യത്തിന്റെ ജീവിതശൈലിയാകരുത്. മറ്റൊരാളുടെ വീട്ടിലെ ലാളിത്യത്തെ അനുകരിക്കേണ്ടതില്ല. സ്വന്തം ജീവിതത്തിന് യോജിച്ച അളവിലുള്ള ലാളിത്യം കണ്ടെത്തുകയാണ് പ്രധാനം. മിനിമലിസത്തിന്റെ മറ്റൊരു പ്രധാന വശം ഉപഭോഗമാണ്. പരസ്യങ്ങൾ നമ്മോട് നിരന്തരം പറയുന്നു, പുതിയതെടുക്കൂ, കൂടുതലെടുക്കൂ, പഴയത് മാറ്റൂ. എന്നാൽ ഓരോ വാങ്ങലിനും പിന്നിൽ ഒരു ചെലവുണ്ട്. പണം മാത്രമല്ല, വിഭവങ്ങളുടെ ഉപയോഗം, ഉൽപ്പാദനം, ഗതാഗതം, പാക്കിംഗ്, ഒടുവിൽ മാലിന്യം.
4: പുതിയ വസ്ത്രം വാങ്ങണം, പക്ഷേ വില കുറവായിരിക്കണം. സ്റ്റൈലിലും വിട്ടുവീഴ്ച വേണ്ട. ഒപ്പം പരിസ്ഥിതിയെക്കുറിച്ചും ചിന്തിക്കണം. ഇങ്ങനെയൊരാഗ്രഹം യുവതലമുറയ്ക്കിടയിൽ ഇന്ന് സാധാരണമാണ്. ഇതിനുള്ള ഒരു പുതിയ ഉത്തരമാണ് ത്രിഫ്റ്റ് ഷോപ്പിംഗ്. ത്രിഫ്റ്റ് ഷോപ്പ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് എന്തായിരിക്കും? പഴയ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടയോ? ഒരു പരിധിവരെ അതെ. എന്നാൽ അതിനപ്പുറമുള്ള വലിയൊരു ആശയമാണ് ത്രിഫ്റ്റ് ഷോപ്പിംഗ്. മറ്റൊരാൾ ഉപയോഗിച്ചിട്ടുള്ളതോ അധികം ഉപയോഗിക്കാത്തതോ ആയ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ബാഗുകളും ഷൂസുകളും വീട്ടുപകരണങ്ങളുമൊക്കെ വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നതാണ് പൊതുവെ ത്രിഫ്റ്റ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് വെറുമൊരു പണം ലാഭിക്കാനുള്ള മാർഗമല്ല. ഫാഷൻ, അഫോർഡബിലിറ്റി, സസ്റ്റൈനബിലിറ്റി ഈ മൂന്ന് ആശയങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പുതിയ ഷോപ്പിംഗ് സംസ്കാരമായി ഇത് മാറുകയാണ്.
5: എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ദിൽഷാദും കൂടിയാണ് കൊച്ചിയിൽ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ത്രിഫ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഐറ്റംസ് ആണ്. ഒരിക്കലും യൂസ് ചെയ്ത് വന്ന ഡ്രസ്സുകൾ, അതായത് വലിയ വലിയ ആളുകൾ 25,000-10,000 ഒക്കെ വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒഴിവാക്കുന്ന ഡ്രസ്സുകൾ. അപ്പൊ സെക്കൻഡ് ഡ്രസ്സുകൾ, പല ക്വാളിറ്റിയിലെ ഡ്രസ്സുകളുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് അയേൺ ചെയ്ത് സെറ്റായി വരുന്ന ഡ്രസ്സുകളാണ് ഈ ത്രിഫ്റ്റ് ഷോപ്പിൽ വരുന്ന എല്ലാ ഡ്രസ്സുകളും. ഏകദേശം ഒരു വർഷമായി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് കസ്റ്റമർ ഉണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ തുടങ്ങാനുള്ള ഏറ്റവും വലിയൊരു മോട്ടോ എന്ന് പറയുന്നത് ടോപ്പ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ 15,000-25,000 രൂപ വരെയൊക്കെ പ്രൈസ് വരുന്ന ഈ ഡ്രസ്സ് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ മോട്ടോ. ഡ്രസ്സുകള് പല ക്വാളിറ്റിയിലുണ്ട്. എ ലെവലുണ്ട്, ബി ലെവലുണ്ട്, സി ലെവലുണ്ട്, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, പല ക്വാളിറ്റി. ഈ ഫസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നത് ചെറിയ യൂസേജ്, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ബ്രാൻഡ് ഡ്രസ്സുകൾ തന്നെ ചെറിയ യൂസേജിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി അതെടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് അയേൺ ചെയ്ത് സെറ്റായി വരുന്ന ഫസ്റ്റ് ക്വാളിറ്റി ഒരു കംപ്ലൈൻറ്റും കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡ്രസ്സായിരിക്കും. സെക്കൻഡ് ക്വാളിറ്റി ചെറിയ ചെറിയ സ്ക്രാച്ചുകളോ ഒന്നോ രണ്ടോ ബട്ടൻ്റെ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ട്, അതിൻ്റെ താഴെയുള്ള ക്വാളിറ്റിയിലുണ്ട്. അങ്ങനെ മൂന്ന് ക്വാളിറ്റികളായിട്ടാണ് ഈ ഡ്രസ്സുകൾ വരിക.
1: ഉപഭോഗം പൂർണ്ണമായും നിർത്തുക എന്നത് യാഥാർത്ഥ്യബോധമുള്ള നിർദ്ദേശമല്ല. എന്നാൽ ആവശ്യകതയും ആഗ്രഹവും തമ്മിൽ വേർതിരിച്ചറിയുക സാധ്യമാണ്. ചെറിയ ചെറിയ അനാവശ്യ ചെലവുകൾ പലപ്പോഴും കുടുംബ ബജറ്റിനെ ബാധിക്കും. ഉപയോഗമില്ലാത്ത സബ്സ്ക്രിപ്ഷനുകൾ, ആവർത്തിച്ചുള്ള ഓൺലൈൻ വാങ്ങലുകൾ, പ്രദർശനത്തിനായുള്ള ചെലവുകൾ, ഇവ നിയന്ത്രിച്ചാൽ പല കുടുംബങ്ങൾക്കും സമ്പാദ്യത്തിനുള്ള ഇടം കണ്ടെത്താനാകും. മിനിമലിസം എന്നാൽ പണം ചെലവാക്കരുത് എന്നല്ല, മൂല്യമുള്ള കാര്യങ്ങൾക്കായി ബോധപൂർവം ചെലവാക്കുക എന്നതാണ്.

0: ആവശ്യമില്ലാത്ത ആവർത്തിച്ചുള്ള ചെലവുകൾ കുറച്ചാൽ വിദ്യാഭ്യാസം, ആരോഗ്യപരിരക്ഷ, അടിയന്തര നിധി, ഭാവിയിലെ സുരക്ഷ എന്നിവയ്ക്കായി പണം മാറ്റിവെക്കാം.
1: കോർപ്പറേറ്റ് ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറുമായ സുനിൽ ദേവദത്തം.
2: മിനിമലിസം എന്ന് പറഞ്ഞാൽ അതൊരു ജീവിത രീതിയാണ്, ശൈലിയാണ്, നമ്മെ നമ്മുടെ സമയവും ഊർജവും ലാഭിക്കാൻ സഹായിക്കുന്ന, നമ്മുടെ കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു ജീവിത രീതി. കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങി. ഇപ്പോൾ നിലവിലുള്ള കൺസ്യൂമറിസത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഈ ഒരൊറ്റ വാചകം മതി. അവിടെയാണ് മിനിമലിസത്തിൻ്റെ പ്രസക്തി. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയുള്ള ഒരു വാക്കാണ് മിനിമലിസം. നമുക്കറിയാം 1960കളിൽ ചിത്രകല, ശില്പനിർമ്മാണം തുടങ്ങിയ രംഗത്താണ് ആദ്യമായി മിനിമലിസം കടന്നു വന്നത്. പിന്നീട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മിനിമലിസത്തിൻ്റെ കടന്നു വരവായി. മിനിമലിസം എന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങരുത് എന്നല്ല, മറിച്ച് ചിന്തിച്ച് മൂല്യമറിഞ്ഞ് വാങ്ങുക എന്നതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ മിനിമലിസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായി. ഇനി ആവശ്യം തന്നെ അത്യാവശ്യമാണോ അനാവശ്യമാണോ എന്ന് മനസ്സിലാക്കിയാൽ ഒന്നുകൂടി ഗംഭീരമായി. മറ്റുള്ളവരുടെ ജീവിതശൈലി അനുകരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കടം കൂടുന്നത്. അപ്പോൾ കടം കുറക്കാൻ മിനിമലിസമാവാം. തീർച്ചയായിട്ടും മിനിമലിസം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. കാരണം സാധനങ്ങൾ കൂടുന്തോറും ടെൻഷൻ കൂടും. ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അലമാരയോടൊപ്പം മനസ്സും ക്ലിയറാവും. വെള്ളം കുടിക്കാൻ സ്ഥിരമായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്നതിന് പകരം ഒരു സ്റ്റീൽ ബോട്ടിൽ ഉപയോഗിച്ച് തുടങ്ങാൻ പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം മിനിമലിസവുമായി. ചുരുക്കത്തിൽ, കൂടുതൽ സാധനങ്ങൾക്ക് പകരം ഗുണമേന്മയുള്ള നല്ല സാധനങ്ങൾ വാങ്ങുന്ന ഗോ ഫോർ ക്വാളിറ്റി എന്നതാണ് മിനിമലിസത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ കാഴ്ചപ്പാട്. എനിക്ക് എന്തൊക്കെ സ്വന്തമായി ഉണ്ട് എന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മിനിമലിസമാണ്. വാങ്ങുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് മൈൻഡ്ഫുൾ ബയിങ്. ആ പ്രധാനപ്പെട്ട ഒരു നിയമം, വൺ ഇൻ വൺ ഔട്ട് റൂൾ. കാര്യം സിമ്പിളാണ്. പുതിയ ഏതൊരു സാധനം വാങ്ങുമ്പോൾ പഴയ സാധനം ഒഴിവാക്കുക. ആവശ്യക്കാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് മറ്റൊരു ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി 1990 എന്ന പേരിൽ മറ്റൊരു നിയമത്തെക്കുറിച്ച് പറയാറുണ്ട്. കഴിഞ്ഞ 90 ദിവസമായി നാം ഉപയോഗിക്കാത്തതും ഇനി അടുത്ത 90 ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുമില്ലാത്തതുമായ വസ്ത്രങ്ങൾ, അതുപോലെ ഉപകരണങ്ങൾ ഇവ ഒഴിവാക്കുക.
0: വാങ്ങുന്നതിനു മുമ്പുള്ള ഇടവേള. ഇത് വളരെ ലളിതവും പ്രായോഗികവുമായ നിർദ്ദേശമാണ്. അത്യാവശ്യമല്ലാത്ത ഒരു വസ്തു വാങ്ങാൻ തോന്നുമ്പോൾ ഒരു ദിവസം കാത്തിരിക്കുക. വില കൂടിയ വസ്തുവാണെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ ആലോചിക്കുക. പലപ്പോഴും ആഗ്രഹത്തിന്റെ തീവ്രത കുറയും. ആവശ്യമായ കാര്യമാണെങ്കിൽ ആലോചിച്ചെടുത്ത തീരുമാനത്തിലൂടെ വാങ്ങാം. ലാളിത്യമുള്ള ജീവിതം ഗുണനിലവാരമില്ലാത്ത ജീവിതമല്ല. കുറഞ്ഞ എണ്ണം, നല്ല ഗുണമേന്മ, ദീർഘകാല ഉപയോഗം, ഇതും മിനിമലിസത്തിന്റെ ഭാഗമാണ്. പെട്ടെന്ന് കേടാകുന്ന പല വസ്തുക്കൾ വാങ്ങുന്നതിനേക്കാൾ അറ്റകുറ്റപ്പണി ചെയ്യാവുന്നതും ദീർഘകാലം ഉപയോഗിക്കാവുന്നതുമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സാമ്പത്തികമായും പാരിസ്ഥിതികമായും ഗുണകരമാണ്. ഇന്ന് മിനിമലിസം വീടുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഡിജിറ്റൽ ജീവിതത്തിലേക്കും അത് വ്യാപിക്കുന്നു. സ്മാർട്ട് ഫോണിൽ അനവധി ആപ്പുകൾ, അനാവശ്യ അറിയിപ്പുകൾ, ഉപയോഗിക്കാത്ത ഫയലുകൾ, നിരന്തരം പുതുക്കുന്ന സോഷ്യൽ മീഡിയ വിവരങ്ങൾ, ഇവയും നമ്മുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഡിജിറ്റൽ മിനിമലിസം എന്നത് സാങ്കേതികവിദ്യ ഉപേക്ഷിക്കലല്ല. സാങ്കേതികവിദ്യ നമ്മെ നിയന്ത്രിക്കുന്നതിനു പകരം നാം സാങ്കേതികവിദ്യയെ ഔചിത്യപൂർവ്വം ഉപയോഗിക്കുന്ന സമീപനമാണത്. ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക, ഉപയോഗമില്ലാത്ത ആപ്പുകൾ ഒഴിവാക്കുക, ഉറങ്ങുന്നതിനു മുമ്പ് സ്ക്രീൻ ഉപയോഗം കുറയ്ക്കുക, കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കുക, ഓരോ ദിവസവും കുറച്ചു സമയം അറിയിപ്പുകളില്ലാതെ ഇരിക്കുക. ഡിജിറ്റൽ ലോകം വിവരങ്ങളുടെ ലോകമാണ്. എന്നാൽ എല്ലാ വിവരങ്ങളും ഒരേപോലെ ആവശ്യമായവയല്ല. നിരന്തരം പ്രതികരിക്കേണ്ട ബാധ്യതയില്ല. മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യേണ്ടതുമില്ല. മിനിമലിസം സമയത്തിന്റെ കാര്യത്തിലും പ്രസക്തമാണ്. എല്ലാ ക്ഷണങ്ങളും സ്വീകരിക്കുക, എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുക, എല്ലായ്പ്പോഴും ലഭ്യരായിരിക്കുക, ഇതാണ് ചിലപ്പോൾ വിജയമെന്ന് തോന്നുന്നത്. എന്നാൽ എല്ലാത്തിനും അതേ പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇല്ല പറയേണ്ടി വരും. വിശ്രമത്തിനും കുടുംബത്തിനും വായനയ്ക്കും ആരോഗ്യത്തിനും ആത്മപരിശോധനയ്ക്കും സമയം വേണം. തിരക്കില്ലാത്ത സമയം പാഴ്സമയമല്ല, നന്നായി ജീവിക്കാൻ ആവശ്യമായ ഇടമാണത്. മിനിമലിസവും പരിസ്ഥിതിയും തമ്മിലും അടുത്ത ബന്ധമുണ്ട്. ഉപയോഗിക്കാതെ കിടക്കുന്ന വസ്തുക്കൾ, ഒരു തവണ ഉപയോഗിച്ചുപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്, ഫാഷൻ മാറുമ്പോൾ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ, പതിവായി മാറുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതെല്ലാം മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിനിമലിസത്തെ വെറും വ്യക്തിഗത ജീവിതശൈലിയായി ചുരുക്കരുത്. എല്ലാവർക്കും ഒരേ രീതിയിൽ കുറയ്ക്കാൻ കഴിയില്ല. ചിലർക്ക് പല വസ്തുക്കളും ജോലിക്കോ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കോ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾക്കോ അനിവാര്യമാണ്. അതിനാൽ മറ്റുള്ളവരുടെ ജീവിതത്തെ വിധിക്കാനുള്ള ഉപകരണമാകരുത് മിനിമലിസം. ലഭ്യമായ വിഭവങ്ങളുടെ ഉത്തരവാദിത്തോടെ

ഉപയോഗിക്കാനുള്ള ബോധമായിരിക്കണം അത്. പരിസ്ഥിതി സൗഹൃദ മിനിമലിസം എന്നത് ഉപയോഗിക്കാൻ കഴിയുന്നവ ഉപയോഗിക്കുക, നന്നാക്കാൻ കഴിയുന്നവ നന്നാക്കുക, പങ്കുവയ്ക്കാൻ കഴിയുന്നവ പങ്കുവയ്ക്കുക.

0: ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാം. മിനിമലിസം ആരംഭിക്കേണ്ടത് വലിയ തീരുമാനങ്ങളിലൂടെ ആവണമെന്നില്ല. ഒരു ഡ്രോയറിൽ നിന്ന് തുടങ്ങാം, ഒരു അലമാരയിൽ നിന്ന് തുടങ്ങാം, പ്രതിമാസ ചെലവ് പട്ടിക പരിശോധിക്കുന്നതിൽ നിന്ന് തുടങ്ങാം, ഫോൺ നോട്ടിഫിക്കേഷനുകൾ ക്രമീകരിക്കുന്നതിൽ നിന്ന് തുടങ്ങാം, ഒരു പുതിയ വസ്തു വാങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുന്നതിൽ നിന്ന് തുടങ്ങാം. സ്വയം ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഇതാണ്: ഇത് ഞാൻ പതിവായി ഉപയോഗിക്കുന്നുണ്ടോ? ഇതെനിക്ക് സന്തോഷമോ യഥാർത്ഥ പ്രയോജനമോ നൽകുന്നുണ്ടോ? ഇതില്ലാതെ എന്റെ ജീവിതം ബുദ്ധിമുട്ടാകുമോ? ഇത് സൂക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും എത്ര സമയം, പണം, ശ്രദ്ധ എന്നിവ വേണം? എനിക്കിത് ആവശ്യമാണോ അതോ ക്ഷണികമായ ആഗ്രഹമാണോ? ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം പറയാൻ കഴിഞ്ഞാൽ മിനിമലിസം ഒരു പ്രദർശനമല്ലാതെ ജീവിതത്തെ ലളിതമാക്കുന്ന ഒരു ശീലമായി മാറും. മിനിമലിസം കുറവിന്റെ ആഘോഷമല്ല, മതിയായതിന്റെ തിരിച്ചറിവാണ്. ജീവിതത്തിൽ ഇടമുണ്ടാക്കാനുള്ള ശ്രമമാണ്. കൂടുതൽ വാങ്ങുന്നതിനു പകരം കൂടുതൽ ശ്രദ്ധിക്കുക, കൂടുതൽ ശേഖരിക്കുന്നതിനു പകരം കൂടുതൽ അനുഭവിക്കുക, കൂടുതൽ തിരക്കിൽപ്പെടുന്നതിനു പകരം കൂടുതൽ അർത്ഥവത്തായി ജീവിക്കുക. നമ്മുടെ ജീവിതം നിറയ്ക്കുന്നത് വസ്തുക്കൾ മാത്രമല്ല, ബന്ധങ്ങളാണ്, അറിവാണ്, ആരോഗ്യമാണ്, പ്രകൃതിയാണ്, ഓർമ്മകളാണ്, മനസമാധാനമാണ്. അവയ്ക്കിടം നൽകാൻ ചിലപ്പോൾ നാം പ്രദർശനത്തിനുള്ളവയെ കുറയ്ക്കേണ്ടി വരും.
1: ലളിത ജീവിതത്തിന് മിനിമലിസം.
2: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്.
3: സമകാലികം. പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി. QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: സേവന വാർത്തകൾ. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സംവരണ സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നു. സ്പോർട്സ്, PWD, ലക്ഷദ്വീപ് വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ഈ മാസം 5 ഉച്ചയ്ക്ക് 1 മണിക്കകം കോളേജിൽ നേരിട്ടോ പ്രതിനിധി മുഖേനയോ റിപ്പോർട്ട് ചെയ്യണം. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 0466-22-12-223. നമ്പർ ആവർത്തിക്കാം: 0466-22-12-223.
7: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
8: അതാണ് മൈജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
9: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈജി പ്രൈസ് ചലഞ്ച്.
8: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
9: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
8: TNC apply.
10: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
11: ും കൊച്ചി ഓണാണ്.
12: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
11: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: കളമശ്ശേരി ഗവൺമെന്റ് ITI ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അഡ്വാൻസ്ഡ് വെൽഡിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8 രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി AVTS പ്രിൻസിപ്പൽ മുഖേൻ മുൻപാകെ ഹാജരാകണം. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 80-89-78-98-28. നമ്പർ ആവർത്തിക്കാം: 80-89-78-98-28.
13: കോടി രൂപയുടെ ഡിസ്കൗണ്ട്.

0: ും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ ഇടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ 20 കാറുകൾ 25 സ്കൂട്ടറുകൾ ഇന്റർനാഷണൽ ട്രിപ്പ് പിന്നെ BMW ബമ്പറും
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി
4: ഇനി ഇന്നത്തെ കഥാനേരം
5: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

0: കുയ്യന്മാർ ആ ചേട്ടന്റെ നേരെ പുഞ്ചിരിച്ചുകൊണ്ട് കൈകൂപ്പി തൊഴുതു. പിന്നെ ആ ചേട്ടന്റെ അടുത്ത് ചേർന്നിരുന്ന് എന്തോ അവർ തമ്മിൽ സംസാരിക്കുന്നു. പിന്നെ കാണുന്നത് അവർ മൂന്ന് പേരും ചേർന്ന് ആ ചേട്ടനെ കസേരയിൽ ഇരുത്തി പുറത്തേക്ക് കൊണ്ടുവന്ന് വീടിനോട് ചേർന്ന് ഒരു പൈപ്പിൻ ചുവട്ടിൽ ഇരുത്തുന്നതാണ്. ഇപ്പോൾ ആ ചേട്ടൻ്റെ മുഖം നന്നായി കാണാനാവുന്നുണ്ട്. ആ ചേട്ടൻ്റെ മുഖം നിറയെ സന്തോഷം. ആ കുട്ടികളുടെ മുഖത്തും സന്തോഷം. അമ്മമ്മയുടെ മുഖത്ത് ആശ്വാസം. പിന്നെ കാണുന്നത് അവർ പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് ആ ചേട്ടനെ കുളിപ്പിക്കുന്നതാണ്. അത് കഴിയുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ട്, ഈ ജലം എത്ര മഹത്തരമാണ്, എത്ര വലിയ കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ശരീരത്തിൽ നിന്ന് മാലിന്യമെല്ലാം കഴുകി ഒഴുക്കിക്കളയും. ഇപ്പോൾ എന്ത് കുളിര, സോപ്പിനെ കഴുകും, ചെളിയെ അലീച്ചുകളയും, വസ്ത്രങ്ങളെ വൃത്തിയാക്കും. പിന്നെ മുകളിലേക്ക് നോക്കി, ആഹാ, ഈ ആകാശത്തിന് എന്ത് തെളിമ, എന്ത് വെളിച്ച ഇവിടെ, ഈ ഇലകൾക്ക് എന്ത് ഭംഗിയാ, നല്ല പച്ച, ഈ കാറ്റിന് എന്ത് സുഖ, ഏതൊക്കെ നാട്ടിൽ ഒഴുകിപ്പോവാം കള്ളക്കാറ്റേ നിനക്ക്. പിന്നെ അവരെല്ലാം ചേർന്ന് ആ ചേട്ടനെ വീണ്ടും മുറിയിലേക്ക് കൊണ്ടു കിടത്തുന്നു. ഞങ്ങൾ വൈകാതെ ഇനിയും വരാം എന്നവർ കൈവീശി ഇറങ്ങിപ്പോകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും അവർ വരുന്നതും പോകുന്നതും ചേട്ടനെ പുറത്തിറക്കുന്നതും കാണിക്കും. ഓരോ ദിവസം വരുമ്പോഴും അവരുടെ കയ്യിൽ ഓരോ പൊതി ഉണ്ടാകും, ഭക്ഷണം, മരുന്ന്, വസ്ത്രങ്ങൾ. ആ ചേട്ടൻ്റെ മുഖത്ത് ദൈന്യമൊക്കെ മാഞ്ഞ് സന്തോഷവും ചിരിയും വന്നു. അടുത്തൊരു ദിവസം അവർ ഒരു വീൽ ചെയറുമായാണ് വരവ്. തിരിച്ചിറങ്ങുമ്പോൾ ആ ചേട്ടൻ വീൽ ചെയറിൽ ഇരുന്ന് അവരെ കൈവീശി ടാറ്റ കൊടുക്കുന്നു. ഒപ്പം സ്ക്രീൻ മറയുന്നവരേക്കും നമ്മളെയും. അവർ ഓരോ ദിവസവും പലരും മാറി മാറിയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം പ്രസന്റഡ് ബൈ ടീം ഹോപ്പറ്റ് ജെൻസി, ഡയറക്റ്റഡ് ആൻഡ് എഡിറ്റഡ് അഭിനവ് അരുൺ ആൻഡ് അർജുൻ രോഹിത് എന്നെഴുതി കാണിച്ച ചിത്രം തീരുന്നു. കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സും കണ്ണും നിറയും അരുണേട്ടാ. അധികം ബഹളങ്ങളില്ലാതെ രണ്ടോ മൂന്നോ സംഭാഷണങ്ങളേ ഉള്ളൂ. നമ്മുടെ മക്കൾക്ക് വന്ന മാറ്റം, എന്ത് നല്ല കുട്ടികളാണ് അവരിപ്പോൾ. സ്കൂളിലും കോളേജിലും നടത്തുന്ന ഓരോ പരിപാടിയും അവരെ നല്ല മനുഷ്യരാക്കി തീർക്കും. അവർക്ക് മാതൃകയാവാൻ ഡോക്ടർ ജെറി ജോസഫിനെ പോലെ ഉള്ളവരും ഉണ്ട്. അരുണേട്ടാ, ഞാനും ഈ കുട്ടികളുടെ ഹോപ്പ് ടീമിനൊപ്പം ചേർന്നാലോ? ആവശ്യക്കാർക്ക് ഒരു കൈത്താങ്ങാവാൻ നമുക്ക് കഴിയൂലോ? പുറത്തിറങ്ങാൻ പറ്റാത്ത എത്രയോ മനുഷ്യരുണ്ട്. അവരുടെ ഓരോ ചെറിയ ആവശ്യങ്ങളും സാധിച്ചെടുക്കാൻ എത്ര പേരോട് ചോദിച്ചു നടക്കണം. ആ അമ്മച്ചിയെ കണ്ടില്ലേ? ശരിയാ, നല്ല കാര്യം ലക്ഷ്മി. നാട്ടിലുള്ളപ്പോൾ ഞാനും കൂടാം. അല്ല, ഈ ജെൻസി കൂട്ടങ്ങൾ നമ്മളെയൊക്കെ അടുപ്പിക്കുമോ? ഉണ്ണിയമ്മയും ഉണ്ണിയച്ചനും അത് പറഞ്ഞ് ചിരിച്ചു. നമുക്കൊരു ദിവസം ഡോക്ടർ ജെറിയെ പോയി കണ്ടാലോ? ഓക്കെ, അങ്ങനെ ആവട്ടെ.
1: കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചി, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
2: വായിച്ചത് ലൗലി.

0: ഇന്ന് രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: വലവുമിടവും ഓരോ തോടൊന്നിച്ചു കാന്തി കലവികൾ കലരും നിൻ കായലിൻ പങ്ക്തി കണ്ടാൽ.
0: പ്രചോദിത അക്ഷര ശ്ലോക സമിതി അവതരിപ്പിക്കുന്ന അക്ഷര ശ്ലോക സദസ്.
1: പുഞ്ചി

0: ഇന്ന് രാത്രി 9:30 അക്ഷരശ്ലോക സദസ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യം തടയൽ തുടങ്ങിയ മേഖലകളിൽ ധാരണാപത്രം കൈമാറി ഇന്ത്യയും ബെൽജിയവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സവാള വില നിയന്ത്രിക്കാൻ ശക്തമായ ഇടപെടലുമായി സംസ്ഥാന സർക്കാർ. 100 ടൺ സവാള വിപണിയിലേക്ക് എത്തിക്കുമെന്നും കിലോയ്ക്ക് 35 നിരക്കിൽ ഹോർട്ടികോർപ്പ്, സപ്ലൈകോ എന്നിവ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി ടി സിദ്ദീഖ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. ഈ മാസം 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിക്സ് ചീഫ് ജസ്റ്റിസസ് ഫോറം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഫോറത്തിൽ പങ്കെടുക്കും. അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 10,780 പേരെ അറസ്റ്റ് ചെയ്തു. 9,981 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെ 7 റൺസിന് പരാജയപ്പെടുത്തി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് സെമിയിൽ കടന്നു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത്.
2: ശാസ്ത്രദീപ്തി. കേരളം സാധാരണയായി നല്ല മഴ ലഭിക്കുന്ന സംസ്ഥാനമാണെങ്കിലും വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മഴവെള്ള സംഭരണം ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കേണ്ട സമയമാണിത്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ കേരളം കിഴക്ക് സഹ്യപർവ്വത നിരകളിൽ നിന്ന് പടിഞ്ഞാറ് അറബിക്കടൽ വരെയുള്ള ചെരിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടത്ര സമയം ലഭിക്കുന്നതിന് മുമ്പേ അതിവേഗം ഒഴുകി കടലിലെത്തുന്നു. എന്നാൽ പണ്ടുകാലത്ത് ജലക്ഷാമം ഇത്ര രൂക്ഷമായിരുന്നില്ല. അതിന് പ്രധാന കാരണം മലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിനിർത്തി മണ്ണിലേക്ക് ഇറക്കിവിടാൻ സഹായിച്ചിരുന്ന വിശാലമായ വയലുകളായിരുന്നു. കൂടാതെ കുന്നുകളും സസ്യസമൃദ്ധമായ പ്രദേശങ്ങളും മണ്ണൊലിപ്പ് തടയുകയും മഴവെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വികസനത്തിന്റെ ഭാഗമായി വയലുകളും കുന്നുകളും വ്യാപകമായി ഇല്ലാതായതോടെ മഴവെള്ളം അതിവേഗം പാഞ്ഞ് കടലിലെത്തുകയാണ്. അതുകൊണ്ട് ഒഴുകിപ്പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തി മണ്ണിലേക്ക് ഇറക്കിവിടുന്ന ശാസ്ത്രീയമായ മാർഗങ്ങളിലാണ് ചെലുത്തേണ്ടത്. ഈ പ്രവർത്തനം തുടങ്ങേണ്ടത് ഓരോ വീട്ടിൽ നിന്നുമാണ്. വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് ലഭിക്കുന്ന മഴവെള്ളം പൈപ്പുകൾ വഴി ഫിൽറ്റർ ചെയ്ത് ടാങ്കുകളിൽ ശേഖരിക്കാം. അല്ലെങ്കിൽ ഫിൽറ്ററിലൂടെ കടത്തിവിട്ട് കിണറുകളിലേക്ക് എത്തിച്ച് റീചാർജ് ചെയ്യാം. പറമ്പുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുന്നതും വളരെ ഫലപ്രദമായ മാർഗമാണ്. ഇത്തരം സംവിധാനങ്ങൾ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും കിണറുകളിലെയും കുഴൽക്കിണറുകളിലെയും വെള്ളം വറ്റിപ്പോകാതിരിക്കാനും സഹായിക്കും. കിണറുകളിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും റീചാർജ് പ്രയോജനപ്പെടും. അതുപോലെ മഴക്കുഴികൾ മണ്ണൊലിപ്പ് കുറയ്ക്കുകയും മഴവെള്ളം അതിവേഗം ഒഴുകിപ്പോകുന്നത് തടയുകയും ചെയ്യും. ഓരോ വീട്ടിലും ഇത്തരം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാൽ കേരളത്തിലെ ജലക്ഷാമം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. ജലസംരക്ഷണ സർക്കാരിന്റെ

0: മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൗരന്റെ കടമയാണെന്നും നാം തിരിച്ചറിയണം. സ്വന്തം വീട്ടിൽ ശാസ്ത്രീയമായ മഴവെള്ള സംഭരണ സംവിധാനം ഒരുക്കുന്നവർക്ക് കെട്ടിട നികുതിയിൽ ഇളവ് നൽകുക. ഇത്തരം പദ്ധതികൾക്ക് സബ്സിഡിയോ കുറഞ്ഞ പലിശ നിരക്കിലോ ഉള്ള വായ്പകൾ അനുവദിക്കുക. മികച്ച മാതൃകകൾക്ക് വാർഡ് തലത്തിൽ പുരസ്കാരങ്ങൾ നൽകുക. സ്കൂൾ പാഠ്യപദ്ധതിയിൽ പ്രായോഗിക ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക. റെസിഡൻസ് അസോസിയേഷനുകളെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുപ്പിക്കുക തുടങ്ങിയ നടപടികൾ ഫലപ്രദമാകും. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വർദ്ധിക്കുകയും വയലുകൾ നികത്തപ്പെടുകയും ചെയ്തു. 1990കൾക്ക് ശേഷം കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതും പുഴകളിൽ നിന്ന് വ്യാപകമായി മണൽ വാരുന്നതും ശക്തമായി. വീടുകളുടെ മുറ്റങ്ങൾ ഇന്റർലോക്ക് കട്ടകൾ കൊണ്ട് മൂടപ്പെട്ടു. റോഡുകളും അവയുടെ വശങ്ങളിലെ കോൺക്രീറ്റ് നിർമ്മാണങ്ങളും മഴവെള്ളം മുഴുവൻ അതിവേഗം ഒഴുകിപ്പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചു. വെള്ളം സംഭരിക്കുന്ന പ്രകൃതിയുടെ സ്പോഞ്ചുകളായിരുന്ന ചതുപ്പു നിലങ്ങളും വയലുകളും ഇല്ലാതായതോടെ മഴവെള്ളം നേരിട്ട് ജനവാസ മേഖലകളിലേക്ക് ഒഴുകിയെത്തുകയും വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ പ്രശ്നത്തിന് പരിഹാരമായി റോഡ് നിർമ്മാണത്തിൽ ചില ശാസ്ത്രീയ രീതികൾ സ്വീകരിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, റോഡിന്റെ വശങ്ങളിൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന സുഷിരങ്ങളുള്ള കട്ടകൾ ഉപയോഗിക്കാം. വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായി നടപ്പാക്കിയിരിക്കുന്നത് പോലെ റോഡരിയിൽ മഴത്തോട്ടങ്ങൾ നിർമ്മിക്കാം. വലിയ കോൺക്രീറ്റ് ഓടകൾ നിർമ്മിക്കുന്നതിനേക്കാൾ ചെലവ് കുറവുള്ളതും പരിസ്ഥിതി സൗഹൃദവുമായ സംവിധാനങ്ങളാണ് മഴത്തോട്ടങ്ങൾ. ചൈനയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം വിജയകരമായി നടപ്പാക്കിയ ഈ മാതൃക കേരളത്തിലും നടപ്പാക്കിയാൽ ജലക്ഷാമം കുറയ്ക്കുന്നതിനും ഭൂഗർഭ ജലസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും വലിയ സഹായകമാകും. മഴവെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകേണ്ട ഒന്നല്ല, അത് ഭാവി തലമുറയ്ക്കായി കരുതി വെക്കേണ്ട അമൂല്യമായ സമ്പത്താണ്. അതുകൊണ്ട് ഓരോ വീടും ഓരോ സ്ഥാപനവും മഴവെള്ള സംഭരണം ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
1: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ TL രമാദേവി. ശാസ്ത്രദീപ്തി.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കൊങ്കണി ഗാനങ്ങളാണ് ഇന്ന് യുവവാണിയിൽ ആദ്യം ആലപിക്കുന്നവർ. വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി.
1: ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യലീലകളും മഹത്വവും ഭക്തിപൂർവം സ്തുതിക്കുന്നതും കൃഷ്ണഭക്തിയുടെ ഭാവസാന്ദ്രത ഉണർത്തുന്ന മനോഹര ഭജൻ നമുക്ക് ആസ്വദിക്കാം. ആലപിക്കുന്നത് നവനീത, വൈഷ്ണവി, വിഷ്ണുപ്രിയ എന്നിവർ.

ഗാനം ദേവിയെ വാഴ്ത്തി സ്തുതിക്കുകയും ജീവിതത്തിലെ സകല ദുഃഖങ്ങളും നീക്കി അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തിഗാനമാണ്. ആലപിക്കുന്നത് വൈഷ്ണവി പി നായിക്.

0: അടുത്തത് ഒരു കുട്ടിക്കഥ. ഒരു കാക്കയും കുരുവിയും തമ്മിലുള്ള ഒരു സാങ്കല്പിക സംഭാഷണ കഥയാണിത്. കനത്ത മഴയിൽ അഭയം തേടി കുരുവിയുടെ കൂട്ടിലെത്തുന്ന കാക്ക പിന്നീട് രാത്രിയിൽ കുരുവിക്കുഞ്ഞുങ്ങളെ വിഴുങ്ങുന്നു. എന്നാൽ ബുദ്ധിമതിയായ കുരുവിയമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ കാക്കയുടെ വയറ്റിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതാണ് ഈ രസകരമായ കഥയുടെ ഇതിവൃത്തം. കഥ പറയുന്നത് വൈഷ്ണവി പി നായിക്.
1: എക്കടെക്കടെ ഏക ഹോഡർ എന്നാ തൂലേ ഹോഡെ കറുക്കാരി ധോനി ഘർ സിലേലെ ഏക ഘര കക്കുമമാലെ അനിയേക ഘര ഗുർബജ് മയ്യേലെ കക്കുമമാൽ ഘര സേനയാ ഘര ഗുർബജ് മയ്യൽ ഘര മേണയാ ഘര ഏക ദിവസം രാത്രി ഹൊള്ളോ പാവസയിലോ കക്കുമമാൽ ഘര ഹോണു ഗെല്ലെ ഗുർബജ് മയ്യൽ ഘര തസീറബിലെ തസിയ സിലെ പൗസാന്തു കക്കുമാമു തിമ്മുനു ഗുർബജ് മയ്യൽ ഘർ കടയിലോ മയ്യേ മയ്യേ ഗുർബജ് മയ്യേ ഏക കവർക്കാട് ഗുർബജ് മയ്യൻ സംഗീലേ റാബ കക്കുമമ്മ ആമിഗേൽ ചെറുടുവാങ്ക് നാണോ നെത്ത കക്കുമാമു ഭൈര റബിലോ ഉണേഗടി ജാന്നു കക്കുമാമു ദുസ്സേരി ഉദ്ദീലെ ഗുർബജേ ഗുർബജേ കവട് കാട് റാബ കക്കുമമ്മ ആം ചെറുടുവാങ്ക ഖാവോ നെത്ത തിസ്സേരി കക്കുമമ്മനുദ്ദീലെ ഗുർബജേ ഗുർബജേ കവട് കാട് റാബ കക്കുമമ്മ ആം ചെറുടുവാ നിദ്ദാ നെത്ത നിദ്ദാന്നു ഗുർബജ് മയ്യൻ കവട് കളെ തിമ്മുൻ തപ്പുനെയിലെ കക്കുമമാദിക്കുനു ഗുർബജ് മയ്യേക്ക് പാപ്പതിസലെ ആവാജിറാത്തി ഗുർബജ് മയ്യേൽ ഗർ കടപ്പെടുത്തവേ മിഗേൽ സേനയാകർ ഹോൾണു ഗെല്ലെ പേടമുൺ ഗുർബജ് മയ്യനെ സംഗീലെ തൂജലാരി ജന്നർലാലകി പേടമുണു കക്കുമമാലകി സംഗീലെ നാനാ തങ്ക സേളോ വാരത്തലെ ജലർത്തു വസരേന്തു നിദ്ദേ നാനാ തങ്ക ഹൂന വാരത്തലെ ജലർത്തു പള്ളിയാലകി പാട നാനാ പള്ളയങ്കാരി പള്ളാരി തേവളർ കക്കുമമ്മക്ക് ഖത്തി നിദ്ദായി തൽമോണു ഗുർബജ് മയ്യെ ചൊയ്ലി തവളി കക്കുമമ്മൻ സംഗീലെ ആന്തുഗേൽ ചെറുടുവാലെ പള്ളിയാന്തു പോണു തങ്കായി നിദ്ദാവി ഗുർബജ് മയ്യൻ നക്കമുൺ സംഗുച്ച പൂടെ കക്കുമാമു പൊളോ രാത്രി ജംചാനിക്ക് കക്കുമമ്മക്ക് ഭൂഖലകലി ഗുർബജ് മയ്യേൽ ഏക പില്ലാക്ക് ഗുളുങ്കലെ ദുസ്സേരി കക്കുമമ്മക്ക് ഭൂഖലകലി ദുസ്സേർ പില്ലാക്കേ ഗുളുങ്കലെ

0: गरीबू गले गली तीसरे पिल्ला के गुलुम गेले सक्कानी गुर्बज मैं चुमचानिक पल्लांतु पिल्ल नहीं कक्को मम्मा मिगेल पिल्ल हई कक्को मम्मा संगीने तनी सकनी उठान खेलूगे निमू फट्टी संगील मुं गुर्बज मैं मनांजले कक्को मम्मा क ബുദ്ധി സിക്കും കമുൺ ഗുർബജ് മയ്യൻ ലിക്കിനെ ഗുർബജ് മയ്യൻ കക്കുമമ്മാക്ക് പോളോ ദിവിൻ മുൻ സംഗുനു ലൊക്കണ്ട കൈലാത്ത ഹൂനു കെല്ലോ കക്കുമമ്മു പോളാച്ച പൊർമോൾഗെന്നു വസ്രയും തേലോ ഹായ് ഹുനു ഹുനു പോളാച്ച പൊർമോളെത്തുമു രാബ അത്ത ഹുനു ഹുനു ദിവിൻ മുൻ ഗുർബജ് മയ്യനെ സംഗീലെ ഗുർബജ് മയ്യന് ഹൂനു കെലോൽ ലൊക്കണ്ട കൈലാത്തോ കക്കുമമ്മാൽ പൊട്ടാരിയതുപോലോ ഈ കോർണു കക്കുമമ്മുറുള്ളോ കക്കുമമ്മാൽ പോട്ട ജോളു ഗെല്ലെ തവളി കക്കുമമ്മാൽ തൊണ്ണാസുക്കുനു ഗുർബജ് മയ്യൽ തിന്നി പിള്ളെ ഭാര്യനി തിന്നി പിള്ളാങ്കെ ദിക്കുനു ഗുർബജ് മയ്യക്ക് ഹൊള്ളോ ആനന്ദ ജലം.
1: അടുത്തത് ഒരു കൊങ്കണി ഭജനയാണ്. വിഷ്ണു ഭഗവാനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും മനസ്സിനുള്ളിൽ താമസിക്കാനായി അപേക്ഷിക്കുന്നതുമാണ് ഇതിൻ്റെ ഉള്ളടക്കം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായി, വിഷ്ണുപ്രിയ ഷേണായി എന്നിവർ അവതരിപ്പിച്ച വിവിധ കൊങ്കണി പരിപാടികൾ.
1: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9447562212 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
2: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
3: യുവവാണി സമാപിക്കുന്നു.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം.

0: എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
0: ഇല്ല.
2: മൈ ജിയോണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

എഫ് എം ഈവനിങ്ങിൽ ഇനിയൊരു ഗാനത്തിൻ്റെ നേരം, ഈവനിങ് മെലഡിയുടെ നേരം. ഇന്ന് ഈവനിങ് മെലഡിയിൽ മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട് വേണുഗോപാലും ഗായത്രിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടത് ഈവനിംഗ് മെലഡി. സേവന വാർത്തകൾ. സർക്കാർ സ്ഥാപനമായ IHRD മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 4-year UG പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM, BIS, BCOM ഫിനാൻസ്, BCOM ടാക്സേഷൻ, BBA എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. താല്പര്യമുള്ളവർക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടാം. വിളിക്കേണ്ട നമ്പർ 85 47 00 50 46. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 47 00 50 46.
1: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളങ്ങളുടെ ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
2: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: TNC apply.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
1: അതെ, മൈജിയുടെ പ്രൈസ് ചലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
2: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
1: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: TNC apply.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1,000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പത്തനാട് അംഗനവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ 18-35 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15 വൈകുന്നേരം 5 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാഴൂർ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടണം. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 79-07-20-91-61. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 79-07-20-91-61.
1: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
2: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
1: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: TNC apply.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: Accessories വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയുടെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
2: സെബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
1: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്.
2: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
2: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
1: TNC apply.
0: പെരുവ ഗവൺമെന്റ് ITIയിൽ ഡി സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. ഈ മാസം 7 മുമ്പ് ITIയിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. കൂടുതൽ അറിയാൻ വിളിക്കേണ്ട നമ്പർ 85-92-05-58-89. നമ്പർ ആവർത്തിക്കാം, 85-92-05-58-89.
9: 30 കോടി രൂപയുടെ
10: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ

0: ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ്രിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: ഇപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: പള്ളിപ്പാട് ഗവൺമെന്റ് ITIയിലെ സർവേയർ ട്രേഡിലെ ഒഴിവുള്ള ഒരു സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അടിസ്ഥാന യോഗ്യത SSLC പാസ്സായിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇല്ല. ഈ മാസം 7 ഉച്ചയ്ക്ക് 12 മണിക്കകം ITIയിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതലറിയാൻ വിളിക്കേണ്ട നമ്പർ 0479-24-06-07-2. നമ്പർ ആവർത്തിക്കാം, 0479-24-06-07-2. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി FM ഈവനിംഗിൽ ഒരു ഹിന്ദി ഗാനം കേൾക്കാം. സമീറിന്റെ വരികൾക്ക് നദീം ശ്രവൺ ഈണമിട്ട് കുമാർ സാനു, അൽക്കായാഗ്നിക് എന്നിവർ പാടിയത്. ചിത്രം സാജൻ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ചേക്കുവിന്റെ ദുഃഖം പതുക്കെ പതുക്കെ രാമറും ഏറ്റുവാങ്ങുകയായിരുന്നു. ദൃഢമായ ഒരു തീരുമാനം പോലെ ചേക്കു പറഞ്ഞു, ഇനി ഞാൻ കോഴിക്കോട്ട് പോകുന്നില്ല. ആടെ പോയിട്ട് എന്ത് ചെയ്യാനാ? സായിവില്ലാത്ത കോഴിക്കോട്ട് നിൽക്കാനും എനിക്കിഷ്ടമല്ല. എന്താ നീ ഇനി വിചാരിക്കുന്നത്? രാമർ ചോദിച്ചു. ഇനി നാട്ടിൽ തന്നെ നിൽക്കാനാ മോഹം. അതിന് ഈടെ എന്തെങ്കിലും ഏർപ്പാട് വേണ്ടേ? വേണോ? അതില്ലാതെ പറ്റില്ലല്ലോ. തെല്ലുനേരം ആലോചിച്ച ശേഷം രാമർ ചോദിച്ചു, നിനക്കൊരു കച്ചവടമായാലോ? ഒരു മസാല കച്ചവടം? അത് കേട്ട് സ്വയം പരിഹസിക്കുന്ന വിധത്തിൽ ചേക്കു പറഞ്ഞു, എന്നെക്കൊണ്ടാവുന്ന പണി വല്ലതും പറ രാമറെ. കുറച്ചു നേരം ഒരിടത്ത് തന്നെ ഇരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അങ്ങനത്തെ ഞാൻ എങ്ങനെയാണ് കച്ചവടം ചെയ്യുക? ചേക്കുവിന് പെട്ടെന്ന് ഒരു മറുപടി കൊടുക്കുവാൻ രാമറിന് കഴിയുമായിരുന്നില്ല. അതേസമയം അയാളെ പരമാവധി സഹായിക്കണമെന്ന മോഹവും രാമർക്കുണ്ടായിരുന്നു. ബാല്യകാല സുഹൃത്താണ്. പലതിൻ്റെ പിന്നാലെയും ഓടി നടന്നതുകൊണ്ട് എവിടെയും എത്താൻ ചേക്കുവിന് കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല തങ്ങൾക്കുണ്ടെന്നും രാമറിനറിയാമായിരുന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇമ്മക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ ചേക്കു, ഞാളൊന്ന് ആലോചിക്കട്ടെ. വൈകിട്ട് രാമർ കുഞ്ഞിക്കേളുവിൻ്റെ പീടികയിലെത്തിയപ്പോൾ ഗോവിന്ദൻ അടിയോടിയും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ തന്നെ ചേക്കുവിൻ്റെ കാര്യം അവതരിപ്പിക്കാമെന്ന് വെച്ചു. ചേക്കു ഇനി കോഴിക്കോട്ട് പോകുന്നില്ല. ഓനീടെ തന്നെ എന്തെങ്കിലും ഒരു തൊയില് വേണമെന്നാ പറയുന്നത്. എന്താ മാണ്ടത്? നിങ്ങൾ പറ. രാമർ പറഞ്ഞു, ചേക്ക് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമ്മക്കോനെ ആ വൈക്ക് വിട്ടാലോ? നിങ്ങളെന്താ വിചാരിക്കുന്നത്? കുഞ്ഞിക്കേള് ചോദിച്ചു. രാമർ ഇപ്പോൾ കാളവണ്ടിയിലല്ലേ തേങ്ങയൊക്കെ കോഴിക്കോട്ട് കൊണ്ടുപോകുന്നത്? അതിനെത്ര സമയമെടുക്കുക? ബുദ്ധിമുട്ട് വേറെ. അതൊരു ലോറിയിലാണെങ്കിൽ പണിയെളുപ്പായില്ലേ? അത് നടക്കുന്ന കാര്യമാണോ? രാമർ സംശയം പ്രകടിപ്പിച്ചു. വിചാരിച്ചാൽ നടക്കാത്തത് എന്താ ഉള്ളത്? കാളവണ്ടിക്കാർക്ക് പണി പോവൂലേ? രാമറിന് വീണ്ടും സംശയം. ഓർക്ക് ഇടത്തെ പണിയൊക്കെ ഉണ്ടാവും. അതോർത്ത് ഇഞ്ഞി വിഷമിക്കണ്ട. കാലം മാറല്ലേ രാമറെ, അത് മനസ്സിലാക്ക്. രാമർക്ക് ലോറി ഉണ്ടെങ്കിൽ ചേക്കുവിന് ആടപ്പണിയാവും. ഓനത് നന്നായി കൊണ്ട് നടക്കുകയും ചെയ്യും. ചെറിയൊരു മുൻകോപോ എടുത്തു ചാട്ടോ ഉണ്ടെന്നത് സത്യ. ഓൻ്റെ വീട്ടുകാരിയോടും മക്കളോടും എല്ലാം അതൊക്കെ കാണിക്കൂ. പുറത്താരോടുമില്ല. ഗോവിന്ദൻ അടിയോടി വിശദമായി സംസാരിക്കുന്നത് രാമറും കുഞ്ഞിക്കേളുവും കൗതുകപൂർവ്വം കേട്ടിരിക്കുകയായിരുന്നു. ലോറിയുടെ കാര്യം അടിയോടി പറഞ്ഞപ്പോൾ രാമറിനും തോന്നി അതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ എന്ന്. തേങ്ങാക്കച്ചവടം വിപുലമായി വരികയാണ്. കാളവണ്ടികളിൽ തേങ്ങ കോഴിക്കോട്ട് എത്തിക്കുന്നത് വലിയ മെനക്കേടായി മാറുന്നു. ലോറിയുണ്ടെങ്കിൽ പണി എളുപ്പമാകും. പക്ഷേ ലോറിക്ക് ധാരാളം പണം വേണ്ടിവരും. രാമറുടെ ചിന്ത തിരിച്ചറിഞ്ഞുകൊണ്ട് കുഞ്ഞിക്കേള് പറഞ്ഞു, അടിയോടി പറയുന്നതിൽ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ലോറി വാങ്ങാൻ അത്ര മുടക്കൊന്നും മാണ്ടി വരൂല. രാമർ വിചാരിച്ചാൽ അതിന് മാണ്ട പണം ഉണ്ടാക്കാനും കഴിയും. അടിയോടിയും അതുതന്നെ ആവർത്തിച്ചു. ലോറിയെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അവസാനം മാതാമ ബസ് എടുത്ത പോലെ ആവൂല്ലേ? രാമർ സംശയം പ്രകടിപ്പിച്ചു. അത് വിട്, അന്തോം കുന്തോ ഇല്ലാണ്ടാ മാതാമ ബസ് എടുത്തത്. ഓറ് വെച്ച പണിക്കാരും അങ്ങനെ തന്നെ. അതുപോലാണോ ഇത്? നമ്മളെല്ലാം ഇവിടെ ഇല്ലേ? ലോറി ഉണ്ടെങ്കിൽ നിനക്കത് ഗുണേ ചെയ്യുള്ളൂ, ദോഷാവൂല്ല. ഗോവിന്ദനടിയോടി തറപ്പിച്ചു പറഞ്ഞു. അന്ന് അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒരു ലോറിയുടെ ഉടമയാകുന്നതിനെക്കുറിച്ചുള്ള ചെറിയ ചില ധാരണകളൊക്കെ രാമറിന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. പിന്നീട് ഭാര്യയുമായി സംസാരിച്ചതോടെ ധാരണ പൂർണ്ണമാവുകയും ചെയ്തു. ലോറി ഉടൻ വാങ്ങണമെന്ന് തന്നെയാണ് കല്യാണി അഭിപ്രായപ്പെട്ടത്. എല്ലായിടത്തും ലോറികളിലാണ് ഇപ്പോൾ സാധനം കൊണ്ടുപോകുന്നത്. കാളവണ്ടികളിൽ

കൊണ്ടുപോകുമ്പോൾ എത്ര സമയം എടുക്കുക? ലോറി വാങ്ങുന്നതിനെക്കുറിച്ചും വ്യക്തമായ ഒരു അഭിപ്രായം കല്യാണിക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ ആഴ്ച രാമറിന്റെ ചരക്ക് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത് ലോറിയിലായിരുന്നു, രാമറിന്റെ സ്വന്തം ലോറിയിൽ. ഓടിക്കുന്നത് ചേക്കു. ചേക്കു അതോടെ ഡ്രൈവർ ചേക്കുവായി. ആദ്യത്തെ ലോഡും കൊണ്ട് കോഴിക്കോട്ട് പോകുമ്പോൾ ഡ്രൈവറുടെ ഇടതുവശത്ത്

0: ഞാൻ കേട്ടിട്ടുണ്ട്, കേളപ്പജിക്കൊക്കെ അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയിരുന്നു, ചേക്കു മുന്നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ലോറിയുടെ ചക്രങ്ങൾ കോൺക്രീറ്റ് പാലത്തിൽ ഉരസുമ്പോഴുണ്ടാകുന്ന വലിയ ഇരമ്പം രാമർ കേട്ടു. അത് ഇരുമ്പുപട്ടകൾ ഉരസും പോലെയായിരുന്നില്ല, എന്നാൽ രണ്ടിന്റെ ഇരമ്പവും അയാൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായിരുന്നു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജു.
4: വിളക്കിന്റെ പല നിലകൾ. വിളക്ക് മലയാളിയുടെ ഗാർഹികവും സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിൽ തലമുറകളിലൂടെ നിലനിൽക്കുന്ന ഒന്നാണ്. വൈദ്യുതിയുടെ അഭൂതപൂർവമായ വെളിച്ചത്തിൽ അത് മങ്ങിപ്പോയിട്ടുണ്ട്. മൺചരാതുകളുടെ ഭൂതകാലം മലയാളത്തിനുണ്ടായിരുന്നല്ലോ. വിളക്കുന്നതും വിളങ്ങുന്നതുമാണ് വിളക്ക്. വിദ്യുച്ഛക്തി വരുന്നതിന് മുമ്പ് നമ്മുടെ ആശ്രയം മണ്ണെണ്ണ വിളക്കുകളായിരുന്നു. കുപ്പിവിളക്ക്, മൺവിളക്ക്, പാട്ടവിളക്ക്, മേശവിളക്ക്, റാന്തൽ വിളക്ക്, ചിമ്മിനി വിളക്ക് തുടങ്ങി അവ പലതരത്തിൽ സാധാരണമായിരുന്നു. ഇവയെല്ലാം ഒറ്റത്തിരിയിൽ കത്തുന്നവയുമായിരുന്നു. അണയുന്നതിന് മുമ്പ് ആളിക്കത്തുക, കെടുതിരി കത്തുക തുടങ്ങിയ ഭാഷാപ്രയോഗങ്ങളിലൂടെ ആ വിളക്കുകൾ നമ്മുടെ ജീവിത സന്ദർഭങ്ങളെ ഉപമിക്കുന്നതിലേക്ക് ആളിക്കത്തിയിരുന്നു. ക്ഷേത്രങ്ങളിലും സമ്പന്നഗ്രഹങ്ങളിലും നിലവിളക്കുകളിൽ തിരിതെളിക്കുന്നു. അവയ്ക്ക് പല തട്ടുകളുണ്ടാകും. ഓരോ തട്ടിലും 1, 3, 5 എന്ന കണക്കിൽ തിരിയിടാനുള്ള ചാലുകളുണ്ടാകും. തിരി എന്നാൽ നീളത്തിൽ ചുരുട്ടിയ തുണിക്കഷ്ണമാണ്. അത് എണ്ണത്തട്ടിൽ വട്ടത്തിൽ വെച്ച് തിരിയുടെ അറ്റത്ത് തീ കത്തിക്കുന്നു. തിരിക്ക് തീ കൊടുത്ത് കത്തിക്കുന്നതിനാണ് തിരി തെളിക്കുക, തിരി കൊളുത്തുക എന്നൊക്കെ പറയുക. നിലവിളക്കുകളിലെ വലുപ്പത്തിലും തട്ടുകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ടായിരിക്കും. ക്ഷേത്രങ്ങളിൽ കൽവിളക്കുകൾ സാധാരണമാണ്. ചുവരിൻ്റെ ഭാഗമായും വരുന്ന തിരിത്തട്ടുകൾ ഉണ്ടാകും. നിലവിളക്കുകൾ എന്ന പോലെ തൂക്കുവിളക്കുകളും കാണാം. കുത്തുവിളക്ക്, തൂക്കുവിളക്ക്, കളിവിളക്ക്, കവരവിളക്ക്, മാലവിളക്ക്, കൊടിവിളക്ക്, തട്ടുവിളക്ക്, ചങ്ങല വിളക്ക് തുടങ്ങി അനേകം തരത്തിലുള്ള വിളക്കുകൾ ഉണ്ടായിരുന്നു. ആരാധനയിലും പൂജയിലും ചടങ്ങുകളിലും നിലവിളക്ക് കത്തിക്കുക എന്നത് സാധാരണമാണ്. അവ കൊളുത്തുന്നത് ഭക്തിപൂർവകമായിരിക്കും. കൽവിളക്ക്, ഓട്ടുവിളക്ക്, വെള്ളിവിളക്ക്, ഇരുമ്പ് വിളക്ക് എന്നിങ്ങനെ വ്യത്യസ്ത വസ്തുക്കളിലുള്ള നിർമ്മിതികളുണ്ട്. ഗ്ലാസ് വിളക്ക് എന്നിങ്ങനെ വേറെയുമുണ്ട്. ഞെക്കുവിളക്ക് ബാറ്ററിയിലാണ് കത്തുന്നത്. വഴിവിളക്കുകളും വിളക്കുമാടങ്ങളും നമുക്കുണ്ടായിരുന്നു. വിളക്കേണിയിൽ കയറിയാണ് വിളക്കെണ്ണ പകർന്ന് അവ പ്രകാശിപ്പിക്കുന്നത്. ആവണക്കെണ്ണ, പുന്നയെണ്ണ, നല്ലെണ്ണ, വെളിച്ചെണ്ണ തുടങ്ങിയ പലതരം എണ്ണകൾ വിളക്കിൽ ഉപയോഗിക്കാറുണ്ട്. വിളക്ക് എന്നാൽ അനുഷ്ഠാനമെന്നും ഉത്സവമെന്നും ചടങ്ങ് എന്നും എല്ലാം വിവക്ഷയുണ്ട്. കാവിലെ വിളക്ക് സാധാരണമാണ്. വിളക്കേറ് എന്നത് വസൂരിബാധയ്ക്ക് ശേഷം നടത്തുന്ന അടക്കത്തിലെ ഒരു ചടങ്ങായിരുന്നു. കാണിക്കാരുടെ ഒരു ബലിതർപ്പണമാണ് വിളക്കെടുതി. അവരലങ്കരിച്ച പന്തലിന് ചുറ്റും വിളക്ക് വയ്ക്കുന്നു. ഉത്രാടവിളക്ക്, കാർത്തിക വിളക്ക്, വൃശ്ചിക വിളക്ക്, മകരവിളക്ക് എന്ന പേരിൽ വിളക്കുത്സവങ്ങൾ അനേകമുണ്ട്. ചിറയിൻകീഴ്, ശാർക്കര പോലുള്ള ക്ഷേത്രങ്ങളിൽ വിളക്ക് കെട്ട് എന്നൊരനുഷ്ഠാനമുണ്ട്. ക്രിസ്ത്യൻ വിവാഹത്തോടനുബന്ധിച്ച് ഒരു വിളക്ക് തൊടിയിൽ പാട്ടുണ്ട്. കത്തിച്ച തൂക്കുവിളക്കിനു ചുറ്റും വധൂവരന്മാരൊപ്പം കൂട്ടുകാർ നടത്തുന്ന നൃത്തമാണ് അത്. ആദിവാസി വിഭാഗങ്ങൾക്ക് വിളക്ക് പാട്ടുകളുണ്ട്. ഊരാളികൾക്കും ഉള്ളാടർക്കും അത് കമ്പുകളിയാണ്. മാവിലർക്കും വിളക്കുപാട്ടുണ്ട്. വിളക്ക് കത്തിച്ചു വെച്ച് അതിനു ചുറ്റും നിന്നോ നൃത്തം ചെയ്തോ പാട്ട് പാടുന്നു. അയ്യൻ പാട്ടിനും ശാസ്താം പാട്ടിനും മറ്റും വിളക്ക് വെച്ചു പാട്ടെന്നും പറയാറുണ്ട്. വേലയും കണ്ടു വിളക്കും കണ്ടു എന്ന് കുട്ടിക്കവിതയിലും, വിളക്ക് വെച്ചു സന്ധ്യാനാമവും കഴിഞ്ഞുവെന്ന് ഇടശ്ശേരി കവിതയിലും, വിളക്കുമാടം കണ്ണടച്ചുവെന്ന് സിനിമാ പാട്ടിലുമെല്ലാം അത് കടന്നു വരുന്നു.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: മിഷൻ തുടരുന്നു. താല്പര്യമുള്ളവർ ഈ മാസം 7 വരെയുള്ള ദിവസങ്ങളിൽ 12 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 94 96 28 20 57 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 96 28 20 57.
1: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
2: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 1970 മുൻപുള്ള ജനന മരണ വിവാഹ രജിസ്റ്ററുകളുടെ ഡിജിറ്റൽ വൽക്കരണത്തിന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നു. ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ ഈ മാസം 5 മുൻപ് മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം. സേവന വാർത്തകൾ സമാപിച്ചു. ഇനി ഇന്ന് FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിലെ മുല്ലേ മുല്ലേ എന്ന ഗാനം രചിച്ചത് മനോമഞ്ജിത്താണ്. എന്നാൽ ഈ പ്രസ്തുത ഗാനത്തിലെ കാമിനി രൂപിണി ശീലാവതി എന്ന ഭാഗം വളരെ പ്രശസ്തമായ ഒരു കൃതിയിലെ പദത്തിൽ നിന്നാണ്. ഏതാണ് ആ കൃതി, ഏത് പദം? ഉത്തരം, കൃതി ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം 1-ാം ദിവസം ആട്ടക്കഥ. അതിലെ ഊർജിതാശയ എന്ന പദത്തിൻ്റെ 3-ാമത്തെ ചരണം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, കാമിനി രൂപിണി ശീലാവതി മണി.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ എൻ കെ വിജയൻ അവതരിപ്പിക്കുന്നത്. 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര. ഒ എൻ വി കുറുപ്പിൻ്റെ മഴത്തുള്ളികൾ എന്ന കവിത. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് RCR കായം എന്തു പഠിക്കണം എന്താകണം. 8:05 ആസ്റ്റം മെഡ് സിറ്റി FM ഹെൽത്ത് ലൈൻ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സിയുമായി അഭിമുഖം. 12:40 പ്രകാശധാരയിൽ ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനം. തേനീച്ച കൃഷിയിലും തേൻ വ്യാപാരത്തിലും മികവ് തെളിയിച്ച യുവ കർഷകനും സംരംഭകനുമായ റോബിൻ ജോർജ് പടവിൽ സംസാരിക്കുന്നു. ശ്രോതാക്കൾ കേട്ടത് നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു.

0: FM Evening.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 കഴിഞ്ഞ് 15:07. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നളദമയന്തി എന്ന ചിത്രത്തിൽ വാലി എഴുതി, രമേശ് വിനായകം ഈണമിട്ട്, കെ കെ പാടിയ ഗാനം ആദ്യം.

നളതമേന്തി എന്ന ചിത്രത്തിനായി വാലി എഴുതി, രമേശ് വിനായകം ഈണമിട്ട്, ചിന്മയി ശ്രീപാദയോടൊപ്പം പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം കപിലൻ എഴുതി, എ ആർ റഹ്മാൻ ഈണമിട്ട്, സിറ്റ് ശ്രീറാം, സുനിത സാരഥി എന്നിവർ പാടിയത്. ചിത്രം ഐ

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 9 കഴിഞ്ഞ് 30:41. ഇപ്പോൾ അക്ഷര ശ്ലോക സദസ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷര ശ്ലോക സദസ്സിൽ ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്നത് പ്രചോദിത അക്ഷര ശ്ലോക സമിതി. പങ്കെടുക്കുന്നവർ ശ്രീകല പി നായർ, അനിത പി, ബിന്ദു ഇ എസ്, അഞ്ജലി ടി, ബിന്ദു വേണു, ലതാ സി നായർ.
1: ചന്ദം ചിന്തുന്ന ചന്ദ്രോത്സവമനുഭവരാസിക്യ സമ്പന്ന മുക്താവൃന്ദം നാരായണീയം പുനമഹിഷ

0: തരംഗോജ്വല തരളിതമാണക്ഷര ശ്ലോക സിന്ധു.
1: സൗന്ദര്യം സുകുമാരത മധുരത കാന്തിർ മനോഹാരിത

0: വാഞ്ചതി ചേത് കരോതു പുനരപ്യത്രൈവ ഭിക്ഷാടനം.
1: ഏവം തത്വങ്ങളോർത്താൽ കഥനമൊഴിയുവാൻ

തൃക്കൈയിൽ കബളാന്നവും വിരലുകളിൽ സാരോപദംശങ്ങളും പോത്തും കൊമ്പുമുദാരപത്രവും ഇടം കക്ഷേവ

0: അമൃതമരപുരേ ചെന്നു കൊണ്ടിങ്ങു പോരാം, മയ്യേലും കണ്ണിയാളെ തവ വിരഹമെനിക്കാവതല്ലേ പൊറുപ്പാൻ.
1: ചൊല്ലിക്കേൾക്കുമ്പോഴേക്കും ചുരുൾ നിവരുമുദാരാശയ ശ്രീമരന്തം വെല്ലും ശബ്ദങ്ങളേലും ശ്രുതി സുഖമഴകാം ശയ്യതന്മെയ്യൊതുക്കം. കല്യശ്രീ കൽപ്പനാ സൽപ്രഭ ഇവ തികയും ശ്ലോകമാശ്രോതൃചിത്തം തുള്ളും മട്ടാലപിക്കും കലയൊടു തുലനത്തിനു മറ്റെന്തു മഞ്ഞിൽ.
2: കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുദയോ സജ്ജാതിയോ വംശമോ ദൃഷ്ടശ്രീ തനുധാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ. സ്പഷ്ടം

0: ഗണിച്ചു സ്വയമമ്പ കൈരളി തെളിഞ്ഞീക്ഷിച്ചു മോക്ഷത്തെയും.
1: കുത്തും തല്ലും അസഖ്യമേൽക്കൈവനൊത്തോതി തളർന്നുണ്ണുവാനെത്തും മുൻപേ ഒരിക്കലും സഖി കടന്നുണ്ടി.

0: േ മതിയാവൂ തുല്യ സുഖദുഃഖം താൻ സുഹൃജ്ജീവിതം.
1: കോൾത്തേനോലേണമോരോ പദം അതിനെ വെറും പാലിൽ നീരെന്ന പോലെ ചേർത്തിയിടേണം. വിശേഷിച്ചതിനെഴുമൊരലങ്കാരമുണ്ടായി വരേണം. പേർത്തും ചിന്തിക്കിൽ അർത്ഥം നിരുപമരുചി തോന്നേണമെന്നിത്ര വന്നേ തീർത്തിയിടാവൂ ശിലോകം. ശിവശിവ കവിതാരീതി വൈഷമ്യമത്രേ.
2: പ്രാലേയക്കട്ട പോലെ പരിമൃദുലത പൂണ്ടെന്നു മാഡംബരത്തിൽ കാലേ വൈക്കാതെ നൈസർഗിക മധുരിമയത്തൻ കളിത്തോഴിയാക്കി മാലേയം മാത്രമായോരണിയലൊടു മുഖാബ്ജത്തിൽ ആത്മപ്രസാദം മേലെ മേലെ വളർത്തി ഭവതി ഭുവന.

0: കാന്തന്മാരൊത്തു കാൽത്താർ കടി കടുകളവിൽ ക്ലാന്തമധ്യം കനത്തിൽ കാന്തിപ്പിട്ടുള്ള കൊങ്കക്കുട അഴകു കലർന്നാടിടും കമ്രഹാരം. കാന്തത്തിങ്കൾ പ്രഭാസ്യം കളിയുടയ കയൽ കണ്ണു കാർക്കൂന്തലേവം കാന്ത്യാ കല്യാണിമാർ കൈവിശറിയൊടവിടദ്ദേവസേവയ്ക്കുകൂടും.
1: കർമ്മത്തിൻ വശരായുയർന്നു സുഖമായി സ്വരാജ്യമോ ദുഃഖമായി നിർമാർജിച്ചതിഘോരമാം നരകമോ പോകുന്നു പോൽ ദേഹികൾ. ശർമ്മം പോലെ അശർമ്മവും മറുതടം കാണാത്ത നിത്യബ്ധി പോൽ ധർമ്മവ്യായത ചക്രചാരി പുരുഷൻ വീണ്ടും വരുന്നുണ്ടുപോൽ.

ആനോർ യുവതികൾ വിലസും രത്നഭൂവുണ്ട്, അതൊക്കെ പോട്ടേ, നത്തയ്ക്കയുണ്ടോ? നഹി, ഇതി ബഹുനിസാരമെന്നാർ ബകങ്ങൾ.

ദുരിതശോഷണം ദുരിതശോഷണം കരുതു ചേതന. കീഴിലൂഴിവഴിയെപ്പോഴും പുഴകളാഴിയോളമഥ താണ്ടിയും മേലിലിങ്ങുമുകിൽ മാലമൂലമുഴലുമ്പോഴൊക്കെ മഴ ചിന്തിയും കാത്തുകൊണ്ടിവിടെ നീയൊരുത്തനിതുമാതിരിക്കുമരുവായിലോ

തിങ്ങിപ്പൊങ്ങും തമസിൽ കടലിലൊരു കുടം പോലെ ഭൂചക്രവാളം മുങ്ങിപ്പോയി മുഴുക്കെ കുളിരിളകുമിളം കാറ്റുതാനേ നിലച്ചു. മങ്ങിക്കാണുന്ന ലോകപ്രകൃതിയുടെ പകർപ്പെന്ന മട്ടെന്ന് മൗനം തങ്ങിക്കൊണ്ടർദ്ധരാത്രിക്കൊരു പുരുഷനിരുന്നിടിനാടലോടേ.

0: ദീനതയും മഹാവിരതിയും നോട്ടങ്ങളാൽ ചേർത്തുമാ ശ്രീയുക്താവയവങ്ങൾ തോറും ഒരുപോൽ കൂത്താടിയാർത്തു മൃതി.
1: ഭാരം വായ്ക്കും മരത്തിൻ കുരിശുകള തലത്തിങ്കലേറ്റിക്കുഴഞ്ഞും ക്രൂരം ഉള്ളിൻ കിരീടം നിണഭരമളികത്തിൽ തറഞ്ഞാർത്തി പൂണ്ടും ദൂരം താണ്ടാനുമാവാ തിടറിയുഴറവേ ചാട്ടവാർദണ്ഡമേറ്റും ഘോരം മർത്യാന്തരത്തിനെതിരെ മുകുരമായി ക്രിസ്തു മന്നിൽ വിളങ്ങി.
2: ദിവ്യസ്തോത്രഗണം രചിച്ചു ദിവിഷൽ

0: തന്വി സമ്പ്രതി മണിപ്പോതം കടപ്പോളവും ഗംഭീരാരവമോളവും ചുഴികളും കാറ്റും കുറച്ചിടണം.
1: തുപ്പൻ നമ്പൂരിയെത്തി കുതുകമൊടു ചലച്ചിത്രമൊന്നാദ്യമായി തൃക്കൺ പാർക്കാൻ കണ്ടതാദ്യം തരുണിമണി ജലക്രീഡയാടുന്ന രംഗം. ഇപ്പോൾ നീരാട്ടമെന്നാലിനി ബഹുസമയം ചുട്ടികുത്താനെടുക്കും. എപ്പോൾ പിന്നാട്ടമാകും ശിവശിവ എഴുന്നേറ്റിരടരാമ പോകാം. ഇന്നാട്ടിൽ തവതൃക്കൊടിത്തുകിൽ പറപ്പിക്കേ

0: ഭഗവാനെ കനിപവളിലുദിക്കൊല്ല കാരുണ്യരാശേ.
1: പനിമതി മകുടാലങ്കാര നീയേ സഹായം, ജനിമൃതി ഭയമയ്യോ നൊന്തിടുന്നന്തരംഗം. ഖനചരിതരസാബ്ദേ നിന്നെയൂ നിസ്തുതിപ്പാൻ, തുനിയുമളവു തോന്നും വാണി നാണിച്ചിടുന്നു. ഘോരാസുരാഗ്രണി ഹിരണ്യനൊടൊത്തു വീണ്ടും ഹാ രാവണത്രിപുരതാരകശൂരകംസർ, പാരാദൈ കലിയിൽ വന്നവതാരമാർന്നാൽ ആ രാമനാ മഠമൊത്ത കലർക്കു പറ്റും.
2: പ്രാദുർഭാവമിയെന്നു തന്നിതു കവേ അങ്ങേക്കുകൈർവാണീ വൈദുഷ്യപ്രഥ ഭാരതാവനിയിലും പാശ്ചാത്യലോകത്തിലും. സ്വാദുറ്റോർത്തവിടുന്നു സംസ്കൃത കലാശാലോന ദിവ്യഗ്രനായ് ഹാ ദുര്യോഗമിത പ്രയത്നതരുപൂക്കാറായി പോയി ഭവാൻ.

0: മല്ലൊരിടയപ്പെണ്ണല്ല പാലല്ല ഞാൻ.
1: ഞാനാവലാതി തിരുമുന്നിലുണർത്തിടുന്നേൻ, ആനന്ദപൂർണനതു കേട്ടു ധരിച്ചിടേണം. ജന്മത്തിലാകെയഴലാണടിയന്റെ നേട്ടം, നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ.
2: ജ്യോതിശ്ചക്രം കണക്കൻ മനമിളകി മറിഞ്ഞായുരന്തം വരും മുൻബോധക്കേടൊക്കെ നീക്കിത്തരിക അമൃതരുൾ തേൻ തുളുമ്പും പദം തേ. പാതിപ്പെൺമൈ മകൻ നിൻ തിരുവടിയുടമേ.

0: പയ്യെ പൈക്കുട്ടി തന്നെ പരിചിനോടു പിടിച്ചുന്തി നീക്കിയിട്ടു തള്ളപ്പയ്യിൻ കാൽ കൂടണഞ്ഞിട്ടകിടവിടവിടെത്താൻ പതുക്കെ തലോടി തയ്യാറായി മുട്ടുകുത്തി തതനു മുഖമുയർത്തി ചുരത്തും നറും പാലയ്യാ മുട്ടിക്കുടിക്കും പശുപശിശുപദം കേവലം മേവലംബം
1: തണ്ണീർ മുക്കി കുടിക്കും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രചോദിത അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച അക്ഷരശ്ലോക സദസ്. പങ്കെടുത്തവർ ശ്രീകല പി നായർ, അനിത പി, ബിന്ദു ഇ എസ്, അഞ്ജലി ടി, ബിന്ദു വേണു, ലതാ സി നായർ.
1: നിർവഹണം പ്രീതി ജോസഫ്.
0: അക്ഷരശ്ലോക സദസ്.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം മിഴിരണ്ടിലും എന്ന ചിത്രത്തിൽ ശ്രീനിവാസ് പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം രവീന്ദ്രൻ.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സുഷിൻ ശ്യാം ഈണമിട്ട് കപിൽ കപിലൻ ഹംസിക അയ്യർ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഭീഷ്മപർവം എന്ന ചിത്രത്തിൽ നിന്നും അടുത്ത ഗാനം അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിൽ നിഖിൽ മാത്യു പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ഡോക്ടറുടെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ വശത്ത് കാർ നിർത്തി ഇറങ്ങി നടന്നു. വലിയ ഗേറ്റ് അടഞ്ഞുകിടന്നു.
0: കെ രതീഷിന്റെ കഥ സമ്മോഹനം.
2: തളിരിട്ട് പൂവാകുന്ന ഒരു വാക്കാകണം, പൂവടർന്ന് പാട്ടാകണം, പാട്ട് പടർന്ന് പടർന്ന് ആരും ഭയക്കുന്ന പടയാവണം.
0: വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
3: ചെഖോവിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയത് അക്കാലത്തെ ഒരു പ്രശസ്ത സാഹിത്യകാരൻ അദ്ദേഹത്തിന് അയച്ച ഒരു കത്തുവഴിയാണ്.
0: ചെക്കോ, ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ, വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭി.
4: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, മെജോ ജോസഫ് ഈണമിട്ട് സുദീപ് കുമാറും മഞ്ജുരയും ചേർന്ന് പാടിയ ഗാനം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ നിന്നും.

0: എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗാനരചന ബിജു തിരുമല, സംഗീതം വി ദക്ഷിണാമൂർത്തി. ഈ ഗാനത്തോടുകൂടി ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: ഡോക്ടറുടെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ വശത്ത് കാർ നിർത്തി ഇറങ്ങി നടന്നു. വലിയ ഗേറ്റ് അടഞ്ഞു കിടന്നു.
1: കെ രതീഷിന്റെ കഥാസമ്മോഹനം.
3: തളിരിട്ട് പൂവാകുന്ന ഒരു വാക്കാകണം, പൂവടർന്ന് പാട്ടാകണം, പാട്ട് പടർന്ന് പടർന്ന് ആരും ഭയക്കുന്ന പടയാവണം.
1: വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
4: ചെഖോവിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയത് അക്കാലത്തെ ഒരു പ്രശസ്ത സാഹിത്യകാരൻ അദ്ദേഹത്തിന് അയച്ച ഒരു കത്തുവഴിയാണ്.
1: ചെക്കോ ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10:59:42. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലേ.